ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 16, കൊലവർഷം 1202 കന്നിമാസം 22, 2026 ഒക്ടോബർ 8 തീയതി വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161 576 കിലോഹെഡ്സിലും തിരുവനന്തപുരം എഫ് എം 101.9, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി ഡിറ്റെയിൽ സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഡോക്ടർ ജോൺ ടി എബ്രഹാം ദേവരത്ത് അവതരിപ്പിക്കുന്നു.
1: ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും കേൾക്കുമ്പോൾ എത്ര മനോഹരമായ സുപരിചിതമായ ഒരു തത്വം. എന്നാൽ ഇന്നിൻ്റെ ഈ അതിവേഗ ലോകത്ത് ബാഹ്യമായ ആഡംബരങ്ങൾക്ക് നാം വലിയ വില നൽകുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആഴം നാം പലപ്പോഴും മറന്നുപോകുന്നു. ഒരു ചെറിയ കഥ പറയാം. പണ്ട് പ്രശസ്തനായ ഒരു ജപ്പാനീസ് സെൻ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തെ കാണാൻ ഒരു വലിയ പ്രഭു എത്തി. വില കൂടിയ പട്ടുതുണികളും രത്നാഭരണങ്ങളും അണിഞ്ഞ് സ്വന്തം പദവിയിലും അറിവിലും അത്യധികം അഹങ്കരിച്ചിരുന്ന ഒരാളായിരുന്നു ആ പ്രഭു. ആശ്രമത്തിലെത്തിയ അയാൾ ഗുരുവിനോട് പറഞ്ഞു, "ഗുരു, എനിക്ക് ജീവിതത്തിന്റെ പരമസത്യം എന്താണെന്ന് അങ്ങ് ഉപദേശിച്ചു തരണം. പക്ഷേ എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ്, അധികം ദീർഘിപ്പിക്കരുത്." ശാന്തനായ ഗുരു അയാളെ ഇരുത്തി സൗമ്യമായ പുഞ്ചിരിയോടെ പറഞ്ഞു, "നമുക്ക് ആദ്യം ഒരു കപ്പ് ചൂട് ചായ കുടിക്കാം." ഗുരു ഒരു കപ്പ് എടുത്ത് പ്രഭുവിന്റെ മുന്നിൽ വെച്ചു. തുടർന്ന് കെറ്റിലിൽ നിന്ന് ചായ കപ്പിലേക്ക് പകരാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞു. പക്ഷേ ഗുരു ചായ പകരുന്നത് നിർത്തിയില്ല. ചായ കപ്പിൽ നിന്ന് പുറത്തേക്ക് കവിഞ്ഞൊഴുകി മേശപ്പുറത്തേക്കും ഒടുവിൽ പ്രഭുവിന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളിലേക്കും വീഴാൻ തുടങ്ങി. പൊറുതിമുട്ടിയ പ്രഭു ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. "ഗുരു, അങ്ങേക്ക് എന്താണ് പറ്റിയത്? കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത് അങ്ങ് കാണുന്നില്ലേ? ഇനിയും അതിലേക്ക് ഒരു തുള്ളി ചായ പോലും ഒഴിക്കാൻ കഴിയില്ല." ഗുരു കെറ്റിൽ താഴെ വെച്ച് സ്നേഹത്തോടെ പ്രഭുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, "ശരിയാണ്, ഈ കപ്പ് പോലെയാണ് അങ്ങയുടെ മനസ്സും. ആഗ്രഹങ്ങളും അഹങ്കാരങ്ങളും അനാവശ്യമായ ആഡംബരങ്ങളും കൊണ്ട് അത് ഇതിനകം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അകത്ത് ഒഴിഞ്ഞ ഒരിടം ബാക്കിയില്ലെങ്കിൽ പുതിയൊരു വെളിച്ചമോ ഉയർന്ന ചിന്തയോ ഞാൻ എങ്ങനെ അങ്ങയിലേക്ക് പകരും? ആദ്യം

0: ഈ കപ്പ് ശൂന്യമാക്കൂ, എന്നിട്ട് വരിക. പ്രഭുവിന്റെ തല ലജ്ജയോടെ താണുപോയി. ആ നിമിഷം അയാൾക്ക് ആ സത്യം വെളിപ്പെട്ടു. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ? വീടുകളിൽ സാധനങ്ങൾ വാരിക്കൂട്ടുന്നു, മനസ്സിൽ ആകുലതകളും മത്സരബുദ്ധിയും നിറയ്ക്കുന്നു. എന്തിനാണ് ഈ അനാവശ്യമായ ഭാരങ്ങൾ? ബാഹ്യമായ ലളിതവൽക്കരണം അഥവാ സിമ്പിൾ ലിവിംഗ്. എന്നാൽ ദാരിദ്ര്യമോ ഇല്ലായ്മയോ അല്ല, മറിച്ച് അനാവശ്യമായവയെ ഒഴിവാക്കി ജീവിക്കാൻ പഠിക്കലാണ്. നമുക്ക് ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിവാണ്, തിരിച്ചറിയലാണ്. ജീവിതം ലളിതമാകുമ്പോൾ മനസ്സ് സ്വതന്ത്രമാകും. അവിടെ അനാവശ്യമായ ബഹളങ്ങളില്ല, മറ്റുള്ളവരോടുള്ള അന്ധമായ മത്സരമില്ല. അപ്പോഴാണ് ഉയർന്ന ചിന്ത എന്ന അത്ഭുതം സാധ്യമാകുന്നത്. സ്നേഹം, കാരുണ്യം, സഹജീവികളോടുള്ള സഹാനുഭൂതി, ആത്മീയമായ അന്വേഷണങ്ങൾ, ഇവയെല്ലാം മുളപൊട്ടാൻ മനസ്സിൽ ശാന്തമായ ഒരു ഇടം വേണം. മഹാത്മാഗാന്ധിയുടെ ജീവിതം നോക്കൂ. ആ മനുഷ്യന്റെ ജീവിതം ലളിതമായിരുന്നു, എന്നാൽ ചിന്തകളോ ഹിമാലയത്തേക്കാൾ ഉയർന്നതായിരുന്നു. ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മൾ ശേഖരിച്ചു വെക്കുന്ന പണ്ടങ്ങളിലല്ല, നമ്മൾ വിതറുന്ന നന്മകളിലാണ്. ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുക, കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ജീവിക്കാൻ ശീലിക്കുക, ഒപ്പം വലിയ സ്വപ്നങ്ങളും ഉദാത്തമായ ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കുക. ഒരു പാട്ടിന്റെ ഭംഗി സ്വരങ്ങൾക്കിടയിലുള്ള നിശബ്ദതയിലാണ്. അതുപോലെ ജീവിതത്തിന്റെ ഭംഗി ബാഹ്യമായ ലാളിത്യത്തിലാണ്. ആ ലാളിത്യത്തിൽ നിന്നാകട്ടെ നമ്മുടെ ഉയർന്ന ചിന്തകളുടെ തുടക്കം.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ ടി. എബ്രഹാം ദേവരത്ത്.

0: ആകാശവാണി സമയം ഇപ്പോൾ 6 മണി.
1: ഉഷമലരിയിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ജയന്തി കൃഷ്ണ.

0: സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 57 സെക്കൻഡും. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
1: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will inaugurate the 10th edition of India Mobile Congress IMC at Yashobhoomi in New Delhi today. The event will showcase India's remarkable progress in telecommunications, digital connectivity and technological innovation while providing a global platform for collaboration, investment and knowledge exchange. The theme of IMC 2026 is Scale Without Boundaries, reflecting India's growing capabilities in digital innovation, next generation connectivity and technology-led growth. The 4-day event, which began yesterday, is being jointly organized by the Department of Telecommunications and the Cellular Operators Association of India. The 10th edition of the Congress has brought together global technology leaders, policy makers, industry experts, startups, investors and innovators to explore emerging opportunities. The 57th GST Council meeting will be held at Bharat Mandapam in New Delhi today. Chaired by Finance Minister Nirmala Sitharaman, the meeting will discuss policy reforms to resolve GST disputes and improve the flow of input tax credit with the aim of reducing the time and cost of compliance. Sources in the Finance Ministry said that the government will propose a 5-pronged plan for the next set of reforms to the GST system. These reforms are aimed at automating and easing a lot of the current administrative bottlenecks in the GST system and reducing the compliance burden, especially for small businesses. The 94th Indian Air Force Day is being celebrated today. The theme for this year's celebration is Indian Air Force Infallible, Impervious and Precise. In his message through Akashvani yesterday, the Chief of the Air Staff, Air Chief Marshal Amarpreet Singh, said the Indian Air Force is always ready to protect the nation with alertness and firm commitment. He said last year, Operation Sindoor reaffirmed the pivotal power of integrated air operations, demonstrating its capability and capacity to defend the country's sovereignty. The Seva Sankalp bike yatra from Varnagar to Kashi, which had started on the occasion of Prime Minister Narendra Modi's birthday on 17 September, successfully concluded yesterday. Uttar Pradesh Chief Minister Yogi Adityanath addressed the concluding ceremony of the bike Seva Yatra from Gujarat's Varnagar to Kashi in the presence of BJP National President Nitin Naveen. Yogi Adityanath highlighted how Kashi changed in past 12 years and UP in the last 10 years. Addressing bikers and guests from Varnagar who had come to Kashi, the Chief Minister congratulated PM Modi on successfully completing 25 years in public life on behalf of the people of the state. He said, "This journey from Varnagar to Kashi is an opportunity to honour PM Modi's 25 years of Seva Sankalp." India has joined the United States and 13 other economies in signing a joint ministerial statement calling for measures to address structural excess capacity and production and curb non-market policies that distort global markets. The joint ministerial statement signed by the 15 participating economies was released by the Office of the U.S. Trade Representative last night following discussions among G20 trade ministers in Milwaukee, Wisconsin on September 30th and October 1st, 2026. Tensions in the West Asia escalated after Iran-backed armed group Houthi attacked 2 airports in Saudi Arabia, killing 3 people and injuring more than 30 others. Saudi officials yesterday said the attack on Abha Airport killed Moroccan and Algerian residents and injured 28 people, while an attack on King Khalid Airport killed a Sudanese national and injured 8 others. In table tennis, Indian paddlers Manu Shah and Diya Chitale created history by becoming the first Indian mixed doubles pair to reach the semi-finals of a WTT Grand Smash after beating Romania's Edward Ionescu and Bernadette Scores 3-0 at the China Smash in Beijing yesterday. And that is the end of this news bulletin.
0: ആകാശവാണി. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, സുധ രഘുനാഥ് പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, വലത് ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൌഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡെല്ലിറിലെ. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 10:15 രാഗാമൃതം. ഇതിൽ തിരുപ്പുംതുരുത്തി വെങ്കടേശൻ പാടിയ കൃതികൾ കേൾക്കാം. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. സസ്യരാസഘടകങ്ങളുടെ വിസ്മയലോകം. ഡോക്ടർ രമേശ് കുമാർ കെ ബി സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. കാർത്തിക് കൃഷ്ണ ജയറാം പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും. ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ തുടർനാടകത്തിന്റെ 14 ഭാഗം. രചന സലീം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. മഴവില്ല 4:30. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. ഇതിൽ രാജീവും സംഘവും അവതരിപ്പിക്കുന്ന മദ്ദളകേളികൾക്ക്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:45 സുധ ഗണേഷ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ജൻ ഔഷധി സ്കീം. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയങ്ങളിലെ കൂട്ടുമത്സ്യകൃഷി. ഡോക്ടർ PA വികാസ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നേർമൊഴി. ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു ഇതിന്റെ അവസാന ഭാഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബയോഫാർമ ശക്തി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ മലയാളം വ്യാകരണം, സമാസം, ദീപ്തി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളിപ്പദങ്ങൾ. കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു കഥ നളചരിതം ഒന്നാം ദിവസം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:10 മുതൽ FM ഗോൾഡ് ജില്ലയിലെ.

0: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ നോക്കാം. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയോ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1°C. കുറഞ്ഞ താപനില 25.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C. കുറഞ്ഞ താപനില 26.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി സമയം ഇപ്പോൾ 6:15. ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് സുധാ രഘുനാഥ് ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി പരമപുരുഷ നിരുപമാന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: സുധാ രഘുനാഥ് ആലപിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി, മാധുരി പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം ഇപ്പോൾ 6:30. പ്രഭാതഭേരി. പ്രേക്ഷോതക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. 3.25 വർഷത്തിനുശേഷം റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് 0.25% കൂട്ടി. 5.25% റിപ്പോ നിരക്കാണ് 5.5% ഉയർത്തിയത്. ഇതോടെ ബാങ്കുകൾ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ കൂട്ടും. മികച്ച ചികിത്സയിലൂടെ ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കാൻ സമഗ്ര പദ്ധതിയുമായി സർക്കാർ. ഇതിനുവേണ്ടി മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനുമായി കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത് വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്ന ദൃഢനിശ്ചയം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഭരണതലപ്പത്ത് 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഡൽഹിയിൽ BJP സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കൽപ് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ആസ്ഥാനമായുള്ള ഡീപ്ലക്സ് സ്റ്റാർട്ടപ്പായ ഐറോവ് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശമായി വികസിപ്പിച്ച ആദ്യ മിലിറ്ററി ഗ്രേഡ് അണ്ടർ വാട്ടർ റോബോട്ടിക് സംവിധാനം കൈമാറി. ഒരേ രാസഘടനയുള്ള തന്മാത്രകളുടെ കണ്ണാടി പ്രതിബിംബ രൂപങ്ങളെക്കുറിച്ചുള്ള 100-ലേറെ പഴക്കമുള്ള രഹസ്യം കണ്ടെത്തിയ ഗവേഷണത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ കെൽസോ സോയിക്കും രസതന്ത്രത്തിനുള്ള നൊബേൽ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ക്യാപ്റ്റൻ. ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളം ഫൈനലിൽ. കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:30 നടക്കുന്ന ഫൈനലിൽ കേരളം ഗുജറാത്തിനെ നേരിടും.
1: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കാനും മാലിന്യ പരിപാലനത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനുമായി സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്ന 5 വർഷ കർമ്മ പദ്ധതിയാണ് നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശമുയർത്തി 2031 മാർച്ച് 30 സമ്പൂർണ്ണ ശുചിത്വ കേരളം ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ, സാനിറ്ററി മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഇ മാലിന്യ ശേഖരണം എന്നിവയിലൂടെ മാലിന്യത്തെ ഒരു വരുമാന മാർഗവും വിഭവവുമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം എന്ന പേരിൽ

0: ഒക്ടോബർ 2 ആരംഭിച്ച ക്യാമ്പയിൻ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, നിലവിലുള്ള ഗ്യാപ്പുകൾ അഡ്രസ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ പൊതുജനങ്ങളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അവബോധമുണ്ടാക്കുക എന്നുള്ളതുമാണ്. ഇത് 5 വർഷം നിലനിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ്.
1: നിർമ്മലം 5 വർഷ കർമ്മ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കാൻ നടപ്പിലാക്കുന്ന ദീർഘകാല കാഴ്ചപ്പാടുകളെ കുറിച്ച് വിശദീകരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ ജഹാംഗീർ എസ്.
0: ഇതിൽ നിലവിലുള്ള വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രധാന ഗ്യാപ്പുകൾ, ഉദാഹരണം നമ്മുടെ അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വീടുകളിലെ സംവിധാനമില്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തലത്തിൽ, ലോക്കൽ ബോഡി തലത്തിൽ, ക്ലസ്റ്റർ തലത്തിലൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം, അത് ശേഖരണം തന്നെ 100% തരംതിരിച്ച് അത് റീസൈക്ലിംഗ് കഴിയുന്നവർ റീസൈക്ലിംഗിന് പോകുമ്പോൾ റീസൈക്ലിംഗിന് ആവശ്യമായ പ്ലാന്റുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് അത് RDF ആയി മാറ്റുന്ന കാര്യത്തിൽ അത് RDFനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം, പ്രൊജക്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ സയന്റിഫിക് ലാൻഡ്ഫില്ലിൽ പോസിബിൾ ആക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക. സാനിറ്ററി മാലിന്യം, മെഡിക്കൽ മാലിന്യം, മുടി മാലിന്യം, അല്ലെങ്കിൽ ഇ വേസ്റ്റ്, അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ആവശ്യമായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ദ്രവമാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക. അത് കക്കൂസ് മാലിന്യമായിക്കോട്ടെ, FSTP കളായിക്കോട്ടെ, അതിൽ STP കളായിക്കോട്ടെ, ഏതരത്തിലുള്ള ദ്രവമാലിന്യം അത്തരത്തിനാവശ്യമായ സംവിധാനങ്ങൾ 5 വർഷം കൊണ്ട് ഉണ്ടാകുക എന്നുള്ളത്. ഈ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് 3 ഘട്ടമായിട്ടാണ്. അടുത്ത വർഷം ഒക്ടോബർ വരെയുള്ള 1 വർഷത്തെ ക്യാമ്പയിൻ ഈ 1034 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, 100 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെങ്കിലും പൂർണ്ണമായും ജൈവമാലിന്യം കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് വീടുകളിലോ കമ്മ്യൂണിറ്റി തലത്തിലോ ലോക്കൽ ബോഡി തലത്തിലോ ക്ലസ്റ്റർ തലത്തിലോ ആക്കിയെടുക്കുക. അതുപോലെ തന്നെയാണ് 40% സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, കുറഞ്ഞ ചെലവിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമായ സംസ്കരണത്തിന് അറ്റ്ലീസ്റ്റ് റീജിയണലായിട്ട് 2 പ്ലാന്റുകൾ ഉണ്ടാക്കുക. നിലവിൽ ബാക്കി ലോക്കൽ ബോഡി തലത്തിലുള്ള പ്ലാന്റുകളെ പ്രവർത്തന സജ്ജമാക്കുക, റീജിയണലായിട്ട് പ്ലാന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, വേസ്റ്റ് എത്രമാത്രം കുറയ്ക്കാം, റീയൂസ് ചെയ്യാം, റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ തുടങ്ങി നിൽക്കണം ഈ ഒരു സമയത്ത്. 2nd ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ 12 മുകളിൽ RDF പ്ലാന്റുകൾ വരിക, അതുപോലെ കൺസ്ട്രക്ഷൻ ഡിമോളിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വേസ്റ്റിനെ ഇങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നുള്ള പ്ലാൻ ചെയ്ത് സംവിധാനം ഉണ്ടാക്കുക, ഇ വേസ്റ്റ് സംവിധാനം ഉണ്ടാക്കുക. സാനിറ്ററി പ്ലാന്റുകൾ 4 കേരളത്തിന്റെ 4 കോണിലായിട്ട് വരിക, കേരളത്തിൽ തന്നെ ഈ റീസൈക്ലിംഗ് സെന്റേഴ്സും RDF പ്ലാന്റുകളും എല്ലാം തന്നെ ഉണ്ടായി വരിക എന്നുള്ളതാണ്. ഇത് 2031 അവസാനിക്കുന്ന.
1: നിർമ്മലം പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയെ പൂർണ്ണമായും ഈ മാലിന്യമുക്ത ജില്ലയായി മാറ്റുന്ന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ വയനാട് ജില്ലാ പ്രോഗ്രാം ഓഫീസർ അനൂപ്.
2: വയനാട് ജില്ലയെ മാലിന്യമുക്തമാക്കിയിട്ടുള്ള ഒരു ടൂറിസം ജില്ലയാക്കി മാറ്റുന്നത് ആദ്യ ഘട്ടമായിട്ട് ജില്ലയെ പൂർണ്ണമായും ഇ വേസ്റ്റ് ഫ്രീ ആക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടായി. ഒക്ടോബർ 2 മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളിലെയും വിദ്യാലയങ്ങളിലെയും ഇലക്ട്രോണിക് വേസ്റ്റുകൾ മുഴുവനും ക്ലീൻ കേരള കമ്പനിയിലൂടെ ശേഖരിച്ച് ഏകദേശം 30+ ടൺ ഈ മാലിന്യമാണ് സംസ്കരണ ഏജൻസികളിലേക്ക് കൈമാറിയത്. വളരെ വിജയകരമായിട്ട് ഈ ക്യാമ്പയിൻ ജില്ലയിൽ എത്തിക്കാൻ പറ്റിയ 2nd ഘട്ടം എന്ന് പറയുന്നത് ജില്ലയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും വീടുകളിലുമുള്ള മുഴുവൻ ഈ മാലിന്യങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കളക്ട് ചെയ്യാനുള്ള കേരള പിറവി ദിനത്തിൽ വയനാട് ജില്ലയെ ഇലക്ട്രോണിക് മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുക എന്നുള്ളത് വയനാട് ജില്ലയിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഒരു ആദ്യ ചുവടുവയ്പ്.
1: മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ സർവീസ് പ്രൊവൈഡറായ ടെക് ഫാം ഇന്നോവേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് CEO രാഹുൽ.
3: ഒരു പഞ്ചായത്തിന് ആവശ്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, ആ സ്ഥലത്തെ മാലിന്യ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തന്നെ ഡിസൈൻ ചെയ്ത് അത് അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേസ്റ്റ് ഉറവിടങ്ങളിൽ നിന്ന് തന്നെ സെഗ്രിഗേറ്റ് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ആദ്യം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതിൽ ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. കളക്ഷൻ പ്രത്യേകം വാഹനം സജ്ജീകരിച്ച് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരികയും സ്വന്തം നിലയിൽ മാലിന്യം സംസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊതു മാലിന്യ സംസ്കരണ സംവിധാനം ഇവരെ ഇല്ലച്ചിയിൽ തയ്യാറാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കൊണ്ടുവരികയും അവിടെ മെക്കനൈസ്ഡ് എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റും മെക്കനൈസ്ഡ് വിൻഡോ കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ച് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പൊ ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ച് അന്നന്ന് തന്നെ ശാസ്ത്രീയമായി സംസ്കരിച്ച് അത് ബയോ മാനുഫാക്ചർ മാറ്റുകയും അത് അതായത് പഞ്ചായത്തുകളിൽ തന്നെ വിപണനം ചെയ്യുകയും ശരിക്കും മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ ചെയ്യുന്നുണ്ട്.
1: എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ആശയം ഉൾക്കൊണ്ട് ഈ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കൃത്യമായി തരംതിരിച്ച് നൽകുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയുന്ന രീതികളെക്കുറിച്ച് സംസാരിക്കുന്നു സംസ്ഥാന ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ.
4: എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ബോധ്യം വളർത്തി ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ജീവിതശൈലിയാക്കുക, എല്ലാ വീടുകളിലും

0: സ്ഥാപനങ്ങളിലും മാലിന്യം 100% തരംതിരിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വഴിയോരങ്ങളും മാർക്കറ്റുകളും മനോഹരമായും വൃത്തിയായും വളരെ കൃത്യതയോടെ പരിപാലനവുമുള്ള ശുചിമുറികളും കൂടി ഉറപ്പാക്കിക്കൊണ്ട് അവയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഗാർഹിക സ്ഥാപന കമ്മ്യൂണിറ്റി തലങ്ങളിലും വൻകിട മാലിന്യ ഉൽപാദകർ അടങ്ങുന്ന തലങ്ങളിലും അനുയോജ്യമായ ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സ്ഥാപിച്ച് ഒപ്പം മാലിന്യത്തിന്റെ പുനരുപയോഗവും പുനഃചംക്രമണവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സർക്കുലാർ എക്കോണമി വളർത്തുകയും മാലിന്യ സംസ്കരണത്തിനായി പുതിയ ബിസിനസ് സംരംഭങ്ങളും തൊഴിലവസരങ്ങളും നിക്ഷേപ അവസരങ്ങളും സൃഷ്ടിക്കലും ശാസ്ത്രീയ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും നിയമലംഘനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികളും അത്തരക്കാരെ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ നടത്തിപ്പിന് അനുകൂലമായ രീതിയിലേക്ക് അവരുടെ മനോഭാവം മാറ്റിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ തീവ്ര വിവരവിജ്ഞാന വ്യാപന ശേഷി വികസന പ്രവർത്തനങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാതിൽപ്പടി ശേഖരണവും അതിന്റെ കവറേജും കൂടുതലായി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കുന്നുണ്ട്.
1: സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകല:
2: നമുക്കറിയാം, നമ്മുടെ ദൈനംദിന പ്രവർത്തികളാൽ അത് ഗാർഹികമാകട്ടെ, വ്യാവസായികമാകട്ടെ, നഗരവൽക്കരണമാകട്ടെ, പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. അതിനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതിലാവണം നമ്മുടെ കേരളത്തിന്റെ മുൻഗണന. പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ നിരവധി പുഴകൾ, ആറുകൾ, കൈത്തോടുകൾ, കനാലുകൾ, കടലോരം എന്നിവ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ നിയമ സാങ്കേതിക ഉപദേശങ്ങൾ നൽകാൻ PCB സദാ സന്നദ്ധമാണ്.
1: നമ്മുടെ നാടും ജലാശയങ്ങളും മാലിന്യ മുക്തമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
3: മാലിന്യമായി കരുതി തള്ളിക്കളയാൻ ഈ ഭൂമിയിൽ ഒന്നും തന്നെയില്ല. എല്ലാറ്റിനെയും നമുക്ക് മരുന്നാക്കി മാറ്റാനാവും.
1: പരിസ്ഥിതി പ്രവർത്തകൻ ഷാജു ഭായ്:
3: വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും പാഴ്വസ്തുക്കളെന്ന് കരുതുന്ന പലതരം സാധനങ്ങളും നമുക്ക് ജൈവ വളമായി മാറ്റാനാവും. പ്ലാസ്റ്റിക്കുകളെ വേർതിരിക്കുക, ഖരമാലിന്യങ്ങളെ വേർതിരിക്കുക, ചെരുപ്പ്, ബാഗ്, കുപ്പിക്കഷ്ണം തുടങ്ങിയവ വേർതിരിക്കുക, വീടും പരിസരവും വൃത്തിയുള്ളതായി തീരും. ഓരോ വീടും ഇത്തരത്തിലുള്ള ഒരു വൃത്തിയുള്ള ഒരു ഭവനമായി തീർന്നാൽ ഈ ലോകം തന്നെ എത്രയോ സുന്ദരമായി മാറും. നാം നിത്യജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും പ്രകൃതിയോട് ചേർന്ന് നിന്ന് ചെയ്തെടുക്കുമ്പോൾ അതൊരു വലിയ പരിസ്ഥിതി പ്രവർത്തനം തന്നെയായി മാറും.
1: പരിസ്ഥിതി പ്രവർത്തകൻ ലത്തീഫ് പറമ്പിൽ:
4: ഞാനിന്ന് രാവിലെ നടക്കുന്നത് ഞങ്ങളുടെ ഒരു പുഴയുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ആ പുഴയുടെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നിറയെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളുടെ അവശിഷ്ടങ്ങളും കവറിലൊക്കെ പുഴയിലിങ്ങനെ വലിച്ചെറിഞ്ഞത് കാണാം. സത്യത്തിൽ അത് കാണുമ്പം സങ്കടമാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്നത്. സർക്കാർ വിചാരിച്ചാൽ മാത്രം ഒരു പദ്ധതിയും വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഓരോ അംഗങ്ങളും വിചാരിക്കണം. സമീപഭാവിയിൽ തന്നെ കേരളം ഒരു മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: മാലിന്യത്തെ ബാധ്യതയായി കാണാതെ പുനരുപയോഗ സാധ്യമായ ഒരു വിഭവമായി മാറ്റുക എന്നതാണ് നിർമ്മലം പദ്ധതി നമ്മോട് ആവശ്യപ്പെടുന്നത്. നാളെയുടെ തലമുറയ്ക്കായി വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു പരിസ്ഥിതി ഒരുക്കാൻ സർക്കാരിന്റെ ഈ കർമ്മ പദ്ധതിയോട് ഓരോ പൌരനും കൈകോർക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും മാലിന്യ സംസ്കരണത്തിന്റെ പുതിയൊരു സംസ്കാരത്തിന് നമുക്ക് തുടക്കം കുറിക്കാം.
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രേക്ഷകളെ, ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495 96 4321 9.

0: സമയമിപ്പോൾ 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതികവിദ്യയിൽ ഊന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4 ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500-ലധികം പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകൾ 900 ചിന്തകരും ഭാഗമാകും.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 ആണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ TN വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.

0: ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ GST സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്ത ഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രി മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും 8 ഒക്ടോബർ ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, NGOകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ BBG റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: BBG റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
2: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവ വേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പം നടത്തിവരുന്നത്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയ് സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂടെ വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. അനുയാത്രാ രഥം എന്ന പേരിലാണ് സംസ്ഥാനതലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. സിപിഐഎം വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. प्रधानमन्त्रिणा नरेन्द्रमोदिना प्रशासनस्य प्रमुखरूपेण निरन्तरजनसेवां कुर्वता 25 वर्षाणि पूर्णानि कृतानि. अस्मिन् अवसरे प्रधानमन्त्री नवदिल्ल्यां विकसित भारत संकल्प सभां सम्बोधितवान्. सः उक्तवान् यत् भारतं दूरदर्शी नीतिभिः अथ कठिन परिश्रमेण च 47.5 वर्षपर्यन्तं विकसित राष्ट्रस्य स्वप्नं निश्चितरूपेण साकारयिष्यति. विकसित भारत संकल्प सभां सम्बोधयन् श्रीमोदी उक्तवान् यत् वर्तमान प्रशासनस्य नीतयः सर्वेषां नागरिकाणां कृते समाधानोपायानां प्रदाने केन्द्रिताः सन्ति.
4: सबका साथ सबका विकास, यही मेरे लिए सुशासन का आधार रहा है. समस्या सबकी है तो समाधान भी सबके लिए होना चाहिए, और इसलिए हमने सुशासन को सैचुरेशन से जोड़ा. सैचुरेशन यानी हर लाभार्थी जुड़े, कोई पात्र छूटे नहीं, कोई हकदार पीछे रहे नहीं, और किसी के हक पर कोई डाका न डाल सके.
3: प्रधानमंत्री नरेंद्र मोदी अद्य नवदिल्ल्यां यशो भूमि इत्यत्र इंडिया मोबाइल कांग्रेस इत्यस्य दशम संस्करणस्य उद्घाटनं करिष्यति. ह्यः आरब्धः ह्यः अयं चतुर्दिवसीय कार्यक्रमः दूरसंचार विभागेन अथ सेल्युलर ऑपरेटर्स एसोसिएशन ऑफ इंडिया इत्यनेन च संयुक्त रूपेण आयोज्यते. अस्मिन् कार्यक्रमे दूरसंचारस्य अंकीय संपर्कस्य तथा प्रौद्योगिकी नवोन्मेषस्य क्षेत्रेषु भारतस्य उल्लेखनीय प्रगतिं प्रदर्शयिष्यते. सहैव वैश्विकस्तरे सहकाराय निवेशाय तथा ज्ञान विनिमयाय अयं कार्यक्रमः मञ्चं प्रदास्यति. संस्कृतवार्तायाः संस्करणमिदं आकाशवाणीतः प्रसार्यते.
5: अद्यतनाः तिष्ठन्तु, अग्रेसराः भवन्तु. एक्स्पटले @AIRNews हिन्दी अथ इन्स्टाग्राम माध्यमे AIRNews अलर्ट्स इत्यत्र अस्मान् अनुसरन्तु.
3: वस्तु सेवाकर परिषदः 57वं उपवेशनम् अद्य नवदिल्ल्यां भारत मण्डपम् इत्यत्र आयोजयिष्यते. वित्तमन्त्रिणः निर्मला सीतारमण इत्येतस्याः अध्यक्षतायां भविष्यमाणे उपवेशने वस्तु सेवाकर सम्बद्ध विवादानां समाधानाय तथा क्रय सम्बद्ध कर समायोजनस्य प्रवाहं सुदृढीकर्तुं नीति सम्बद्ध परिष्काराणां विषये चर्चा भविष्यति. अस्य उद्देश्यम् अनुपालनाय अपेक्षितं समयं व्ययञ्च न्यूनीकरणमस्ति. वित्तमन्त्रालयस्य सूत्रानुसारं प्रशासनं वस्तुसेवाकरव्यवस्थायाम् आगामि परिष्काराणां कृते पञ्चसूत्र

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലേക്ക് സ്വാഗതം. സ്നേഹപൂർവ്വം. കൃഷി സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ആദ്യം കേൾക്കാം
1: കാർഷിക മേഖല വാർത്തകൾ. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഈ മാസം 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 7025888862, 7025888872. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04872438139. ഭാരത സർക്കാർ സ്ഥാപനമായ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പത്തനംതിട്ടയിൽ ഈ മാസം 12 മുതൽ ആരംഭിക്കുന്ന കൂൺ ബട്ടൺ കൂൺ കൃഷി, കൂൺ കൃഷിയെ ബാധിക്കുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും, കൂൺ വിത്ത് ഉൽപ്പാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ 10 ദിവസത്തെ സൗജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04682992932 833-0301-232. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 94959649321, 94956551, 94956551. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 4ാം ഘട്ടം സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 27 വരെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരളം വാക്സിനേഷൻ ക്യാമ്പയിൻ പദ്ധതിയുടെ കീഴിൽ നടത്തുന്ന വളർത്തുനായകൾക്കുള്ള ആന്റി റാബീസ് വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഇത്. മാരകമായ റാബീസ് രോഗത്തിൽ നിന്നും വളർത്തുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇതുവഴി മനുഷ്യരിൽ റാബീസ് രോഗബാധ ഉണ്ടാകുന്നത് തടയുവാൻ സാധിക്കും. ആദവനാട് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ശാസ്ത്രീയ കറവപ്പശു പരിപാലനം എന്ന വിഷയത്തിൽ ഇന്നും നാളെയും 2 ദിവസത്തെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04942962296. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04829-2343-23. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പുലർവെട്ടത്തിലിനി ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങൾ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
3: നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്ന ഒരു നേർത്ത തെളിഞ്ഞ ചർമ്മമാണ് കൺജങ്ക്റ്റൈവ. ഇത് കൺപോളകളുടെ ഉൾഭാഗവും കണ്ണിന്റെ വെള്ളനിറമുള്ള ഭാഗവുമായ സ്ക്ലീറയെ ആവരണം ചെയ്യുന്നു. അണുബാധയോ അലർജിയോ മൂലമുള്ള കൺജങ്ക്റ്റൈവയുടെ വീക്കമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറസോ ബാക്ടീരിയോ കൊണ്ടുണ്ടാകുന്ന ചെങ്കണ്ണ് വളരെ വേഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ്. അതേസമയം അലർജി കൊണ്ടുള്ള ചെങ്കണ്ണ് അഥവാ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് പകർച്ചവ്യാധിയല്ല. പരിസ്ഥിതിയിലെ എന്തെങ്കിലും അലർജി പ്രതികരണത്തിൽ നിന്നാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. പൂമ്പൊടി, അന്തരീക്ഷ മലിനീകരണം, മൃഗങ്ങളുമായുള്ള സമ്പർക്കം, പുക, പൊടി, ചില കോസ്മെറ്റിക് പദാർത്ഥങ്ങൾ, ചില ആഹാര പദാർത്ഥങ്ങൾ, കൺവോളകളെയും കൺപീലികളെയും ബാധിക്കുന്ന ബ്ലിഫറൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, ഡ്രൈ ഐസ് അഥവാ വരണ്ട കണ്ണുകൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കിയേക്കാം. പ്രമേഹ രോഗികളിലും ആസ്മ രോഗികളിലും ആർത്രൈറ്റിസ് അഥവാ വാതരോഗം തുടങ്ങിയ ചില രോഗാവസ്ഥകളിലും വരണ്ട കണ്ണുകൾ അഥവാ കണ്ണുനീരിന്റെ ജലാംശം കുറയ്ക്കുന്നു. ഇവരിലും കണ്ണിന്റെ അലർജി കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരിലും കണ്ണിന്റെ വളർച്ചയും അലർജിയും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ അലർജിയിലും തൊലിപ്പുറത്തുണ്ടാകുന്ന ചില അലർജിയുടെ കൂട്ടത്തിലും കണ്ണിന്റെ അലർജി ഉണ്ടാകാം. കണ്ണിന്റെ ചുവപ്പ്, അസഹനീയമായ ചൊറിച്ചിൽ, കണ്ണിൽ നിന്നും നേർത്ത ദ്രാവക രൂപത്തിൽ വെള്ളം വരിക, നീറ്റൽ, കണ്ണിനുള്ളിലെ കരകരപ്പ്, തട്ടൽ, കൺപോളകളുടെ വീക്കം, ചെറിയ രീതിയിലുള്ള കാഴ്ചമങ്ങൽ, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. വളരെ തീവ്രമായ അവസ്ഥയിൽ കണ്ണുകളുടെ ചുറ്റുമുള്ള ചർമ്മത്തിനും നിറവ്യത്യാസം അനുഭവപ്പെടാം. അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ പ്രതിരോധവും ചികിത്സയും. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കുകയോ അവയുമായുള്ള സമ്പർക്കം കുറയ്ക്കുകയോ ചെയ്യുക. പുറത്തു പോകുമ്പോൾ കണ്ണടകൾ ഉപയോഗിക്കുന്നത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കും. കഴിവതും കണ്ണുകൾ തിരുമാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് അണുബാധയ്ക്കും കണ്ണിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുവാനും കാരണമായേക്കാം. വീടിന്റെ ജനലുകൾ അടച്ചിടുന്നത് അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകും. വീടിന്റെ അകം, പ്രത്യേകിച്ച് കിടപ്പുമുറി, പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിനുശേഷം കൈകൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങൾ കഴിവതും വീടിന് പുറത്ത് വസിക്കുന്നതാകും നല്ലത്. അതിന് അവസരമില്ലാത്ത പക്ഷം കിടപ്പുമുറിയിൽ അവരെ കഴിവതും പ്രവേശിപ്പിക്കാതിരിക്കുക. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ ആനിമൽ അലർജൻസ് അഥവാ മൃഗങ്ങളിൽ നിന്നും അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കും. എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ, ഫാനുകൾ, മെത്ത, തലയിണ തുടങ്ങിയവയെല്ലാം വൃത്തിയായും പൊടി വിമുക്തമാക്കിയും വയ്ക്കുക. അലർജിക് ചെങ്കണ്ണിന് അലർജിയുടെ ചികിത്സയോടൊപ്പം അലർജിക്ക് ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളും ലൂബ്രിക്കൻ തുള്ളിമരുന്നുകളും വളരെ കാഠിന്യമേറിയ രോഗാവസ്ഥയിൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകളും വേണ്ടി വന്നേക്കാം. സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കോൾഡ് കംപ്രസ് അഥവാ കൺപോളകളുടെ മേൽ തണുപ്പ് വയ്ക്കുന്നത് ആശ്വാസകരമായിരിക്കും.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
0: ഇനി നമുക്ക് ഒക്ടോബർ 8 ചരിത്ര വിശേഷങ്ങൾ അറിയാം. കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: ഇന്ത്യയുടെ വായുസേന സ്ഥാപിതമായ ഒക്ടോബർ 8 വായുസേനാ ദിനമായി ആചരിക്കുന്നു. രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ത്യാഗത്തിനും സേവനത്തിനും ആദരമർപ്പിക്കുന്ന ദിനമാണിത്. 1932 ഒക്ടോബർ 8 ബ്രിട്ടീഷ് ഭരണകാലത്ത് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായ ലോകനായക് ജയപ്രകാശ് നാരായൺ അന്തരിച്ചത് 1979 ഒക്ടോബർ 8. 1970 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനാധിപത്യ സംരക്ഷണത്തിനായി പോരാടിയ നേതാവാണ് അദ്ദേഹം. മരണാനന്തര ബഹുമതിയായി 1999 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ ഉപന്യാസ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന മുൻഷി പ്രേംചന്ദ് അന്തരിച്ചത് 1936 ഒക്ടോബർ 8. ധനപത് റായ് ശ്രീവാസ്തവ എന്ന യഥാർത്ഥ പേരുള്ള പ്രേംചന്ദ് സാധാരണക്കാരുടെയും കർഷകരുടെയും ജീവിതം തന്റെ കൃതികളിലൂടെ പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഗോദാൻ, ഗബാൻ, കർമ്മഭൂമി തുടങ്ങിയ നോവലുകളും നൂറുകണക്കിന് ചെറുകഥകളും ഇന്ത്യൻ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു. ദക്ഷിണേഷ്യയെ നടുക്കിയ വിനാശകരമായ കാശ്മീർ ഭൂകമ്പം ഉണ്ടായത് 2005 ഒക്ടോബർ 8. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിനടുത്താണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായി ഏകദേശം 80,000+ ആളുകളുടെ ജീവനാണ് ഈ ദുരന്തം കവർന്നത്. അമേരിക്കൻ ചരിത്രത്തെ നടുക്കിയ ഗ്രേറ്റ് ചിക്കാഗോ തീപിടുത്തം ആരംഭിച്ചത് 1871 ഒക്ടോബർ 8. 10 വരെ നീണ്ടുനിന്ന ഈ വൻ ദുരന്തത്തിൽ ഏകദേശം 300+ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 100,000+ പേർ ഭവനരഹിതരാകുകയും ചെയ്തു. ചിക്കാഗോ നഗരത്തിന്റെ വലിയൊരു പങ്ക് ചാരമാക്കിയാണ് ഈ അഗ്നിബാധ അടങ്ങിയത്. കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയായ വങ്കാരി മാതായിക്ക് 2004 ഒക്ടോബർ 8 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചത്. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഇവർ. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന സംഘടനയിലൂടെ ആഫ്രിക്കയിൽ 10,00,000+ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം, ജനാധിപത്യം, സ്ത്രീ അവകാശങ്ങൾ എന്നിവയ്ക്കായി അവർ പോരാടി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി സമാധാന നൊബേൽ നൽകിയ ആദ്യ സംഭവമായിരുന്നു ഇത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: പുനർവട്ടത്തിൽ ഇനി നമുക്ക് കേൾക്കാം.
5: തൊഴിൽ ദർശനം.
6: തിരുവനന്തപുരം വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. ഒഴിവുകൾ: വെൽഡിംഗ് 1, ടർബോ മെഷീനറി 1, പവർ ഇലക്ട്രോണിക്സ് 1. യോഗ്യത: 60% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് പോയിന്റോടെയുള്ള ബിടെക് അല്ലെങ്കിൽ ബിഇയും മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, മെറ്റലർജി, മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ സയൻസ്, എയ്റോസ്പേസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഏവിയോണിക്സ്, പവർ എഞ്ചിനീയറിംഗ്, എംഇ, എംടെക്കും വെൽഡിംഗ് ടെക്നോളജി, മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ്, മെറ്റലർജി, ടർബോ മെഷീനറി, തെർമൽ ആൻഡ് ഫ്ലൂയിഡ് എഞ്ചിനീയറിംഗ്, എയ്റോസ്പേസ് പ്രൊപ്പൽഷൻ, പവർ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്, അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഹൈ വോൾട്ടേജ് ആൻഡ് പവർ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്. പ്രായം: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 30 കവിയരുത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 13. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lpsc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lpsc.gov.in. ഇന്ത്യൻ നേവിയിൽ സെയിലർ തസ്തികയിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ കായിക ഇനങ്ങൾ പരിഗണിക്കും. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. പെറ്റി ഓഫീസർ, ചീഫ് പെറ്റി ഓഫീസർ തസ്തികകളിലായിരിക്കും നിയമനം. കായിക ഇനങ്ങൾ പുരുഷൻ: അത്ലറ്റിക്സ്, അക്വാട്ടിക്, ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്,

0: ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ക്രിക്കറ്റ്, ഇക്വസ്ട്രിയൻ ഫുട്ബോൾ, ഫെൻസിംഗ്, ഫോയിൽ, ഗോൾഫ്, ഹാൻഡ്ബോൾ, ഹോക്കി, കബഡി, കയാക്കിംഗ് ആൻഡ് കനോയിംഗ്, റോവിംഗ്, സെയിലിംഗ്, ഷൂട്ടിംഗ്, സ്ക്വാഷ്, ടെന്നീസ്, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്. കായിക ഇനങ്ങൾ വനിത, അത്ലറ്റിക്സ്, അക്വാറ്റിക്സ്, കയാക്കിംഗ് ആൻഡ് കനോയിംഗ്, റോവിംഗ് ആൻഡ് സെയിലിംഗ്. വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. കായിക യോഗ്യത, അപേക്ഷകർ അന്തർദേശീയ ചാമ്പ്യൻഷിപ്പുകളിലോ ജൂനിയർ സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലോ പങ്കെടുത്തവരായിരിക്കണം. പ്രായം, അപേക്ഷകർ 2001 സെപ്റ്റംബർ 1-നും 2009 ഫെബ്രുവരി 28-നുമിടയിൽ ജനിച്ചവരായിരിക്കണം. വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷ തയ്യാറാക്കി സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അയക്കണം. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനവും അപേക്ഷാ ഫോമിന്റെ മാതൃകയും www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindiannavy.gov.in. അപേക്ഷ അയക്കേണ്ട വിലാസം: ദി സെക്രട്ടറി, ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നൌസേനാ ഭവൻ, റൂം നമ്പർ W016, ഡൽഹി കാന്റ്, ന്യൂഡൽഹി 110010. വിലാസം ഒരിക്കൽ കൂടി: ദി സെക്രട്ടറി, ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ്, നേവൽ ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നൌസേനാ ഭവൻ, റൂം നമ്പർ W016, ഡൽഹി കാന്റ്, ന്യൂഡൽഹി 110010. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 15. മ്യൂണീഷ്യസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ മധ്യപ്രദേശിലെ ഇറ്റാർസിയിലുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികളായ 50 പേർക്കാണ് അവസരം. യോഗ്യത: BSc, BCom, BCA, BBA, BA. ഓഫ്ലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.munitiousindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.munitiousindia.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 16.
1: തൊഴിൽ ദർശനം.
2: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: ഡോക്ടർ പവിത്രൻ രചിച്ച ടി ഉമർ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഈ ഗാനം വിലക്കപ്പെട്ട ബന്ധങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: വിലക്കപ്പെട്ട ബന്ധങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ പവിത്രൻ രചിച്ച എ ടി ഉമർ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരും 7:35. സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് 24:58. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണി ഇതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് IMC 2026 പ്രമേയം. ടെലികമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും. 4 നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 57th ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്കോഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവ്വഹിക്കും. ആദ്യഘട്ടത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഭാരതം എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണി ഇതര നയങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ചർച്ചകൾക്ക് ശേഷമാണ് 15 പ്രമുഖ സാമ്പത്തിക ശക്തികൾ കരാറിൽ ഒപ്പുവച്ചത്. വിപണിയുടെ സ്വാഭാവികത തകർത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങളിലെ അമിത ഉൽപ്പാദനം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര സൌരസഖ്യം പോലെയുള്ള സംരംഭങ്ങളിലൂടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് തുടക്കമിട്ടത്. സൌരോർജ്ജം ഉപയോഗിച്ച് ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് സൌരസഖ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഈ ദർശനം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് പരിണമിച്ചുവെന്നതിന്റെ ഉദാഹരണമായി കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇന്ത്യയിലെ ആദ്യ വാട്ടർ

0: മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 വരെ 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗത പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്നാരംഭിച്ച സേവാ സങ്കൽപ് ബൈക്ക് യാത്ര ഇന്നലെ സമാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും നടന്നു. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ D. Sajith Babu. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. രാജ്യം ഇന്ന് 94-ാമത് വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അജീയവും കുറ്റമറ്റതും കൃത്യതയുള്ളതും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യോമസേനാ ദിന പരേഡ്, പ്രദർശനം, വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയവ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ജാഗ്രതയോടെയും ദൃഢനിശ്ചയത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കാൻ വ്യോമസേന എപ്പോഴും സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ആകാശവാണിയിലൂടെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംയോജിത വ്യോമാക്രമണങ്ങളുടെ നിർണായക ശക്തി തെളിയിച്ചതായും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സേനയുടെ പ്രാപ്തിയും ശേഷിയും പ്രകടമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. വായുശക്തി അഭ്യാസങ്ങൾ, വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ, ഡ്രോണത്തോൺ, തരൻ ശക്തി എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ പ്രധാന നാഴികക്കല്ലുകളിലൂടെ വ്യോമസേന യുദ്ധ സജ്ജത പരിശോധിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, പ്രവർത്തന പദ്ധതികൾ അതിവേഗം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെയും മനുഷ്യരാശിയും സംരക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന മുൻനിരയിലുണ്ടെന്നും എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തികൾ സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. 3 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേരും കിംഗ് ഖാലിദ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം യമന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഹൂതി നേതാക്കൾ അറിയിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ഇത് നിഷേധിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചർച്ചകളും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യൻ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഒരു പ്രശ്നത്തിനും യുദ്ധക്കളത്തിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
4: On the issue of Ukraine conflict, India has consistently maintained that dialogue and diplomacy are the way forward. You very well, you are aware of our position. Prime Minister on multiple occasions has expressed that this is not an era of war and no solution lies in the battlefield. In Bishkek, as you would recollect, when he met President Putin, he did note and underline that time has come for endless war to now give way to end of war.
1: റഷ്യൻ സൈന്യത്തിലുള്ള അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി തുടർച്ചയായി ബന്ധപ്പെട്ട് വരികയാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ മനുഷ് ഷായും ദിയ ചിതാലയും റൊമാനിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. മെച്ചപ്പെട്ട പോഷണവും പ്രാരംഭ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിന് അംഗൻവാടി കേന്ദ്രങ്ങളെ പുനഃക്രമീകരിക്കുക, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. ജി എസ് ടി കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിയിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി സമയം 7:35. പ്രേക്ഷകരെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
5: എം ആർ ഭട്ടതിരിപ്പാട്. സാഹിത്യകാരനും സാമൂഹിക പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമായിരുന്ന എം ആർ ഭട്ടതിരിപ്പാട് എന്ന എം രാമൻ ഭട്ടതിരിപ്പാട് 1908 പൊന്നാനിയിൽ ജനിച്ചു. 20th തുടക്കത്തിൽ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ പോരാടിയ വ്യക്തികളിൽ പ്രമുഖനാണ് അദ്ദേഹം. നമ്പൂതിരി സമുദായത്തിലെ യാഥാസ്ഥിതിക ആചാരങ്ങളെ മറികടന്ന് കേരളത്തിലെ ആദ്യത്തെ നമ്പൂതിരി വിധവാ പുനർവിവാഹം തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കി. വൈക്കം സത്യഗ്രഹത്തിനും ഗുരുവായൂർ സത്യഗ്രഹത്തിനും തന്റെ എല്ലാവിധ പിന്തുണയും നൽകിയ അദ്ദേഹം വി ടി ഭട്ടതിരിപ്പാട്, ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നിവർക്കൊപ്പം ചേർന്ന് യോഗക്ഷേമസഭയിൽ പ്രവർത്തിച്ചിരുന്നു. നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതപൂർണമായ ജീവിതം തുറന്നുകാട്ടിയ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം അദ്ദേഹം രചിച്ചു. കൂടാതെ വാൽക്കണ്ണാടി, മുഖച്ഛായ, മുളപൊട്ടിയ വിത്തുകൾ, സുവർണച്ഛായകൾ, വളപ്പൊട്ടുകൾ, താമരയിതളുകൾ എന്നീ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വന്തം സമുദായത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനും മറ്റു ജാതിയിലുള്ളവരെ അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥ മാറ്റിയെഴുതാനും തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച എം ആർ ഭട്ടതിരിപ്പാട് 2001 October 8 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എം ആർ ഭട്ടതിരിപ്പാടിന്റെ ശബ്ദം കേൾക്കാം.
6: അസ്വതന്ത്രതയുടെയും സങ്കുചിത വിചാരങ്ങളുടെയും കല്ലിളുമ്പിലായിരുന്നു എന്റെ കുട്ടിക്കാലം. അവിടെ നിന്ന് തലനീട്ടി വളരാൻ സൂര്യരശ്മികൾ കാത്തുകടന്ന എന്റെ ഹൃദയത്തിലേക്ക് പ്രകാശം കൊണ്ടുവന്ന ഏറ്റവും വലിയ പുസ്തകം വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളായിരുന്നു. എല്ലാ രാജ്യക്കാർക്കുമായി ഹ്യൂഗോ എഴുതിയ ആ ഫ്രഞ്ച് പുസ്തകം മലയാളികൾക്ക് സമ്മാനിച്ച ആലപ്പാടിനോടും നന്ദി പറയുക. അങ്ങനെ കുട്ടിക്കാലം മുതൽക്കേ എന്നെ ആകർഷിച്ച് സ്വാധീനം ചെലുത്തിയ ഒരു മഹാഗ്രന്ഥമായിരുന്നു പാവങ്ങൾ. അന്ധവിശ്വാസത്തിൻ്റെ പടുകാട്ടിൽ വിറ്റുവീണ എന്നെ പുതിയ പാത ചൂണ്ടിത്തന്നതും പാവങ്ങളാണ്. സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് എന്നെ ഉന്തി നീക്കിയത് ഈ സാരസ്വത പ്രവാഹം തന്നെ. മനുഷ്യനെ സ്നേഹിക്കുക, അവന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, അവൻ്റെ നിഗൂഢതകളിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ആ ഇരുട്ടിൽ വിരിയാതെ നിൽക്കുന്ന പൂവുണ്ട്, മിന്നാതെ കിടക്കുന്ന രത്നമുണ്ട്, അവയെ പുറത്തേക്കെടുക്കുക. ഇതാണ് ഹ്യൂഗോവിൻ്റെ മനസ്വിനിയായ സരസ്വതിയുടെ സന്ദേശം. ഈ സന്ദേശം എങ്ങനെ സ്വാധീനിച്ച വിധം അല്പമൊന്ന് വിവരിക്കാം. ആ മഹാഗ്രന്ഥത്തിൻ്റെ പടിക്കൽ വെച്ചു തന്നെ മഹർഷിതുല്യനായ ലീയിലെ മെത്രാനെ ഞാൻ കണ്ടു. കണ്ടു വലി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവിൽ നിന്ന് ചാടി ഒളിവിൽ പതുങ്ങി നടക്കുന്ന ഴാങ്ങുവല്ലാങ്ങിനെ, വിലാസ ജീവിതത്തിൻ്റെ തല്ലേറ്റ് വിഷാദിക്കുന്ന ഫന്ദീനെ, മുതിർന്നു വരുന്ന മരിയൂസിനെയും കുസത്തിനെയും, വഴിപോക്കരുടെ പണസഞ്ചി കവിർത്തിക്കൊട്ടിക്കുന്ന തെനാർദിയർ ദമ്പതിമാരെ, അനാഥനായി തെരുവുതണ്ടുന്ന ഗൗരോഷ്കുട്ടിയെ, കീറിയ ഉടുപ്പിലും സ്വപ്നത്തിലും അലിഞ്ഞുതിരിയുന്ന ചെറുപ്പക്കാരി പെങ്കിടാവായ എപ്പണയിനെ, ഇങ്ങനെ പലരെയും അവിടെ കണ്ടു, പരിചയപ്പെട്ടു. ഭിന്ന ജീവിതങ്ങളും സ്വഭാവങ്ങളുമുള്ളവർ, ഉത്കൃഷ്ടരും

0: അപകൃഷ്ടരും. ദാരിദ്ര്യത്തിലൂടെയും വേദനയിലൂടെയും വഞ്ചനയിലൂടെയും വിപ്ലവത്തിലൂടെയും ഭരണപരിവർത്തനത്തിലൂടെയും കടന്നുവന്നവർ ഒട്ടും നാടിയില്ലാതെ കാണുന്ന ആ പുണ്യസ്ഥലം ലീയിലെ മെത്രാൻ തിരുമേനിയുടേതാണ്.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എം ആർ ഭട്ടതിരിപ്പാടിന്റെ ശബ്ദം.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: 1982 പുറത്തിറങ്ങിയ താവളം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം ജോൺസൺ, പാടിയത് എസ് ജാനകി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പുലർവട്ടത്തിൽ ഇനി വല്ലത് ഗുഡ് ഇംഗ്ലീഷ്.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ്, പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
3: വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
5: ഗുഡ് ഇംഗ്ലീഷ്.
6: എല്ലാവർക്കും സുഖമാണോ? ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണോ? I am feeling very tired after a whole day of work. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. I am Dr. Kalyani Vallath. In this episode of Good English, let us talk about the different ways of saying I am tired. Weary, weary, weary. എന്ന് പറഞ്ഞാൽ കുറേ നേരത്തെ ജോലിയോ പരിശ്രമമോ കാരണം ക്ഷീണിച്ചിരിക്കുന്നു എന്നർത്ഥം. ഒരു തിരക്കേറിയ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് weary ആകാം. Instead of saying I am feeling very tired after working all day, you can say I am feeling weary after a busy day. Exhausted. Exhausted. E-X-H-A-U-S-T-E-D. Exhausted. ഇവിടെ H silent ആണ് കേട്ടോ. Exhausted ആണെങ്കിൽ ശരീരത്തിലോ മനസ്സിലോ ഒട്ടും ഊർജമില്ലാത്ത അവസ്ഥയാണ്. മാരത്തൺ ഓടിയാൽ നമ്മൾ എക്സോസ്റ്റഡ് ആകും. He collapsed after the marathon, completely exhausted. Marathon ശേഷം അയാൾ പൂർണ്ണമായും തളർന്നു വീണു. മറ്റൊരു വാക്ക് ലെഥാർജിക്. ലെഥാർജിക്, ലെഥാർജിക്, L-E-T-H-A-R-G-I-C, ലെഥാർജിക്. ലെഥാർജിക് എന്ന് പറയുന്നത് മന്ദതയും ഉത്സാഹക്കുറവും തോന്നുമ്പോഴാണ്. A heavy lunch made me lethargic all afternoon. ഉച്ചയ്ക്ക് അമിതമായി ഭക്ഷണം കഴിച്ചത് കാരണം എനിക്കൊന്നിനും ഒരു ഉന്മേഷവും ഉണ്ടായിരുന്നില്ല. സമാനമായ മറ്റൊരു വാക്കാണ് സ്പെൻഡ്. S-P-E-N-T. സ്പെൻഡ് എന്നാൽ ഇനിയൊന്നും ചെയ്യാനുള്ള ഊർജമില്ല, എല്ലാം തീർന്നതുപോലെ. ആഴ്ച മുഴുവൻ വിശ്രമമില്ലാതെ ജോലി ചെയ്താൽ ഐ എം കംപ്ലീറ്റ്ലി സ്പെൻഡ് എന്ന് പറയാം. ഞാൻ പൂർണ്ണമായും തളർന്നുപോയി എന്നാണ് ഇതിന്റെ അർത്ഥം. പണമെല്ലാം ചെലവാക്കി എന്നല്ല, അത് പറയണമെങ്കിൽ ഐ സ്പെൻഡ് ഓൾ മൈ മണി എന്ന് പറയണം. ഐ എം കംപ്ലീറ്റ്ലി സ്പെൻഡ്, ഞാൻ തളർന്നുപോയി. സ്പെൻഡ് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, അതാണ് ബേൺ ഔട്ട്. അവർ ടീം ഹാസ് ബീൻ വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക് ടു ഗെറ്റ് ദിസ് പ്രപ്പോസൽ ടുഗെദർ. വി ആർ ബേൺ ഔട്ട്. ഈ പ്രപ്പോസൽ തയ്യാറാക്കാൻ നമ്മുടെ ടീം രാപ്പകൽ ജോലിയെടുത്തു, ആകെ മടുത്തുപോയി, അതാണ് അതിന്റെ അർത്ഥം. മറ്റൊരു ഉദാഹരണം പറയട്ടെ. പരീക്ഷ അടുത്ത സമയത്ത് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ബേൺ ഔട്ട് ആകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സ്പേസ് ഔട്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹർ ഐസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ്. ഈ വാക്യത്തിൽ ഐസിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഹർ ഐസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ്. നമുക്ക് പറയാം ഹർ വിയറി ഐസ് ക്ലോസ്ഡ് ആഫ്റ്റർ ദ ലോങ് ഡ്രൈവ്. ഈ എപ്പിസോഡിന് ശേഷം നിങ്ങൾ വിയറി ആയില്ലല്ലോ അല്ലേ? ഉന്മേഷമല്ലേ തോന്നുന്നത്? ഈ വാക്കുകളെല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾക്ക് ഇനിയും കാണാം മറ്റൊരു എപ്പിസോഡിൽ ഇതുപോലെയുള്ള രസകരമായ വാക്കുകളുമായി. താങ്ക് യു.
5: ഗുഡ് ഇംഗ്ലീഷ്.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ്, പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
3: വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

ഇനി നമുക്ക് ചുറ്റും ശ്രദ്ധിക്കാം. ശബരിമല ഉത്സവകാലത്ത് ഉണ്ടാകുന്ന ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിലേക്ക് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നഗരത്തിൽ നിയോഗിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വിമുക്ത ഭടന്മാർ, വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, 18 വയസ്സ് പൂർത്തിയായ NCC കേഡറ്റുകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. നവംബർ 5 മുമ്പ് അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് 0471255871 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷ KTET-നുള്ള അപേക്ഷാ സമയം നാളെ വരെ നീട്ടി. ജില്ലയിൽ സ്ഥിര താമസക്കാരായ വനിതകൾക്കായി വനിതാ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. കുറഞ്ഞ പലിശ നിരക്കിൽ 30 ലക്ഷം രൂപ വരെ ലഭിക്കും. 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ www.ksdc.org വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0471232857. ഭാരത സർക്കാർ സ്ഥാപനമായ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പത്തനംതിട്ടയിൽ ഈ മാസം 12 മുതൽ ആരംഭിക്കുന്ന കൂൺ ബട്ടൺ കൂൺ കൃഷി, കൂൺ കൃഷിക്ക് ബാധിക്കുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും, കൂൺ വിത്ത് ഉൽപാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ 10 ദിവസത്തെ സൌജന്യ പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറും ബന്ധപ്പെടുക: 0468299223. മറ്റൊരു നമ്പർ 8330010232.

0: ക്ഷണക്കത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് ശരത് സംഗീതം നൽകിയ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: തുമ്പോലാർച്ച എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല പാടിയ ഗാനമാണിത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. പുലർവട്ടം വീണ്ടും എത്തും നാളെ രാവിലെ 7 മണിക്ക്. സ്നേഹപൂർവം രാജേശ്വരി.

0: 57 GST Council meeting to be held at Bharat Mandapam in New Delhi today. Veteran actor Nana Patekar passes away in Goa. India joins US and 13 other economies in signing joint ministerial statement to address global excess capacity and production in key manufacturing sectors. IMD forecast heavy rain in Kerala, Tamil Nadu, Puducherry, Uttarakhand, West Bengal and Sikkim today. And in table tennis, Manu Shah and Diya Chitali create history, become first Indian mixed doubles pair to reach Grand Smash semi-final at China Smash in Beijing. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: വിശ്വത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ഉമ്മറത്ത് തന്നെ രാധയും വിശ്വവും ഉണ്ടായിരുന്നു. രണ്ടുപേരും രണ്ടരുക്കായി ചുമരും ചാരിയിരിക്കുന്നു. നിശബ്ദം. സുലൈമാൻ ചെന്ന് കയറിയതുപോലും അവർ അറിഞ്ഞില്ലെന്ന് തോന്നി. അയാൾ അവരുടെ രണ്ടുപേരുടെയും മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, എന്തേ? വിശ്വം നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്തു പറ്റി? എന്തായാലും നിങ്ങൾ എന്നോട് പറയിൻ. അയാൾ രാധയോടാണ് പറഞ്ഞത്. ആ പെൺകിടാവ് വിതുമ്മി വിതുമ്മി കരയാനും തുടങ്ങി. ചറുപിറന്നിന് വീഴുന്ന ആ കണ്ണീർ കണങ്ങൾ കണ്ടപ്പോൾ സുലൈമാന് എന്തു പറയണമെന്നറിയാതെയായി. ഇത്തരം ഒരനുഭവത്തെ നേരിടാൻ അയാൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെത്താൻ ഒതുക്കി നിർത്താൻ സ്വല്പസമയം വേണ്ടിവന്നു. സുലൈമാൻ വിശ്വത്തിൻ്റെ നേരെ തിരിഞ്ഞു. അവൻ നിശബ്ദനായി നിന്നതേയുള്ളൂ. രണ്ടും കൽപ്പിച്ച് സുലൈമാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി. മകളെ, അവൾ മുഖമുയർത്തി. ഇമകളിൽ തങ്ങിനിന്ന കണ്ണുനീർ കണങ്ങൾ ചറുപിറന്നനെ താഴോട്ട് വീണു. അവ മാറിൽ വീണ് തകർന്ന് ബ്ലൗസിൽ ചേർന്ന് വറ്റി. മകളെ, നമുക്ക് കഴിയുന്നതൊക്കെ ചെയ്യാം. അവന് വിടിയിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കാം. നീ വ്യസനിക്കണ്ട. തൽക്കാലം നാട്ടിലേക്ക് പോകണമെങ്കിൽ അതിനും വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. അവൾ കൂടുതൽ കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? അവൾക്ക് എവിടെയും പോകാനില്ല, വിശ്വമാണ് പറഞ്ഞത്. സുലൈമാൻ അല്പം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, അതിനെ ചൊല്ലി വേവലാതിപ്പെടണ്ട. അവൻ വരുന്നതുവരെ നിനക്കിവിടെ താമസിക്കാം. എന്നെ കൊണ്ട്? നിന്നെ കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ടോ? എന്റെ മകളാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടണ്ടേ? നോക്ക്. സ്വൽപ്പം വികാര ആവേശത്തോടെയാണ് സുലൈമാൻ തുടർന്നത്. നിന്റെ അച്ഛനെ ഞാനറിയും. അയാൾ എനിക്ക് വേറെ ഒരാളായിരുന്നില്ല. നിനക്കതൊന്നും അറിയില്ല. അറിയും വേണ്ട. പക്ഷേ അയാളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിന്റെ അച്ഛനാണെന്ന് കരുതൂ. വിശ്വ അവളെ സമാധാനിപ്പിക്കുക. ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അയാൾ പുറത്തേക്ക് കാലെടുത്തു വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ കുളിച്ച് വല്ലതും കഴിക്കൂ. കഷ്ടത വന്നാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. കരഞ്ഞിരുന്നിട്ട് ഒന്നും കിട്ടാനില്ല. വിശ്വത്തിനോടാണ് പറയുന്നത്. ചെല്ല്. അയാൾ നടന്നു. ഒരച്ഛന്റെ ശാസനം ഇതേവരെ വിശ്വനാഥൻ കേട്ടിട്ടില്ല. സുലൈമാന്റെ വാക്കിൽ നിന്ന് നടാടെ അയാൾ അതനുഭവിച്ചു. ശാന്തയുടെ സന്ദേശം സുലൈമാൻ അവനെ അറിയിച്ചില്ല. സന്ദർഭം നന്നായിരുന്നില്ല. അയാൾ നേരെ കുടുംബത്തേക്ക് പോയി.
5: എന്തിരിത്തിനെ വിളിച്ച്?
4: ഖദീജ ചോദിച്ചു.
5: ഒരൊറ്റ പലകമേശ വേണം പോലും. മൂപ്പരിക്ക?
4: അല്ല, മൂപ്പത്തിയാർക്ക.
5: അതെ,
4: മൂപ്പത്തിയാർക്ക് ഇങ്ങളെ വിശ്വാസമായി കിടക്കണല്ലോ.
5: മുന്തിയ കാര്യസ്ഥനാന്നാ വിചാരിച്ചെടുക്കണ്. ഇങ്ങടെ കാര്യസ്ഥത ഞമ്മക്കല്ലേ തിരിയൂ.
4: അവൾ കിലുകിലുന്നനെ ചിരിച്ചു. അവളുടെ കയ്യിലെ വളകളും.
5: വെഡിത്തം പറയാതിരിക്കെ. ഓ, ഇന്നൊരു പുരുഷനായിട്ടാണല്ലോ ഭരത്ത്. നാവടക്കാൻ.
4: അയാൾ അവളെ ഒന്ന് ഊന്നി നോക്കി. ശരിക്കും അയാൾക്ക് ശുണ്ഠി വന്നിരിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീടൊന്നും പറഞ്ഞതുമില്ല. അവൾ ചോറ് കൊണ്ടു

0: തുറന്നു വെച്ചു. അയാൾ മിണ്ടാതിരുന്ന് ഊണ് കഴിച്ച് പുറത്തേക്കിറങ്ങി.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം. ഒരു

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ആകാശവാണി പ്രേക്ഷകരെ സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ഉപമകൾ കൊണ്ട് മനോഹരമായ നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്. സ്ത്രീ സൗന്ദര്യത്തെ വീണ എന്ന സംഗീതോപകരണത്തോടുപമിച്ചിരിക്കുകയാണ് ഇവിടെ. സ്ത്രീ എന്നും സംഗീതമാണെന്ന് കരുതിയ കവിഭാവനകളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യം നമുക്ക് കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം കേൾക്കാം.

0: സ്ത്രീ സൗന്ദര്യത്തെ വീണ എന്ന സംഗീതോപകരണത്തോട് ഉപമിച്ചിട്ടുള്ള രണ്ട് ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിലൂടെ നാം കേട്ടത്. ആകാശവാണി ഇപ്പോൾ
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ഗർഭകാലത്തെ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി വി എസ് സംസാരിക്കുന്നു.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നാണ് ഗർഭകാലം. ഈ കാലയളവിൽ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരീരഭാരം കൂടുക, നടുവേദന, കാലുകളിൽ അസ്വസ്ഥത, ക്ഷീണം, ഉറക്കത്തിലെ മാറ്റങ്ങൾ, ഉത്കണ്ഠ തുടങ്ങിയവ പല സ്ത്രീകളിലും അനുഭവപ്പെടാം. ഈ കാലഘട്ടത്തിൽ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യകരമായി നിലനിർത്താൻ അനുയോജ്യമായ യോഗാഭ്യാസങ്ങൾ സഹായകരമാക്കാം. ഗർഭകാലത്തെ പൊതുവെ മൂന്ന് ഘട്ടങ്ങളായി പരിഗണിക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നതിനാൽ അമിതമായ ശാരീരിക പ്രയാസം ഒഴിവാക്കണം. താടാസനം പോലുള്ള ലളിതമായ ആസനങ്ങളും ബദ്ധകോണാസനം പോലുള്ള സൗമ്യമായ ആസനങ്ങളും പരിശീലിക്കാം. ലളിതമായ ശ്വാസാഭ്യാസങ്ങളും വിശ്രമവും ഈ ഘട്ടത്തിൽ പ്രയോജനകരമാണ്. എന്നാൽ ക്ഷീണം, തലക്കറക്കം തുടങ്ങിയവ ഉണ്ടെങ്കിൽ ഉടൻ വിശ്രമിക്കണം. നാലാം മാസം മുതൽ ആറാം മാസം വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ വൃക്ഷാസനം പോലുള്ള ബാലൻസിംഗ് ആസനങ്ങൾ മതിയായ പിന്തുണയോടെ ചെയ്യാം. ബദ്ധകോണാസനം പെൽവിക് മേഖലയിലെ സൗമ്യമായ സ്ട്രെച്ചിങ്ങിന് സഹായിക്കും. മാർജാരിയാസനം അഥവാ കാറ്റ് കൗ മൂവ്മെന്റ് നടുവിലും നട്ടലിലും ഉണ്ടാകുന്ന മുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഏഴാം മാസം മുതൽ പ്രസവം വരെയുള്ള മൂന്നാം ഘട്ടത്തിൽ ശരീരത്തിന് കൂടുതൽ വിശ്രമം ആവശ്യമാണ്. ബദ്ധകോണാസനം, വജ്രാസനം എന്നിവ സൗകര്യപ്രദമാണെങ്കിൽ മാത്രം പരിശീലിക്കാം. മാർജാരിയാസനം പോലുള്ള ലളിതമായ ചലനങ്ങൾ നടുവിലെ അസ്വസ്ഥത കുറയ്ക്കാൻ സഹായിക്കും. ഈ ഘട്ടത്തിൽ ബാലൻസ് ആവശ്യമായ ആസനങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായും പിന്തുണ ഉപയോഗിക്കണം. ഗർഭകാലത്ത് പ്രാണായാമത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ശ്വാസം പിടിച്ചു വയ്ക്കാതെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ലളിതമായ ശ്വാസാഭ്യാസങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. രക്തസ്രാവം, ശക്തമായ വയറുവേദന, തലകറക്കം, ശ്വാസതടസ്സം, അസാധാരണമായ അസ്വസ്ഥത തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ യോഗാഭ്യാസം ഉടൻ നിർത്തി വൈദ്യസഹായം തേടണം. അതിനാൽ ഗർഭകാലത്തെ ഓരോ ഘട്ടത്തിലും ശരീരത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിദഗ്ധ നിർദ്ദേശത്തോടെ മാത്രം യോഗ പരിശീലിക്കാം.
2: ഗർഭകാലത്തെ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി എസ്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആർ കെ ദാമോദരൻ രചിച്ച് മോഹൻ സിതാര സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം കള്ളൻ കപ്പലിൽ തന്നെ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: അടുത്ത ഗാനത്തിനു മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. വിഷയം പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം കോളേജ്

ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു. അറിയിപ്പ് കഴിഞ്ഞു. നമുക്കിനി ബിച്ചു തിരുമല രചിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനം കേൾക്കാം, കമ്പോളം എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അനുഭവങ്ങൾ കേൾക്കാം, മനസ്സിന്റെ മുറിവുണക്കാം എന്ന ഓർമ്മപ്പെടുത്തലുമായി ലോക മാനസികാരോഗ്യ ദിനം. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് മാനസികാരോഗ്യം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ പ്രാധാന്യമുള്ളതാണ് മാനസികാരോഗ്യം. സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ആരോഗ്യമുള്ള മനസ്സാണ്. മനസ്സിന്റെ സൌഖ്യത്തെക്കുറിച്ചും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കാനായി എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നു. 1992 വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണത്തിന് തുടക്കമിട്ടത്. എല്ലാ മനസ്സിനും പറയാൻ ഒരു അനുഭവ കഥയുണ്ട്. അത് കേൾക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് ഉള്ളിലെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങുന്നത്. ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ് റിയൽ ചേഞ്ച്. അനുഭവങ്ങൾ കേൾക്കപ്പെടുന്നു, യഥാർത്ഥ ശബ്ദങ്ങളിലൂടെ യഥാർത്ഥ മാറ്റങ്ങളിലേക്ക് എന്നതാണ് ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഈ വർഷത്തെ സന്ദേശം. മാനസികാരോഗ്യ വെല്ലുവിളികളിലൂടെ കടന്നുപോയ വ്യക്തികളുടെ അനുഭവങ്ങളും തിരിച്ചറിവുകളും ഏറെ വിലപ്പെട്ടതാണെന്നും മാനസികാരോഗ്യ ചികിത്സയിലും കൌൺസിലിംഗിലും നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അനുഭവസ്ഥരെ കൂടി പങ്കാളികളാക്കണമെന്നും ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരെ ഒറ്റപ്പെടുത്താതെ കുടുംബവും സമൂഹവും ചേർത്തുപിടിക്കുന്ന പ്രാദേശിക പരിചരണ സംവിധാനങ്ങൾക്കാണ് ലോകാരോഗ്യ സംഘടന മുൻഗണന നൽകുന്നത്. ദൈനംദിന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജോലി ചെയ്യാൻ ുള്ള വൈകാരിക ശേഷിയാണ് മാനസികാരോഗ്യം. തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ഇന്ദു നായർ വാർത്താ തരംഗിണിയോട്.
1: മാനസിക രോഗം ബാധിച്ച ഒരു വ്യക്തി ഒരിക്കലും ഒരു മുഖ്യധാരയിലും ഉണ്ടാകാറില്ല. അയാൾ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിന്റെ ഇരുണ്ട മുറികളിൽ, സ്വന്തം വീട്ടിലെ ഏതെങ്കിലും ഒരു അടഞ്ഞ മുറിയിൽ ആകും ഉണ്ടാവാറ് പതിവ്. കൃത്യമായി തൊഴിൽ ചെയ്ത് കുടുംബം നോക്കുക, സ്വന്തം കർമ്മപഥത്തിലേർപ്പെടുക, സമൂഹത്തിന്റെ തന്നെ ഭാഗമാവുക, ഇതൊക്കെ ഇവരിൽ ഭൂരിപക്ഷം പേർക്കും സാധിക്കാറില്ല. ഇവരുടെ അവകാശങ്ങൾക്കായി നാം എത്രയോ കാലമായി പോരാടുന്നു. പുതിയ ചില നിയമങ്ങൾ അതിലേക്കുള്ള വഴി തുറക്കുന്നുവെങ്കിലും ഇന്നും മുഖ്യധാരയിൽ നിന്ന് അവർ വളരെ ദൂരെയാണ്. അവരുടെ ലോകം മനസ്സിലാകണമെങ്കിൽ അവർ കടന്നുവന്ന വഴികൾ നാം താണ്ടണം, അവരിൽ ഒരാളാവണം. നമുക്ക് അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ തുടങ്ങാം. അവരെ കൂടി ചേർത്ത് പിടിച്ച് അവർക്കുള്ള സേവന മേഖലയുടെ നിർമ്മാണത്തിന്റെ ഭാഗമാക്കാം.
0: ഉറക്കക്കുറവോ ജോലിത്തിരക്കോ പരീക്ഷാഭയമോ ഒക്കെ കാരണം മാനസികാരോഗ്യം കുറയുന്നത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒന്നാണ്. ഇത് താൽക്കാലികമാണ്. എന്നാൽ ആ തളർച്ച ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയും ഉറക്കത്തെയും വിശപ്പിനെയും ജോലിയെയും ബന്ധങ്ങളെയും വരെ ബാധിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ വിദഗ്ധ സഹായം ആവശ്യമായി വരുന്നു. ആത്മവിശ്വാസക്കുറവ്, കുടുംബ ബന്ധങ്ങളിലെയും ജോലിയിലെയും പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ്. ആഴ്ചകളായി നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മ, ആത്മഹത്യാ ചിന്ത, ലഹരിയിൽ നിന്ന് മോചനം നേടാനാവാത്ത അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങളിൽ സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. മാനസിക സൌഖ്യത്തിലേക്കുള്ള രണ്ടു വഴികളാണ് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും. ഒരാൾ മനസ്സിന് വാക്കുകൊണ്ട് താങ്ങാകുമ്പോൾ മറ്റൊരാൾ മരുന്നുകൊണ്ട് കരുത്താകുന്നു. ഡോക്ടർ ഇന്ദു നായർ തുടരുന്നു.
1: മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തെ, അതായത് നമ്മുടെ തൊഴിൽ, സാമൂഹികമായ കടമകൾ, മറ്റു വ്യക്തികളുമായുള്ള ഇടപഴകൽ, ഉറക്കം, വിശപ്പ് പോലെയുള്ള ശാരീരിക പ്രവൃത്തികൾ, ഇവയൊക്കെ ബാധിക്കുമ്പോൾ അതിനെ മാനസിക രോഗമെന്ന് വിളിക്കാം. മാനസിക രോഗങ്ങളെ തന്നെ ലഘു മാനസിക രോഗങ്ങൾ, ഗുരുതര മാനസിക രോഗങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ഇതിൽ ലഘു മാനസിക രോഗങ്ങൾ പെടുന്നതാണ് കൂടുതലും രോഗങ്ങൾ, ഉത്കണ്ഠ രോഗങ്ങൾ, വിഷാദ രോഗം, സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നിങ്ങനെ. ഗുരുതര രോഗങ്ങളുടെ ഗണത്തിൽപ്പെടും സ്കിസോഫ്രീനിയ, ബൈപോളാർ മൂഡ് ഡിസോർഡർ പോലെയുള്ളവ. മാനസിക രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും ചികിത്സകൾ തുടങ്ങുന്നതിനും സൈക്യാട്രിസ്റ്റിനെ തന്നെയാണ് സമീപിക്കേണ്ടത്. ഔഷധ ചികിത്സ കൂടാതെ ധാരാളം സൈക്കോതെറാപ്പീസും മറ്റും ചികിത്സയുടെ ഭാഗമാണ്. ഇവയ്ക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് നാം സമീപിക്കേണ്ടത്.
0: പ്രമേയത്തിൽ പറഞ്ഞതുപോലെ അനുഭവത്തിന്റെ ശബ്ദമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ദിനങ്ങൾ തരണം ചെയ്ത് ഇപ്പോൾ സന്തോഷവാനായി ജീവിതം നയിക്കുന്ന ഈ കോളേജ് വിദ്യാർത്ഥിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
2: ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ്

0: ഡോക്ടറുടെയും സൈക്കോളജിസ്റ്റിൻ്റെയും സഹായം തേടിയത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ശ്രദ്ധമായി കേൾക്കുകയും എനിക്ക് അവർ വലിയ ആശ്വാസം നൽകുകയും ചെയ്തു. തുടർന്ന് ശരിയായ ചികിത്സയും കൗൺസിലിംഗും ലഭിച്ചു. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ കൃത്യമായ ചികിത്സയ്ക്കൊപ്പം മെഡിറ്റേഷനും വ്യായാമവും തുടർന്നതിലൂടെ എനിക്ക് പഠനവും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പഴയതുപോലെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഉള്ളിൽ ഒതുക്കി കൂടുതൽ വഷളാക്കാതെ കൃത്യമായ സമയത്ത് വീട്ടുകാരുടെ അടുത്ത് തുറന്നു പറയുകയും മെഡിക്കൽ സഹായം തേടുകയും ചെയ്താൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും എന്നാണ് എന്റെ വിശ്വാസം.
1: യുവജനങ്ങളുടെയും കൗമാരപ്രായക്കാരുടെയും ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങളും വിഷാദവും ആശങ്കപ്പെടുത്തുന്നതാണ്. പരീക്ഷാ ഭയവും അക്കാദമിക സമ്മർദ്ദവും മാത്രമല്ല, സ്ക്രീൻ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന അപകർഷതാബോധവും വ്യാജ താരതമ്യങ്ങളും ആൺപെൺ വ്യത്യാസമില്ലാതെ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇന്ന് കുട്ടികൾ നേരിടുന്നുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ നീലിമ,
2: കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രധാന മാനസിക പെരുമാറ്റ വൈകല്യങ്ങളും അവയുടെ ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നിവ. അടുത്തതായി വൈകാരികതയും ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട ചൈൽഡ്ഹുഡ് ആങ്സൈറ്റി, പീഡിയാട്രിക് ഡിപ്രഷൻ, സ്കൂൾ ഫോബിയ എന്നിവ ഇതിൽപ്പെടുന്നതാണ്. സ്കൂൾ ഫോബിയ പലപ്പോഴും വയറുവേദന, തലവേദന പോലുള്ള ശാരീരിക ലക്ഷണങ്ങളായാണ് കുട്ടി പ്രകടിപ്പിക്കുക. കളിചിരികളിൽ താല്പര്യം കുറയുക, എപ്പോഴും വിഷമിച്ചിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക എന്നിവ വിഷാദരോഗത്തിന്റെ ലക്ഷണങ്ങളാകാം. മൂന്നാമതായി പെരുമാറ്റ വൈകല്യങ്ങൾ, അമിതമായ പിടിവാശി, അനുസരണക്കേട്, കോണ്ടക്ട് ഡിസോർഡർ എന്നിവ ഇതിൽപ്പെടുന്നു. ഇതുകൂടാതെ സ്ക്രീൻ അഡിക്ഷൻ, അമിതമായ പഠന സമ്മർദ്ദം എന്നിവ കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. കൗമാരപ്രായത്തിലുള്ള കുട്ടികളിൽ വിഷാദരോഗം, സോഷ്യൽ ആങ്സൈറ്റി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, സൈബർ അഡിക്ഷൻ, വൈകാരിക നിയന്ത്രണമില്ലായ്മ, ആത്മഹത്യാ പ്രവണത ഇവയെല്ലാം കൂടുതലായി കാണപ്പെടുന്നു.
1: തൊഴിൽ മേഖലയിലെ കടുത്ത ജോലിഭാരവും ഡെഡ്ലൈനുകളും സൃഷ്ടിക്കുന്ന മാനസിക തളർച്ച ഇന്ന് മുതിർന്നവരുടെ വ്യക്തിജീവിതത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. കുടുംബം, കുട്ടികൾ, ജോലി എന്നിവയെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നവരാണ് സ്ത്രീകൾ. പ്രസവാനന്തര വിഷാദം, ആർത്തവ വിരാമ കാലയളവിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നിസ്സാരമായി തള്ളിക്കളയാറാണ് പതിവ്. സമൂഹത്തിലെ മുതിർന്ന പൌരന്മാരുടെ മാനസികാരോഗ്യവും പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. സൈക്കോളജിസ്റ്റ് രജുല മനേരി,
3: നമ്മളെ ഡെയിലി ലൈഫില് നമ്മളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. കുട്ടികളെ സംബന്ധിച്ചിടത്തായിരിക്കാം ജോലി ഭാരം, ബേൺ ഔട്ട് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു രീതിയിൽ വരുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും തുറന്ന് പറയേണ്ടത് തന്നെയാണ്. തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ സെൽസിനെയൊക്കെ അത് നശിപ്പിച്ച് കളഞ്ഞു തുടങ്ങും. അത് വീണ്ടും ബുദ്ധിമുട്ടിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ഒരു പരിഹാരവും ഇല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണലിനോട് ഇത് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെയാണ് കൗൺസിലിംഗ് വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നത്. അവരുടെ വികാരങ്ങൾ തുറന്നു പറയാൻ ഒരു സുരക്ഷിതമായ ഇടം കൗൺസിലിംഗ് നൽകുന്നു. എന്നെ ആരെങ്കിലും കേൾക്കുന്നു എന്ന തോന്നൽ തന്നെ പലപ്പോഴും അവരുടെ മാനസിക ഭാരം കുറക്കുന്നു. വിഷാദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഏകാന്തത എന്നിവയെ നേരിടാൻ ആവശ്യമായ മാനസിക ശേഷി വളർത്താനും കൗൺസിലിംഗ് സഹായിക്കുന്നു.
1: മാനസികാരോഗ്യ സേവനങ്ങൾക്കായി സംസ്ഥാനത്ത് താലൂക്ക്, ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക കൌൺസിലിംഗ് കേന്ദ്രങ്ങളും ആശ്വാസ് ക്ലിനിക്കുകളും സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ സൗജന്യ മാനസികാരോഗ്യ കൌൺസിലിംഗിനും പിന്തുണയ്ക്കുമായി കേന്ദ്ര സർക്കാരിന്റെ ടെലിമനസ് ഹെൽപ്ലൈൻ നമ്പറായ 1441 സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ദിശ ഹെൽപ്ലൈൻ നമ്പറായ 1056 24 മണിക്കൂറും ബന്ധപ്പെടാവുന്നതാണ്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്ന് തിരിച്ചറിയുകയും മാനസിക പിന്തുണ ആവശ്യമുള്ളവരെ ചേർത്ത് പിടിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കാനും പരിഹാരം കാണാനും നാം തയ്യാറാകണം. ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ കേൾക്കുന്നുണ്ട് എന്ന കരുതൽ പലപ്പോഴും മരുന്നിനേക്കാൾ വലിയ ചികിത്സയായി മാറിയേക്കാം. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് മനസ്സു തുറന്ന് സംസാരിക്കാം, ക്ഷമയോടെ കേൾക്കാം, മാറ്റങ്ങൾ സൃഷ്ടിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.
4: അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ

ആകാശവാണി പ്രിയശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് എം എം കീരവാണി സംഗീതം നൽകി എം എം കീരവാണിയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം RRR.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: ഭൂമിഗീതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. ഉമംഗ് CIT സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയ ലോകം. ഡോക്ടർ രമേശ് കുമാർ KB സംസാരിക്കുന്നു.
3: മനുഷ്യരാശി പണ്ടുമുതലേ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സസ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. തുടർന്ന് സസ്യ ഉൽപ്പന്നങ്ങളായ പശകൾ, എണ്ണകൾ, റെസിൻസ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുവാൻ തുടങ്ങി. ശാസ്ത്രം വികസിച്ചു വന്നതോടെ സസ്യങ്ങളിൽ നിന്നും അവയുടെ ഗുണങ്ങൾക്കാധാരമായ രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞു. വൈവിധ്യമാർന്ന ഇത്തരം സസ്യരാസപദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് സസ്യരസതന്ത്രം അഥവാ ഫൈറ്റോ

0: കെമിസ്ട്രി.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
2: അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ ഹരിതം ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇനി നമുക്ക് ലതികയും സംഘവും പാടിയ ഗാനം കേൾക്കാം, അമരം എന്ന ചിത്രത്തിനുവേണ്ടി. ഈ ഗാനത്തിന്റെ രചന കൈതപ്രമാണ്, രവീന്ദ്രനാണ് സംഗീതം നൽകിയിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു വട്ടം കൂടിയിലൂടെ കേൾക്കാം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8 വേൾഡ് സൈറ്റ് ഡേ അഥവാ ലോക കാഴ്ച ദിനം. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കാഴ്ച നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം നൽകുന്നതിനു വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കണ്ണുകളുടെ സംരക്ഷണത്തിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിത ബീനു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. അന്ധത ഉൾപ്പെടെയുള്ള കാഴ്ച വൈകല്യങ്ങളിൽ ലോകശ്രദ്ധ വരുത്തുവാനായി ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നസും ചേർന്ന് ആഗോളതലത്തിൽ എല്ലാ വർഷവും ഒക്ടോബറിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നു. ഈ വർഷം ഒക്ടോബർ 8 നാം വേൾഡ് സൈറ്റ് ഡേ ആചരിക്കുന്നു. ലവ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കുക അല്ലെങ്കിൽ കരുതുക എന്നതാണ് ഈ ദിനത്തിന്റെ സന്ദേശം. അന്ധത ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സമൂഹവുമായുള്ള ഇടപെടൽ, സ്കൂൾ തൊഴിലവസരങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അന്ധത ഒരു രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയെയും കാര്യമായി ബാധിക്കുന്നു. ഇന്ത്യയിൽ 48 മുതൽ 50 ലക്ഷം വരെ ആളുകൾക്ക് പൂർണ്ണ അന്ധതയും 7 കോടിയിലധികം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങളും ഉണ്ട്. ഇതിൽ 93% അന്ധതയും 97% കാഴ്ച വൈകല്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്, അതായത് പ്രിവെന്റബിൾ ബ്ലൈൻഡ്നസ്. അതായത് തുടക്കത്തിൽ തന്നെയുള്ള ലളിതവും ചിലവ് കുറഞ്ഞതുമായ ചികിത്സകളിലൂടെ ഇവ തടയാനോ ഭേദമാക്കാനോ കഴിയും. എല്ലാ പ്രായത്തിലുള്ള വ്യക്തികളെയും കണ്ണിന്റെ പ്രശ്നങ്ങൾ ബാധിക്കാം. ആദ്യമായി നമുക്ക് കുട്ടികളിലെ കാഴ്ചക്കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളിൽ പ്രധാനമായി 3 തരത്തിലുള്ള കാഴ്ചക്കുറവുകൾ ഉണ്ട്. 1 മയോപ്പിയ, 2 ഹൈപ്പർമെട്രോപ്പിയ, 3 അസ്റ്റിഗ്മാറ്റിസം. മയോപ്പിയ എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കൾ കുട്ടി വ്യക്തമായി കാണാൻ സാധിക്കും, എന്നാൽ അകലെയുള്ളവ മങ്ങിക്കാണുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കുട്ടികളിൽ മയോപ്പിയ കൂടുതലായി കണ്ടുവരുന്നു. കുട്ടികൾ പുറത്തുപോയി കളിക്കാതെ വീടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നത് കാരണം സ്വാഭാവിക സൂര്യപ്രകാശത്തിന്റെ കുറവ് അവർക്കുണ്ടാകുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ ഡോപ്പമീൻ എന്നൊരു രാസവസ്തു ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് നമ്മുടെ കണ്ണുകളെ അമിതമായി നീളം വയ്ക്കുന്നത് തടയുന്നു. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഐബോളിന് നീളം കൂടുകയും അത് മയോപ്പിയ എന്ന കാഴ്ച വൈകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, വീടുകളിലെയും ക്ലാസ് മുറികളിലെയും കൃത്രിമ വെളിച്ചം സൂര്യപ്രകാശത്തിന്റെ അത്രയും തീവ്രതയുള്ളതല്ല. കണ്ണിന്റെ ആരോഗ്യത്തിന് പുറത്തുനിന്നുള്ള സ്വാഭാവിക വെളിച്ചം നമുക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ദൂരെയുള്ള വസ്തുക്കളിലേക്ക് അവർ നോക്കുന്നില്ല. അവരുടെ കാഴ്ച എപ്പോഴും കുറഞ്ഞ അകലത്തിലുള്ള വസ്തുക്കളിൽ മാത്രമായി ചുരുങ്ങുന്നു. പുറത്തുപോയി കളിക്കുമ്പോൾ മാത്രമാണ് അവർ ദൂരെയുള്ള പക്ഷികളെയോ മരങ്ങളെയോ ഒക്കെ നോക്കുന്നത്. ഇത് കണ്ണിന്റെ പേശികൾക്ക് ആവശ്യമായ വ്യായാമം നൽകുകയും കാഴ്ചശക്തി നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നീട് അമിതമായ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം കാരണം കുട്ടികൾ കണ്ണിനോട് വളരെ അടുപ്പിച്ചു വെച്ച് ഡിജിറ്റൽ സ്ക്രീൻസ് ഉപയോഗിക്കുന്നു. ഇത് കാരണം കണ്ണിന് ആയാസമുണ്ടാക്കുകയും മയോപ്പിയ വരാനുള്ള സാധ്യത ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം നമ്മുടെ കുട്ടികളെ ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പുറത്തുപോയി കളിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്ക്രീൻ ടൈം നിജപ്പെടുത്തണം. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ പൂർണ്ണമായും ഒഴിവാക്കുക. മുതിർന്ന കുട്ടികൾക്ക് 1 ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം നൽകരുത്. കുട്ടികളിൽ കാണുന്ന മറ്റു കാഴ്ചക്കുറവുകളായ ഹൈപ്പർമെട്രോപ്പിയ, എസ്റ്റിഗ്മാറ്റിസം. ഹൈപ്പർമെട്രോപ്പിയ എന്ന അവസ്ഥയിൽ അകലെയുള്ള വസ്തുക്കൾ കുട്ടിക്ക് വ്യക്തമായി കാണാം. അടുത്തുള്ളവയോ പുസ്തകത്തിലെ അക്ഷരങ്ങളോ കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എസ്റ്റിഗ്മാറ്റിസം എന്ന കണ്ടീഷനിൽ കുട്ടിയുടെ കണ്ണിലെ നേത്ര പടലത്തിന്റെ ആകൃതിയിലുള്ള വ്യത്യാസം കാരണം പ്രകാശം പല ദിക്കുകളിലേക്ക് ചിതറിപ്പോകുന്നു. അതുകൊണ്ട് കുട്ടിക്ക് അടുത്തുള്ളതും അകലെയുള്ളതുമായ കാഴ്ചകൾ മങ്ങിക്കാണുന്നു. കുട്ടികൾ ഒരിക്കലും അവരുടെ കാഴ്ചക്കുറവിനെ കുറിച്ച് നമ്മളോട് പറയാറില്ല. കാരണം അവർ കാണുന്നത് സാധാരണ രീതിയിലല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള തിരിച്ചറിവില്ല, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ. അതുകൊണ്ട് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നാം 6 മാസം മുതൽ 12 മാസം മുതലും പ്രീ സ്കൂൾ കുട്ടികൾക്ക് 3 വയസ്സിനും 5 വയസ്സിനും ഇടയിലും സ്കൂളിൽ പോകുന്ന

കുട്ടികൾക്ക് എല്ലാ വർഷവും കാഴ്ച പരിശോധന നടത്തേണ്ടതാണ്. കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ അവർ ശരിയായി കാണുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടിക്കാലത്ത് ഒരു കണ്ണിന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വികസിക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ആംബ്ലിയോപ്യ അല്ലെങ്കിൽ ലേസി ആയി. ഒരു കണ്ണിന് സാധാരണ കാഴ്ച ഉള്ളതിനാൽ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് ഉള്ളതായി തോന്നില്ല. കുട്ടി എപ്പോഴും ഒരു കണ്ണ് മാത്രം അടച്ചു പിടിക്കുകയോ തിരുമുകയോ ചെയ്യുക, നോക്കുമ്പോൾ തല ഒരു വശത്തേക്ക് ചരിച്ചു പിടിക്കുക, കോങ്കണ്ണ് വരിക, ഇവ കണ്ടാൽ കാഴ്ച പരിശോധന എത്രയും വേഗം ചെയ്യുക. 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് നമ്മുടെ കാഴ്ചശക്തി വികസിക്കുന്നത്. ഈ പ്രായത്തിനുള്ളിൽ ആംബ്ലിയോപ്യ കണ്ടെത്തി ചികിത്സിച്ചാൽ 100% കാഴ്ച തിരിച്ചു പിടിക്കാം. 14 വയസ്സ് കഴിഞ്ഞാൽ ആംബ്ലിയോപിക് ഐയുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ കഴിയില്ല. കാഴ്ചക്കുറവിന് പരിഹാരമായ കൃത്യമായ പവറുള്ള കണ്ണടകൾ നൽകുകയും അവ എല്ലാ സമയവും ഉപയോഗിക്കുവാനും നാം കുട്ടികളെ ശീലിപ്പിക്കണം. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ കണ്ണടകൾ മാറ്റിവെക്കാവൂ. കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രധാന അവസ്ഥ എന്നാൽ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുള്ള നിശാന്തതയാണ്, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വെളിച്ചം കുറയുമ്പോഴോ രാത്രിയാകുമ്പോഴോ കുട്ടിക്ക് കാഴ്ച പൂർണ്ണമായും മങ്ങുന്നു. കണ്ണിന്റെ വെളുത്ത നിറത്തിൽ ചാരനിറത്തിലുള്ള ബൈറ്റോട്ട് സ്പോട്സ് കാണുന്നു. കണ്ണ് കൂടുതൽ വരണ്ടു പോകുകയും കണ്ണുനീരിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ നേത്രപടലം അലിഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കെരറ്റോ മലേഷ്യയിലേക്ക് ഇത് എത്തുന്നു. വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുള്ള കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ചെറിയ കുട്ടികൾക്ക് നാം മുലപ്പാൽ നൽകുക. മുലപ്പാലിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. മുതിർന്ന കുട്ടികൾക്ക് വൈറ്റമിൻ എ അടങ്ങിയ വസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അതായത് ചീര, മുരിങ്ങയില, പപ്പായ, മാമ്പഴം, തക്കാളി, മുട്ട, മീൻ എന്നിവ. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി നൽകി വരുന്ന 9 മെഗാഡോസ് വൈറ്റമിൻ എ കുട്ടികൾക്ക് കൃത്യമായി നൽകുക, അതായത് 9 മാസം മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് ഇവ നൽകുക. അടുത്തതായി യുവാക്കളിൽ കാണുന്ന പ്രധാനമായ കാഴ്ച പ്രശ്നങ്ങൾ. ഡിജിറ്റൽ സ്ക്രീനിന്റെ ഉപയോഗം കൂടുതലായി ഉള്ളതുകൊണ്ട് യുവാക്കളിൽ കൂടുതലായി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നു, അതായത് കണ്ണുകൾക്ക് അനുഭവപ്പെടുന്ന ഭാരം അല്ലെങ്കിൽ ക്ഷീണം, കണ്ണുവേദന, തലവേദന, കണ്ണെരിച്ചിൽ, ചൊറിച്ചിൽ, കാഴ്ച മങ്ങൽ, ചുവപ്പ്, കഴുത്ത്, തോള്, പുറം വേദന എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാനായി നാം 20-20-20 നിയമം ഫോളോ ചെയ്യുക, അതായത് ഓരോ 20 മിനിറ്റ് തോറും സ്ക്രീൻ ഉപയോഗത്തിന് ശേഷം 20 സെക്കൻഡ് നേരം 20 അടി അകലത്തിലേക്കുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുക, കണ്ണ് ചിമ്മുക, പിന്നെ സ്ക്രീനിലേക്ക് മടങ്ങി വരിക. സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നാം ബോധപൂർവം കണ്ണ് ചിമ്മാൻ ശ്രമിക്കുക. ഇത് കണ്ണ് വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കും. സ്ക്രീന് ക്രമീകരിക്കുക, അതായത് സ്ക്രീൻ കണ്ണിന്റെ നിരപ്പിൽ നിന്നും അല്പം താഴെയായോ ഐ ലെവലിലോ 1 കൈ അകലം ദൂരത്തിൽ വയ്ക്കുക. സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചം തടയുന്ന ബ്ലൂ കട്ട് ഗ്ലാസസ് ഉപയോഗിക്കുകയും ലൂബ്രിക്കേറ്റിംഗ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി ഡിജിറ്റൽ ഐ സ്ട്രെയിൻ കുറയ്ക്കാം. ജോലി സ്ഥലങ്ങളിൽ കണ്ണിനുണ്ടാകുന്ന അപകടങ്ങൾ യുവാക്കളിൽ കൂടുതലായി കാണുന്നു, അതായത് കണ്ണിന് ഉണ്ടാകുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ എന്നിവ. വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നവർ, ഗ്രൈൻഡിംഗ്, വെൽഡിംഗ് എന്നീ ജോലികളിൽ ഏർപ്പെടുന്നവർ നിർബന്ധമായും സേഫ്റ്റി കണ്ണടകൾ ഉപയോഗിക്കണം. സേഫ്റ്റി കണ്ണടകൾ വിത്ത് സൈഡ് ഷീൽഡ്സ് ഉപയോഗിക്കണം. ഫേസ് ഷീൽഡുകളുടെ ഉപയോഗവും കണ്ണുകൾക്ക് സംരക്ഷണം അവർക്ക് നൽകും. എല്ലാ വ്യവസായശാലകളിലും ഒരു എമർജൻസി ഐ വാഷ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി പോലുള്ള രാസവസ്തുക്കൾ കണ്ണിൽ വീണാൽ ഉടനടി കണ്ണുകളെ 20 മുതൽ 30 മിനിറ്റ് വരെ ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകുകയും ഒരു നേത്രരോഗ വിദഗ്ധന്റെ സഹായം തേടുകയും ചെയ്യണം. നിങ്ങളുടെ കണ്ണുകളിൽ എന്തെങ്കിലും വീണാൽ ഒരിക്കലും കണ്ണുകൾ തിരുമരുത്. തിരുമിയാൽ അത് നേത്രപടലത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. ഇവ അണുബാധ ഏറ്റാൽ പിന്നീട് അത് നേത്രപടലത്തിൽ വ്രണങ്ങളായി രൂപപ്പെടുകയും നേത്രപടലത്തിലെ വ്രണങ്ങൾ പിന്നീട് നേത്രപടല അന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിലേക്ക് നയിക്കാം. മുതിർന്നവരിൽ കാണുന്ന കാഴ്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പ്രധാനമായും അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്സിൽ മുതിർന്നവരിൽ കാണുന്ന ഏറ്റവും പ്രധാനമായ അവസ്ഥ തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് ആണ്. ചികിത്സിച്ചു മാറ്റാവുന്ന അന്ധതയുടെ ഏറ്റവും സാധാരണമായ കാരണം തിമിരമാണ്. കണ്ണിനുള്ളിലെ സ്വാഭാവിക ലെൻസ് ക്രമേണ മങ്ങുന്ന അവസ്ഥയാണ് തിമിരം. തിമിരം ബാധിച്ച ലെൻസിന് പകരം പുതിയ കൃത്രിമ ലെൻസ് വെച്ച് പിടിപ്പിക്കുന്നു. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നീളുന്ന ലളിതവും ചിലവ് കുറഞ്ഞതുമായ ശസ്ത്രക്രിയ വഴി ഇത് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാം. രണ്ടാമത്തേത് തിരുത്തപ്പെടാത്ത കാഴ്ച വൈകല്യങ്ങൾ, അതായത് അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. കുട്ടികളിൽ എന്നതുപോലെ മുതിർന്നവരിലും വിവിധ തരം കാഴ്ച വൈകല്യങ്ങളുണ്ട്. കൃത്യമായ പവറുള്ള കണ്ണടകളോ കോണ്ടാക്ട് ലെൻസുകളോ ലഭ്യമല്ലാത്തത് കൊണ്ട് പലരും കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നു. മൂന്നാമത്തേത് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നു. പ്രമേഹം നമ്മുടെ കണ്ണിലെ ചെറിയ രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നു. പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും
രക്തസമ്മർദ്ദവും കൃത്യമായി നിയന്ത്രിക്കണം.

0: ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ നാം വർഷത്തിലൊരിക്കൽ കാഴ്ച ഞരമ്പ് പരിശോധന നടത്തേണ്ടതാണ്. അതായത് ഡയലേറ്റഡ് ഐ സ്ക്രീനിങ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 90% ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുള്ള അന്ധതയും നമുക്ക് ഒഴിവാക്കാനാകും. ടൈപ്പ് 1 ഡയബറ്റീസ് രോഗബാധിതർ രോഗനിർണയം നടത്തി 5 വർഷത്തിന് ശേഷം ഒരു ഡയലേറ്റഡ് ഐ എക്സാമിനേഷൻ നടത്തണം. ടൈപ്പ് 2 രോഗബാധിതർ പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഉടൻ തന്നെ ആദ്യത്തെ സ്ക്രീനിങ് നടത്തണം. കാരണം രോഗമുണ്ടെന്ന് അറിയുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. മുതിർന്നവരിൽ കരുതുന്ന മറ്റൊരു അസുഖമാണ് ഗ്ലോക്കോമ. അതായത് കണ്ണിനുള്ളിലെ മർദ്ദം അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുകയും കാഴ്ച നൽകുന്ന ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ ഒപ്റ്റിക് നാഡിയെ സ്ഥിരമായി അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമയ്ക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണില്ല. മാത്രമല്ല ഗ്ലോക്കോമ കാരണം നഷ്ടപ്പെടുന്ന കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയെ നാം കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയായി അറിയപ്പെടുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പോ രോഗലക്ഷണങ്ങളോ ഇല്ലാതെ പുരോഗമിക്കുന്നു. വശങ്ങളിലെ കാഴ്ച അല്ലെങ്കിൽ പെരിഫറൽ വിഷൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്നതുവരെ രോഗികൾ ഇത് തിരിച്ചറിയുന്നില്ല. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന അവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചയുടെ ഒരു അടിയന്തിരാവസ്ഥയാണ് ഒഫ്താൽമിക് എമർജൻസി. അതായത് കണ്ണിനുള്ളിലെ മർദ്ദം അതിവേഗം വർദ്ധിക്കുകയും അടിയന്തര ചികിത്സ നൽകിയില്ലെങ്കിൽ അന്ധതയ്ക്ക് കാരണമാകുകയും ചെയ്യും. ഗ്ലോക്കോമ ബാധിച്ച അന്ധരുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. കാരണം വൈകിയുള്ള രോഗനിർണയമാണ്. 50% രോഗബാധിതരും ഈ രോഗമുണ്ടെന്ന് അറിയുന്നില്ല. ഗ്ലോക്കോമ ഒരിക്കൽ ബാധിച്ച ആളുകൾക്ക് മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ഗ്ലോക്കോമ നിയന്ത്രണത്തിനുള്ള തുള്ളി മരുന്നുകൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണം. ഈ മരുന്നുകൾ നിത്യേനയുള്ള കാഴ്ച പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്നില്ല. അവ ഭാവിയിലെ കാഴ്ച നിലനിർത്താൻ മാത്രമാണ് സഹായിക്കുന്നത്. മാത്രമല്ല ചില മരുന്നുകൾ രോഗികൾക്ക് കണ്ണിൽ പുകച്ചിലുണ്ടാക്കുന്നു. അത് കാരണം രോഗികൾ മരുന്നുകളുടെ ഉപയോഗം നിർത്തലാക്കുന്നു. പാരമ്പര്യമായി ഗ്ലോക്കോമ രോഗമുള്ളവർ, പ്രമേഹം, ഹൈ മയോപ്യ, കണ്ണിന് ക്ഷതമേറ്റിട്ടുള്ളവർ എന്നിവർ എല്ലാവരും ഒരു വർഷം മുതൽ 2 വർഷത്തിലൊരിക്കൽ ഗ്ലോക്കോമ സ്ക്രീനിങ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. നേത്രപടല അന്ധത അല്ലെങ്കിൽ കോർണിയൽ ബ്ലൈൻഡ്നെസ്. നേത്രപടലത്തിനുണ്ടാകുന്ന അണുബാധ, വൈറ്റമിൻ എയുടെ കുറവ്, മുറിവുകൾ എന്നിവ നേത്രപടല അന്ധതയ്ക്ക് കാരണമാകുന്നു. നേത്രപടലം മാറ്റിവെക്കൽ, കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഇതിനുള്ള ചികിത്സ. എന്നാൽ മരണശേഷം ദാനം ചെയ്യപ്പെടുന്ന കണ്ണുകളുടെ ലഭ്യത കുറവ് കാരണം ഇന്ത്യയിൽ ഒട്ടനവധി ആളുകൾ നേത്രപടല അന്ധത കാരണം ബുദ്ധിമുട്ടുന്നു. നേത്രദാനം പ്രോത്സാഹിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും വഴി അന്ധത അനുഭവിക്കുന്ന 2 വ്യക്തികളെ ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് നമുക്ക് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റും. മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തുകയും അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ മാത്രമേ പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസിന്റെ തോത് കുറയ്ക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിത ബിനു നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി സമാപിച്ചു.

0: രാഗാമൃതത്തിൽ ഇന്ന്
1: ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. പന്തുവരാളി രാഗത്തിൽ കലയദ ഗോപി.

Right.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഇതാണ് ഇന്നത്തെ വിഷയം. ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു ആണ്. ഇനി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496559631. സ്റ്റുഡിയോയിൽ ഡോക്ടർ കെ ലാലുവിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ച് ഒരു കറവ പശു എന്ന് പറയുന്നത് അയാളുടെ എന്താണ് ജീവിത മാർഗമാണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം തന്നെ അതിൻ്റെ ജീവിതത്തെ തന്നെ അതിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെ ഒക്കെ ആൾക്കാർ മിക്കവാറും ഒന്നോ രണ്ടോ പശുക്കളെ കൊണ്ട് നിത്യവൃത്തി കഴിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ പശുക്കളെ ഇപ്പം അതിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്നതിലുപരി ഈ പശുവിൻ്റെ പരിപാലനം, അതിൽ പ്രധാനമായിട്ടും കർഷകർ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഈ രോഗം എന്ന് പറയുന്നത് നമുക്കായാലും പശുക്കൾക്കായാലും ഒരു പ്രതിസന്ധി ഘട്ടമാണ്. പലപ്പോഴും ഈ കർഷകർ ഒരു ചെറിയ പശുക്കിടാവിനെ വളർത്തി അതിനെ ചനപിടിപ്പിച്ച് അത് പ്രസവിക്കുന്ന സമയത്താണ് പുള്ളി കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം മാമ്പഴം ആഗ്രഹിക്കുന്ന പോലെ ആ സമയത്താണ് ഈ രോഗങ്ങളുടെ ഒരു പട തന്നെ വരുന്നത്. അതിനും പ്രധാനപ്പെട്ട കാരണം ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള പരിപാലന രീതികളാണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് പശുക്കളെ വളരെയധികം സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കൾ നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പറ്റിയ ഒരു ക്ലൈമറ്റല്ല കേരളത്തിലുള്ളത്. നമ്മളെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പശുക്കളായ വെച്ചൂർ അല്ലെങ്കിൽ കാസർഗോഡ് ഡാർഫ് അങ്ങനെയുള്ള ജേഴ്സി പോലുള്ള ചെറിയ വളരെ ചെറിയ പശുക്കൾക്ക് പറ്റിയ
1: നാടൻ
2: ഇനങ്ങൾക്ക് പറ്റിയ ഒരു കാലാവസ്ഥയാണ്. ഭയങ്കര ചൂടാണ്. അത് ചൂട് മാത്രമല്ല, ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്, ആർദ്രത കൂടുതലാണ്. അത് ഹൈലി സ്ട്രെസ്ഫുള്ളായിട്ട് കൊടുക്കുന്നു. ആ സമയത്തായിരിക്കും ഇത് പ്രസവിക്കുന്നത്. ആ പ്രസവം കൂടെ ആകുമ്പോൾ അത് നമുക്കറിയാമല്ലോ, അതൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഈ തീറ്റക്രമം പാലിച്ചില്ലെങ്കിൽ, അതായത് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുതൽ തന്നെ അതിന് മാക്സിമം കംഫർട്ട് കൊടുക്കാതിരുന്നാൽ, നമ്മുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പശുവും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ മാക്സിമം കംഫർട്ടായിട്ടിരുന്നാൽ മാത്രമേ അത് രോഗമില്ലാതെ വരികയുള്ളൂ. നമുക്ക് രോഗപ്രതിരോധ ശേഷി തന്നെ കൂടുന്നത് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പശുക്കളുടെ ആ ഒരു അനിമൽ മാനേജ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വളരെ പൂവറാണ്. അതിന് കാരണം ഒന്ന് പ്രധാനപ്പെട്ട കാരണം ക്ലൈമറ്റാണ്. പിന്നെ ഈ അശാസ്ത്രീയമായ രീതിയിലുള്ളത്, പിന്നെ അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള ഷെഡ്, പിന്നെ ഈ പറഞ്ഞ തീറ്റക്രമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ പലപ്പോഴും കർഷകർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭകാലത്ത് കുറച്ച് തീറ്റയായിരിക്കും കൊടുക്കുന്നത്, കാരണം പാലുൽപാദനം കുറവായിരിക്കും. അപ്പോൾ ഒരു 2-3 കിലോഗ്രാം തീറ്റയെ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അത് പ്രസവിച്ച് കഴിയുമ്പം അതിലൊരു 10 മുതൽ 20 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവായിരിക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ തോതനുസരിച്ചൊരു 8 കിലോ അല്ലെങ്കിൽ 10 കിലോളം പെല്ലറ്റ് ധാന്യം കൊടുക്കും. ഇത് പെട്ടെന്ന് കൊടുക്കുമ്പം

0: എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ വയറിനുള്ളിൽ ആ ഒരു ആസിഡ് ഉണ്ടാകുകയാണ്. കാരണം ഈ ദഹന പ്രക്രിയ പോലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കാറില്ല. ചില കർഷകരെ ഞാൻ കുറ്റം പറയുന്നതല്ല, നമുക്കറിയാം നമുക്ക് പുല്ല് ദഹിപ്പിക്കാൻ പറ്റില്ല. പശുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് തിന്നുന്ന ജീവിയാണ്. പുല്ല് തിന്നുന്നത് കൊണ്ടാണ് അത് നമ്മുടെ കൂടുതൽ നമ്മളെ കൂടുതൽ ചേർന്ന് പോകുന്നത്. കാരണം നമ്മൾ തീറ്റയുമായിട്ട് ഒരു തരത്തിലുള്ള മത്സരം അതിനുണ്ടാവുന്നില്ല. പുല്ല് തിന്നിട്ട് അത് പാല് തരുന്നു. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഏതെങ്കിലും ഒരു ജീവി പാലുൽപ്പാദിപ്പിക്കുന്നത് അത് വല്ല അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, വേറെ ഒരാൾക്ക് നൽകാനുള്ളതല്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് നമുക്ക് പാല് വേണ്ടത് കൊണ്ട് അതിനെ കൂടുതൽ പാലുൽപ്പാദിപ്പിക്കുന്ന തരത്തിലോട്ട് നമ്മൾ ജനിതകമായി അതിനെ ഉരുത്തിരിച്ചെടുത്ത്, അപ്പോൾ ആ പ്രശ്നങ്ങൾ അതിനെ ഒരുപാട് അലട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ അകിട് വലുതാകുന്നു. ആ പാലുൽപ്പാദനത്തിന് വേണമെങ്കിൽ പാലിൽ ഏകദേശം കാൽസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്, ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ അതുപോലെ അത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അതിന് തീറ്റ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസുഖം ഉണ്ടാകുകയാണ്. കാൽസ്യം കറക്റ്റായിട്ട് അതിൻ്റെ തീറ്റയിൽ കിട്ടിയില്ലെങ്കിൽ, മുമ്പ് പറഞ്ഞ പോലെ ആ ആസിഡോസിസ് വരാതെ തീറ്റ മാനേജ് ചെയ്ത്, അതായത് നമ്മൾ ഇത് ചെയ്യേണ്ട കാരണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പശു പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ തീറ്റയുടെ അളവ് കുറേ കുറേ കൂട്ടി, അത് ചെറുതായിട്ട് ഗ്രാജുവലായിട്ട് കൂട്ടി ഒരു 2-3-4 4-5 കിലോഗ്രാം വരെയൊക്കെ ആക്കി അതിനൊന്ന് പ്രൈം ചെയ്ത് വെക്കണം. അതിനുള്ളിലുള്ള സൂക്ഷ്മാണുക്കളെ ഒന്ന് പ്രൈം ചെയ്ത് വെക്കുമ്പം നമുക്കത് എന്താണ് അതിനെ ആസിഡോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആസിഡോസിസ്
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹരിതം ഫലാവകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
2: ഹലോ സാറേ, ഞാൻ തുമ്പണ്ണൂന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ചാർലി.
1: ആ ചോദിച്ചോളൂ, ഡോക്ടർ ലാലു ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: പറഞ്ഞോളൂ.
2: നമ്മുടെ ഒരു പശു പ്രസവിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ അതിനൊരു വയറിളക്കം വന്നു. വയറിളക്കം വന്നിട്ട് പിന്നെ നമ്മള് ഡോക്ടറെ വിളിച്ച് പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്ത് അതങ്ങ് മാറി. പക്ഷെ അതിനാണെന്ന് വരിയില്ല. പിന്നെ ഒരു ശകലം പോലും പാലില്ല. കൊറേ ദിവസം അത് തീറ്റകളൊന്നും എടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ശകലം പോലും പാൽ അങ്ങ് ഇല്ലാതായിപ്പോയി. അപ്പം പിന്നെ ഇപ്പൊ ഒട്ടും പാലില്ല.
0: അപ്പൊ ഇത് ഒരുപക്ഷെ ഇത് ആസിഡോസിസിന്റെ ഒരു കാരണമാകാം, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആണെങ്കിൽ നമ്മൾ അതിന് പനിയുണ്ടോ, പനി വല്ലതും ഉണ്ടോ തോന്നുന്നുണ്ടോ?
2: പനിയൊന്നും ഇല്ലായിരുന്നു. അതിന് തീറ്റ അത് സാധാരണ പോലെ തീറ്റ കഴിച്ചോണ്ടിരുന്നു. 3 ദിവസം 3-ാമത്തെ ദിവസം ആയപ്പോ ഇതിന് വയറിളക്കം വന്നു. വയറിളക്കം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങ് വയറിളകുമായിരുന്നു. അങ്ങ് ഭയങ്കര ടാപ്പ് തുറന്നു കിട്ട പോലെ അങ്ങ് പോകുമായിരുന്നു.
0: ചാണകത്തിൽ ബ്ലഡ് വല്ലതും കാണുന്നുണ്ടോ? ബ്ലഡ് ടിഞ്ച് വല്ലതും ഉണ്ടോ, അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ?
2: ഇല്ല ഇല്ല, അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ലായിരുന്നു, ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ അത് പിന്നെ അങ്ങ് കറുത്ത കളറിലായിരുന്നു, ഭയങ്കരമായിട്ട് കറുത്ത കളറിലായിരുന്നു പോകുന്നത്.
0: തീറ്റ എന്താ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്? എന്താണ് തീറ്റ എന്താ കൊടുത്തോണ്ടിരുന്നത്?
2: നമ്മൾ കൊടുക്കുന്നത് കേസും പിന്നാണെങ്കിൽ നമ്മള് ധാന്യപ്പൊടി, നമ്മള് പൊടിച്ചോണ്ട് വരുന്ന ധാന്യപ്പൊടി, ചോള, അങ്ങനെയുള്ള മിക്സ് ധാന്യം മിക്സ്.
0: ഇത് ഒരുപക്ഷെ പെട്ടെന്ന് ഈ തീറ്റ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പെട്ടെന്ന് തീറ്റ കൂടുതൽ കൊടുത്തത് കൊണ്ട് അതിന്റെ വയറ്റിനുള്ളിലുള്ള ആ ഫെർമെന്റേഷൻ പ്രക്രിയ കൂടിയിട്ട് ആസിഡ്, ലാക്ടിക് ആസിഡ് ഒരുപാട് ഉണ്ടാകുമ്പോഴും ഇങ്ങനെ സംഭവിച്ചു. നമ്മൾ ആസിഡോസിസ് എന്നാണ് ടെക്നിക്കലി പറയുന്നത്. അതിന് അപ്പക്കാരം കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിരകളിൽ കൂടി തന്നെ ഈ സോഡിയം ബൈകാർബണേറ്റ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും ഒരു പക്ഷേ ആസിഡോസിസ് ആണെങ്കിൽ. എന്നാലും ഒരു വെറ്റിനറി സർജനെ ഒന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ചിലപ്പോൾ ഇത് കീറ്റോസിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹലോ,
2: അല്ല, കീറ്റോസിസ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു.
0: അല്ലേ? അപ്പോൾ പിന്നെ ഒരു പക്ഷേ ഇത് ഇതിനുള്ള സാധ്യത ഉണ്ടാവാം. എന്തായാലും പനിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇൻഫെക്ഷ്യസ് അല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഡോക്ടറെ കണ്ടു തന്നെ ഒന്നും കൂടെ നമ്മളതൊന്ന് ചാണകം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വിരശല്യം ഉണ്ടെങ്കിലും ഈ വയറിളക്കം ഉണ്ടാകാം. പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ തീറ്റയിലുണ്ടായ പെട്ടെന്നുണ്ടായ മാറ്റം വരുമ്പോൾ ഇങ്ങനെ ഒരു വയറിളക്കം നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അത് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ ഗ്രാജുവലായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പക്കാരം ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കുക. അതിൽ ഇഞ്ചക്ഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും സോഡിയം ബൈകാർബണേറ്റിന്റെ. അത് ചെയ്ത് നോക്കുക.
1: അപ്പൊ ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന
0: വിഷയം
1: തന്നെയാണ്,
0: വളരെ കോമൺ ആണ് ഇത്. ഈ കേരളത്തിലെ പശുക്കളില് ചില രോഗങ്ങൾ വളരെ കോമൺ ആണ്. അതായത് ഈ അസിഡോസിസ് എന്ന് പറഞ്ഞ രോഗങ്ങൾ, ഇപ്പൊ ഈ ഉൽപാദനക്ഷമതയുള്ള പശുക്കൾക്കെല്ലാം സബ് അക്യൂട്ട് റൂമിനൽ അസിഡോസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. കാരണം അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുല്ലിന്റെ അളവ് കുറവാണ്. പിന്നെ ഈ ഉൽപാദനക്ഷമത അനുസരിച്ച് നമ്മൾ ധാരാളം ധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചെല്ലുമ്പോൾ ആസിഡ് ഒരുപാട് പ്രൊഡക്ഷൻ കൂടിയിട്ട്
1: ഈ പുല്ലും മറ്റുള്ള തീറ്റയും തമ്മിലുള്ള ഒരു അനുപാതം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്.
0: അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, പശു പുല്ല് തിന്നുന്നൊരു ജീവിയാണ്, അതിന് പുല്ലിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞിന് കൊടുക്കുന്ന പാലിന് വേണ്ടി പുല്ല് മാത്രം കൊടുത്താൽ മതി. അതിന്റെ വയർ അങ്ങനെയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പാൽ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ധാന്യവും പ്രോട്ടീനും മാംസവും ഒക്കെ അടങ്ങിയ ഒരുപാട് കരപദാർത്ഥങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള സൂക്ഷ്മാണുക്കളുണ്ട്, ആ സൂക്ഷ്മാണുക്കളാണ് ഇത് വിഘടിച്ച് ഈ ആസിഡും അല്ലെങ്കിൽ അതിന് വേണ്ട തരത്തിലുള്ള പോഷണം ഉണ്ടാക്കുന്നത്. ഇതിന് പല റേഷ്യമുണ്ട്. നമ്മൾ കൂടുതൽ എന്താണ് ഈ നാര് കലർന്ന തീറ്റ കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. പക്ഷേ ഈ ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കൾക്ക് നമുക്ക് അതിൻ്റെ ക്ഷമത കൂട്ടാൻ വേണ്ടി ഈ പ്രോട്ടീനും ഷുഗറും അല്ല മീൻസ് കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉള്ള പെല്ലറ്റ് കൊടുക്കേണ്ടിയും വരുന്നുണ്ട്. അപ്പൊ ഇതിലൊരു 50-50 റേഷ്യോ ആണ് ഏറ്റവും നല്ലത്. അപ്പം
1: ഇപ്പം സാധാരണ ഇപ്പം ഈ ഉൽപാദനക്ഷമത കൂടിയ ഒരു പശു മിക്കവാറും ഇപ്പം നമ്മുടെ ഇപ്പം അങ്ങനെ തന്നെ ഉള്ള പശുക്കളെയാണ്
0: കൂടുതലും വളർത്തുന്നത്.
1: അപ്പോഴേ അതിന്റെ ഒരു റേഷ്യോ എങ്ങനെയായിരിക്കണം, ഒരു ആവറേജ്
0: നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. 10 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിന് അതിന് മെയിൻ്റനൻസ് റേഷനായിട്ട് നമ്മളൊരു 2 കിലോഗ്രാം പെല്ലറ്റ് വേണം. അതുപോലെ ഓരോ ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് 400 മുതൽ 500 ഗ്രാമോളം കോൺസെൻട്രേറ്റ്, അതായത് നമ്മളെ പിണ്ണാക്ക് എന്ന് പറയുന്നത് അത് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പം 10 ലിറ്ററിന് 4 മുതൽ 5 കിലോഗ്രാം ഈ പെല്ലറ്റ് വേണം, പിന്നെ 2 കിലോ മൊത്തം ഒരു 7 കിലോഗ്രാം പെല്ലറ്റ് തന്നെ വേണം കൊടുക്കാൻ വേണ്ടി, അതായത് പാൽ ഉൽപ്പാദനം നിലനിർത്താൻ വേണ്ടി. അത് നമ്മൾ ഡിവൈഡഡ് ആയിട്ട് കൊടുക്കാം, രാവിലെയും വൈകിട്ടുമായിട്ട് അത് 3-4 അങ്ങനെ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഏകദേശം 25 മുതൽ 30 കിലോഗ്രാം പച്ചപ്പുല്ലുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഈ പെല്ലറ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. കാരണം പശു ഇങ്ങനെ അയവെട്ടിക്കൊണ്ടിരിക്കും, അയവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ധാരാളം ഉമിനീരുണ്ടാക്കും, ഉമിനീരിൽ ധാരാളം സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞു അപ്പകാരം കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഇത് നാച്ചുറലായിട്ട് ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റാസിഡാണ് ഈ ഉമിനീരിലുള്ള അപ്പക്കാരം. അതുകൊണ്ടാണ് പശു ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആസിഡ് ഓൾറെഡി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ അത് ന്യൂട്രലൈസ് ചെയ്യുന്നത് ഈ ഇങ്ങനെ റൂമിനേറ്റ് ചെയ്ത് ഇങ്ങനെ അയവെട്ടി അയവെട്ടിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പുല്ല് കൊടുക്കാത്തത് കൊണ്ട് അയവെട്ടൽ പ്രശ്നമായി മാറുകയാണ്, അയവെട്ടലില്ലാതെ വരുന്നു, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളോട്ട് വരുന്നു. പൊതുവേ സ്ട്രെസ്ഡാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ആഹാരോടെ ചെന്നുള്ള സ്ട്രെസ്സോടെ ആകുമ്പോൾ പശുവിൻ്റെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ് ചെയ്യുകയാണ്.
1: ഒരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: വർക്കലയിൽ നിന്ന് സരിപ്പ പ്രസവിച്ചിട്ട് 2 മാസം ആയതാണ്. അപ്പം അതിന് പെട്ടെന്നൊരു അകിടുവീക്കവും ഒക്കെ വന്നായിരുന്നു. അങ്ങനെ 3 ദിവസം ഇഞ്ചക്ഷൻ എടുത്ത് വേദനയൊക്കെ മാറി. പക്ഷെ അകിടില് നല്ല കല്ലിപ്പും ഒരു ചുമന്ന കളറിലെ പാലുമാണ് വരുന്നത് ഒരു കാമ്പിൽ നിന്ന്.
0: അപ്പൊ അത് അകിടുവീക്കം മാറിയിട്ടുണ്ടാവില്ല, അത് വീണ്ടും ഫൈബ്രോസിഡ് ആയിട്ടുണ്ടാവാനാണ് സാധ്യത. ആ ഒരു അകിട് ചിലപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ മുമ്പ് പറഞ്ഞല്ലോ, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പം അതിനൊരു കോഴ്സ് കംപ്ലീറ്റ് ആക്കണം. അതിൻ്റെ പാല് അല്ലെങ്കിൽ ആ അതിൻ്റെ ബ്ലഡ് എടുത്ത് നോക്കണം, അത് ഏത് ആൻറ്റിബയോട്ടിക്കിനാണ് ഇത് സസെപ്റ്റബിൾ അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യുന്നത്. അത് പാല് ടെസ്റ്റ് ചെയ്യാനുള്ള ഇപ്പം മാർഗമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക് ആ ഡോക്ടർ പറയുന്ന കോഴ്സ് 3 ആണെങ്കിൽ 3 അല്ലെങ്കിൽ 5 ദിവസം ആ കോഴ്സ് കംപ്ലീറ്റ് കൊടുത്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ. കാരണം പലതരത്തിലുള്ള രോഗാണുക്കളുണ്ട്. അപ്പോൾ ചില രോഗാണുക്കൾ ഈ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനോട് പ്രതികരിക്കാതിരിക്കുകയും ഈ അകിടിനുള്ളിൽ അത് വീണ്ടും വളർന്ന് വലുതാകുകയും അത് ഇങ്ങനെ ഒരു ഫൈബ്രോസിഡ് രീതിയിലാവും. അതാണ് ഇങ്ങനെ ബ്ലഡ് വരാൻ കാര്യം. ഇപ്പോൾ നിങ്ങളിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാല് ഇനിയും ഉണ്ടെങ്കിൽ അത് കറന്ന് കളയുക. അത് ചോര വരികയാണെങ്കിൽ ആ ചോര നിൽക്കാനുള്ള മരുന്നുണ്ട്, പിന്നെ ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് അത് ഡോക്ടർ വന്ന് കണ്ട് അതിൻ്റെ എത്ര എക്സ്റ്റെൻഡിൽ അതിൻ്റെ ഫൈബ്രോസിഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അത് മോശമായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വന്ന സ്ഥിതിക്ക് ഇനി അതിനെ ആ മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. അതിന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് എന്താ കൊടുത്തതെന്ന് നോക്കുക, അതിന് റിയാക്ഷൻ ഇല്ലെങ്കിൽ വേറെ ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കാവൂ. അതിൻ്റെ കോഴ്സ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുവാനും നോക്കുക. പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു.
1: ഓക്കെ, സരിത വിളിച്ചാൽ വളരെ സന്തോഷം. ഈ അകിടുവീക്കം നമ്മുടെ ഈ കറവപ്പശുകൾ വളരെ കോമൺ ആയിട്ടുള്ള രോഗമാണല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് ഇത്? ഇങ്ങനെ ഇതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ട് തരത്തിലുള്ള അകിടുവീക്കമുണ്ട്. ഉൽപാദനക്ഷമതയുള്ള പശുക്കൾ പ്രസവത്തോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയൊരു അകിടുവീക്കം കാണാം. കാരണം അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്ന് പറയുന്നത്. അത് ചിലപ്പം ഈ കർഷകർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇതൊരു അകിടുവീക്കത്തിൻ്റെയാണ്. പക്ഷെ അത് നമ്മൾ പാല് കറന്ന് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആ വീക്കം കുറയും. അത് അല്ലെങ്കിൽ അതിനെ തണുത്ത വെള്ളം ഐസ് കട്ട പിടിച്ച് അല്ലെങ്കിൽ കുറേ ആ വീക്കം കുറയും. അത് ഈ പാലിൻ്റെ ഉൽപാദനക്ഷമത കൂടുന്നതുകൊണ്ട് പാല് വന്ന് നിറഞ്ഞ് അകിടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാനേജ്മെൻ്റാണ് ഈ കറവ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ മിൽക്കിംഗ് മാനേജ്മെൻറ്റ്. അത് പറ്റും.

0: വെങ്കിൽ മൂന്ന് പ്രാവശ്യം കറന്നെങ്കിലും മാറ്റിയാൽ അതിൻ്റെ ആ
1: നല്ലതാണ്.
0: ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. അത് കുറയുമ്പം തന്നെ പശുവിൻ്റെ അകിടിവീക്കം വരാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്, കറന്ന് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പരമ്പരാഗതമായിട്ട് രണ്ട് തവണയാണ് കറക്കുന്നത്, പക്ഷേ
1: രാവിലെയും വൈകിട്ടും
0: മൂന്ന് തവണയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ്ലി കാവ് ചെയ്ത പശുക്കളാണെങ്കിൽ, കാരണം ഉൽപ്പാദനക്ഷമത ചിലപ്പോൾ 30 ലിറ്ററോളം പാല് ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളാണെങ്കിൽ അതിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സായിട്ട് നിൽക്കുകയായിരിക്കും, അത് പെട്ടെന്ന് നമ്മൾ കറന്ന് മാറ്റിക്കളയേണ്ടതാണ്. അകിടുവക്കം നമ്മൾ മാനേജ് ചെയ്യാനും അകിടുവക്കത്തിൻ്റെ തുടക്കത്തിൽ ഇതാണ്, അകിടിൽ തൊടാൻ
1: പ്രധാന ലക്ഷണം ഈ വീർത്തിരിക്കുന്നതാണോ?
0: വീർത്ത് വരിക, ചെറിയ ചിലപ്പോൾ ചുമപ്പ് കാണാം, തൊടാൻ സമ്മതിക്കാതിരിക്കുക. ചില അതിൻ്റെ ഈ സാധാരണ കർഷകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കർഷകങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചെറിയതൊക്കെ ചെയ്ത് ചെയ്ത് മാറ്റും. ഇത് പാല് ചെറിയ വ്യത്യാസം വരുമ്പോഴേ ഇവർക്കറിയാം, ചെറിയ ഒരു തരിപ്പൊക്കെ കാണാം. അപ്പോൾ അപ്പം തന്നെ നമ്മൾ ചികിത്സ ചെയ്യേണ്ടതാണ്. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വലുതാക്കി എന്താണ് കൂട്ടി നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയറിലോട്ട് ആവുന്ന സ്ഥിതിയാവുമ്പോഴായിരിക്കും വെറ്റിനറി സർജനെ കാണാൻ പോകുന്നത്. അപ്പം തന്നെ അകിടിൻ്റെ ഏകദേശം 75% ഒക്കെ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളിത് തുടക്കത്തിൽ കാണുമ്പം തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടതാണ്. ചില അകിട് വെക്കും മുമ്പ് പറഞ്ഞ പോലെ സബ്ക്യൂട്ട് റൂമൽ ആസിഡോസിസ് പോലെ സബ് ക്ലിനിക്കലായിട്ടുള്ള മാസ്റ്റൈറ്റിസ് ഉണ്ട്, നമ്മൾ പുറമെ ഒന്നും കാണില്ല. അതും കേരളത്തിൽ വളരെ കോമൺ ആണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു കിറ്റൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് പാല് കറന്ന് നോക്കി അതിനൊരു ചെറിയ കെമിക്കൽ റിയാൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കട്ട പിടിക്കുന്ന തോത് അനുസരിച്ചിട്ട് നമുക്കത് ഇത് മാസ്റ്റൈറ്റിസ് ഉണ്ടോ എന്നറിയാം. അത് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന സോഡിയം സിട്രേറ്റ് പോലുള്ള അല്ലെങ്കിൽ അതിനുള്ള മരുന്നുകളുണ്ട്, അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസിന് നമ്മൾ ക്ലിനിക്കലിലോട്ട് മാറ്റാതിരിക്കാൻ ശ്രമിക്കാം, അതായത് അകിടുവെക്കം ആക്കാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ മാനേജ്മെൻറ്റ്, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഈ ഈ രോഗം അകിടുവീക്കം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണങ്ങൾ ഒന്ന് ഈ സ്ട്രെസ് വരുന്നത് കൊണ്ടാണ്. സ്ട്രെസ്, ഈ രോഗാണുക്കൾ ഇവിടെ തന്നെ ഈ നമ്മളെ ഷെഡിലുണ്ട്, ചാണകത്തിൽ കണ്ടാവും, ചാണകത്തിൽ ഈ നനഞ്ഞ പ്രതലം. ഞാൻ പലയിടത്തും പറയാറുള്ളതാണ് നമ്മൾ പശുവിന് എപ്പോഴും വെള്ളം വേണം, പക്ഷേ ഷെഡിൽ വെള്ളം ഒട്ടും പാടില്ല, ഉണങ്ങിക്കിടക്കണം. പക്ഷെ പലപ്പോഴും അത് സാധ്യമാകില്ല നമ്മളത് പറയുമെങ്കിലും, കാരണം പശു എപ്പോഴും യൂറിനെയും മൂത്രം ഒഴിക്കും അല്ലെങ്കിൽ വെള്ളം വീഴും. ആ വെള്ളത്തിൽ ഇത് വന്ന് കിടക്കുമ്പോൾ അകിടിൻ്റെ ടീറ്റിൻ്റെ ടിപ്പിൽ അതിൻ്റെ കാമ്പിൻ്റെ ടിപ്പിൽ തുറക്കും, തുറന്നിരിക്കുകയാണെങ്കിൽ അതുവഴി രോഗാണുക്കൾ അകത്തോട്ട് കയറും. അങ്ങനെയാണ് ഈ അകിടുവീക്കം ഉണ്ടാകുന്നത്. നമ്മൾ അറിയില്ല എന്ത് രോഗം ഉണ്ടാകുന്നതിന് അണുക്കളാണ്, രോഗാണുക്കളാണ്. അപ്പോൾ അത് ഈ സാധാരണഗതിയിൽ നല്ല ഹാപ്പിയായിട്ട് നിൽക്കുന്ന അനിമൽസ് ആണെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളതിൽ പെട്ടെന്ന് വരില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൽ കറവക്കാരൻ വന്നിട്ട് ഈ കറവയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ കാമ്പിൽ മുറിവുണ്ടാകുകയാണെങ്കിൽ ആ മുറിവിൽ ചോരയുണ്ടാകും, ആ ചോരയിൽ പെട്ടെന്ന് ചോര കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളർന്ന അകിടുവീക്കം ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ ആസിഡോസിസും ചെറിയൊരു ബന്ധമുണ്ട്. അങ്ങനെ എല്ലാമായിട്ടും ഈ കംപ്ലീറ്റ് മാനേജ്മെൻറ്റുമായിട്ടും ഈ അകിടുവീക്കത്തിന് വളരെ ബന്ധമുള്ളതാണ്. പ്രധാനമായിട്ടും രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നത്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, ആരാണ് വിളിക്കുന്നത്?
2: അമ്പലപ്പുഴയിൽ
1: ചോദിച്ചോളൂ, ഡോക്ടറോട് സംസാരിക്കാം.
2: ഞാൻ പറയാം, നമുക്ക് നമ്മൾ കാലങ്ങളായിട്ട് പശുക്കളെ വളർത്തുന്നവരായിരുന്നു. ഇപ്പൊ ഈ അടുത്തവിടെ കൊണ്ട് ഒരു രണ്ട് പശുക്കൾ ഇപ്പൊ പ്രസവിച്ചിട്ട് ആദ്യം പ്രസവിച്ചിടുമ്പോ 4-5 മാസമായി. ആ പശുവിനെ പ്രസവിച്ച ശേഷം അകിടുവീക്കം വന്നു, നമ്മള് 3 ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ മുലയ്ക്കകത്തുള്ള ഒരു വീതം മരുന്നൊക്കെ കയറ്റി, എന്നാൽ പോലും പാല് ഒട്ടും വരുന്നില്ല. ഒരുമാതിരി മഞ്ഞ വെള്ളമാ വന്നുകൊണ്ട്. പിന്നെ അടുത്ത ദിവസം അതിന്റെ കിണാവ് ചത്തുപോയായിരുന്നു. അപ്പൊ അങ്ങനെ നിറയെ പാല്, 7 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരുന്നു. 3-ാമത്തെ പ്രസവമായിരുന്നു. നമ്മൾ 1 മാസം വരെ മാക്സിമം നോക്കി, അതിട്ട് പാലൊന്നും വരുന്നില്ല, ഒരുമാതിരി മഞ്ഞ വെള്ളം. അത് ഒരു ശക്കനം പാലേ വരത്തുള്ളൂ. നമ്മൾ ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷെ അത് ഇപ്പൊ നല്ലൊരു പശുവാണ്. അപ്പൊ അവർക്ക് ഇനി നമുക്കിനെ കുത്തിവെക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിന്റെ കാണിച്ച രീതികള്? അങ്ങനെ തന്നെ അതിന് അതുപോലെ തന്നെ വേറൊരു പശു ഇതുപോലെ 2-ാമത്തെ പ്രസവത്തിന് ഇതേ സെയിം കിടാവും മുട്ടിന് നീരുവെന്ന് മരിച്ചു പോയി, ചത്തുപോയി. അതുപോലെ തന്നെ ഈ അകിട്ടിലെ പാലില്ല, പാലിന് പകരം ചീത്ത ഒരുമാതിരി വെള്ളമാണ് വരുന്നത്. ആ കുട്ടിയെ ആ പാല് കുടിച്ചോണ്ടാണെന്ന് അറിയില്ല, അധികം കിടക്കാതെ തന്നെ പെട്ടെന്ന് ചത്തുപോയി. അപ്പൊ നമ്മുടെ വീട് നിരന്തരം ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ അവിടെ നിരാശയാണ്. ഇനി എങ്ങനെ പശുക്കളെ വളർത്താൻ പറ്റുക? ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 പശുക്കൾക്ക് ഇങ്ങനെ സെയിം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യണോ? അത് എന്ത് കാരണത്താലാണെന്ന് അറിയില്ല. നമുക്ക് ഡോക്ടേഴ്സൊക്കെ ചോദിച്ചപ്പോ ആദ്യം അകിടുവീക്കമാണ് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്, പക്ഷെ പാല് കംപ്ലീറ്റ് നിന്നുപോയി. ഇനി അതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ജനം പിടിപ്പിക്കാൻ പറ്റുമോ? ഏത് രീതി നമ്മൾ സ്വീകരിക്കണം ഒന്ന് പറയാമോ സാർ?
0: ആ ഇത് ഇത് മനസ്സിലായി. വളരെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർ മനസ്സ് മടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് നമ്മളിത് മനസ്സ് മടക്കും.

0: ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം ഇതാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരാതെ സൂക്ഷിക്കുകയായിരുന്നു ഒന്ന് ചെയ്യേണ്ടിയിരുന്നത്. ഈ രോഗാണുക്കൾ കയറാതെ സൂക്ഷിക്കുകയായിരുന്നു, ഷെഡ് നമ്മൾ വൃത്തിയാക്കി ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പോവിടോണായിട്ട് വെച്ചിട്ട് അതിനെ തീറ്റ ഡിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ രോഗാണുക്കളുടെ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഷെഡിൽ. അപ്പോൾ ആ ടൈപ്പ് ഒരു ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിന് അത് പ്രതികരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് മാറ്റി കൊടുക്കേണ്ടി വരും. അത് എന്തായാലും വെറ്ററിനറി സർജനുമായിട്ട് കണ്ട് കൂടി ഏത് ആൻറ്റിബയോട്ടിക്കാണ് അതിന് പ്രതികരിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അകടിവെക്കം തന്നെ നിലനിൽക്കുകയാണ്. ആ രോഗാണുക്കൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പാലിൽ ഇങ്ങനെ വെള്ളമായിട്ട് വരുന്നതും. പാലിൽ പാലിൽ അത് ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ അകട് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ? കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ അകട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. പിന്നെ ചിലപ്പോഴൊക്കെ ഇത് റീജനറേറ്റ് ചെയ്യും. പക്ഷേ ഇത് റീജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫിസിക്കലി പരിശോധിക്കുകയും അതിൻ്റെ ഒന്നും കൂടെ അതൊന്ന് മിൽക്ക് ചെയ്ത് നോക്കുകയും പിന്നെ അതിനെ ബ്ലഡും ഈ പറഞ്ഞ പോലെ പാലിൽ ഒന്ന് പരിശോധിച്ച് ഏത് രോഗാണുവാണെന്നുള്ളത് പരിശോധിക്കാൻ പറ്റും നമുക്ക്. ഇതിനായിട്ട് ഏത് ആൻറ്റിബയോട്ടിക്കിനാണ് അത് സസെപ്റ്റബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അത് കൊടുത്താൽ മാറുന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഇത് നമ്മൾ മനസ്സുമെടുക്കേണ്ട ആ ചുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഫൈബ്രോസിഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് അത് ഫിസിക്കലി പരിശോധിക്കേണ്ടി വരും, മാത്രമല്ല അതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയും വരും അതെന്താണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ നമ്മൾ ഷെഡും പരിസരവും ഒന്ന് നോക്കണം. അവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ ടൈപ്പ് രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ലതുപോലെ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യേണ്ടി വരും. കാരണം പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ബാക്ടീരിയയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉണ്ടെങ്കിൽ ഇനി ഒരു പശുവിനെ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നന്നാക്കി എടുത്താൽ പോലും വീണ്ടും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ആ ഷെഡും പരിസരവും നോക്കുക, വെറ്ററിനറി സർജനുമായിട്ട് കണ്ട് നോക്കിയിട്ട് ഏത് ആന്റിബയോട്ടിക് ഇത് പറ്റും. നമ്മൾ ഇതിൽ മനസ്സുമെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട്, മൃഗസംരക്ഷണ വകുപ്പും മറ്റുള്ള ഡോക്ടർമാരും എല്ലാം ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് പറ്റിയ എല്ലാ തരത്തിലുമുള്ള സഹായം നിങ്ങൾക്ക് ഉണ്ടാവും, അത് പേടിക്കുകയേ വേണ്ട. നമുക്ക് എന്താ ആദ്യം നമുക്ക് എന്താണെന്നുള്ളത് സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് തരത്തിലുള്ള. ഇനി ചിലപ്പോൾ ചില ബ്രീഡുകൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ബ്രീഡിന് ചിലപ്പോൾ ഈ പറഞ്ഞ ഇമ്മ്യൂൺ കോമ്പാറ്റബിലിറ്റി കുറവാണ്, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പലതരം മൾട്ടി ഫാക്ടർ ഉണ്ട്. കാരണം നമ്മൾ തീറ്റയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ജനിതകമായി മുമ്പേ പറഞ്ഞ പോലെ പല ജനിതകൾ ക്രോസ് ബ്രീഡിനുണ്ട പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ നമ്മൾ പരിശോധിക്കണമെങ്കിൽ അതിനൊരു സമഗ്രമായ ഒരു പരിശോധന വേണ്ടി വരും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു തീരുമാനത്തിലൂടെ
1: കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാം ആഹാരത്തിൽ നിന്ന് ഒരു കുറവില്ല, നല്ലപോലെ നമ്മൾ അവളെ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട്
0: അതറിയാം, അതറിയാം, നമുക്കറിയാം. പ്രധാനമായിട്ട് ഈ മേഖലയിൽ കർഷകരും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. നമുക്കായാലും മനുഷ്യർക്ക് ആലോചിച്ച് നോക്കും, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി തളരില്ലേ? അതുപോലെ തന്നെയാണ് ഇതിപ്പോ നമുക്ക് പശുക്കൾ ആ ഒരു രീതിയിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞ് ആശുപത്രി കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതിപ്പോ നമ്മളിത് പറയാം, നമ്മൾ തന്നെ പശു വന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനൊരു സമഗ്രമായ ഒരു നോക്കേണ്ടി വരും, എന്താണ് ഇതിന്റെ ഇഷ്യൂസ് എന്നുള്ളത്. അവിടുത്തെ വെറ്ററിനറി സർജനും പറ്റുമെങ്കിലും ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങളെ സഹായിക്കാനുള്ളവരുണ്ട്. അവരുമായിട്ടൊക്കെ കൂടി ആലോചിച്ചിട്ട് ഇത് ഇൻഫെക്ഷ്യസ് ആണോ അതോ ഇനി വേറെ മാനേജ്മെന്റ് ഇഷ്യൂസ് ആണോ നോക്കണം. അത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് അതിനൊരു മുന്നോട്ടുള്ള പോക്ക് സാധ്യമാവുള്ളൂ. ഓക്കെ, പേടിക്കാതിരിക്കൂ, നമുക്കത് ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: ഓക്കെ, ഭാമ വിളിച്ചാൽ വളരെ സന്തോഷം. ഈ ഇപ്പം കൂടുതലിപ്പം വിളിച്ചാൽ കൂടുതലും നമ്മൾ അകടുമാക്കുകയും വീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം ഈ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി അതിനെ കിട്ടുന്ന എരുത്തിൽ തൊഴുത്ത് അത് ഭംഗിയായിട്ട് അണുവിമുക്തമാക്കണം എന്നുള്ളത്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു മാനേജ്മെൻ്റ് എങ്ങനെയാണ്?
0: അതിന് ശരിയായ ഒന്നായത് പ്രധാനപ്പെട്ട കാര്യം, അതിന് നല്ല സ്പേസ് ഉണ്ടായിരിക്കണം. പശുവിന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല കംഫർട്ടബിൾ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ മാക്സിമം കംഫർട്ട്. നമ്മൾ തന്നെ ആലോചിക്കും നമുക്ക് എങ്ങനെ ഒരു പാർപ്പിടത്തിൽ ജീവിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം അതിൻ്റെ ഷെഡും. അതായത് നമ്മൾ ഷെഡിലോട്ട് കയറുമ്പം നമുക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാം ഈ ഷെഡ് ഈസ് നോട്ട് ഓക്കെ, അതിന് ജീവിക്കാൻ പറ്റിയതല്ല. നമ്മൾ പലപ്പോഴും പല കോഴി ഫാമിലി ചെല്ലുമ്പോൾ പറയും ഭയങ്കരമായിട്ട് യൂറിയയുടെ സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കാം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതോട്ട് നമ്മളായിട്ട് ആ ബോഡി അല്ലെങ്കിൽ ആ ഓർഡർ റെസിസ്റ്റൻ്റ് ആയി വരും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ഹൈലി സ്ട്രെസ്സായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷെഡിനുള്ളിൽ നമ്മൾ ആഴ്ചയിൽ ഡിസ്ഇൻഫെക്റ്റൻ്റ് ലൈസോളോ ഫിനൈലോ വെച്ച് എല്ലാ രോഗാണുക്കൾക്കും എതിരെയുള്ള ഒരു ഒരു ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആപ്ലിക്കേഷൻ നടത്തണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞു പശുവിന് 24 hours വെള്ളം കിട്ടണം കുടിക്കാൻ, അതായത് പാൽ ഉൽപ്പാദിപ്പിക്കില്ല, കാരണം പാലിൽ ഒരുപാട് ജലം ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ 24 hour അതിന് വെള്ളം കൊടുക്കുന്നതിനനുസരിച്ചും, പക്ഷെ പുറത്ത് വെള്ളം കാണാൻ പാടില്ല, ഉണങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് മാക്സിമം
2: കിടക്കുന്ന
0: പ്രതലം ഉണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങടി വെക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ 100% ഗ്യാരണ്ടി ചെയ്തു. പക്ഷേ അത് സാധ്യമല്ല, അത് സാധാരണ കർഷകരുടെ ഇടയിൽ അത്
2: ഇടയ്ക്കിടയ്ക്ക് ചാണകം
0: നീക്കം ചെയ്യുക മാത്രമല്ല, പിന്നെ ഈ കടന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിനെ കിടക്കാതിരിക്കാൻ നോക്കുക. ചില അത് നമ്മൾ സാധാരണ കർഷകർ കിടക്കത്തില്ല, അതിന് ഉടനെ തന്നെ തീറ്റ
2: കൊടുക്കും.
0: കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്നു കഴിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ആ മുലക്കാമ്പ് തുറന്നിരിക്കുകയായിരിക്കും, അത് നേരെ ചാണകത്തിലോട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ ചാണകത്തിൽ നിന്നും ഉള്ള രോഗാണുക്കൾ, ഈ കോളേ പോലുള്ള രോഗാണുക്കളെല്ലാം കയറി പെട്ടെന്ന് അത് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറി, പിന്നെ പക്ഷേ മാക്സിമം സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ട ആഹാരം കറക്റ്റായിട്ട് കൊടുക്കുക, തഴുകുക, അങ്ങനെ മീൻസ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ബ്രഷിങ് കുളിപ്പിക്കണമെന്നില്ല, നല്ലതുപോലെ ബ്രഷ് ചെയ്യുക, അതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മീൻസ് അതിന് ചിലർ പാട്ട് സംഗീതം വെച്ച് കൊടുക്കുന്നതുണ്ട് ചില ഫാമുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട കഴിക്കുന്ന ആഹാരം കുറച്ച് ഈ മൈസ് പോലുള്ള ചോളം ഫോഡറൊക്കെ ആണെങ്കിൽ അത് വളരെ ഇഷ്ടമാണ്, കാരണം കുറച്ച് മധുരമുണ്ട്. അങ്ങനെയൊക്കെയുള്ള തീറ്റയും കൊടുത്ത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം പല ഫാമുകളും ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കെട്ടിയിടുന്നത് തന്നെ ഒരു ഇപ്പോഴത്തെ രീതിയിൽ ചില, പക്ഷെ നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ കേരളത്തിൽ സ്ഥല ലഭ്യത കുറവുണ്ടായതുകൊണ്ട് നമ്മൾ കെട്ടിയിട്ടുള്ള രീതിയാണ് വളർത്തുന്നത്. ശരിക്കും പശുവിനെ അഴിച്ചുവിട്ടുന്നുള്ള രീതിയാണ് ഇപ്പം വികസിത രാജ്യങ്ങളിൽ കണ്ടുവരുന്നത്.
2: ഈ കറവയുമായി ബന്ധപ്പെട്ടേ, ഈ അകിടുമീകത്തിന് കറവയുമായി വളരെയേറെ ബന്ധമുണ്ട്. അപ്പം കറവ സമയത്ത് അല്ലെങ്കിൽ കറക്കുന്ന ആള് എങ്ങനെ എന്തൊക്കെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ച്?
0: അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് മെഷീൻ മിൽക്കിംഗ് ഉണ്ട്, പക്ഷെ പണ്ട് മുതലേ നമ്മൾ കറവ മാനുവലി ചെയ്യുകയാണ്, മറ്റേ കൈ വെച്ച് ഹാൻഡ് മിൽക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കറവക്കാർ പലപ്പോഴും നമ്മളിവിടെ നാട്ടിൽ നമ്മുടെ മീൻസ് പലപ്പോഴും പുറത്തുള്ള ആൾക്കാരായിരിക്കാം, അവർ ചിലപ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടാവണമെന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അൺഹൈജീനിക് ആണെങ്കിൽ അത് പകരം അങ്ങനെ കറവക്കാർ തന്നെ കൗപോക്സ് എന്ന് പറഞ്ഞ ഡിസീസ് കൊണ്ടുവരും, ട്യൂബർകുലോസിസ് കൊണ്ട് അവർ തന്നെ പകർത്തുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ അവരുടെ കറവ രീതി, അതായത് നമ്മൾ നഖം മടക്കി വെച്ച് കറക്കുന്നവരുണ്ട്. നഖം മടക്കി വെച്ച് കറക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്, കാരണം അത് നഖം മീൻസ് വിരൽ മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും വിരൽ മടക്കി വെച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നക്ലിംഗ് എന്നാണ് പറയുന്നത് ടെക്നിക്കലി. അപ്പോൾ ആ നക്ലിംഗ് ചെയ്യുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ട പലരും അങ്ങനെ ചെയ്യുന്നത് പണ്ട് മുതലേ അങ്ങനെ. പക്ഷേ അത് പശുവിന് റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് അകിടു വെക്കം വരാതിരിക്കുന്നതാണ്. ശരിക്കും അത് അതിനുള്ളിൽ മുറിവുണ്ടാകുന്നു, ചോരയുണ്ടാകുന്നു, രോഗാണുക്കൾ വളരുന്നു, അങ്ങനെ വരുന്നു. പിന്നെ ഈ പറഞ്ഞ കറവയ്ക്ക് ശേഷം പോവിഡോൺ ഐഡിൻ, ടിങ്ചറൈഡിൻ അല്ല പോവിഡോൺ ഐഡിൻ എന്ന് പറഞ്ഞൊരു ലോഷനുണ്ട്, അത് വെച്ച് അതിനെ ഡിപ്പ് ചെയ്യണം, എന്ന് വെച്ചാൽ മുക്കിയെടുക്കുക. അപ്പോൾ തന്നെ ആ പുറത്ത് പറ്റിയിരിക്കുന്ന രോഗാണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പോകും. അതെല്ലാം പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കറവ തുടങ്ങേണ്ടത്. എന്നിട്ട് ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കുക, ചാണകത്തിൽ കിടക്കാതെ നോക്കുക, വെള്ളത്തിൽ കിടക്കാതെ കൈ നല്ല വൃത്തിയാക്കുക. നല്ല വെള്ളം ഉപയോഗിക്കുന്ന പാത്രമെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിയതായിരിക്കണം. നമ്മൾ പാൽ കറക്കുന്ന പാത്രങ്ങൾ ചിലപ്പോൾ അതിൽ നമുക്ക് നമ്മൾ ഈ മീൻസ് ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മാനേജ്മെൻറ്റാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ചില കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാതെ വൈറൽ ആയിട്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചർമ്മമുഴ വന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അത് ഏറെക്കൂടെ പകരുകയാണ്. കുളമ്പ് രോഗം വന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, വാക്സിനേഷൻ വഴി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മളെ കൺട്രോളിൽ നിൽക്കാവുന്ന പല രോഗങ്ങളും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അത് ശരിയായ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ രോഗാണുക്കളെ കണ്ടറിഞ്ഞ് അത് വരാത്ത രീതിയിൽ അതിനെ വളരാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി കൊടുത്ത് നമ്മൾ പശുവിനെ ഹാപ്പിയാക്കി നിർത്തുക എന്നുള്ളതാണ് നമുക്കുള്ള ലക്ഷ്യം. അങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
2: ഈ കറവ പശുക്കളിലെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ വിളിച്ച ശ്രോതാക്കളിൽ തന്നെ പലരും ഏറിയ പങ്കും ഈ അകിടുവീക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ അകിടുവീക്കം ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ഈ അതിന് മുൻകരുതൽ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മൾ ഇതൊക്കെ എടുക്കത്തില്ലേ?
0: വാക്സിൻ ഉണ്ടായിട്ടില്ല, കാരണം ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആവാം, പലതരത്തിലുള്ള ബാക്ടീരിയൽ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഒരു സിംഗിൾ എറ്റിയോളജി എന്ന് പറയാനില്ല. നമുക്കറിയാം ഇപ്പോൾ പോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വൈറസാണ്, പോക്സ് വൈറസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാബീസ് അല്ലെങ്കിൽ ഇതുപോലെ സിംഗിൾ എറ്റിയോളജി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു രോഗാണുകൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമല്ല. ഫംഗസ് കൊണ്ടും മാസ്റ്റൈറ്റിസ് ഉണ്ടാവാം, അതായത് പൂപ്പൽ കൊണ്ടുണ്ടാവാം, വൈറസ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോട്ടോസോവ ഉണ്ട്. എന്ത് ഇറിറ്റേഷൻ വന്നാലും അവിടെ മാസ്റ്റൈറ്റിസ് അത് ഇൻഫ്ലമേഷനായിട്ട് മാറും. അപ്പോൾ ഇതിന് വാക്സിൻ അത്ര കോമൺ ആയിട്ട് അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും മാനേജ്മെൻറ്റ് വെച്ചിട്ട്. അതായത് നമ്മൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ കറവയ്ക്ക് മുമ്പ് നല്ലതുപോലെ കഴുകി ചാണകം പറ്റാതെ ഈ അകിട് നോക്കുക, ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം തുടങ്ങുക, പിന്നെ കറവ ശരിയായ രീതിയിൽ നടത്തുക. ഇപ്പം മെഷീൻ മിൽക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് നോക്കുക, ആ മെഷീൻ കറക്റ്റായിട്ട് ഡിസിൻഫെക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ളതാണ്, സാനിറ്റൈസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം കറവക്കാരനാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന രീതികൾ നമ്മൾ പരിശോധിക്കുക. അതിന് കറവയ്ക്ക് ശേഷം നമ്മൾ ആ സമയത്തിനുള്ളിൽ തന്നെ കറന്നെടുക്കുക. കാരണം ഒരു 8 മിനിറ്റോളം മാത്രമേ ഈ കറവയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ടോക്സിൻ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാവുള്ളൂ. ആ ഓക്സിറ്റോസിൻ്റെ ആ ടൈം പീരീഡിൽ തന്നെ കറന്നെടുത്ത് അതിന് മാക്സിമം സ്മൂത്തായിട്ട് ആ എജക്ഷൻ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ടെക്നിക്കാണ്. മുമ്പ് പറഞ്ഞ പോലെ വേണമെങ്കിൽ 3 തവണയാകും. ഇപ്പോൾ ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കളാണ്, ഇപ്പോൾ 40 ലിറ്ററിൽ കൂടുതലുള്ള പശുക്കളാണെങ്കിൽ ദിവസം 3 നേരം കറക്കുന്നതിൽ തെറ്റില്ല. കാരണം അതിൻ്റെ ഉൽപ്പാദനക്ഷമത കൂടുകയുള്ളൂ. മാത്രമല്ല അതിന് അകിടിനുള്ള ടെൻഷൻ കുറയ്ക്കുകയും ചെയ്യും. പാല് കെട്ടി നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ്. പാല് കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതും ഒരു മീൻസ് അകിട് വീക്കത്തിനൊരു സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. വെള്ളം ഇല്ലാതെ വരുമ്പോഴും തന്നെയും ഈ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ബാധിക്കുന്നുണ്ട്. തീറ്റ കൊടുക്കുന്ന രീതിയിലുമുണ്ട്. തീറ്റയ്ക്കകത്ത് എല്ലാ ധാതുക്കളും കറക്റ്റായ തോതിലുള്ള തീറ്റയായിരിക്കണം കൊടുക്കേണ്ടത്. പച്ചപ്പുല്ല് ധാരാളമുണ്ട്. പച്ചപ്പുല്ല് തന്നെ ബീറ്റാ കരോട്ടിനുണ്ട്. ബീറ്റാ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻ്റാണ്. അതൊരു ഇമ്മ്യൂൺ റെഗുലേറ്ററും കൂടിയാണ്. അപ്പോൾ നല്ല പച്ചപ്പുല്ല്, അതായത് ഏറ്റവും നല്ലത് ചോളപ്പുല്ലാണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ രോഗം വരാതെ വരും. വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക. മുമ്പ് പറഞ്ഞല്ലോ, സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ചാണകത്തിൽ കിടക്കുന്നത് കൊണ്ടും മറ്റ് വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ടും ഈ രോഗാണുമായിട്ട് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ഫൈറ്റിലാണ്. നമ്മളും എപ്പോഴും ഫൈറ്റിലാണ്. പക്ഷേ എങ്കിൽ പോലും പശുക്കൾ ആ ഫൈറ്റ് ചിലപ്പോൾ തോറ്റു പോകുമ്പോഴാണ് ഇത് ഡിസീസായിട്ട് വരുന്നത്. നമ്മളും അപ്പോഴാണ് നമ്മൾ ഇമ്മ്യൂൺ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസീസ് വരുന്നത്. അതുപോലെ ഇതിനെ ഈ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ്. അതിനുള്ള കിറ്റുകൾ ചില ഡിസ്പെൻസറികളിലും ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വെച്ച്
2: മൃഗാശുപത്രികളിൽ
0: ലഭ്യമാണ്. ചില മൃഗാശുപത്രികളൊക്കെ മുമ്പ് ഫ്രീ ആയിട്ടാണ് സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോഴതുണ്ടോ എന്നറിയില്ല. അങ്ങനെ നമുക്ക് പരിശോധിക്കാം. പിന്നെ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോൾ ഒരു നല്ല കർഷകന് പശുവിൻ്റെ ചെറിയ ചേഞ്ച് വരെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ എന്താണ് ആ ഊർജ്ജസ്വലതയുള്ള മാറ്റം കൊണ്ട് നമുക്കറിയാൻ പറ്റും. ചെറിയ വീക്കമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിലോ അപ്പം തന്നെ നമ്മളതിനെ റിയാക്ട് ചെയ്യും. ഇപ്പം ചിലപ്പം നമുക്ക് നമ്മളെ വീട്ട് മരുന്നുകളുണ്ട്, മറ്റേ ചില പേരയുടെ ഇല അരിച്ചിടുക അല്ലെങ്കിൽ മഞ്ഞൾ അരിച്ചിടുക. അങ്ങനെയൊക്കെ ചെറുതായിട്ട് നോക്കിയിട്ട് നിൽക്കുന്നില്ല കണ്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. കാരണം ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വളർത്തി വലുതാക്കി അല്ലെങ്കിൽ നമ്മളത് ഡിലേ ചെയ്യിപ്പിക്കും. ഡിലേ ചെയ്യിപ്പിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പശു പാല് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം ഒരു കാമ്പിനായിരിക്കും സാധാരണ ഇത് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 3 കാമ്പിൽ നിന്ന് പാല് വരുമ്പം കർഷകർ വിചാരിക്കും അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പശു വരുന്നത് പക്ഷേ പശു കുറച്ച് കഴിയുമ്പോൾ ഇത് വളർന്ന് വലുതായി അത് പനിയാകും. പശു ആഹാരം കഴിക്കാത്ത അവസ്ഥയാകും. അത്രയ്ക്ക് ടോക്സിൻ ബോഡി മൊത്തമായി ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലോട്ട് കയറ്റേണ്ട സമയമാകുമ്പോഴായിരിക്കും ഇവർ വെറ്റിനറി സർജനെ സമീപിക്കുന്നത്. ആ സമയമാകുമ്പം ഒരുപക്ഷെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ പോലും മുമ്പ് പറഞ്ഞ കേസൊക്കെ അങ്ങനെ ആയിരിക്കും, റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പിന്നത് ഈ പറഞ്ഞ പോലെ പാല് വെള്ളമായി മാറും. പാല് മഞ്ഞ കളറ് വരും, ചോര വരും. കാരണം അകിട് ഓൾറെഡി അതായി കഴിഞ്ഞു, നശിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് വരാതെ നമ്മൾ നോക്കുക. പെട്ടെന്ന് തന്നെ ഏത് കാര്യത്തിലും നമുക്ക് ഒന്ന് പ്രിവെൻഷൻ, പിന്നെ അതിൻ്റെ സൂചന കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്മീഡിയറ്റ് ആക്ഷനാണ് എപ്പോഴും നല്ലത്. ഡിലേ ആണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. ഡിലേ ആവാനുള്ള കാരണം കർഷകർ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ആ നോളജിൻ്റെ കുറവുണ്ടായിരിക്കാം, വേറെ ഇത് പലതും ആണെന്ന് വിചാരിക്കാം. അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ പുറത്തൊക്കെ. പക്ഷേ അതൊന്നും പാടില്ല. പശുവിന് എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിൽ, ഹാപ്പി അല്ല പശു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ തറോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഡോക്ടർമാരുണ്ട്. അവിടെ ഉടനെ തന്നെ വിളിക്കാം, കാര്യങ്ങൾ അത് അറിയിപ്പിക്കുക. ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടടുത്താണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് തന്നെ കൊടുക്കുക.
2: ഓക്കെ. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇന്നിപ്പം നിലനിൽക്കുന്നതാണ് അകിട് വീക്കം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിലയിൽ കോമൺ ആയിട്ടുള്ള രോഗം
0: ആസിഡോസിസ് ആണ്. രണ്ടാമത്തെ കോമൺ ആയിട്ട് വരുന്ന കാര്യം ആസിഡോസിസും കീറ്റോസിസും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ക്ഷീരസന്നി, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, പശു ഉടനെ വീണ് കാൽസ്യത്തിൻ്റെ കുറവെന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ അതിൽ ഈ ആസിഡോസിസ് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ അകിട് വീക്കത്തിന് ഒരു കാരണമാകുന്നുണ്ട്. ഈ ആസിഡോസിസ് ആണ് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പശുക്കൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയും ഡൗണർ കവ് ആക്കി മാറ്റുകയും ചെയ്യുന്നത്. അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പശുവിൻ്റെ വയറെന്ന് വെച്ചാൽ
2: ആഹാരത്തിൽ
0: പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം അത് ഒരു ഗ്രാജുവൽ അല്ലാതെ ഉണ്ടാകുന്ന ആ വ്യതിയാനത്തിൽ വയറ്റിനുള്ളിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആസിഡ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണ്. പക്ഷേ ഇവിടെ പശു ഈ ആസിഡും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ആസിഡ് ഇതിൻ്റെ റൂമിൻ അല്ലെങ്കിൽ വയറ്റിനുള്ളിലുള്ള സ്ഥലങ്ങളെയൊക്കെ നശിപ്പിക്കുകയും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും.
2: എങ്ങനെയാണ് ഈ ആസിഡ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത്? ഈ ആസിഡായിട്ടുള്ള
0: അത് ഞാൻ പറഞ്ഞില്ലേ, റൂമൻ എന്ന് പറഞ്ഞൊരു അറയുണ്ട്, വലിയ അറ. റൂമൻ, റെട്ടിക്കലോ, ഒമാസ, ഉപമാസം എന്ന് പറഞ്ഞ 4 അറകളാണ്. നമുക്ക് ഒറ്റ അറയുള്ളൂ, പശുക്കൾക്ക് 4 അറയാണ്. ഈ 4 അറയിൽ കുറേ സൂക്ഷ്മാണുക്കളുണ്ട്. സൂക്ഷ്മാണുക്കളെന്ന് വെച്ചാൽ ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, ബാക്ടീരിയ ഫേജസ്, ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർന്നുള്ള കൺസോർഷ്യമാണ്. ഈ കൺസോർഷ്യം വളരെ ഹെൽപ്ഫുള്ളാണ്. പുല്ലിനെ ദഹിപ്പിക്കാൻ വേണ്ടി പുല്ലിനെ കൺവെർട്ട് ചെയ്ത് പ്രോട്ടീനും അല്ലെങ്കിൽ അതിന് വേണ്ട ആഹാരം, പുല്ല് മാത്രം കൊടുത്തായി പശുവിന്, വേറെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പം ഈ പെല്ലറ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചോറ് കൊടുക്കുന്നു, ചിലർക്ക് ചോറൊക്കെ അധികം കൊടുക്കാറുണ്ട്. പശുവിന് നമ്മളെപ്പോലുള്ള വയറാന്ന് കരുതിയിട്ട് ചോറ് അധികം വരികയാണെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ കഴിയുമ്പോഴൊക്കെ ഈ ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കൊടുക്കാറുണ്ട്.

0: ഇതെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലുമ്പോൾ ഇതിൻ്റെ വയറ്റിനുള്ളിലുള്ള ഈ നല്ല മീൻസ് ബാക്ടീരിയകൾ മാറിയിട്ട് ഈ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്ന ബാക്ടീരിയ പ്രിഡോമിനലി അങ്ങ് വളരും. അത് വളർന്നു കഴിയുമ്പോൾ ലാക്റ്റിക് ആസിഡ് ഒരുപാട് ആസിഡ് അക്യൂമുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ആസിഡോസിസ് ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഈ തീറ്റയിൽ ആവശ്യമായ രീതിയിൽ മീൻസ് പച്ചപ്പുല്ലുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ തീറ്റ പെട്ടെന്ന് മാറിയതുകൊണ്ട് ഈ ആസിഡോസിസ് അല്ലെങ്കിൽ ഒരുപാട് ഈസിലി സോളബിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും ആസിഡോസിസ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ആസിഡ് കുടിച്ചുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് പ്രിവെൻ്റ് ചെയ്താൽ തന്നെ ഈ പറഞ്ഞ മാസ്റ്റൈറ്റിസുമായിട്ട് ലിങ്ക് ഉണ്ട്, കീറ്റോസിസുമായിട്ട് ഇതിന് കണക്ഷനുണ്ട്, ഷീരസന്യമായിട്ട് ഇതിന് കണക്ഷനുണ്ട്. അപ്പോൾ ഇത് മാനേജ് തീറ്റ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് പ്രൈമോസ് ഇത് ഈ അസിഡോസ് വരാതിരിക്കുന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അപ്പോൾ പച്ചപ്പുല്ല് ധാരാളം കൊടുക്കുക, പിന്നെ പാൽ ഉൽപാദനത്തിനനുസരിച്ച് തോതനുസരിച്ച് പെല്ലറ്റും കോൺസെൻട്രേറ്റ് മീൻസ് ധാന്യങ്ങളോ പിണ്ണാക്കോ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്.
1: ഈ പലപ്പോഴും നമ്മൾ ഈ ഗർഭധാരണ സമയത്ത് പശുവിനെ ഏത് രീതിയിൽ പരിപാലിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ഉൽപാദനക്ഷമതയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ആ ഒരു സമയത്തുള്ള ഒരു അതിൻ്റെ ഒരു ആഹാരമായി ആഹാരം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ആരോഗ്യം ടോട്ടലായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ഒരു പരിപാലനം എങ്ങനെയായിരിക്കണം?
0: നമുക്ക് നമ്മൾ മനുഷ്യരോട് കമ്പയർ തിരിഞ്ഞവർക്ക് ഒരു മനുഷ്യൻ ഗർഭിണിയാണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുമോ അതുപോലെ നോക്കണമെന്ന് നമുക്ക് പറയാമെങ്കിലും ചെയ്യാറില്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മളെ കേരള മോഡൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു, അങ്ങനെ നമ്മൾ ആരോഗ്യരംഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു മോഡൽ നമുക്ക് ഇവിടെയും റിപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മാനേജ്മെൻറ്റാണ്. ഇത് ഒന്ന് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ തീറ്റ എങ്ങനെയാണ് ദഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് റൂമനാണ്, അവിടെ മൈക്രോബ്സ് ഉണ്ട്, അപ്പോൾ അത് ഈ തീറ്റയോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അപ്പോൾ നമ്മൾ പാൽ ഉൽപാദിപ്പിക്കാൻ കൊടുക്കുന്ന ഭീമമായ ഈ തോത് എങ്ങനെ ഇതിനെ ബാധിക്കുമെന്ന് അത് നമ്മൾ ഈ ഗർഭകാലത്ത് തന്നെ തുടങ്ങേണ്ടി വരും. ഗർഭകാലം എന്ന് വെച്ചാൽ ഈ രണ്ട് മാസം പ്രസവത്തിന് രണ്ട് മാസം മുമ്പുള്ള സ്റ്റേജ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ, അവിടുന്ന് നമ്മൾ ചെറുതായിട്ട് ചെറിയ തോതിൽ നമ്മൾ എന്ത് തീറ്റയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ കിലോയൊക്കെ കൊടുക്കാറുള്ളൂ കർഷകർ, അത് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി ഒരു നാലോ അഞ്ചോ അത് ആഴ്ച ഒരു ഗ്രാജുവലായിട്ട് അത് കൂട്ടി അതിനെ ഒരു അഞ്ചോ ആറോ കിലോഗ്രാം വരെ അത് തീറ്റ കൊടുക്കുന്ന തരത്തിലാക്കി എടുക്കും. ഒരുപാടും കൊടുക്കേണ്ട കാര്യമില്ല. ആ വയർ ആ അതിൻ്റെ റൂമിനെ അല്ലെങ്കിൽ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ പ്രൈം ചെയ്ത് വെക്കണം. കാരണം നമ്മളിനി 15 കിലോ തീറ്റ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിപ്പോൾ ഒരു 6 കിലോഗ്രാം തന്നിരിക്കുകയാണ്, നിങ്ങളൊന്ന് സൂക്ഷ്മാണുക്കളെല്ലാം റെഡി ആയിട്ടിരുന്നോണം, നിങ്ങൾ പ്രശ്നമാക്കരുത്, അതിനു വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഒന്ന് പ്രൈം ചെയ്ത് വെക്കുക. അങ്ങനെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ കാൽസ്യം ഒരുപാട് കൊടുക്കാറുണ്ട്. കാൽസ്യം ഈ ഗർഭകാലത്ത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമുണ്ടാവും. ഒരുപാടല്ല കൊടുക്കേണ്ടത്, അതിൻ്റെ തോതനുസരിച്ച് അതിനൊരു സയൻറ്റിഫിക് റേഷ്യോ ഉണ്ട്. അത് ആ തീറ്റയിലുള്ള ഇത് മതി. ചിലവർ പേടിച്ചിട്ട് പശു പാല് കറങ്ങുന്ന സമയത്ത് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ കൊടുക്കും, പക്ഷെ അതും നെഗറ്റീവായിട്ട് സംഭവിക്കും. അതായത് ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൽ ഒരുപാട് കാൽസ്യമുണ്ട്. അപ്പോൾ ബ്ലഡിലുള്ള കാൽസ്യമെല്ലാം ഈ പാലിൽ കൂടെ പോവുകയും ബ്ലഡിലോട്ട് പിന്നെ കാൽസ്യം തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതായത് ഒരു പാരാത്തോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറവുകൊണ്ടാണ് ഈ മിൽക്ക് ഫീവർ ഉണ്ടാകുന്നത്. അതും ഈ പറഞ്ഞ അസിഡോസിസും ഒക്കെ ആയിട്ട് ലിങ്ക് ഉണ്ടാകും. ഈ തീറ്റയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിലും അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ശാസ്ത്രീയമല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ മിൽക്ക് ഫീവർ അല്ലെങ്കിൽ പശു കാൽസ്യത്തിൻ്റെ കുറവെന്ന് പറയുന്ന ഒരു ഡിസീസ്. വളരെ കോമൺ ആണ്. ഈ അസിഡോസിസുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു ഡിസീസാണ് ഈ ഷീരസന്നി. രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെല്ലാം വരാതിരിക്കണമെങ്കിൽ ഒന്ന് ഈ പ്രസവത്തിന് മുമ്പ് തന്നെ തീറ്റക്രമം ചെറുതായിട്ട് കൂട്ടിക്കൊണ്ടുവരിക, ഓവർ കാൽസ്യം കൊടുക്കാതെ വരിക, പിന്നെ പ്രസവത്തിന് ശേഷം ഒന്ന് രണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്കറിയാം ചില പശുക്കൾക്ക് കാൽസ്യം, എല്ലാ പശുക്കൾക്കും കാൽസ്യത്തിന് കുറവ് വരും. ഞാനത് ജനറലൈസ്ഡ് പറയണം. കാരണം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാൽസ്യം പോകുന്ന ഒരു
1: പ്രോസസ്സാണ്.
0: അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ റീപ്ലനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ അത് ഒരിക്കലും റീപ്ലനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ചിലർ ഓസ്റ്റോ കാൽസ്യം ജെല്ല് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരുണ്ട്, വൈറ്റമിൻ D3 കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കൊടുക്കാം പശുവിൻ്റെ പാലിൻ്റെ ഉൽപാദന തോതനുസരിച്ച്. ഒരു 15 ലിറ്റർ ഡോക്ടർ ഉപദേശം അനുസരിച്ച് ചെയ്യാം. ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് കറക്റ്റ് എത്ര തോത് കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ ഈ രീതിയിൽ അതിന് സപ്ലിമെൻറ്റ് കൊടുക്കാവൂ. അല്ലെ നമ്മൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ മുമ്പ് പറഞ്ഞ പോലെ ട്രാൻസിഷൻ കൗ മാനേജ്മെന്റ് നമ്മൾ പലപ്പോഴും ഈ കേരളത്തിൽ ആരും ശ്രദ്ധിക്കാത്ത, നമ്മളിപ്പം സർക്കാർ അതിനൊരു ശ്രദ്ധ ചെലുത്തി തുടങ്ങുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ മറ്റേ ആശാ വർക്കർ പോലെ തന്നെ ഇപ്പം തന്നെ പശുവിൻ്റെ ഗർഭിണിയായ പശുക്കളുള്ള വീടുകളിലോട്ട് നമ്മൾ ആൾക്കാർ ചെന്നിട്ട് അതിൻ്റെ കണക്കുകൾ എടുക്കുകയും അതെന്ന് പ്രസവിക്കും അതിനെന്തൊക്കെ കൊടുക്കണമെന്നുള്ള രീതിയിലുള്ള മറ്റ് വർക്കേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയുള്ള രീതിയിൽ നമ്മൾ എ ഹെൽപ്പ് വർക്കേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവരെ നമുക്ക് പ്രൈം ചെയ്യാൻ പറ്റും. കാരണം അവർ ശ്രദ്ധിക്കാതിരിക്കത്തില്ല. പണ്ടും ഈ ശ്രദ്ധക്കുറവ് വരുമ്പോഴാണ് ഈ, അല്ലെങ്കിൽ അതിനൊരു മാനേജ്മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോഴാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. ശരിക്കും പ്രോപ്പറായിട്ട് നോക്കുകയും മുമ്പ് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകഴിഞ്ഞാൽ അസുഖങ്ങളൊന്നും വരില്ല, അത് ഉറപ്പാണ്.
1: ഈ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ ഇതിനൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ?
0: അല്ല, അവർ ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ്. ക്വാളിഫൈ മീൻസ് നമ്മളത് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ക്വാളിഫൈഡ് മീൻസ് അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ
1: എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും? അങ്ങനെ
0: മിക്കവാറും എല്ലാ പഞ്ചായത്തിലൊക്കെ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി ക്ഷീരസന്നി എന്ന് പറയുന്നത്, അത് എന്താണ്, എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് അത് വരുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ കഴിയും, അതൊക്കെ പറയാം.
0: ഇതും ഈ പറഞ്ഞ പോലെ മാസ്റ്റൈറ്റിസ് പോലെയും അസിഡോസിസ് പോലെയും കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. പല രോഗങ്ങളുടെയും പ്രധാന കാരണവും ഈ കാൽസ്യം കുറവാണ്. കാൽസ്യം കുറവ് എന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം, കാൽസ്യം എന്ന് വെച്ചാൽ നമ്മൾ നെർവ് ട്രാൻസ്ഡക്ഷൻ ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മളെ കൈ പൊക്കണം, കാല് പൊക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആ നെർവസ് സഞ്ചരിക്കുന്നത് കാൽമോടിൽ നിന്ന് ചില പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ 30 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിൽ നിന്ന് ധാരാളം കാൽസ്യം പാലിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അത് ബ്ലഡിൽ ആ കാൽസ്യത്തിൻ്റെ തോത് കുറയും. ബ്ലഡിൽ കാൽസ്യം കുറയുമ്പോൾ ഈ പറഞ്ഞ നെർവ് ട്രാൻസ്മിഷൻ നടക്കാതെ വരികയും പശു വീണെടുത്തു നിന്ന് എഴുന്നേക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പശുവിന് എഴുന്നേക്കാൻ പറ്റില്ല. പശു വളരെ ആക്റ്റീവായിരിക്കും, ആഹാരം കഴിക്കും, ബാക്കി ഡിഫിക്കേഷൻ അല്ലെങ്കിൽ ചാണകമിടുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യും. എഴുന്നേക്കാൻ മാത്രം പറ്റില്ല, കാരണം എഴുന്നേക്കേണ്ട കാലിൽ വരേണ്ട ആ ഞരമ്പ് അല്ലെങ്കിൽ നാഡികൾ പ്രവർത്തിക്കാതാവും. അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. ഒരു ചെറിയൊരു അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കഴുത്ത് ചരിഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് പശു നിൽക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെ തോത് ആ ഒരു ലക്ഷണം കണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ മിക്കവാറും കർഷകർക്കറിയാം, അവർ പ്രിവെൻഷനും ചെയ്യാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് വരാൻ സാധ്യതയുള്ള പശുക്കൾക്ക് ഒരു 1-ഓ 2-ഓ ഡോസ് കാൽസ്യം ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരുണ്ട്, വൈറ്റമിൻ D3 ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട്, ഓസ്റ്റാ കാൽസ്യം ജെല്ല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ലക്ഷണം ഇതാണ്, ഈ വീണ് കിടക്കുക. വീണ് കിടക്കുന്ന നേരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. പിന്നെ ചിലവർ ഇത് ഡിലേ ചെയ്യും, പിന്നെ പയ്യെ പയ്യെ ചെയ്യാന്ന് പറയും. പക്ഷെ വീണ്ടത് കിടന്ന് തല താഴെ വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിൻ്റെ ഡൗണർ കവ് എന്ന് പറയും, അത് വരാതെ നോക്കുക. പശു ആക്റ്റീവായിട്ട് നിൽക്കുമ്പം തന്നെ തന്നെ നമ്മൾ ഈ ക്ഷീരസന്നിക്കുള്ള ഇഞ്ചക്ഷൻ, കാൽസ്യം, കാൽബൊറോൾ, അല്ലെങ്കിൽ ചിലത് മിഫക്സ് എന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള പല മരുന്നുകളുണ്ട്. കാരണം മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടും ഈ കാൽസ്യത്തിൻ്റെ ഈ ലക്ഷണങ്ങൾ കുറവ് പോലെ കാണിക്കാം. അങ്ങനെ ഒരു ടെറ്റനി, ഗ്രാസ് ടെറ്റനി എന്ന് പറയുന്നത്
1: ഗർഭകാലത്തെ ഈ ഇത്തരം ഇഞ്ചക്ഷനുകളോ അല്ലെങ്കിൽ മരുന്നുകളോ കൊടുക്കേണ്ടെന്ന് അങ്ങനെ ഒരു
0: ആ കാലഘട്ടത്തിൽ കാൽസ്യത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാൽസ്യം കൊടുക്കാതിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കാൽസ്യം ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ പാരാതെർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ, കാൽസ്യട്രോണിനും പാരാതെർമോണും എന്നുള്ളൊരു രണ്ട് ഹോർമോണാണ് ഈ കാൽസ്യം മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പാരാതെർമോൺ ഹോർമോൺ ആക്റ്റീവായിട്ട് നിന്നാൽ മാത്രമേ ഈ എല്ലുകളിൽ നിന്ന് കാൽസ്യം എടുത്ത് ബ്ലഡിലോട്ട് ആക്കുകയുള്ളൂ. അപ്പോൾ ഈ ഈ ഗർഭകാലത്ത് നമ്മൾ ഒരുപാട് കാൽസ്യം കൊടുത്തു കഴിഞ്ഞാൽ പാരാതോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ബ്ലഡിലോട്ട് കാൽസ്യം നമ്മളെ ബോണിലൊക്കെ ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കാൽസ്യം. ആ സ്റ്റോർ ചെയ്ത കാൽസ്യം വെച്ചിട്ടാണ് ഇത് ഈ പോയ കാൽസ്യത്തിനെ നമ്മൾ റീപ്ലനിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോർമോൺ ഇല്ലെങ്കിൽ ബ്ലഡിൽ മീൻസ് ബോണിൽ നിന്ന് നമ്മളെ എല്ലിൽ നിന്ന് ഈ കാൽസ്യം എടുത്ത് ബ്ലഡിലോട്ട് ആക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ കാൽസ്യം മിൽക്ക് ഫീവർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രസവ ഗർഭകാലത്തെ സമയത്ത് നമ്മൾ ശരിയായ തോതിൽ ഓവറായിട്ട് കാൽസ്യം കൊടുക്കാതിരിക്കുക. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ചിലർ സംശയിച്ചുകൊണ്ട് ഓവർ തീറ്റ കൊടുത്താലും പ്രശ്നമുണ്ടാവും. അപ്പോൾ ചിലർ വേഗം നല്ല എന്താണ് പ്രസവം ആയിക്കോട്ടെ എന്ന് കരുതി ചിലപ്പോൾ നമ്മൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഇളവ് കൊടുക്കുന്നവരുമുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പൊതുവെയുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ എല്ലാത്തിനും കൂടുതലാണ്. ഭക്ഷണം മനുഷ്യൻ്റെ കേസിലായാലും പശുവിൻ്റെ കേസിലായാലും ചിലപ്പം ഈ ഓവർ ഫീഡിങ്ങും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഈ മിൽക്ക് ഫീവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പം ഇത് കൂടാതെ വേറെ എന്തെല്ലാം രോഗങ്ങളാണ് ഈ ഗർഭകാലത്തും അതുപോലെ തന്നെ കറവ സമയത്തും പീരീഡിലും ഒക്കെ പശുക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്?
0: ഈ പ്രധാനമായിട്ടും ഈ രോഗങ്ങളാണ്. പിന്നെ കീറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്.
1: എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്?
0: അത് ഈ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഓവർ ഫീഡിങ് ഉണ്ടാവുമ്പം ഈ പറഞ്ഞ പോലെ ഈ ബോഡിയിൽ കറക്റ്റായിട്ട് വീണ്ടും ബ്ലഡ് വരാനുള്ള ഈ കാൽസ്യം വരുന്ന പോലെ തന്നെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവാതിരിക്കുകയും ഗ്ലൂക്കോസ് കുറയുകയും കീറ്റോൺ ബോഡി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. കീറ്റോൺ ബോഡി ഉപയോഗിച്ചിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോഴാണ് കീറ്റോസ് ഉണ്ടാവും, ഇതും ഡൗണർ കവ് ആയി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മുമ്പ് കാൽസ്യം കൊടുത്ത പോലെ തന്നെ 25% 50% ഉള്ള ഡെക്സ്ട്രോസ് സൊല്യൂഷൻസ് കൊടുക്കുക. പിന്നെ ബോഡി സ്കോർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. നമ്മൾ അതൊരു പശുവിൻ്റെ, അത് കർഷകർക്ക് അത്ര അറിയുന്ന, കൂടുതൽ അതിനെ തടി വെപ്പിക്കാതിരിക്കുക പശുവിനെ. കൂടുതൽ തടി വെച്ച് പശുക്കളാണെങ്കിൽ ഈ കീറ്റോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു അത്ര കോമൺ അല്ലെങ്കിലും ചിലപ്പം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസ് അല്ലത്. പശു ആഹാരം എടുക്കാതിരിക്കുകയും നെർവസ് സിംറ്റം ഒക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം, പേവിഷബാധ പോലെയൊക്കെ.

0: കർഷകർക്ക് ഉള്ള സംശയമാണ്, ഈ കറവ് സമയത്ത് ആന്റിബയോട്ടിക്കോ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മരുന്നുകളോ കൊടുക്കാമോ,
1: കൊടുക്കാം.
0: അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്.
1: കറവ സമയത്തല്ലേ നമുക്ക് രോഗം വന്നാൽ നമ്മൾ എന്താണ് വേണ്ടത്? ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ജീവൻ സംരക്ഷിക്കുക. അപ്പം നമ്മൾ അതിന് ആന്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കറവയുള്ള പശുക്കളാണെങ്കിൽ അതിൻ്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരു 3-4 ദിവസം അതിന് വിത്ത് ഹോൾഡിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അകിടൊക്കെ പഴയ നിലയിലാകുകയും പാലുൽപാദനം പഴയ രീതിയിലാകുകയും ചെയ്യും. അത് കൊടുക്കാതെ
0: കൊടുക്കുന്നത് കൊണ്ട് പാലുൽപാദനം കുറയുമോ?
1: കുറയും, എന്നത്തേക്കുമായിട്ട് കുറയത്തില്ല. നമ്മൾ എന്ത് രോഗം വന്നാലും നമ്മളെ പ്രൊഡക്ഷൻ കുറയും. നമ്മൾ മനുഷ്യനായിരുന്നു ആലോചിക്കൂ, നമുക്ക് റെസ്റ്റ് പറയില്ലേ? നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച, ഇപ്പം ഏത് ജോലി ചെയ്യുന്നവരായാലും ഏത് പ്രൊഡക്ഷൻ ചെയ്യുന്നവരായാലും ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടേ നമ്മൾ അടുത്ത ജോലിയോട് പറയും. അപ്പം അതുപോലെ തന്നെ ഈ അകിടിനും ഒരു റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അത് 2-3 ദിവസം എന്നാലും പാല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ഇത് പെട്ടെന്ന് റീജനറേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ്, ലിവർ സെല്ല് പോലെയൊക്കെ പെട്ടെന്ന് തന്നെ അകിടിൻ്റെ കോശങ്ങൾ വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അതിന് ഒരു 2-3 ദിവസം ആ പാല് കറന്നെടുക്കാം. പക്ഷേ അത് ഉപയോഗിക്കുകയായിരിക്കും. കാരണം അതിന് ചിലപ്പോൾ ആന്റിബയോട്ടിക്കിൻ്റെ റെസിഡ്യൂസ് കാണാം. നമുക്ക് പറഞ്ഞാൽ AMR ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ വരും ആന്റിബയോട്ടിക് റെസിഡ്യൂസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അതിനുശേഷം നമുക്ക് പാല് ഉപയോഗിക്കാവുന്നതാണ്.
0: ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം താങ്കൾ സൂചിപ്പിക്കേണ്ട ഈ പശുവിൻ്റെ ആഹാരത്തിൽ പുല്ലിൻ്റെ പ്രാധാന്യം. ഇപ്പം നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ വരൾച്ച വളരെ കൂടി, ഒരു മഴക്കാലം വളരെ കുറഞ്ഞു വരികയും വരൾച്ച കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പച്ചപ്പുല്ല് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പുല്ല് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇപ്പം പലതരത്തിലുള്ള പല നല്ല ഉൽപ്പാദന ശേഷിയുള്ള പുല്ല് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പശു ഒരു പുല്ല്, അടിസ്ഥാനപരമായിട്ട് പുല്ല് തിന്നുന്ന ജീവിയാണ്. അതിന് പുല്ല് നമുക്ക് യഥേഷ്ടം കിട്ടേണ്ടതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് പുല്ല് നമ്മുടെ സ്ഥല ലഭ്യത അനുസരിച്ച് ഏറ്റവും നല്ലത് ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറഞ്ഞ പുല്ലാണ്, അതായത് സങ്കരയിന നേപ്പിയർ. അത് നമ്മൾ അതിൻ്റെ കട വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കറവ പശുവിന് വേണ്ടിയുള്ള ആ പുല്ല് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നമ്മളിപ്പം പല ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഈ പുല്ലിൻ്റെ കടകൾ വിതരണം ചെയ്യുന്നുണ്ട്, മിൽമയും വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങിച്ച് വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അത്യാവശ്യമായിട്ട് ഒരു 5 സെൻറ് സ്ഥലമെങ്കിലും വേണം. പക്ഷേ നമുക്കിത് പലപ്പോഴും പ്രായോഗികമായിട്ട് നമുക്ക് കർഷകരോട് പറയാൻ പറ്റില്ല, കാരണം സ്ഥലമില്ലാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തരിശ് കിടന്ന സ്ഥലങ്ങൾ കൺവെർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം കുടുംബശ്രീയുടെ സഹായത്തോടുകൂടിയും ഈ റോഡ് അരികത്തുമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം പുല്ല് വളർത്താനുള്ള ഒരു ഫോർഡർ ആക്ഷൻ പ്ലാൻ തന്നെ നമുക്കുണ്ട്. സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യണമെന്നുള്ളത്. കാരണം ഫോർഡർ ഇല്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ ആഹാരം ഇല്ലെങ്കിൽ പശുവിനെ വളർത്താൻ പറ്റില്ല. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ഫോർഡർ സെക്യൂരിറ്റി കൂട്ടാൻ, ഫീഡ് ആൻഡ് ഫോർഡർ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഈ സങ്കരയിന നേപ്പിയർ വളർത്തുക. പിന്നെ സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലത് ചോള പുല്ലുണ്ട്, ജോവറിൻ്റെയുണ്ട്, പിന്നെ ഗിനി പുല്ലുകളുണ്ട്, അങ്ങനെ സെറ്റേറിയ, അങ്ങനെ പല ആ ഏരിയ അനുസരിച്ച്. ഇപ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന കുട്ടനാടുള്ള ഏരിയകളാണെങ്കിൽ പാരാഗ്രാസിൻ്റെ അവിടെ പെട്ടെന്ന് അത് ആ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവിടെ എല്ലാം നമുക്കിത് ചെയ്യാം. പക്ഷേ നമ്മൾ, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ഹൈബ്രിഡ് നേപ്പിയറാണ്, CO3. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, കുറച്ചും കൂടെ റെസിസ്റ്റൻ്റ് ആണ്, കൂടുതൽ ഈൽഡ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് അതിൻ്റെ പ്രജനനം കൂടുതലാണ്. 1 ഏക്കറിൽ നിന്ന് ഏകദേശം 500-600 ടണ്ണൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മീൻസ് കട്ട് ചെയ്യാനും, ഒരു ഫസ്റ്റ് കട്ട് 45 മുതൽ 60 ദിവസം എടുക്കുമെങ്കിലും സെക്കൻഡ് കട്ട് വിത്തിൻ 1 മന്ത് വരും. കാരണം പെട്ടെന്ന് വളരുന്നതാണ്, ഹൈലി റാപ്പിഡ് ഗ്രോയിങ് ആണ്. പശു നല്ലതുപോലെ റിലേഷൻ ചെയ്യും. പക്ഷേ സ്ഥലം ഉണ്ടെങ്കിൽ വി ക്യാൻ ഗ്രോ, മീൻസ് മെയ്സ് ഫോർഡറാണ് നല്ലത്. ഏറ്റവും നല്ല ഫോർഡർ മെയ്സ് ആണ്. കാരണം ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഇത് ഉപയോഗിക്കുന്നത് മെയ്സ് ആണ്. കാരണം നല്ല മധുരമുള്ളതാണ്, നല്ല എനർജി പ്രൊവൈഡിങ് ആണ്, നല്ല രീതിയിൽ അതിനെ പശുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂണിറ്റിയും കൂട്ടാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് അത്രയും സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈബ്രിഡ് നേപ്പറാണ്. അതിൻ്റെ ഫോർഡർ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ റഫേജ് റിക്വയർമെൻറ്റ്,
0: പാലിൻ്റെ ഗുണമേന്മ വർദ്ധിക്കാനും ഇത്തരം
1: ഉറപ്പായിട്ടും
0: വളരെ,
1: ബീറ്റാ കരോട്ടിൻ്റെ അളവ് കൂടും, ആൻറ്റി ഓക്സിഡൻ്റ് കണ്ടൻറ്റ് കൂടും, ഈ പറഞ്ഞ രോഗങ്ങൾ വരാതെ നോക്കും. പശു ഹാപ്പി ആവും. പശു ഹാപ്പി ആവണമെങ്കിൽ നല്ലതുപോലെ നല്ല പുല്ലുണ്ടായിരിക്കണം. ഹാപ്പി പശു ആണെങ്കിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, കംഫർട്ടായിട്ടിരിക്കുകയാണെങ്കിൽ.
0: അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് കൂടുതലായിട്ടുള്ള പുല്ലുൽപാദനമൊക്കെ ഉണ്ടായാൽ അത് നമുക്ക്
1: കൺവെർട്ട് ചെയ്യാൻ പറ്റും,
0: വരൾച്ച കാലത്തേക്ക് മാറ്റി സൂക്ഷിക്കാനും അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ
1: ഉണ്ട്. സൈലേജ് മെക്കാനിസം ഉണ്ട്. സൈലേജ് നമ്മളിപ്പം തൈര്, പാല് തൈരാക്കുന്നത് പോലെ പുല്ലിനെ നമുക്ക് സൈലേജ് ആക്കി മാറ്റാൻ പറ്റും. അത് എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അത് 3 ആഴ്ച ഒരു അനേറോബിക് ആയിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്ത്, അതിന് പ്രത്യേക ടെക്നിക്കുണ്ട്, അത് കുറച്ച് സ്കില്ലുള്ള ഏരിയ കാര്യമാണ്. പക്ഷേ അത് ആ സ്കില്ല് കറക്റ്റായിട്ട് നമ്മളത് കാണും. അപ്പം നമുക്കറിയാം തൈര് പലതരത്തിലുള്ള തൈരുണ്ട്, പുളി കൂടിയതുണ്ട്, പുളി കുറഞ്ഞതുണ്ട്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ളതുണ്ട്, പല ടൈപ്പാണ് തൈരിൻ്റെ രുചി. അതേപോലെ തന്നെ ഈ സൈലേജ് ആക്കി മാറ്റുമ്പം അതിന് പ്രോപ്പറായിട്ട് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് റൈറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ എൻവയോൺമെന്റ് മീൻസ് ആ എൻഫർമെന്റേഷൻ റിയാക്ഷൻ നടന്നില്ലെങ്കിൽ ഇത് നശിച്ചു.

0: പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ സൈലേജ് മേക്കിംഗ്. നമ്മളെപ്പോഴും പറയും സൈലേജ് ആക്കാമാക്കാന്ന് പറയുമെങ്കിലും, പക്ഷേ ഇംപ്രോപ്പറായിട്ടുള്ള സൈലേജ് മേക്കിംഗ് കാരണം ആ ടെക്നോളജി നമ്മൾ കേരളത്തിൽ അങ്ങനെ വൈഡ്ലി അഡോപ്റ്റഡ് അല്ല. കാരണം അതങ്ങനെ ശരിയായ രീതിയിൽ ആ ഒരു സൈലേജ് മേക്കിംഗ് നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ സ്കില്ലിലും പിന്നെ നമ്മൾ എൻവയോൺമെന്റിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ അതിനകത്ത് എന്തൊക്കെ ചേർക്കണമെന്നുള്ളതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് അതാണ് അനറോബിക് ഫെർമെൻറ്റേഷൻ നടക്കുന്നുള്ള ഉറപ്പ് വരുത്തണം. പലപ്പോഴും നമ്മൾ ഇത്രയുണ്ടെങ്കിൽ പോലും നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറാണ്. എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും നമുക്ക് അതിന്റെ ക്ലൈമറ്റ് ആ പറഞ്ഞ തെർമോ ന്യൂട്രൽ സോൺ 20-24 ഡിഗ്രി സെന്റിഗ്രേഡ് തെർമോ ന്യൂട്രൽ സോൺ കൊടുത്താൽ മാത്രമേ എത്ര കഴിവുള്ള പശുവിനും അല്ലെങ്കിൽ എത്ര ഉൽപാദനക്ഷമതയുള്ള പശുവിനും ആ പാൽ ഉൽപ്പാദനം തരാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് തീറ്റ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടോ, ബാക്കി എന്ത് കൊടുത്തു പറഞ്ഞിട്ടോ കാര്യമില്ല. ആ എൻവയോൺമെന്റ്, ആ കൂളർ എൻവയോൺമെന്റ് കിട്ടണം. അതുപോലെ തന്നെ ഈ സൈലേജ് മേക്ക് ചെയ്യുന്നതിനും അതിനൊരു പ്രോപ്പർ എൻവയോൺമെന്റ്, സൈലോസിൽ പ്രോപ്പർ എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ ഈ സൈലേജ് നശിച്ചു പോകും. ആ നശിച്ച സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ പശുവിനും ആരോഗ്യം പ്രശ്നമാകുകയുള്ളൂ. ചില പശു കഴിക്കുക പോലും ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു പുവർ ക്വാളിറ്റി സൈലേജ്, ഇപ്പൊ TMR വന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്. എല്ലാം നല്ലതാണ്, പക്ഷെ ഈ പറഞ്ഞതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ നമുക്ക് ഒരു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫീഡ് ആക്ട് ബില്ല് ഉടനെ തന്നെ അത് എനാക്ട് ആയിട്ടുണ്ട്. അതൊന്ന് പ്രാവർത്തികമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റയിലുണ്ടാകുന്ന മീൻസ് അഡൾട്രേഷനോ എന്തെങ്കിലും വലിയ ചലനങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈസിയായിട്ട് പറ്റും.
1: അപ്പം അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ രോഗങ്ങൾ ഉള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പശുക്കളുടെ, ഇപ്പോൾ ഏത് മൃഗങ്ങളുടെ ആയാലും അതിൻ്റെ വാസസ്ഥലം സുരക്ഷിതമാവുക, ആരോഗ്യപരമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഇങ്ങനെ ഈ തൊഴുത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ആവശ്യത്തിലുള്ള കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കുന്നെങ്കിൽ അത് വളരെ ആരോഗ്യകരമായിരിക്കും. അത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ തൊഴുത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പോയിന്റാണ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള തൊഴുത്തായിരിക്കണം. ഒരു സ്മെല്ലുണ്ടാകരുത്, അല്ലെങ്കിൽ ആ ഓവർ സ്മെൽ ഉയർത്തി നിൽക്കണം. നമ്മൾ പല പശുക്കളിലും നമ്മൾ കുനിഞ്ഞാണ് പല ഷെഡുകളിലും കയറുന്നത്. നല്ല ഉയർച്ച ഉണ്ടാവണം, നല്ല വായു സഞ്ചാരമാകണം. പറ്റുമെങ്കിൽ ലൈറ്റ് ബാക്ക് സൈഡിൽ അടിക്കുന്ന രീതിയിൽ, അതിൻ്റെ മീൻസ് ഒരു പുറവശത്തെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കണമെന്ന് പറയുന്നത് കാരണം അത് വലിയ ഇതാണ്. ഈ വൈകുന്നേരത്തിൽ സൺലൈറ്റ് അതിൻ്റെ തൊഴുത്തിൻ്റെ ഡങ് പിറ്റിൻ്റെ സൈഡിൽ അടിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറേയൊക്കെ നാച്ചുറൽ ഡിസ്ഇൻഫെക്ഷൻ നടക്കും. പിന്നെ പറ്റുന്നെങ്കിൽ ഫാൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ കാലത്ത് ഫാൻ ഇട്ട് കൊടുക്കുക. ചിലർ മിസ്റ്റ് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. പിന്നെ തൊഴുത്തിൻ്റെ ഷെഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എന്താണ്, ഈ GI ഷീറ്റ് ആണെങ്കിൽ ചില കുറഞ്ഞ് നമുക്ക് ചെയ്യാം. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓല മേഞ്ഞതാണ് ഏറ്റവും ബെസ്റ്റ്, അതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓല മേയുന്ന ഓല കിട്ടാൻ അതിനെക്കാട്ടി വില കൂടുതലാണ്. അത് മാത്രമല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോസ്റ്റ് കൂടുതലാണ്. നല്ല പൊക്കത്തിൽ നല്ല പൈപ്പിട്ട് നല്ല രീതിയിൽ GI ഷീറ്റ് ഇട്ട് ചെയ്യുക. നല്ല രീതിയിൽ വായു സഞ്ചാരം ഉള്ള രീതിയിലാക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാം ചാണകം പെട്ടെന്ന് പോകുന്ന തരത്തിൽ മൂത്രമൊഴിച്ചാൽ പെട്ടെന്ന് ആ സ്ലാൻഡ് ഒരു 1:20 ആ ഒരു രീതിയിൽ സ്ലാൻഡ് ഉണ്ടാക്കുക. ഒരു 1.5-1 meter വീതി നീളത്തിൽ അതിന് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം സൗകര്യം ഉറപ്പുവരുത്തുക. പിന്നെ തറയിൽ നമ്മൾ ഗ്രിപ്പ് കിട്ടുന്ന, കാലിന് പ്രശ്നമാണ് എല്ലാ പശുക്കൾക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സറ വരുന്നത് കൊണ്ട്, ഈ റൂമൽ അസ്ലോസിസ് വരുന്നത് കൊണ്ട് കാലിൽ ലാമിനേറ്റിസ് ഉണ്ടാകുകയാണ്. എല്ലാ പശുക്കളും കാല് വയ്യാതാണ് നടക്കുന്നത്. അപ്പോൾ അത് കാലിനൊരു ഉറപ്പ് കൊടുത്താൽ വേണ്ടി റബ്ബർ മാറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മാക്സിമം ഉണങ്ങി പശു നിൽക്കുന്ന റബ്ബർ മാറ്റ് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് ഒരു എക്സസൈസ് പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് ഇറക്കി നടത്തുക. പലപ്പോഴും പല പശുക്കളെയും ആ കെട്ടിയ സ്ഥലത്ത് തന്നെയാണ് മാസങ്ങളോളം നിൽക്കുന്നത്. കാരണം ഞാനത് ഒരു ബ്ലെയിമായിട്ട് പറഞ്ഞ, സ്ഥലം ഉണ്ടാവില്ല ആൾക്കാർക്ക്. വളർത്തുന്നവർ വളരെ സാധാരണപ്പെട്ട കർഷകരാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ പറ്റുന്ന സ്ഥലമൊക്കെ അതിനെയൊക്കെ ഒന്ന് നടത്താൻ പറ്റും. എക്സസൈസ് കൊടുത്താൽ തന്നെ അതിന് ഒരു അസുഖങ്ങളല്ല. കാരണം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് കോലാലമ്പടി ഒരു ഫാമുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റോക്കിയോ ഡിസീസുകളോ വളരെ കുറവാണ്. കാരണം പശുവിനെ ഗ്രേസ് ചെയ്യാൻ വിടും. അതിങ്ങനെ അയച്ച് നടക്കുന്നത് കൊണ്ടും അത്യാവശ്യം നടന്ന് ഗ്രേസ് ചെയ്യുന്നതാണ്. കാരണം എല്ലാ പശുക്കൾക്കും അതിൻ്റെ സ്വാതന്ത്ര്യം വേണമല്ലോ. നമ്മൾ ആരൊക്കെ ഇതിനെ കെട്ടിയിടുക എന്ന് വെച്ചാൽ തന്നെ അപ്പം തന്നെ അതിൻ്റെ ഹാപ്പിനെസ് പോയി കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ കംഫർട്ട് പോയി കഴിയും. അപ്പോൾ കംഫർട്ടായിട്ട് നിന്നാൽ തന്നെ അസുഖങ്ങൾ വരാതെ വരും. അപ്പോൾ ഈ ഷെഡ് എന്ന് പറയുന്നത് അതിനൊരു എന്താണ്, ജയിലാക്കി മാറ്റരുത്. ജയിലല്ല, അത് സെല്ലാക്കി മാറ്റരുത് ഷെഡ്. അതിന് മാക്സിമം കംഫർട്ടാക്കുന്ന രീതിയിലുള്ള ഷെഡായിരിക്കണം. പിന്നെ കർഷകർ അവരുടെ സാമ്പത്തികമനുസരിച്ച് അത് ചെയ്യാൻ പറയാൻ നമുക്കിപ്പം നിർവാഹമുള്ള, നമുക്ക് പറയാം അങ്ങനെ ചെയ്യണം തുറന്നു വിടണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സാധാരണ കർഷകരോട് പോയി പറയാൻ പറ്റില്ല. പറയുന്നതിന് അതിനൊരു ലിമിറ്റുണ്ട്.
1: ഓക്കെ. അപ്പം ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി 24 മണിക്കൂറും പശുവിന് വെള്ളം ആവശ്യമുള്ളതാണ്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഈ പശുവിനെ ദിവസേന കുളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ?
0: പശുവിനെ ഇപ്പോൾ പറയുന്നത് നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ച് കുളിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരുപാട് ചാണകം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം ബ്രഷ് ചെയ്താലും, ബ്രഷ് ചെയ്താലാണ് ഏറ്റവും നല്ലത്. മീൻസ് ബ്രഷ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ രക്തയോട്ടം കൂടുകയും അത് അതിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബ്രഷിങ് എന്ന് വെച്ചാൽ അതിനൊരു വളരെ

0: എന്താണ് ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു സാധനമാണ്. കാരണം നമ്മൾ ഹൈടെക് ഫാമിലെല്ലാം ഈ ബ്രഷ് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. എല്ലാ പശുക്കളും പോയി അവിടെ നിന്ന് അത് സ്ക്രബ് ചെയ്യും. അപ്പോൾ അതിനൊരു ബ്ലഡ് സർക്കുലേഷൻ, അതോടൊപ്പം അത് വൃത്തിയാകുകയും ചെയ്യും. അപ്പോൾ ഈ ചിലപ്പോൾ ഈ ബാക്ക് സൈഡിൽ, അതായത് അകിടിൻ്റെ സമയത്ത് ചിലത് നമ്മൾ മാനുവലി തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരാൾ, കാരണം അത്ര പെട്ടെന്ന് ആ ചാണകം പോവില്ല, അത് വൃത്തിയാക്കാൻ വേണ്ടി ചിലപ്പം ഉണങ്ങി പിടിച്ചിരിക്കുന്ന ചാണകങ്ങൾ പെട്ടെന്ന് പോകണില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകുന്നതിൽ തെറ്റില്ല, പക്ഷേ ബേസിക്കലി കഴുകുന്ന കുളിപ്പിക്കണമെന്ന് പറയുന്നതിലൊരു ഇതില്ല, അങ്ങനൊരു ഇതില്ല,
1: നിർബന്ധമില്ല,
0: നിർബന്ധമില്ല.
1: അതുപോലെ തന്നെ ഈ തൊഴുത്തിൽ ഈ നിർത്തി കുളിപ്പിച്ചിട്ട് അവിടെ അവിടെ നനഞ്ഞു കിടക്കുന്നതും
0: പറഞ്ഞില്ല, ആശാസ്യമല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ പശുവിൻ്റെ വയറ്റിനുള്ളിൽ വെള്ളം വേണം, പുറത്തുണങ്ങിക്കിടക്കണം. ഈ ഒരു പോളിസി നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസുഖം വരില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കൊടുക്കുക, ഷെഡും പരിസരവും ഉണങ്ങിൽ കിടക്കുക. പക്ഷേ നമ്മുടെ കാലാവസ്ഥ ഇപ്പം മഴക്കാലമാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. എങ്കിലും പറ്റുന്ന രീതിയിൽ വെള്ളമില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ, പുറത്ത് വെള്ളമില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ കുളമ്പിനായാലും ഇപ്പോൾ റബ്ബർ മാറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് കുറച്ച് പൊങ്ങി നിൽക്കും, അപ്പോൾ വെള്ളത്തിന് ഡയറക്റ്റ് കോൺടാക്റ്റ് വരില്ല. അപ്പോൾ അങ്ങനെ ഉണങ്ങി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ അസുഖങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം.
1: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ ക്ഷീര കർഷകരോട് എന്താണ് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്?
0: നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് ഈ രോഗങ്ങൾ, നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ ഈ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റുന്നത്. വന്നാൽ ആ വരുന്നതിന് ആ നിമിഷം തന്നെ ആക്ട് ചെയ്യുക, ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വെറ്റിനറി ഡോക്ടറെ കണ്ട് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിന് ശരിയായ രീതിയിലുള്ള ആഹാരം കൊടുക്കുക, നല്ല രീതിയിൽ മീൻസ് വെള്ളം കൊടുക്കുക, ഷെഡും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പറ്റുന്ന സമയങ്ങളെല്ലാം ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് വൃത്തിയാക്കുക, പുല്ല്, പച്ച പുല്ല് അടിസ്ഥാനപരമായിട്ട് എപ്പോഴും കിട്ടുന്നതിൽ കഴിവതും കൊടുക്കുക, പശുവിനെ ഹാപ്പി കംഫർട്ടാക്കി നിർത്താൻ നോക്കുക. നമ്മളെപ്പോലെ തന്നെ പശുവിനെ കണക്കാക്കുക. ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത്, ഒന്നും പറയാത്തതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് പറയേണ്ടി വരും.
1: ഓക്കെ, അപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ കെ ലാലുവിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
0: നമസ്കാരം.
2: കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് ജി സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു കോലോത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ എം നിസാമുദ്ദീൻ, ആർ രാജേശ്വരി. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം.
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് സസ്യരാസഘടകങ്ങളുടെ വിസ്മയലോകം. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സസ്യ രസതന്ത്ര വിഭാഗം സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ രമേഷ് കുമാർ KB നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: പ്രകൃതിയിലെ ഏറ്റവും വിസ്മയകരമായ രാസവസ്തു നിർമ്മാണശാലകളിലൊന്നാണ് സസ്യലോകം. സസ്യങ്ങളുടെ നിലനിൽപ്പിനും പരിസ്ഥിതിയുമായുള്ള ഇടപെടലുകൾക്കും വേണ്ടിയാണ് പ്രധാനമായും സസ്യങ്ങൾ വൈവിധ്യമാർന്ന രാസസംയുക്തങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു സസ്യത്തിന്റെ ഗുണഗണങ്ങൾ പ്രധാനമായും അതിലെ രാസഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളൊരു നാരങ്ങ വായിൽ വയ്ക്കുമ്പോൾ പുളിപ്പ് അനുഭവപ്പെടുന്നത് അതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് മൂലമാണ്. കുരുമുളകിനെ എരിവ് പൈപ്പരിൻ എന്ന ആൽക്കലോയിഡ് അതിലടങ്ങിയിരിക്കുന്നതിനാലാണ്. റോസാ പുഷ്പത്തിന് മനംമയക്കുന്ന ഗന്ധം, അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബാഷ്പശീലമുള്ള ഫിനൈലീതയിൽ ആൽക്കഹോൾ, ജെറാനിയോൾ എന്നീ ടെർപ്പിനോയിഡ് സംയുക്തങ്ങൾ മൂലമാണ്. അതുപോലെ തന്നെ ഒരു പുഷ്പത്തിന്റെ വർണ്ണഭംഗിക്ക് കാരണം ആന്തോസയാനിൻസ് എന്ന സസ്യരാസഘടകമാണ്. ഔഷധ സസ്യങ്ങളുടെ ഔഷധഗുണത്തിനും കാരണം ഇതുപോലെയുള്ള സസ്യരാസഘടകങ്ങളാണ്. മനുഷ്യരാശി പണ്ടുമുതലേ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സസ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. തുടർന്ന് സസ്യ ഉൽപ്പന്നങ്ങളായ പശകൾ, എണ്ണകൾ, റെസിൻസ്, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിക്കുവാൻ തുടങ്ങി. ശാസ്ത്രം വികസിച്ചു വന്നതോടെ സസ്യങ്ങളിൽ നിന്നും അവയുടെ ഗുണങ്ങൾക്കാധാരമായ രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ കഴിഞ്ഞു. വൈവിധ്യമാർന്ന ഇത്തരം സസ്യരാസപദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖയാണ് സസ്യരസതന്ത്രം അഥവാ ഫൈറ്റോകെമിസ്ട്രി.

ത്ത രാസഘടകങ്ങൾ എന്നത് ചെടികളിൽ നിന്നും മറ്റു ജന്തുജാലങ്ങളിൽ നിന്നും സൂക്ഷ്മജീവികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ്. പ്രകൃതിദത്ത രാസഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് സസ്യരാസഘടകങ്ങൾ. ഇതുവരെ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിലൂടെ 200,000-ത്തിലധികം സസ്യരാസഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൽ നിന്നാരംഭിക്കുന്ന ഏതാനും ജൈവ സംശ്ലേഷണ പാതകളിലൂടെയാണ് സസ്യങ്ങൾ അസാധാരണമായ രാസവൈവിധ്യം സൃഷ്ടിക്കുന്നത്. പുറകോട്ട് നോക്കുമ്പോൾ ഏകദേശം 350 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയകൾ ഉടലെടുത്തതെന്ന് കാണാം. തുടർന്നുണ്ടായ പരിണാമങ്ങളിലൂടെ നാം ഇന്ന് കാണുന്ന ഏകദേശം 400,000-ൽ പരം വരുന്ന സസ്യവൈവിധ്യത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ടുതന്നെ ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല. സസ്യങ്ങളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന സസ്യരാസഘടകങ്ങളെ പ്രധാനമായും പ്രൈമറി മെറ്റാബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ഇതിൽ പ്രൈമറി മെറ്റാബോളൈറ്റ്സ് സസ്യങ്ങളുടെ നിലനിൽപ്പിനാധാരമായ അന്നജം, കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പുകൾ, അമിനോ ആസിഡ്സ്, പ്രോട്ടീനുകൾ എന്നിവയാണ്. സസ്യങ്ങൾക്കാവശ്യമായ ഊർജം, ജനിതക വിവരങ്ങൾ, ഘടനാവിധാനം എന്നിവയ്ക്ക് വേണ്ടി ഇവ എല്ലാ സസ്യങ്ങളിലും കാണപ്പെടുന്നു. എന്നാൽ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൂടുതലും ചുറ്റുപാടുകളോടുള്ള ഇടപെടലുകൾക്ക് വേണ്ടിയാണ്. ആൽക്കലോയിഡുകൾ, ടെർപ്പിനോയിഡുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവയാണ് പ്രധാന സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ്. ഇവ പ്രധാനമായും രോഗകാരികളായ സൂക്ഷ്മജീവികളെ അകറ്റാനും പരാഗണകാരികളായ ഷഡ്പദങ്ങളെ ആകർഷിക്കുന്നതിനും മറ്റുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സസ്യരസതന്ത്ര ഗവേഷണത്തിൽ ആദ്യം സസ്യഭാഗങ്ങൾ വേർതിരിച്ച് അവയിൽ നിന്നും അനുയോജ്യമായ ലായകങ്ങൾ ഉപയോഗിച്ച് ആവശ്യമായ ഘടകങ്ങൾ ലയിപ്പിച്ചെടുക്കുകയും ക്രോമാറ്റോഗ്രാഫിക് സാങ്കേതിക വിദ്യകളിലൂടെ അവയെ വേർതിരിച്ച് ശുദ്ധീകരിക്കുകയും തുടർന്ന് സ്പെക്ട്രോസ്കോപ്പിക് രീതികളിലൂടെ അവയുടെ രാസഘടന നിർണ്ണയിക്കുകയും ചെയ്യുന്നു. രാസഘടകങ്ങൾ ലയിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ഹെക്സേൻ, ക്ലോറോഫോം, അസറ്റോൺ, ഈഥൈൽ അസറ്റേറ്റ്, മെഥനോൾ, എഥനോൾ എന്നിങ്ങനെ വിവിധ തരം ലായകങ്ങൾ ഉപയോഗിക്കുന്നു. സിലിക്കാ ജെൽ ഉപയോഗിച്ചുള്ള കോളം ക്രോമാറ്റോഗ്രാഫി, തിൻലെയർ ക്രോമാറ്റോഗ്രാഫി എന്നിവയാണ് പ്രധാനമായും സംയുക്തങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്രകാരം വേർതിരിച്ച ശുദ്ധമായ സംയുക്തങ്ങളെ അൾട്രാവയലറ്റ് വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ്, രാമൻ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോമെട്രി എന്നിങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാസഘടന നിർണ്ണയിക്കുന്നു. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ വളരെയധികം സമയമെടുത്തിരുന്ന ഇത്തരം പരമ്പരാഗത രീതികൾക്ക് പകരം കൂടുതൽ കൃത്യതയും വേഗതയും നൽകുന്ന നൂതന സാങ്കേതിക വിദ്യകൾ പ്രചാരത്തിലായി. ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി, ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി തുടങ്ങിയ ഒന്നിലധികം സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് ചേരുന്ന ഉപകരണങ്ങൾ വിശകലനം കൂടുതൽ എളുപ്പമാക്കുന്നു. ഇപ്രകാരം സസ്യങ്ങളിലെ വൈവിധ്യമാർന്ന രാസഘടകങ്ങളെ വിശകലനം ചെയ്യുവാനുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സസ്യരസതന്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. ഇത്തരം വൈവിധ്യമാർന്ന രാസ സംയുക്തങ്ങളെ ഇന്ന് ഔഷധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഭക്ഷ്യചേരുവകൾ, വർണ്ണകങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ജൈവ ഇന്ധനങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. സസ്യരാസഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യരാസഘടകങ്ങൾ. നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക മരുന്നുകളിൽ ഏകദേശം പകുതിയും പ്രകൃതിദത്ത രാസഘടകങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സസ്യരാസഘടകങ്ങളിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞത്. അർബുദത്തിനെതിരെ ഉപയോഗിക്കുന്ന വിൻക്രൈസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ എന്നീ ഔഷധങ്ങൾ ഉഷമലരി എന്ന ചെടിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ടാക്സോൾ, ടാക്സസ് ബ്രേവ്ഫോളിയ എന്ന വൃക്ഷത്തിൽ നിന്നും, കാംഡോത്തെസിൻ, കാംഡോത്തെക്ക അക്യൂമിനേറ്റ എന്ന ചെറുവൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്നു. മനുഷ്യചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഒരു ദിവ്യ ഔഷധമാണ് സിങ്കോണ വൃക്ഷത്തിന്റെ തൊലിയിൽ നിന്നും വേർതിരിച്ചെടുത്ത മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ക്യുനൈൻ എന്ന ആൽക്കലോയിഡ്. ആർട്ടിമിസിൻ എന്ന മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധവും ആർട്ടിമിസിയ അനുവ എന്ന സസ്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ഉപയോഗിച്ചിരുന്ന ഔഷധമാണ് സർപ്പഗന്ധിയിൽ കാണുന്ന റിസർപ്പൈൻ. ഇന്ന് വേദന സംഹാരിയായും മറ്റും വളരെയേറെ ഉപയോഗിക്കുന്ന ആസ്പിരിൻ എന്ന ഔഷധത്തിന്റെ തുടക്കം സാലിക് സാൽബ എന്ന വൃക്ഷത്തിൽ നിന്നാണ്. മുന്തിരിയിൽ കാണപ്പെടുന്ന റെസ്വറാട്രോൾ, മഞ്ഞളിലെ കുർക്കുമിൻ, ക്യാരറ്റിലെ കരോട്ടിനോയിഡ്,
തക്കാളിയിലെ ലൈക്കോപീൻ എന്നിവ

ജൈവകോശങ്ങളിലെ അനാവശ്യമായ ഓക്സിഡേഷനെ ചെറുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. വിഷസസ്യങ്ങളുടെ ദുരുപയോഗം അടുത്ത കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നു. ആൽക്കലോയിഡുകൾ, കാർഡിയോഗ്ലൈക്കോസൈഡുകൾ, സൈനോജനിക് രാസഘടകങ്ങൾ, ഓക്സലേറ്റുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട വിഷകരമായ സസ്യരാസഘടകങ്ങൾ. സോക്രട്ടീസിനെ മരണശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഹെംലോക്ക് എന്ന വിഷസസ്യത്തിൻ്റെ സത്ത് കുടിപ്പിച്ചിട്ടാണ്. കൊനൈൻ എന്ന ആൽക്കലോയിഡാണ് ഹെംലോക്കിലെ വിഷരാസഘടകം. അരളിച്ചെടിയിൽ കാണപ്പെടുന്ന ഒലിയാൻഡ്രിൻ എന്ന കാർഡിയോഗ്ലൈക്കോസൈഡ് മരണ കാരണമായേക്കാം. അതുപോലെ ഒതളക്കായിലെ വിഷരാസഘടകമാണ് സെർബറിൻ എന്ന കാർഡിയോഗ്ലൈക്കോസൈഡ്. ആര്യവേപ്പിൽ നിന്നും ലഭിക്കുന്ന അസിഡറാക്റ്റിൻ, പുകയില ചെടിയിൽ നിന്നും ലഭിക്കുന്ന നിക്കോട്ടിൻ, ക്രൈസാന്തമം ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പൈറത്രിൻ എന്നിവ ജൈവ കീടനാശിനികളായി ഉപയോഗിക്കുന്നു. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന വർണ്ണ രാസപദാർത്ഥങ്ങളായ ആന്തോസയാനിൻസ്, ബെറ്റാലിൻസ്, കരോട്ടിനോയിഡ്സ് എന്നിവ വലിയ തോതിൽ ഭക്ഷ്യ, ഔഷധ, സൗന്ദര്യവർദ്ധക മേഖലകളിൽ ഉപയോഗിക്കുന്നു. ട്രൈഗ്ലിസറൈഡ് എന്ന വിഭാഗത്തിൽ വരുന്ന സസ്യരാസ സംയുക്തങ്ങളാണ് വെളിച്ചെണ്ണ, പാമോയിൽ, സൂര്യകാന്തി എണ്ണ എന്നിങ്ങനെയുള്ള സസ്യ എണ്ണകളിൽ കാണുന്നത്. ട്രൈഗ്ലിസറൈഡിന്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എണ്ണകളുടെ ഗുണഗണങ്ങളിൽ മാറ്റം വരുന്നു. നാം പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന പുന്നയ്ക്ക, മരോട്ടി, കാട്ടുജാതി, ഉങ്ങ്, കരിങ്ങാട്ട പോലെയുള്ള പല എണ്ണക്കുരുക്കളും ഇന്ന് വിസ്മൃതിയിലാണ്. പകരം ഇന്ന് നമ്മൾ പാമോയിൽ, സൂര്യകാന്തി എണ്ണ തുടങ്ങിയ ഭൂരിഭാഗം എണ്ണകളും ഇറക്കുമതി ചെയ്യുന്നു. ബൊട്ടാണിക് ഗാർഡനിൽ നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് നാം ഇന്ന് ഉപയോഗിക്കാതെ കളയുന്ന നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുടംപുളിയുടെ കുരുവിൽ ഏകദേശം 35% വരെ ഭക്ഷ്യയോഗ്യമായ എണ്ണ അടങ്ങിയിരിക്കുന്നു എന്നാണ്. ബാഷ്പശീലമുള്ള സസ്യരാസഘടകങ്ങളാണ് സുഗന്ധ സസ്യങ്ങൾക്കും പൂക്കൾക്കും വശ്യഗന്ധങ്ങൾ നൽകുന്നത്. കർപ്പൂരത്തിലെ കാംഫർ, ഇഞ്ചിപ്പുല്ലിലെ സിട്രാൽ, യുക്കാലി ഇലയിലെ സീനിയോൾ, പനിക്കൂർക്കയിലെ മെന്തോൾ, റോസാ പുഷ്പത്തിലെ ഫിനൈലീതയിൽ ആൽക്കഹോൾ ജെറാനിയോൾ, കറുവപ്പട്ടയിലെ സിനമാൽഡിഹൈഡ്, ഗ്രാംബൂവിലെ യൂജിനോൾ, നാരങ്ങയിലെ ലിമോണിൻ എന്നിവ ഇത്തരം ബാഷ്പശീലമുള്ള സസ്യരാസഘടകങ്ങൾക്കുദാഹരണങ്ങളാണ്. നാം ഇന്ന് ഉപയോഗിക്കുന്ന പെർഫ്യൂമുകൾ ഉൾപ്പെടെയുള്ള സുഗന്ധങ്ങളിൽ കൂടുതലും ഇത്തരം സസ്യജന്യമായ ബാഷ്പശീല തൈലങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പുതുമഴയുടെ വശ്യമായ ഗന്ധം നമുക്ക് പരിചിതമാണല്ലോ. വരണ്ട മണ്ണിൽ കാണപ്പെടുന്ന സ്ട്രെപ്റ്റോമൈസസ് ബാക്ടീരിയകൾ മഴത്തുള്ളി ഏൽക്കുമ്പോൾ പുറത്തുവിടുന്ന ജിയോസ്മിൻ എന്ന രാസവസ്തുവാണ് ഈ ഗന്ധത്തിനാധാരം. മണ്ണിന്റെ ഇത്തരം ഗന്ധം മിട്ടിക്ക അത്തർ എന്ന പേരിൽ ഇന്ത്യയുടെ സുഗന്ധ കേന്ദ്രമായ കനൌജിൽ നിർമ്മിക്കുന്നുണ്ട്. വെയിലേറ്റ് ചൂടായ മണ്ണ് വാറ്റി എടുത്താണ് അവിടെ വിലയേറിയ ഈ ഗന്ധം നിർമ്മിക്കുന്നത്. ബൊട്ടാണിക് ഗാർഡനിൽ നടന്ന ഗവേഷണത്തിൽ ഒരു സസ്യത്തിൽ നിന്നും ജിയോസ്മിൻ എന്ന ഈ രാസവസ്തു ലഭിക്കുകയും അതിനെ ആധാരമാക്കി പുതുമഴയുടെ ഗന്ധം വളരെ കുറഞ്ഞ ചെലവിൽ പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. കൂടാതെ കുരുമുളകിൽ നിന്നുള്ള പൈപ്പരിൻ, മുളകിൽ നിന്നുള്ള ക്യാപ്സിസിൻ, ഇഞ്ചിയിൽ നിന്നുള്ള ജിഞ്ചറോൾ, വാനില ചെടിയിൽ നിന്നുള്ള വാനിലിൻ എന്നിവ ഭക്ഷ്യ രുചിക്കു വേണ്ടിയുള്ള ചേരുവകളായി ഉപയോഗിക്കുന്നു. ഇതിൽ കുരുമുളക് നമ്മുടെ രാജ്യത്തിന് വളരെയധികം വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. കുരുമുളകിന്റെ ജന്മദേശം പശ്ചിമഘട്ട മലനിരകളാണ്. സാധാരണ കുരുമുളകിൽ എരിവിനാധാരമായ പൈപ്പരിൻ എന്ന സംയുക്തം ഏകദേശം 5% വരെ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ബൊട്ടാണിക് ഗാർഡനിൽ നടന്ന ഗവേഷണത്തിൽ അഗസ്ത്യ വന മേഖലയിൽ നിന്നും കണ്ടെത്തിയ ഒരു പുതിയ കുരുമുളക് ഇനത്തിൽ 10% പൈപ്പരിൻ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തി. കൂടാതെ നാരങ്ങയുടെ നേരിയ നറുമണവും ഇതിനുണ്ട്. ഇതുകൂടാതെ കർപ്പൂരം വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു കർപ്പൂര മരവും പശ്ചിമഘട്ട വനങ്ങളിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. നമ്മുടെ കാടുകളിൽ നിന്നും സസ്യരസതന്ത്രത്തിന്റെ സഹായത്തോടെ ഇനിയും ഇത്തരം നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും. വൈവിധ്യമാർന്ന ഇത്തരം സസ്യരാസഘടകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സസ്യാധിഷ്ഠിത വ്യവസായ സംരംഭങ്ങൾക്ക് ഇന്ന് വലിയ തോതിൽ പ്രസക്തിയുണ്ട്. പണ്ടുകാലം മുതൽ തന്നെ ഭാരതം, വിശേഷിച്ചു പശ്ചിമഘട്ടവും മലബാർ പ്രദേശവും, ഔഷധ സുഗന്ധ സസ്യങ്ങൾക്കും അവയുടെ വ്യാപാരത്തിനും പേരുകേട്ടതായിരുന്നു. ഇന്നും കൊച്ചിയും പരിസര പ്രദേശവും സസ്യാധിഷ്ഠിത വ്യവസായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. സുഗന്ധ വ്യഞ്ജനങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന പല വ്യവസായ സംരംഭങ്ങളും ഇവിടെ കാണാം. പശ്ചിമഘട്ട മേഖലയിൽ മാത്രം ഏകദേശം 7500 സസ്യങ്ങൾ കണ്ടുവരുന്നു. അവയിൽ ഏകദേശം 1250 എണ്ണം ഇവിടെ മാത്രം കാണപ്പെടുന്ന ദേശജന്യ സസ്യങ്ങളാണ്. എന്നിരുന്നാലും ഇത്തരം ദേശജന്യ സസ്യങ്ങളിൽ വളരെ

0: കുറച്ചു മാത്രമേ ഇതുവരെ പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ളൂ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സമീപകാല മുന്നേറ്റങ്ങളെ പ്രയോജനപ്പെടുത്തി സസ്യ രസതന്ത്രജ്ഞർ ഇന്ന് പരിസ്ഥിതി ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, വൈദ്യശാസ്ത്രം, നാനോ ടെക്നോളജി, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ വിജ്ഞാന ശാഖകളുമായി സഹകരിച്ച് ഗവേഷണം നടത്തിവരുന്നു. ഇതിലൂടെ പ്രകൃതിയുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതോടൊപ്പം മനുഷ്യക്ഷേമത്തിനുപകരിക്കുന്ന പുതുമയാർന്ന കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു.
1: സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയലോകം. പാലൂട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സസ്യ രസതന്ത്ര വിഭാഗം സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ രമേഷ് കുമാർ കെ ബി നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. നിറം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി. ഇപ്പോൾ കാർത്തിക് കൃഷ്ണ ജയറാം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് എൽ പ്രമീള. ആദ്യം പരിഭാഷ തേടുന്ന ഹൃദയങ്ങളെ എന്ന് തുടങ്ങുന്നു. രചന പി. ശിവപ്രസാദ്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th edition ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും 5G ശൃംഖല ഇപ്പോൾ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. 4 days നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 2 days സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുവല്ല കവിയൂർ സ്വദേശി മുഖ്യമന്ത്രി

0: സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും CWSN വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന ദൌത്യത്തിന്റെ പ്രത്യേക ചുമതല IG അജിത ബിഗത്തിന്. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്കപ്പിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയമൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരാതി എങ്ങനെ നൽകണം, ലഭ്യമായ നിയമസഹായം എന്തൊക്കെയാണ്, തുടർനടപടികൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാർക്ക് സഹായം നൽകും.
0: പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഗോവയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ നടക്കും. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹിന്ദി മറാഠി സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. മികച്ച നടൻ, സഹനടൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1999 കാർഗിൽ യുദ്ധകാലത്ത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിൽ ഓണററി ഓഫീസറായി സേവനമനുഷ്ഠിച്ച നാനാ പടേക്കർ ലഫ്റ്റനന്റ് കേണലായാണ് വിരമിച്ചത്. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനമറിയിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ റോഡ് ഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ അനുമതി ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11 തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ നീളമുള്ള പൂനമല്ലി വടപളനി മെട്രോ പാതയുടെ ഉദ്ഘാടനവും പളനി, പരമക്കുടി, നാമക്കൽ, അംബാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ അമൃത് ഭാരതി പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവഹിക്കും. പ്രശസ്ത സംഗീതജ്ഞനും രാജ്യസഭാ എംപിയുമായ ഇളയരാജയുടെ മ്യൂസിക് റിസർച്ച് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ 2-ാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിലെ 2-ാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് 2-ാം വിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും 1-ാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സ്വാതന്ത്ര്യസമര സേനാനി സോഷിയോ വാസു അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ചെറുവണ്ണൂരിൽ സോഷിയോ എന്ന പേരിൽ തയ്യൽക്കട തുടങ്ങിയ അദ്ദേഹം പിന്നീട് ആ പേരിൽ അറിയപ്പെടുകയായിരുന്നു. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ രണ്ട് ദിവസങ്ങളിലായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കുട്ടികൾക്കായുള്ള കിഡ് ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊക്കൂണിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നടത്താനാകും. പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.
0: തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. LDF കൌൺസിലർ SP ദീപക്കിനെതിരെ 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവരാത്രി പൂജയോടനുബന്ധിച്ച വിഗ്രഹഘോഷയാത്രകൾക്ക് തുടക്കമായി. ശുചീന്ദ്രം 300 നങ്ക ദേവി വിഗ്രഹ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതി ദേവി, വേളിമല കുമാരസ്വാമി, 300 നങ്കാദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. കുഴിത്തുറ, കളിയിക്കാവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി സഞ്ചരിക്കുന്ന ഘോഷയാത്ര ഈ മാസം 11 വൈകുന്നേരത്തോടെ നവരാത്രി മണ്ഡപത്തിൽ എത്തിച്ചേരും. നവരാത്രി പൂജകൾക്കും പള്ളിവേട്ട ചടങ്ങുകൾക്കും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി എഴുന്നള്ളിക്കും. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റബ്ബർ ബോർഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 6-ാം സ്ഥാനത്തും ഉപഭോഗത്തിൽ 2-ാം സ്ഥാനത്തുമാണ് ഇന്ത്യയെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ നടന്ന പ്രതിമാസ IMPCC യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു.
5: ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ ദുഷ്കരമാക്കുന്ന ഒരു പ്രധാന രോഗലക്ഷണമാണ് തലവേദന. ഇത് കണ്ണുകളുടെയോ തലയിലെ മറ്റു പല അവയവങ്ങളുടെയോ രോഗലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ തലവേദനയുടെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം ഞാൻ നേത്രവൈകല്യങ്ങൾ കാരണമുള്ള തലവേദനയെക്കുറിച്ച് സംസാരിക്കാം. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്, ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റ്, അസ്റ്റിഗ്മാറ്റിസം എന്നീ പല കാഴ്ച വൈകല്യങ്ങൾ കൊണ്ടും തലവേദന അനുഭവപ്പെടാം. കാഴ്ചയുടെ തെളിച്ചക്കുറവ്, കണ്ണുകൾക്ക് ക്ഷീണം, വായിക്കുമ്പോൾ കണ്ണുകളിൽ വെള്ളം നിറയൽ, കണ്ണ് കഴപ്പ് എന്നിവ മറ്റു ലക്ഷണങ്ങളാണ്. കണ്ണിലെ സുതാര്യമായ നേത്രപടലം അല്ലെങ്കിൽ കോർണിയയുടെ ആകൃതിയിലും കണ്ണിന്റെ വലിപ്പത്തിലും ജന്മനാ ഉള്ള ചില വ്യത്യാസങ്ങളാണ് കാഴ്ച വൈകല്യങ്ങൾക്ക് കാരണം. ഇത് സാധാരണ കുട്ടിക്കാലത്ത് തന്നെ പ്രകടമായി തുടങ്ങും. കുട്ടി കളിക്കോപ്പുകളും പുസ്തകങ്ങളും മുഖത്തോട് ചേർത്ത് പിടിച്ചു നോക്കുക, TV വളരെ അടുത്തുപോയി കാണുക, കണ്ണുകൾ ചെറുതാക്കി പിടിച്ചു നോക്കുക, തല ചരിച്ചു നോക്കുക എന്നിവ കാഴ്ച വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളാകാം. ചെറുപ്പകാലത്ത് ഇത്തരം കാഴ്ച വൈകല്യങ്ങൾ പരിഹരിക്കാതെ പോകുമ്പോൾ മടിയൻ കണ്ണ് അല്ലെങ്കിൽ ആംബ്ലിയോപ്യ എന്ന അവസ്ഥയിലേക്ക് പോയേക്കാം. ഒരു നേത്രരോഗ വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ വിശദമായ പരിശോധന ചെയ്ത് കൃത്യമായ പവറിലുള്ള കണ്ണട ഉപയോഗിക്കേണ്ടത് തെളിഞ്ഞ കാഴ്ച ലഭിക്കുന്നതിനും കണ്ണിന്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. ഇതിന് ആശുപത്രിയിൽ വെച്ച് കണ്ണുകളിൽ തുള്ളിമരുന്നൊഴിച്ച് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ വികസിപ്പിച്ച് കണ്ണിന്റെ ഉള്ള പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ദീർഘകാലമായി കണ്ണട

ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ കൃത്യമായ ഇടവേളകളിൽ കണ്ണുകൾ പരിശോധിപ്പിച്ച് പവർ മാറിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം അവസ്ഥയിലും ഒരു വ്യക്തിക്ക് തലവേദന ഉണ്ടായേക്കാം. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ജന്മനാ തന്നെ കണ്ണിന്റെ നാഡീപടലമായ റെറ്റിനയിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാക്കാം എന്ന കാരണത്താലും ഇത്തരം പരിശോധന ഒഴിച്ചുകൂടാനാവാത്തതാണ്. കൂടാതെ ദീർഘകാലത്തെ ഉപയോഗത്താൽ കണ്ണടയുടെ ചില്ലികൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, വളവ്, കണ്ണടയുടെ ഘടനയുടെ കേടുപാടുകൾ എന്നിവയും തലവേദനയുടെ കാരണമാകാം. മധ്യവയസ്സിൽ കണ്ണുകളെ ബാധിക്കുന്ന മറ്റൊരു കാഴ്ച വൈകല്യമാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്യ. കണ്ണിനുള്ളിലെ ലെൻസിന്റെ ഫോക്കസിംഗ് പ്രാവർത്തികമാക്കുന്നത് ലെൻസിലെ സിലിയറി മസിൽസ് ആണ്. 40 വയസ്സിനോടടുക്കുമ്പോൾ ഈ സിലിയറി മസിൽസിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. ലെൻസിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നതിനാൽ അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ സാധിക്കില്ല. വെള്ളെഴുത്ത് 40 വയസ്സോടെ തുടങ്ങുകയും പിന്നീട് മെല്ലെ മെല്ലെ കൂടി വരികയും ചെയ്യുന്നു. അടുത്തുള്ള വസ്തുക്കളുടെ മാത്രം ഫോക്കസിംഗ് എബിലിറ്റി കുറയുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാരംഭഘട്ടത്തിലൊക്കെ കണ്ണുകൾ ഏറെ ആയാസപ്പെടുത്തി വായിക്കാൻ ശ്രമിക്കുന്നത് സാധാരണമാണ്. ഇത് കണ്ണിന് വേദന, തലവേദന, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാം. ഏറെ നേരം മൊബൈൽ ഉപയോഗമുള്ളവരിലും കമ്പ്യൂട്ടർ ജീവനക്കാരിലും വെള്ളെഴുത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ പ്രകടമായേക്കാം. അതുപോലെ തന്നെ സ്വർണപ്പണി, കാർപെൻട്രി എന്നീ സൂക്ഷ്മമായ ജോലികൾ ചെയ്യുന്നവരിലും വെള്ളെഴുത്തിന്റെ ലക്ഷണങ്ങൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാം. 40 വയസ്സോടെ കണ്ണുകൾക്കുണ്ടാകുന്ന ഈ കാഴ്ചക്കുറവ് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളെഴുത്ത് കണ്ണട ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ്. വായന, മുഖത്തിന് അടുത്തുള്ള ജോലികൾ എന്നിവ ചെയ്യുമ്പോൾ വെള്ളെഴുത്തിന്റെ കണ്ണട ധരിക്കണം. മെല്ലെ കൂടി വരുന്ന രോഗമായതിനാൽ വെള്ളെഴുത്ത് 6 മാസം കൂടുമ്പോൾ പരിശോധിപ്പിച്ച് ശരിയായ കണ്ണട ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണട പലതരത്തിൽ തിരഞ്ഞെടുക്കാം. ദൂരക്കാഴ്ചയെ ബാധിക്കാത്ത അവസ്ഥ ആയതിനാൽ അടുത്തുള്ള ജോലികൾക്ക് മാത്രമായി വെള്ളെഴുത്തിന്റെ നിയർ വിഷൻ ഗ്ലാസസ് ഉപയോഗിക്കാം. നേരത്തെ തന്നെ കണ്ണട ഉപയോഗിക്കുന്നവരിലും എപ്പോഴും കണ്ണട വെച്ചുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരിലും ബൈഫോക്കൽസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഗ്ലാസസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കമ്പ്യൂട്ടർ ജോലികൾ ചെയ്യുന്നവരിലും പ്രോഗ്രസീവ് ഗ്ലാസസ് വളരെ ഉപയോഗപ്രദമാണ്. ഗ്ലോക്കോമ, നേത്രാന്തര പാളിയായ റെറ്റിനയിൽ നിന്നുള്ള നാഡീകോശങ്ങൾ കണ്ണിന്റെ പ്രധാന നാഡിയായ ഒപ്റ്റിക് നെർവ് വഴിയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. ഒപ്റ്റിക് നാഡിയെ ബാധിക്കുന്ന ഒരു സങ്കീർണമായ നേത്രരോഗമാണ് ഗ്ലോക്കോമ. ഈ അവസ്ഥയിൽ പലപ്പോഴും ലക്ഷണങ്ങൾ കുറവായിരിക്കും. ചിലപ്പോൾ ലക്ഷണം ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും പലരിലും തലവേദന ഒരു ലക്ഷണമായി കാണുന്നു. സാധാരണ കണ്ണുകൾക്കുള്ളിൽ നിരന്തരം അക്വസ് ഹ്യൂമർ എന്ന ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ദ്രാവകം കണ്ണിനുള്ളിലെ പ്രത്യേക സംവിധാനങ്ങൾ വഴി കണ്ണിനു പുറത്തേക്ക് നിരന്തരം ഒഴുകിപ്പോകുന്നത് വഴിയാണ് കണ്ണിനുള്ളിലെ മർദ്ദം ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ നിലനിന്നു പോകുന്നത്. ഈ സംവിധാനങ്ങൾ തടസ്സപ്പെടുമ്പോഴും അക്വസ് ദ്രാവകത്തിന് കണ്ണിനു പുറത്തേക്ക് പോകാൻ കഴിയാതെ വരുമ്പോഴും കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്നു. ഇത് ഒപ്റ്റിക് നാഡിക്ക് കേടുപാട് വരുത്തുകയും കാലക്രമേണ നാഡീകോശങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഒപ്റ്റിക് നെർവ് നശിക്കുന്നതനുസരിച്ച് ക്രമേണ കാഴ്ച നശിക്കുകയും പിന്നീടിത് പൂർണ്ണമായ അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. ഒരു നേത്രരോഗ വിദഗ്ധന്റെ സമഗ്രമായ പരിശോധനയിൽ ഗ്ലോക്കോമ കണ്ടുപിടിക്കാം. ഗ്ലോക്കോമ ഉള്ളതായി സംശയമുള്ളവരിൽ മറ്റു ചില ടെസ്റ്റുകൾ ഡോക്ടർ നിർദ്ദേശിക്കാം. കണ്ണിന്റെ പ്രഷർ നിർണയിക്കുന്നതിനു പുറമെ ഒപ്റ്റിക് നെർവിന്റെയും കണ്ണിന്റെ മുൻഭാഗത്തിന്റെയും സൂക്ഷ്മഘടന വിലയിരുത്തലും ആവശ്യമായി വന്നേക്കാം. ഇതിന് നൂതനമായ പല പരിശോധനകളും ലഭ്യമാണ്. 40 വയസ്സിന് ശേഷമാണ് ഗ്ലോക്കോമ സാധാരണ ബാധിക്കുന്നതായി കാണുന്നത്. ഇതുകൊണ്ട് തന്നെ 40 വയസ്സിന് ശേഷം എല്ലാ വർഷവും ഒരു സമഗ്രമായ നേത്ര പരിശോധന അത്യാവശ്യമാണ്. ജനിതക കാരണങ്ങൾ ഉള്ളതിനാൽ രോഗത്തിന്റെ കുടുംബചരിത്രം ഉള്ളവരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. ഇതുകൂടാതെ പ്രമേഹ രോഗമുള്ളവർ, കണ്ണിൽ നീർക്കെട്ടോ പരിക്കുകളോ ഉണ്ടായിട്ടുള്ളവർ, സ്റ്റിറോയിഡ് മരുന്നുകൾ ദീർഘകാലം ഉപയോഗിച്ചിട്ടുള്ളവർ എന്നിവരിലും ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നു. തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചാൽ ഗ്ലോക്കോമ ബാധിച്ച കണ്ണുകളെ സംരക്ഷിക്കാൻ സാധിക്കും. ഗ്ലോക്കോമയുടെ ഒരു പ്രധാന ലക്ഷണമായ ഉയർന്ന ഐ പ്രഷർ നിയന്ത്രിക്കാൻ മരുന്നുകൾ സഹായകമാണ്. ചില സന്ദർഭങ്ങളിൽ ലേസർ ചികിത്സ ആവശ്യമായേക്കാം. ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം. ഇത് രോഗത്തിന്റെ കാഠിന്യവും കണ്ണിന്റെ അവസ്ഥയും അടിസ്ഥാനമാക്കി നേത്രരോഗ വിദഗ്ധൻ നിർദ്ദേശിക്കും. ഏറ്റവും പ്രധാനം ഡോക്ടർ നിർദ്ദേശിക്കും പ്രകാരം കൃത്യമായുള്ള മരുന്നുപയോഗവും രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് നിരന്തരമായ വിലയിരുത്തലും നിയന്ത്രണവുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതശൈലിയിൽ കാര്യമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.

0: കണ്ണുകളിലുണ്ടാകുന്ന ആയാസവും കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നുള്ള രശ്മികൾ കണ്ണിൽ പതിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും കണ്ണിന് ദോഷകരമാണ്. ശ്രദ്ധയോടെ മോണിറ്ററിൽ തന്നെ നോക്കി ജോലി ചെയ്യുന്നതിനാൽ കണ്ണ് ഇമ വെട്ടുന്നത് കുറയുന്നത് കൊണ്ട് കണ്ണിൽ വരൾച്ചയും ഉണ്ടാകുന്നു. അധിക സമയം കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജോലിക്കിടയിൽ അല്പസമയം കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. ജോലിക്കിടയിൽ തന്നെ ചെറിയ ഇടവേളകളിൽ ഇത് ചെയ്യാവുന്നതേയുള്ളൂ. ദൂരേക്ക് നോക്കിയിരിക്കുന്നത് കണ്ണുകളുടെ ക്ഷീണം കുറയ്ക്കും. അല്പസമയം കണ്ണുകൾ അടച്ച് വെറുതെ ഇരിക്കുന്നതും നല്ലതാണ്. ബോധപൂർവം ഇടയ്ക്കിടെ ഇമ വെട്ടുന്നത്, അതായത് വളണ്ടറി ബ്ലിങ്കിംഗ് ശീലിക്കാം. ഇത് കണ്ണുകൾക്കുള്ളിൽ കണ്ണുനീർ പടരുന്നതിന് സഹായിക്കും. നേത്രപടലത്തിന് പുറത്തുള്ള കണ്ണുനീർ പാളിയുടെ ബലം കണ്ണിൽ വരൾച്ച ഉണ്ടാകാതെ കണ്ണിനെ സംരക്ഷിക്കുന്നു. മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടും തലവേദന ഉണ്ടാകാം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളായ മെനിഞ്ചൈറ്റിസ്, തലയ്ക്കുള്ളിലെ ട്യൂമറുകൾ, മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, ടെൻഷൻ എന്നിവ ഇവയിൽ ചിലതാണ്. ഇത്തരത്തിൽ പല കാരണങ്ങളാലും തലവേദന ഉണ്ടാകാം എന്നതിനാൽ നീണ്ടു നിൽക്കുന്ന തലവേദനയുള്ളപ്പോൾ എത്രയും വേഗം ഡോക്ടറുടെ പരിശോധന നിർബന്ധമാണ്.
1: കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 100 കണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പരമ്പരയിലെ 2nd മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞ മൊബൈൽ ഫോണുകളിലൂടെ 100 കണക്കിന് സർക്കാർ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടിയോളം വിദ്യാർത്ഥികളെ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ 5G സേവനം ലഭ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
2: 2023 में मैंने बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है. आज 5.5 लाख से अधिक बेस स्टेशन भारत में हैं जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है.
1: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57th ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർദ്ധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരം

0: ണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ TB കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
1: പ്രധാനമന്ത്രി മോദിജിനെ ഇസ് ബാത് കോ ബഹുത് സ്പഷ്ട് റൂപ് സേ ഇംഗിത് കിയാ ബതായാ കേ TB മുക്ത് ഭാരത് ബനാനാ ഹൈ ഓർ ഇസ് അഭിയാൻ കേ ലിയെ ഹമാരി ജന ഭാഗിദാരി ഹോനി ചാഹിയേ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഹോനാ ചാഹിയേ കി അഭി ജോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കി ജോ TB റിപ്പോർട്ട് ആയി ഹൈ ഉസ്മേ ഭാരത് മേ TB കാ ഇൻസിഡൻസ് ജോ ഹൈ ഇന്ത്യ മേ ഉസ്മേ ജോ ഘടാവ് ആയാ ഹൈ വോ 21% ഹൈ ഓർ ഗ്ലോബൽ ഡിക്ലൈൻ ജോ ഹൈ വോ 12% ഹൈ.
0: 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 ഒക്ടോബർ 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ അതുല്യ പ്രകടനം കാഴ്ചവച്ച അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, അഗ്നിസാക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടി. ക്രാന്തിവീറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും 2 സ്വന്തമാക്കി. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
3: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്കുവഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്.

0: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3-ാം 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് 1 ആഗസ്റ്റ് മുതൽ ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും യു എൻ മാനുഷികകാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം. ദേവദൂതൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും പി വി പ്രീതയും പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണൻ ഈണം പകർന്ന് സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗോഡ്ഫാദർ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ബേണി ഇഗ്നേഷ്യസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ആലാപനം യേശുദാസ്, ചിത്രം ചിരിയോ ചിരി.

വൺ മാൻ ഷോ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും മനുവും ചേർന്ന് പാടിയ ഗാനമാണ് ഒരുവട്ടം കൂടിയിൽ അടുത്തത്. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം ജോക്കർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

ഒരുവട്ടം കൂടിയിൽ ഇനി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ്. വരികൾ സത്യനന്ദിക്കാട്, സംഗീതം രവീന്ദ്രൻ, ചിത്രം കളിയിലൽപ്പം കാര്യം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് MG ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം വിഷ്ണുലോകം.

0: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
1: ഒരു വട്ടം കൂടി തുടരുന്നു. ഇനി കേൾക്കാം എസ് ജാനകിയും എസ് പി ശൈലജയും ചേർന്ന് പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ, ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ.

പി ജയചന്ദ്രൻ, ബിജു നാരായണൻ, സിന്ധു എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികളെഴുതിയത് എസ് രമേശൻ നായർ, ഈണം പകർന്നത് എസ് പി വെങ്കിടേഷ്. ചിത്രം കർമ്മ.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:15 കേൾക്കാം തുടർനാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 14-ാം ഭാഗം. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്.

0: അല്ല, സുധാകരേട്ടൻ ഇവിടെ ഈ സെല്ലിനരികിൽ വന്ന് നിൽക്കുന്നു. എന്തു പറ്റിയേട്ടാ? ചേട്ടന് മുഖത്ത് നല്ല ദുഃഖഛായ. എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്.
1: ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതാണ് ഡോക്ടർ നല്ലത്. വരൂ ഡോക്ടർ, നമുക്ക് ഇവിടെ നിന്ന് പോകാം.
0: സുധാകരേട്ട, എന്താണത്? എന്റെ കൈ പിടിച്ച് വലിക്കുന്നു.
1: വരൂ ഡോക്ടർ, ആ മാഡം കണ്ടാൽ പിന്നെ പിന്നെ അത് മതി.
0: ചേട്ടൻ ആരെയോ ഭയപ്പെടുന്നു. അത് ഈ മാഡം തന്നെയെന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ ചേട്ടാ?
1: ഇല്ല, ഒരിക്കലും ഇല്ല ഡോക്ടർ.
0: ചേട്ടനിങ്ങനെ തലങ്ങും വിലങ്ങും നോക്കുന്ന ആരെയാണ്?
1: യക്ഷി തന്നെയെ.
0: യക്ഷി തന്നെയെന്നോ?
1: അതെ, അതാ സത്യം. ഡോക്ടറെ, ആ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് എന്റെ ഭാര്യ മാലതിയാ, എന്റെ സ്വന്തം ഭാര്യ. ഈ ഞാൻ താലി കെട്ടിയപ്പെട്ട എന്റെ മക്കളുടെ അമ്മ.
0: സുധാകരേട്ടാ, നിങ്ങൾ പറയുന്നത് സത്യമോ?
1: സത്യം. ഈ സുധാകരൻ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പക്ഷേ അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പൊ പറഞ്ഞ സത്യം എന്ന വാക്കുണ്ടല്ലോ, അത് സത്യമാണ് ഡോക്ടർ. അത് കള്ളമല്ല,
0: കള്ളമല്ല.
1: എന്റെ ഭാര്യ മാലതി ആ പാവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് വയ്യ ഡോക്ടർ, എനിക്ക് വയ്യ ഇങ്ങനെ ജീവിക്കാൻ. എന്റെ ദൈവമേ.
0: ചേട്ടാ, ചേട്ടൻക്കറിയാതെ ധൈര്യമായിട്ടിരിക്കെ ഒക്കെ ശരിയാവും. നോക്കൂ സുധാകരേട്ട, നിങ്ങളുടെ ഭാര്യയെ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ചികിത്സ ഈ ഞാൻ തന്നെ ചെയ്യിക്കാം, അവർക്ക് സുഖമാകും. ഇവിടെ എനിക്കും കാണണം ചേട്ടൻ്റെ ഭാര്യയെ.
1: വേണ്ട ഡോക്ടർ, വേണ്ട വേണ്ട, ആ മാഡം കണ്ട കുഴപ്പമാകും.
0: സുധാകരേട്ടൻ എന്നെ തടയണ്ട. എന്താ ഇത് ചേട്ടാ, മുന്നിൽ വന്നതെന്ന് വഴി തടയുന്നു?
1: ഈ സുധാകരനെ കുഴപ്പത്തിലാക്കില്ലേ, പ്ലീസ് ഡോക്ടർ. ദേ അങ്ങോട്ട് പോകണ്ട, ഈ ഞാൻ കാല് പിടിക്കാം.
0: സുധാകരേട്ടാ, വേണ്ട. എന്താ ഇത്? ശരി, ഞാൻ അങ്ങോട്ട് പോണില്ല, പോരെ. എനിക്ക് ചേട്ടന്റെ ഭാര്യയെ കാണുകയും വേണ്ട. എന്താ പോരേന്ന്?
1: ഡോക്ടറുടെ നല്ല മനസ്സ് കാണാനുള്ള കഴിവ് എനിക്കുണ്ട്.

0: പക്ഷേ ഭയപ്പാടിന്റെയും ഭീഷണിയുടെയും വലയത്തിനുള്ളിലുള്ള ഈ ജന്മത്തിന് ഒന്നിനും കഴിയുന്നില്ല. ഞാൻ നിസ്സഹായനാണ് ഡോക്ടർ.
1: സുധാകരേട്ട, നിങ്ങളുടെ സംസാരത്തിൽ എന്തോ പന്തികേടുണ്ട്.
0: അതെ, പന്തികേട്, ആകെ പന്തികേട്. ഡോക്ടർക്കും അങ്ങനെ തോന്നിയെങ്കിൽ ഡോക്ടറും സൂക്ഷിക്കണം കേട്ടോ. പക്ഷേ ഈ സുധാകരനൊന്നും സംഭവിക്കാനില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. ഒക്കെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. സുധാകരൻ തന്നെയാ നഷ്ടപ്പെടുത്തിയത്. ഞാൻ ദുഷ്ടനാ, ദുഷ്ടൻ.
1: സുധാകരേട്ടാ,

0: ആരാ ആരാന്ന്? ആരാ ഈ രാത്രി വാതിലിൽ മുട്ടുന്നത്? പേഷ്യൻസിനെ ഈ സമയത്ത് നോക്കില്ല. ആരാണെങ്കിലും ദയവ് ചെയ്ത് പോണം.
1: ഡോക്ടർ പ്ലീസ്, ഡോക്ടർ വാതിലൊന്ന് തുറക്കണം ഡോക്ടർ പ്ലീസ്.
0: ഓ, ഇത് വലിയ ശല്യമായല്ലോ. ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കഷ്ടമാണേ.
1: ഡോക്ടർ പ്ലീസ്, വാതിലൊന്ന് തുറക്കണം, എനിക്കൊരു ഇത്തിരി സംസാരിക്കാനുണ്ട് ഡോക്ടർ.
0: നിങ്ങൾ ഇപ്പൊ പോകൂ പ്ലീസ്, എന്നിട്ട് രാവിലെ വരൂ.
1: ഡോക്ടർ ദയവി ചെയ്ത് വാതിലൊന്ന് തുറക്കണം, ഞാൻ ഉടനെ മടങ്ങിപ്പോയേക്കാം. ഡോക്ടർ, ഡോക്ടർ എന്നെ വിശ്വസിക്കണം.
0: ഏ, ആരാണ് നിങ്ങൾ?
1: പറയാം ഡോക്ടർ, എല്ലാം പറയാം. അതിനു മുമ്പ് ഒരല്പം വെള്ളം വേണം.
0: വേണ്ട വേണ്ട, അകത്തേക്ക് കയറണ്ട, പുറത്ത് തന്നെ നിന്നാ മതി. വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം.
1: ശരി ഡോക്ടർ. എന്നാലും ഡോക്ടർ എനിക്കൊന്ന് ഇരിക്കണം. നടന്ന് നടന്ന് വല്ലാതെ തളർന്നിരിക്കുന്നു ഞാൻ. ഞാൻ ഈ ചവിട്ടുപടിയിലൊന്ന് ഇരുന്നോട്ടെ.
0: ഓ, എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാനിപ്പോ വരാം.
2: അതെ, അന്ന് കണ്ട അതേ ഡോക്ടർ തന്നെയാണിത്. പക്ഷേ ഈ എന്നെ മാത്രം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അതെങ്ങനെ മനസ്സിലാവാനാണ്? കണ്ടില്ലേ, താടിയും മുടിയും വളർന്നിരിക്കുന്നത്, വേഷവും മുഷിഞ്ഞത്. ആര് കണ്ടാലും പറയും ഒരു ഭ്രാന്തനാണെന്നും. ഈ മഹാനഗരത്തിൽ തികച്ചും യാദൃച്ഛികമായ അതേ ഡോക്ടറെ കണ്ടുമുട്ടുക, ഇതൊരു പക്ഷേ എൻ്റെ ഭാഗ്യമായിരിക്കാം. വർഷങ്ങളായുള്ള അന്വേഷണത്തിലല്ലേ ഞാൻ എൻ്റെ ജീവിതം ഒരു ഭ്രാന്തന് തുല്യമാക്കിയ ആ നരാധമേ എനിക്ക് കണ്ടെത്തണം. കണ്ടെത്തിയേ പറ്റൂ. ഭൂമിയുടെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ ആനന്ദ് അവരെ പിടികൂടും. ഈ ആനന്ദിന്റെ ശിഷ്ടജീവിതം തന്നെ അതിനുള്ളതാണ്, അതിനുള്ളതാണ്. അതെ, അതെ.
0: ഹേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ തനിച്ചിരുന്ന് സംസാരിക്കുന്നത്?
1: സോറി ഡോക്ടർ, ഞാൻ
0: ഇതാ വെള്ളം.
1: കൂജയോടുകൂടി കൊണ്ടുവന്നു ഡോക്ടർ.
0: ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് മതിയാകില്ല എന്ന് തോന്നി.
1: താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇതാ കൂജ.
0: ഇങ്ങനെ തന്നേക്കു. എന്താ, നിങ്ങൾ പോകുന്നില്ലേ? നല്ല തണുപ്പുള്ളതാണ്, ഇവിടെ കൂടുതൽ നേരം ഇങ്ങനെ ഇരിക്കണ്ട.
1: ഉള്ളിൽ ചുട്ടുപൊള്ളുമ്പോൾ പുറത്തെ അന്തരീക്ഷത്തിലുള്ള തണുപ്പും മഞ്ഞും ഒന്നും ഞാൻ അറിയുന്നില്ല ഡോക്ടർ. ഇത് എത്ര കാലമായി ഞാൻ അനുഭവിക്കുന്നതാ.
0: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സുഹൃത്തെ. തൽക്കാലം ഒന്നും ചോദിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ദയവേത് നിങ്ങളിപ്പോൾ പോകൂ, എനിക്കൊന്ന് ഉറങ്ങണം പ്ലീസ്.
1: പോകാം ഡോക്ടർ, പോകാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ.
0: എന്ത് പറയാൻ?
1: ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടവൻ, അലയാൻ വിധിക്കപ്പെട്ടവൻ. കണ്ടില്ലേ ഡോക്ടർ എൻ്റെ വേഷഭൂഷാദികൾ? ഒരു ഭ്രാന്തനെ പോലെ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനായ ആനന്ദിൻ്റെ ഈ കോലം കണ്ടില്ലേ ഡോക്ടർ? ഡോക്ടർ എന്നെ ഒരിക്കൽ കണ്ടിട്ടില്ലേ അങ്ങ് ശാന്തി ക്ലിനിക്കിൽ വെച്ച്? ഒരിക്കൽ, ഒരിക്കൽ മാത്രം.
0: നോ, ഞാൻ ഓർക്കുന്നില്ല. ആനന്ദ്, ഏ, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടതായി?
1: എന്നാൽ ഞാൻ ഓർക്കുന്നു ഡോക്ടറെ, നന്നായി ഓർക്കുന്നു. ഭ്രാന്താലയങ്ങളും അനാഥാലയങ്ങളും അഗതിമന്ദിരങ്ങളും തേടി ഒരാൾ വന്നിരുന്നെന്ന് ഒരു പക്ഷേ നിങ്ങളുടെ നേഴ്സെങ്കിലും ഡോക്ടറോട് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം.
0: ഇല്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഒന്നറിഞ്ഞാൽ കൊള്ളാം, ഈ പാതിരാത്രിയിൽ നിങ്ങൾ എന്തിനു വീണ്ടും എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു?
1: ഡോക്ടറെ അന്വേഷിച്ചല്ല ഞാൻ വന്നത്, വസുന്ധരാ ജയൻ എന്ന രക്തയക്ഷി അന്വേഷിച്ചാണ് ഞാൻ വന്നത്. വസുന്ധരാ ജയനെ അന്വേഷിച്ച്. അതെ ഡോക്ടർ, വസുന്ധരാ ജയനെ അന്വേഷിച്ച്.
0: വസുന്ധരാ ജയനോ? അതാരാണ് ആനന്ദ്?
1: ഇന്ത്യ കണ്ട ഒരു ക്രൂരയായ കൊലപാതകി, ഡ്രാക്കുളയേക്കാൾ ഭയക്കേണ്ടവൾ, തണുത്ത രക്തമുള്ള സ്ത്രീരൂപം ധരിച്ച വസുന്ധരാ ജയൻ, ഒരു സുന്ദരി, ആരെയും വശീകരിച്ചു.

0: ഇരിക്കാൻ പോകുന്നവൾ, സൗഹൃദത്തിന്റെ വലയെറിഞ്ഞ് തനിക്ക് വേണ്ട ഇരയെ പിടിക്കുന്ന കൊടും വിഷമുള്ള മനുഷ്യരൂപം പൂണ്ട ചെലന്തി. അതാണ് അതാണ് ഡോക്ടർ വസുന്ധര ജയിൻ.
1: അല്ല, നിങ്ങൾ ഈ പറയുന്ന വസുന്ധര ജയിൻ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു?
0: ആരും പറയണമെന്നില്ല ഡോക്ടർ, ആർക്കും അവരെ അറിയുക പോലുമില്ല. വസുന്ധര ജയിന്റെ ആ പഴയ രൂപം പോലും ഇന്നുണ്ടാവണമെന്നുമില്ല. ഇന്നവളൊരു മായയാണ്. അന്വേഷണ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ച് അവരുടെ കണ്ണുകളിലെല്ലാം മണ്ണുവാരി എറിഞ്ഞുകൊണ്ട് ആ പിശാചിനി അജ്ഞാത കേന്ദ്രത്തിൽ എവിടെയോ കഴിയുന്നു. ഒരുപക്ഷെ അവൾ ഊറിച്ചിരിക്കുന്നുണ്ടാവാം. ബട്ട് ഈ ആനന്ദ് ഒരിക്കൽ അവരെ പിടികൂടും. പിടികൂടുക തന്നെ ചെയ്യും ഡോക്ടർ.
2: എല്ലാ വിജയാശംസകളും നേരുന്നു എന്ന് പറയാനല്ലാതെ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആനന്ദ്.
0: കഴിയും ഡോക്ടർ, ഡോക്ടർക്കേ അതിന് കഴിയൂ.
1: എങ്ങനെ?
0: അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ അകത്തേക്കൊന്നിരുന്നോട്ടെ?
2: യെസ് ഇരുന്നോളൂ. ആ വാതിലടച്ച് കുറ്റിയിടൂ ആനന്ദ്. ദാ ഈ കസേരയിലിരിക്കൂ.
0: താങ്ക്സ്.
2: ഇനി പറയൂ, ഇക്കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് തൻ്റെ വിശ്വാസം?
0: പറയാം ഡോക്ടർ. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ എനിക്കുള്ള താല്പര്യം എന്താണെന്ന് കൂടി ഡോക്ടർ അറിഞ്ഞിരിക്കണമല്ലോ.
2: ആ അത് വേണം. ശരി, നിങ്ങൾ പറയൂ, ഞാൻ ഇവിടെ ഇരിക്കാം. പറയൂ ആനന്ദ്.
0: ഡോക്ടർ, ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കൊലക്കേസ് പ്രതിയാണ് ഡോക്ടർ ഈ ആനന്ദ്.
1: ഏ മൈ ഗോഡ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്?
0: പരമമായ സത്യം. പക്ഷേ ഡോക്ടർ, ഞാൻ തടവുചാടി വന്നൊന്നുമല്ല, എന്നെ മോചിപ്പിച്ചതാ. 10 വർഷം ജയിലിൽ കിടന്ന ഒരു കൊലക്കേസ് പ്രതി, അതാണ് ഡോക്ടറുടെ മുന്നിലിരിക്കുന്ന ഈ ആനന്ദ് എന്ന ഹതഭാഗ്യം.
1: ആനന്ദ്, നിങ്ങൾ ഈ പറയുന്നത് അത്രയും സത്യമോ?
0: ഞാൻ കഴിവതും അസത്യം പറയാറില്ല ഡോക്ടർ. പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി, അതെന്റെ വലിയ തെറ്റ്. ആ തെറ്റോടുകൂടി ഈ ആനന്ദിന്റെ നല്ല ജീവിതം നശിച്ചു. ഇല്ല ഡോക്ടർ, ഞാൻ അവരെ വെറുതെ വിടില്ല. ഈ ആനന്ദ് അവരെ വെറുതെ വിടില്ല. ഇതെന്റെ ജീവിതത്തിലെ ശബ്ദമാണ്. അതിനായാണ് ഞാൻ ജയിലിൽ നിന്നിറങ്ങിയത്. നല്ല നടപ്പിന് സർക്കാർ എനിക്ക് ഇളവ് നൽകി.
2: അവരെ കണ്ടെത്താൻ നിങ്ങൾക്കിനിയും ഏറെ അലയേണ്ടി വന്നാലോ?
0: ആ ഈ ആനന്ദിന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിലേക്കുള്ള യാത്രയുടെ അവസാന പടിയിലേക്ക് കാലെടുത്ത് വെക്കും വരെ അലയും അലയും ഡോക്ടർ. വസുന്ധര ജയിൻ, നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾക്കിനി രക്ഷയില്ല, നിങ്ങൾക്കിനി രക്ഷയില്ല വസുന്ധര ജയിൻ. ഈ ആനന്ദിനെ നിങ്ങൾ വഞ്ചിച്ചു, നിയമത്തെ നിങ്ങൾ വെല്ലുവിളിച്ചു. കാലമെന്ന മഹാസത്യം നിങ്ങളെ എന്റെ മുന്നിലെത്തിക്കും വസുന്ധര ജയിൻ, നിങ്ങളെ എന്റെ മുന്നിലെത്തിക്കും.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 14-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 15-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

फेंक दे तू बर्बाद।

ഗാനോപഹാരത്തിൽ ഇന്നാദ്യം പെരുമഴക്കാലം എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്. ഈ ഗാനത്തിന് വരികളെഴുതിയത് കൈതപ്രം, ഈണം പകർന്നത് MJ ചന്ദ്രൻ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. 1983 എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം. വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം ഗ്രാമഫോൺ.

ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിലിനി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് എം ജയചന്ദ്രൻ.

വയലാറിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം, ആലാപനം വി ശ്രീകുമാർ, ശ്രേയ ഘോഷൽ എന്നിവർ. ചിത്രം നീലത്താമര.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്വേതയും പാടിയ ഗാനം. വരികൾ എഴുതിയത് രാജീവ് നായർ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ഗൗനോപഹാരത്തിൽ ഇനി കേൾക്കാം വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. വരികൾ ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം ഹരിശങ്കർ, ഗൗരിലക്ഷ്മി എന്നിവർ. സംഗീതം ഷാൻ റഹ്മാൻ, വരികൾ സന്തോഷ് വർമ്മ.

0: ആകാശവാണി
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: അമൃത പ്രീതം എഴുതിയ നോവൽ 49 ദിവസം. രചന ഡോക്ടർ എം രാജീവ് കുമാർ.
3: ഇന്ത്യൻ സാഹിത്യത്തിൽ കവിത കൊണ്ട് കളമെഴുതിയ ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, അമൃത പ്രീതം. സാമൂഹ്യനീതിക്ക് വേണ്ടി, മതസൌഹാർദ്ദത്തിനു വേണ്ടി കവിതയും കഥകളും നോവലുകളും എഴുതി ആത്മാവിന്റെ അണിയറയിൽ കരുനീക്കം നടത്തിയ എഴുത്തുകാരി.
1: അമൃത പ്രീതം കാവ്യഭാഷയിലാണ് രചന നടത്തിയത്. പ്രത്യക്ഷ കൽപ്പനകൾക്കപ്പുറം മനസ്സിന്റെ മാന്ത്രിക സ്വനമുണർത്തുന്ന കാവ്യകൽപ്പനകൾ കൊണ്ട് നിറഞ്ഞ സാഹിത്യമാണ് അവരുടേത്. സ്വന്തം ജീവിതം പോലും അതിനു മാതൃകയാക്കി.
3: 1919 ഓഗസ്റ്റ് 19 മുതൽ 2005 ഒക്ടോബർ 31 വരെ നീണ്ടുനിന്ന ജീവിതം. 84 വയസ്സിൽ അന്തരിക്കുമ്പോൾ പഞ്ചാബി സാഹിത്യത്തിലെ ഉയർന്ന ശിരസ്സായി തീരുകയായിരുന്നു അമൃത പ്രീതം.
1: 28 നോവലുകൾ, 18 കവിതാസമാഹാരങ്ങൾ, 15 ഉപന്യാസ ഗ്രന്ഥങ്ങൾ, 5 ചെറുകഥാസമാഹാരങ്ങൾ. അമൃത പ്രീതത്തിൽ സാഹിത്യജീവിതം സമ്പന്നമാണ്. ആത്മകഥയായ രസീതി ടിക്കറ്റ് ഉൾപ്പെടെ 70 കൃതികൾ.
3: പഞ്ചാബിയിൽ എഴുതിയതെല്ലാം ഹിന്ദിയിൽ പ്രസിദ്ധപ്പെടുത്തി. ഇംഗ്ലീഷിലൂടെയും മറ്റ് ഭാരതീയ ഭാഷകളിലൂടെയും പുറത്തുവന്നു. 1969 പത്മശ്രീ ബഹുമതി ലഭിച്ചു. 2004 പത്മവിഭൂഷൺ. 1972 ഡൽഹി സർവകലാശാലയുടെ ഡീലിറ്റ് ബിരുദം. രാജ്യസഭാംഗം വരെയായി.
1: 1981 ജ്ഞാനപീഠ പുരസ്കാരം അമൃത പ്രീതത്തിനായിരുന്നു. കാഗസ് തേ ക്യാൻവാസ് ഏറെ പ്രസിദ്ധമായ ഒരു കാവ്യസമാഹാരമാണ്. അതിനായിരുന്നു ജ്ഞാനപീഠം ലഭിച്ചത്.
3: 1988 അമൃത പ്രീതത്തിന്റെ 49 ദിവസം ഹിന്ദിയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ വിവർത്തനം ചെയ്യുന്നത്. ഉൻചാസ് ദിൻ പ്രസിദ്ധപ്പെടുത്തുന്നത് 1965.
1: ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ കഥയാണ് 49 ദിവസത്തിലെ പ്രമേയം. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുകയില്ലെങ്കിലും ആസ്വാദനത്തിന്റെ സീമയിൽ അത് പ്രകടമാകുന്നു.
3: 34 അധ്യായങ്ങൾ. ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള നോവൽ ആഖ്യാനത്തിന്റെ ലാളിത്യം കൊണ്ട് സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നു. നോവൽ ആരംഭിക്കുകയാണ്.
4: സഞ്ജയന്റെ ജീവൻ സങ്കോചിച്ച് ഒരു രേഖയായി തീർന്നു. അയാളുടെ മസ്തിഷ്കത്തിൽ പതിഞ്ഞുകിടക്കുന്ന നേരിയ ബോധത്തിന്റെ രേഖ സഞ്ജയന്റെ ചുണ്ടുകളല്ല, ആ രേഖയാണ് ചലിച്ചതെന്ന് തോന്നി. നിങ്ങൾ ആരാണ്? എന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഉപ്പുകല്ലുകൾ വെക്കുന്നത് എന്തിനാണ്? മുറിയിൽ സഞ്ജയന്റെ ഉറ്റമിത്രമായ കരിം കാദിർ മാത്രമാണ് ഉണ്ടായിരുന്നത്.
3: സഞ്ജയൻ എന്ന കഥാനായകൻ ആശുപത്രിയിൽ അർത്ഥബോധത്തിൽ കിടക്കുകയാണ്. അയാളൊരു എഴുത്തുകാരനാണ്. സുഹൃത്ത് കരീം പ്രസ് തൊഴിലാളിയും
1: ഇഷ്ടജനത്തിന്റെ വേർപാടിൽ സമനില തെറ്റിയ സഞ്ജയന്റെ ആശുപത്രിയിലെ ജൽപ്പനങ്ങളോടെയാണ് നോവൽ ആരംഭിക്കുന്നത്.
3: രണ്ട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം സഞ്ജയനെയും കൂട്ടിക്കൊണ്ട് കരീം തന്റെ വീട്ടിലേക്ക് പോകുന്നു.
4: ഡൽഹിയിൽ പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുള്ള ഒരു പ്രദേശമാണ് ചിരാഗ്. അവിടെയായിരുന്നു കരീമിന്റെ വീട്. കാറ്റും വെളിച്ചവും ധാരാളം കടക്കുന്ന വീട്. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞുപോയ ഏതോ പഴയ കെട്ടിടത്തിന്റെ ഭാഗമാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. വീടിന്റെ ഇരുവശത്തും അനേകം ചെറിയ മുറികളും

0: നടുക്കുമുറ്റവും ഉണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ഒരു ഇടുങ്ങിയ ഗലിയിലൂടെ വേണമായിരുന്നു കടന്നു ചെല്ലാൻ.
1: കരീമിന് രണ്ടു ഭാര്യമാരുണ്ട്, ബർക്കത്തും നേമത്തും. മൂത്ത മകൾ, ഇളയ മകൾ ഷെറീൻ, പിന്നെ ഇളയ മകനും. ഇത്രയുമാണ് ആ കുടുംബം. അവിടേക്കാണ് കരീം സഞ്ജയനെ കൂട്ടിക്കൊണ്ടുവരുന്നത്.
0: പെട്ടെന്ന് കരീമിന്റെ കൈകൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ടിബറ്റുകാരനല്ലോ, എന്നിട്ടും ഈ ലാമ വന്നതെന്തിന്? എന്റെ കഴുത്തിൽ തന്നെ ഉറുമാലിട്ട് എന്റെ ആത്മാവിനെ ശരിയായ പാത കാണിക്കാനായി അദ്ദേഹം നിൽക്കുകയാണ്.
2: കരീമിന്റെ വീട്ടിലേക്കാണ് സഞ്ജയനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ ഇടയ്ക്ക് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സഞ്ജയന്റെ രോഗ കാരണം ഡോക്ടറോട് കരീം പറയുന്നുണ്ട്.
0: ആള് നല്ല ബുദ്ധിയുള്ളവനാ, പക്ഷേ ലോല ഹൃദയനാണ്. ആ പെൺകുട്ടിയുടെ മരണം അയാളുടെ ഹൃദയത്തിൽ ശരിക്കും ആഘാതമേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര്? അയാളുടെ ഭാര്യയായിരുന്നു. അല്ല, അയാൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. മരിച്ച സ്ത്രീയുമായി ഇയാൾ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അല്ല ഡോക്ടർ, ആ പെണ്ണിന്റെ നിക്കാഹും കഴിഞ്ഞിരുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ അവൻ ആ പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അവൾ അസുഖക്കാരിയായിരുന്നു, അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് കാര്യം.
2: ഒരു പ്രണയത്തിൽ നിന്നുടലെടുത്ത മാനസിക വിഭ്രാന്തിയിൽ തളർന്നുപോയതാണ് സഞ്ജയൻ. സ്വപ്നലോകത്തായിരുന്നു അയാൾ അപ്പോഴും.
0: ഈ കണ്ണാടിയിൽ നോക്കിയാൽ നിനക്ക് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുമെന്ന് മരണത്തിന്റെ ദൈവദൂതന്മാർ പറഞ്ഞത് സത്യമാണ്. ഞാനിപ്പോൾ കണ്ണാടിയിൽ കരീമിനെ കണ്ടു. അയാളെ കണ്ടപ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണെന്ന് പോലും ഞാൻ മറന്നുപോയി. തുടർന്ന് സഞ്ജയൻ നിശബ്ദനായി.
2: മരണവും ജീവിതവും തമ്മിൽ കൈകോർക്കുന്ന സന്ദർഭങ്ങൾ വിഭ്രമാവസ്ഥയിൽ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനുള്ളിൽ ദാർശനിക മാനങ്ങളുമുണ്ട്. ഒരു കണ്ണാടി പ്രതിനിധാനം ചെയ്യുന്ന സ്വപ്നലോകം യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം.
1: ജീവജാലങ്ങളോടുള്ള സ്നേഹം മനുഷ്യ സ്നേഹത്തോടൊപ്പം ഈ നോവലിൽ പ്രകടമാണ്. കരീം ഒരു തൈ നടുകയാണ്.
0: കരീം പേനാക്കത്തി ഉപയോഗിച്ച് തന്നെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി. ചുനരിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ചെടി ആ കുഴിയിൽ നട്ടതിനു ശേഷം ഷീറിൻ വെള്ളമൊഴിച്ചു. ചുവരിനോട് തൊട്ട് ചേർന്ന ആ അവസാനത്തെ മുറിയിൽ സഞ്ജയൻ ഉണ്ടായിരുന്നു. തന്റെ മനസ്സിലെ ശുഭചിന്തകളെപ്പറ്റി കരീം മകളോട് ഒരക്ഷരം പറഞ്ഞില്ല.
2: സമകാലിക ജീവിതത്തിന്റെ കാവ്യസ്പന്ദങ്ങൾ നോവലിലുണ്ട്. പ്രത്യക്ഷത്തിൽ സാമൂഹിക വിമർശനം നടത്താതെ ഭാവനാലോകം സൃഷ്ടിക്കുന്നു. നരകത്തിലേക്ക് പോകുന്ന ഒരധ്യായമുണ്ട് ഈ നോവലിൽ. വിഭ്രമാവസ്ഥയിൽ സഞ്ജയൻ കരീമിനെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയുള്ള കാഴ്ചകൾ.
0: ഇവിടത്തെ സ്ഥാനപതി യുദ്ധോപകരണങ്ങളുടെ മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അദ്ദേഹം ഓരോ മാസവും മറ്റു രാജ്യങ്ങളിൽ വെടിയുണ്ടയും വെടിമരുന്നും വിൽപ്പന നടത്തുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ സാധനങ്ങൾ ഒരിക്കലും തീർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ആളുകൾ യുദ്ധം ചെയ്ത് മരിച്ചില്ലെങ്കിൽ എല്ലാ രാജ്യത്തെയും ജനസംഖ്യ വളരെയധികം വർദ്ധിക്കും.
2: നരക ചിത്രീകരണം ആക്ഷേപഹാസ്യത്തിന്റെ ധ്വനിയിലൂടെയാണ് അമൃതാപ്രീതം ആവിഷ്കരിക്കുന്നത്. ഈശ്വരന്റെയോ സത്യത്തിന്റെയോ പേര് പറഞ്ഞാൽ തടങ്കലിലാക്കുന്ന ഒരു സംഘത്തിന്റെ പരോക്ഷ സൂചനയാണ് നരകത്തിൽ കാണുന്നത്. മറ്റൊരു ഭാഗത്ത് ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ ആളുകളിൽ നികുതി ഈടാക്കപ്പെടും എന്നാണ്.
1: ഇത്തരം പ്രതിലോമകരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുന്ന ഓരോ വകുപ്പുകളാണ് നരകത്തിൽ. ഭൂമിയിൽ കാണുന്ന നന്മകളുടെ മറുപുറമായി തിന്മകൾ മാത്രം വിളയുന്ന ഒരു ഭാവന രാജ്യത്തെയാണ് നോവലിസ്റ്റ് വിഭാവന ചെയ്യുന്നത്.
2: അസാധാരണമായ ഒരു സ്വപ്നം പോലെയുള്ള ആഖ്യാനം. കഥയുടെ ശീർഷകം സൂചിപ്പിക്കുന്ന 49 ദിവസം അതെങ്ങനെയാണ് വന്നത്?
0: നീ സ്വപ്നത്തിൽ 49 ദിവസങ്ങളെന്നോ മറ്റോ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? കരീംകാക്ക, നൂറ്റാണ്ടുകളായി ഈ വിശ്വാസം തുടർന്നു വരികയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിന് തിരികെ ഭൂമിയിലെത്താൻ കഴിയുന്നതിന് മുമ്പ് 49 ദിവസം ആകാശത്തിൽ കഴിയേണ്ടി വരും.
2: അസുഖകാലത്ത് പാതിപ്രജ്ഞയിൽ സഞ്ജയൻ വ്യാപരിക്കുന്ന ലോകം അലൗകിക പ്രതീതി ഉണർത്തുന്ന മണ്ഡലത്തിലാണ്. അവിടെ കാണുന്നതെല്ലാം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെങ്കിലും ചിന്തിക്കുമ്പോൾ ഭൂലോകത്തിന്റെ മറുപുറമായി തീരുന്നു.
0: ഇയാളെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. പരലോകത്ത് വെച്ച് എഴുതാൻ കഴിയില്ലെന്ന് ശാഠ്യം പിടിച്ച ഇയാളുടെ തൂലിക തന്നെയാണ് ഇയാളെ മടക്കിക്കൊണ്ടുവന്നത്. നരകത്തിന്റെ അവസ്ഥ എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നപ്പോഴാണ് ഇയാൾ ഭൂമിയിൽ മടങ്ങി വന്നത്. ഇവിടെ മറ്റൊന്നും കഴിയുകയില്ലെങ്കിൽ മനുഷ്യർക്ക് എഴുതാനെങ്കിലും കഴിയും.
2: കടുത്ത സാമൂഹിക വിമർശനം നോവലിൽ പലയിടത്തുമുണ്ട്. അമൃതാപ്രീതത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും പ്രകടമായി കൃതിയിൽ കാണാനാവില്ല. പരോക്ഷമായ അമ്പുകൾ കൊണ്ടാണ് അത് സാധ്യമാകുന്നത്.
1: 10 അധ്യായം മുതൽ സുഖം പ്രാപിക്കുന്ന സഞ്ജയനെയാണ് നോവലിൽ കാണുന്നത്. കരീം പ്രസിലെ പ്രിന്ററായി ജോലി ചെയ്യുകയാണ്. അയാൾ അവധി കഴിഞ്ഞ് ജോലിയിലെത്തുമ്പോൾ ഓരോ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്.
2: അച്ചുകളുടെ മോഷണമാണ് അതിൽ പ്രധാനം. രണ്ട് ജീവനക്കാർ ഈയത്തിൽ തീർത്ത അച്ചുകൾ ചോറ്റുപാത്രത്തിലിട്ട് കടത്താൻ ശ്രമിക്കുന്നു. സത്യസന്ധനായ കരീമിന്റെ ശ്രദ്ധയിൽ അത് പിടിക്കപ്പെടുന്നു. തുടർന്ന് അച്ചുകൂടത്തിലെ വിശേഷങ്ങളാണ്.
1: അവിടെയും അനീതിക്കെതിരെയാണ് നോവലിസ്റ്റിന്റെ ശബ്ദമുയരുന്നത്. എണ്ണത്തിൽ കുറവ് വരുത്തി പേപ്പറിന്റെ തുക അപഹരിക്കുക, ജോലി ചെയ്യാതെ ശമ്പളം പറ്റാൻ ശ്രമിക്കുക തുടങ്ങി പല വിശേഷ സംഭവങ്ങളും നോവലിൽ ആവിഷ്കൃതമാകുന്നു.
2: സഞ്ജയനാകട്ടെ എഴുത്തുകാരനാണ്. അസുഖമൊന്ന് ഭേദപ്പെട്ടപ്പോൾ തർജ്ജമ ചെയ്ത് വരുമാനമുണ്ടാക്കുകയാണ്. പരിഭാഷയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ പോലും നോവലിൽ നർമ്മബോധം വെളിവാകുന്ന ഭാഗങ്ങളുണ്ട്.
0: അസുഖത്തെ തുടർന്നുള്ള ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ അത് കേവലം സുഖക്കേടിന്റെ ക്ഷീണം മാത്രമല്ലെന്ന് സഞ്ജയന് തോന്നി. മോശപ്പെട്ട കൃതികളുടെ പരിഭാഷ നിർവഹിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് ആദ്യ ദിവസം അനുഭവപ്പെടാറുള്ള ക്ഷീണമായിരുന്നു അത്.
2: സഞ്ജയൻ പരിഭാഷ നിർത്തി പുതിയൊരു നോവൽ എഴുതാൻ തുടങ്ങുകയായിരുന്നു. 49 ദിവസം, അതായിരുന്നു നോവലിന്റെ പേര്. ക്രമേണ പ്രമേയം അതിലേക്ക് തിരിയുകയാണ്.
0: സ്വന്തം ഭാവന അനുസരിച്ച് മരണശേഷം ഒരു ആത്മാവ് ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടി ആകാശത്തിന്റെ ഇളം നീല നിറത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ആ ദിവസങ്ങളെക്കുറിച്ചായിരുന്നു അയാൾ എഴുതിക്കൊണ്ടിരുന്നത്.
2: അതിനിടയിൽ സഞ്ജയന്റെ പ്രണയകാലം നോവലിൽ തലനീട്ടുന്നു. സിഗരറ്റിൽ നിന്ന് തട്ടിയിട്ട ചാരം പോലെ സഞ്ജയൻ സെറ്റിയിൽ കിടക്കുമ്പോഴായിരുന്നു ആ ഓർമ്മ ഉണർന്നത്.
0: സഞ്ജയന് തോന്നി, പ്രേമിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് എത്തരത്തിലുള്ള അനുഭവമാണെന്ന് ഇനി ഒരിക്കലും എനിക്കറിയാൻ കഴിയുകയില്ല.
2: ലൗകിക ജീവിതത്തിലെ കാമനകൾ ചാരമായി കഴിയുമ്പോൾ അതൊരോർമ്മ മാത്രമാണെന്ന ദാർശനിക സമസ്യയെയാണ് നോവലിസ്റ്റ് പൂരിപ്പിക്കുന്നത്.
1: 49 ദിവസത്തെ അലൗകിക ജീവിതത്തിന്റെ ഘടന തന്നെയാണ് ഈ നോവലിന്റെ ബാഹ്യശില്പം. അത് ആദ്യമേ നോവലിസ്റ്റ് വ്യക്തമാക്കുന്നുമുണ്ട്.
2: അമൃതാപ്രീതത്തിന്റെ കഥകളിലും നോവലുകളിലും കവിതകളിലും വിശേഷിച്ചും സ്വപ്നങ്ങളുടെ സന്നിവേശം കാവ്യയുക്തികൾക്ക് ചേരും വിധമാണ്.
0: ഈ സ്വർഗവും നരകവും യഥാർത്ഥത്തിലുണ്ടോ? കരീം ചോദിച്ചു. സഞ്ജയൻ ചിരിച്ചുപോയി. ആ ഉണ്ട്.

0: നിങ്ങളുടെ ഷീറിൻ മുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബർക്കത്തും നേമത്തും ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പുമ്പോൾ വീട് സ്വർഗമാണെന്ന് നിങ്ങൾക്ക് തോന്നും. അവർ പരസ്പരം കലഹിക്കുമ്പോഴോ നരകമാകും.
1: ഷിറിൻ നോവലിലെ നിശബ്ദമായൊരു കഥാപാത്രമാണ്. കരീമിന്റെ മകളാണ്. സഞ്ജയൻ അസുഖമായി ആശുപത്രിയിൽ നിന്ന് കരീമിന്റെ വീട്ടിൽ വന്നതിനു ശേഷം അവൾ മൗനമായി സഞ്ജയനെ സ്നേഹിക്കുന്നു. സലാമത്ത് ഷിറിന്റെ അനുജനാണ്. സലാമത്ത് പറയുന്നു,
0: ഇക്കാക്ക, ഇത്താത്ത ഇക്കാക്കയുടെ മുമ്പിൽ വെച്ച് പഠിക്കുന്നില്ലെങ്കിലും ഇക്കാക്ക പോയിക്കഴിഞ്ഞാൽ ദിവസം മുഴുവനും എന്നോട് ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. ഇക്കാക്ക എഴുതി തന്നിട്ട് പോകുന്നത് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കും. ഇത്താത്ത പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞു.
1: കാൽപ്പനിക ലാവണ്യം ചുരത്തുന്ന അമൃതാപ്രീതത്തിന്റെ കൃതികൾ അതികാൽപ്പനികതയുടെ പിടിയിൽ അമർന്ന് ലോലമർമ്മരങ്ങളായി തീരാറില്ല. അനുരാഗത്തിന്റെ ഉദാത്ത ഭാവം കടുത്ത നിറത്തിൽ വരയ്ക്കാറുമില്ല.
2: മീത എന്ന പ്രണയിനിയിലെ ഭാവമാണ് സഞ്ജയൻ ഷീറിനിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഷീറിന് സ്വന്തമായൊരു ലോകം സൃഷ്ടിക്കാൻ നോവലിസ്റ്റ് കരുതിക്കൂട്ടി ശ്രമിക്കുന്നുണ്ട്. പെണ്ണിന്റെ വിലോല സ്വപ്നങ്ങളെ മായിക കാന്തിയോടുകൂടി തന്നെ ആവിഷ്കരിക്കുന്നു.
0: ഷീറിൻ തന്റെ വിരലുകൾ കൊണ്ട് സ്വന്തം നെറ്റിയിൽ വെറുതെ തൊട്ടപ്പോൾ കണ്ണാടിയിൽ അവളുടെ നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ട് കാണപ്പെട്ടു. അവളുടെ വിരൽ മടക്കുകളോട് ചേർന്ന് നിന്നിരുന്ന അക്ഷരങ്ങളുടെ മന്ത്രശക്തി കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നറിഞ്ഞുകൂടാ. ഷീറിന്റെ മുഖം ഒരു പുതിയ രൂപം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ കാണപ്പെട്ടു.
1: സഞ്ജയൻ നോവൽ എഴുതുമ്പോൾ ഏറെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രസിദ്ധപ്പെടുത്താൻ പത്രമാസികകൾ തയ്യാറാവുന്നില്ല. തുറന്നുപറച്ചിൽ, വിശേഷിച്ച് രണ്ട് മതക്കാരുടെ പ്രണയം, ഭരണകൂടത്തിനെതിരെയുള്ള പ്രഹരം.
0: ഇതിൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. നരകം എന്ന പേര് പറഞ്ഞ് സർക്കാർ ആഫീസർമാരെ നിന്ദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ അവർ പറയുന്നത് സത്യമാണല്ലോ. കരീം അങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചു.
1: അതൊന്നുമായിരുന്നില്ല ഷീറിന്റെ മനസ്സിൽ. അവൾ ആ നോവലിനുള്ളിൽ ആമഗ്നയായി. അവളുടെ മനസ്സ് അതിൽ തന്നെയായിരുന്നു. കാൽപ്പനിക ലോകത്ത് നീന്തി തുടിച്ചു.
2: 49 ദിവസം എന്ന നോവൽ പ്രമേയപരമായി മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. മതം ഭിത്തി തീർക്കുന്ന ലോകത്തേക്ക് ഷീറിനും സഞ്ജയനും തമ്മിലുള്ള അടുപ്പത്തിനിടയിൽ അദൃശ്യ സാന്നിധ്യമൊരുക്കുന്ന മതിൽ.
1: ഒരു പൊട്ടുചൂടലിൽ നിന്ന് പിറവിയെടുക്കുന്ന കഥാഗതി വളരുകയാണ്. എന്നാൽ ഓരോ പ്രതിബന്ധങ്ങളെയും വകഞ്ഞുമാറ്റി നോവൽ മുന്നേറുന്നു. അപകടകരമായ നോവൽ അച്ചടിക്കാൻ അവരൊന്നിച്ചു തന്നെ ഒരു ചെറിയ അച്ചുകൂടം തട്ടിക്കൂട്ടിയെടുക്കുന്നു.
0: ഒരു മേഘം ആകാശത്ത് നിന്നുമിറങ്ങി അവളുടെ നെറ്റിയിൽ വന്നിരുന്നത് പോലെ തോന്നി. ഒരു തണുത്ത കാറ്റടിച്ചതോടെ ഷീറിൻ ചുരുണ്ടുകിടന്നു. പിന്നീട് ഉറക്കത്തിൽ അവളുടെ കൈകൾ സ്വന്തം നെറ്റിയിൽ നിന്ന് മേഘത്തെ തുടച്ചു മാറ്റാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ.
1: കാവ്യാത്മകമായ ആഖ്യാനമാണ് നോവലിൽ ഉടനീളം. ധ്വനിസാന്ദ്രമായ കൽപ്പനകൾ കൊണ്ട് മുഗ്ധമാണ് നോവൽ ഗാത്രം. മേഘം വന്ന് നെറ്റിത്തടത്തിൽ തലോടുന്ന കൽപ്പനയുടെ ചാരുത നോവലിനെ കാവ്യാത്മകമാക്കുന്നു. സാമൂഹിക വിമർശനവും പരിഹാസവും ഇടയ്ക്കിടെ വായിക്കാം. കഴിഞ്ഞുപോയ ഇന്നലെയുടെ പാത്രത്തിൽ വരാനിരിക്കുന്ന കാലത്തിന്റെ വെള്ളം കുടിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുമോ? അതാണ് ഷീറിന്റെ സംശയം. അതിന് സഞ്ജയന്റെ മറുപടിയാകട്ടെ കാൽപ്പനികമാണ്. കഴിഞ്ഞ കാലത്തിന്റെ പാത്രത്തിൽ ഭാവിയുടെ വെള്ളം, ഷിറീൻ, നിനക്കു മാത്രമേ എന്നെ കുടിപ്പിക്കാനാകൂ.
2: സ്നേഹബന്ധത്തിന്റെ പാരമ്യതയിൽ ജാതിയും മതവുമൊക്കെ നിസ്സാരമായി തിരികെയാണ് ഈ നോവലിൽ. ദാർശനിക മാനമുള്ള നോവലാണ് ഇതെങ്കിലും അതിനുള്ളിൽ വേഗസ്പന്ദമായി മാറുന്ന

0: പ്രണയകാംക്ഷ അതിജീവനത്തിൻ്റേതാണ്. ഒന്നിച്ച് കൈപിടിച്ച് മുന്നേറുന്ന സ്നേഹത്തിൻ്റേതാണ്.
1: തീക്ഷ്ണമായ മാനസിക സമ്മർദ്ദത്തിലാകുകയാണ് കരീം. മകളുടെ ഇംഗിതമറിയാൻ അയാൾ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഒടുവിൽ സഞ്ജയനോട് ഒന്നിക്കാനുള്ള തീരുമാനമറിയുമ്പോൾ ഏറെ സമ്മർദ്ദത്തിലാകുന്നു.
0: സമൂഹം ഈ ബന്ധത്തിനെ എങ്ങനെ കാണുമെന്നാണ് അയാൾ മനസ്സിലൊതുക്കുന്നത്. സംഘർഷമാണ് കരീമിൽ. എന്നാൽ കഥാനായകനായ സഞ്ജയന് അതത്ര ഗൗരവതരമായ കാര്യമായിരുന്നില്ല. അയാളൊരു പുനർജന്മത്തിലായിരുന്നു, പുതിയ ചിന്തയിലായിരുന്നു.
2: പുനർജന്മത്തിലൂടെ എന്റെ കഥാപാത്രത്തിന് രക്തമാംസങ്ങളുള്ള ശരീരം വീണ്ടും കിട്ടുന്നുണ്ട്. 49-ാം ദിവസം സഞ്ജയൻ പറയുന്നത് കേട്ടപ്പോൾ ഷിറന് അക്കാര്യം ഓർമ്മ വന്നു. സ്വർഗവും നരകവും ഈ ലോകത്ത് തന്നെയാണ്. മനുഷ്യർ പലതവണ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ ഷിറിൻ എനിക്ക് പുതിയൊരു ശരീരം നൽകിയിരിക്കുകയാണ്, ഈ ലോകത്തിൽ മടങ്ങി വന്ന് ജീവിക്കുന്നതിനു വേണ്ടി. കരീം സഞ്ജയനെ ആലിംഗനം ചെയ്തു. നിങ്ങൾ എന്റെ സുഹൃത്താണ്, മകനുമാണെന്ന് തുടക്കം മുതലേ ഞാൻ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കരീം വീണ്ടും കണ്ണുകളിൽ നിറഞ്ഞ ജലം തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഷീറിനെ എന്ത് ശരീരമെന്നാണോ നീ ഇപ്പോൾ വിശേഷിപ്പിച്ചത്, ആ പേര് തന്നെ ഇവളെ ഹിന്ദുവാക്കിയിട്ടിടണം. സഞ്ജയൻ കരീമിന്റെ ചുണ്ടിൽ കൈവച്ചു. ഇല്ല സുഹൃത്തെ, മതം മാറുന്ന കാര്യം ഞാൻ പറയുന്നില്ല, ഷീറിനും പറയുന്നില്ല. അപകടത്തിൽ നിന്നും രക്ഷ നേടാനായി രണ്ടുപേർ ചേർന്ന് സഞ്ചരിക്കുന്നത് പോലെ രണ്ടു മതങ്ങൾക്കും ചേർന്ന് സഞ്ചരിക്കാം.
1: അതാണ് നോവലിസ്റ്റിന്റെ കാഴ്ചപ്പാട്, അപകടത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒന്നിച്ചുള്ള സഞ്ചാരം. പക്ഷേ ഷീറിന് സന്ദേഹമായിരുന്നു, അങ്ങനെ സാധ്യമാണോ എന്ന സന്ദേഹം.
0: അതിന് സഞ്ജയന്റെ ഒരു ഭാഷ്യമുണ്ട്. നമ്മുടെ നരകത്തിന്റെ ഒരു നിയമം നല്ലതാണെന്ന ദൃഢനിശ്ചയത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും തിരിനീട്ടിയാണ് നോവൽ പരിണാമഗുപ്തിയോടടുക്കുന്നത്.
1: കഥാന്ത്യത്തിൽ അവർ ഒന്നിക്കുകയാണ് രണ്ട് മതസ്ഥർ, ഷീറിനും സഞ്ജയനും. പ്രതിബന്ധങ്ങളെ സധൈര്യം നേരിടാൻ ഒരുക്കമുള്ള രണ്ടുപേർ, പുതുതലമുറയുടെ പ്രതീകങ്ങൾ. നോവൽ അവസാനിക്കുകയാണ്.
2: ഇത് 49 ദിനങ്ങളുടെ വരദാനമാണ്, ശാപവുമാണ്. ഭൂമിയിൽ വീണ്ടും ജനിക്കുക എന്നതിന്റെ ഉദ്ദേശം തന്നെ എല്ലാ കഠിന പരിശ്രമങ്ങളും പുതിയ രീതിയിൽ നടത്തുകയാണ്. ഇനി താജ് പ്രസ് ആരംഭിക്കണം. ഇനിയിപ്പോൾ ഒരുപക്ഷെ നോവൽ നിരോധിക്കപ്പെട്ടേക്കും. അത് പക്ഷേ ദിവസവും ഉദിക്കുന്ന സൂര്യൻ നിത്യവും നേരിടേണ്ടി വരുന്ന മേഘങ്ങൾക്ക് സമാനമാണ്.
1: സുഖടിതമായ കഥാഖ്യാനമാണ് ഈ നോവലിനെ ഉദാത്തമാക്കുന്നത്. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത, സ്നേഹത്തിന്റെ അദൃശ്യനാരുകൊണ്ട് കൂട്ടിയിണക്കുമ്പോൾ നിറയുന്ന ജീവിതാസക്തിയാണ് 49 ദിവസത്തെ ഉത്കൃഷ്ടമാക്കുന്നത്.
0: സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ കാവ്യശില്പമാണ് അമൃതാപ്രീതത്തിന്റെ 49 ദിവസം. സ്വപ്നം കൊണ്ട് ജീവിതത്തിന്റെ കണ്ണെഴുതുന്ന നോവൽ.
1: അതെ, സമൂഹവും പ്രതിബന്ധങ്ങളും ഐക്യത്തിന്റെ പാതയിൽ ആനയിക്കുന്ന നോവൽ. ഇന്ത്യൻ മനസാക്ഷിയിൽ മതത്തേക്കാൾ മനുഷ്യസ്നേഹത്തിന് വില കൽപ്പിക്കുന്ന ഒരു നോവൽ കൂടി അനശ്വരത നേടുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: അമൃതാപ്രീതം എഴുതിയ നോവൽ 49 ദിവസം. രചന ഡോക്ടർ എം രാജീവ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം പി ശ്രീകലാ.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 5:15 കേൾക്കാം തുടിതാളം. രാജീവും സംഘവും അവതരിപ്പിക്കുന്ന മദ്ദളകേളി ഇന്ന് വൈകുന്നേരം 5:15.

ഇന്ന് വൈകുന്നേരം 6:50 കേൾക്കാം കിസാൻ വാണി. കൂടുതൽ വരുമാനത്തിന് ഓരു ജലാശയങ്ങളിലെ കൂടുമത്സ്യകൃഷി. ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു ഇന്ന് വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. അവസാന ഭാഗം ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.

രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. മലയാളം വ്യാകരണം സമാസം. ദീപ്തി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ.

രാത്രി 9:30 കേൾക്കാം കഥകളി പദങ്ങൾ. കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കഥ നളചരിതം 1-ാം ദിവസം. ഇന്ന് രാത്രി 9:30 കഥകളി പദങ്ങൾ.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ലിൽ ഇന്നാദ്യം സുരരൈ പോട്ടർ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് സൈന്ധവി.

0: മഴവില്ലിൽ ഇനി കേൾക്കാം ബോബി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം. ഗാനം പാടിയത് ലതാ മങ്കേഷ്കർ, ശൈലേന്ദ്ര സിംഗ്.
1: മുഝെ കുച്ച് കഹനാ ഹേ,
2: മുഝെ കുച്ച് കഹനാ ഹേ,
1: മുഝെ ഭി കുച്ച് കഹനാ ഹേ,
2: പഹലെ തും,
1: പഹലെ തും,
2: പഹലെ തും,
1: പഹലെ തും,
2: പഹലെ തും,
1: തും,
2: തും,
1: തും,
2: തും,
1: തും,
2: തും, തും.
3: देखो जिस तरह लखनऊ के दो नवाबों की गाड़ी पहले आप, पहले आप, पहले आप, पहले आप करते निकल गई थी, उस तरह हमारी पहले तुम, पहले तुम, पहले तुम, पहले तुम में ये मस्ती भरे रुत न चली जाए.
2: अच्छा मैं कहती हूँ

മഴവില്ലിൽ ഇനി കേൾക്കാം. ചെന്നൈ എക്സ്പ്രസ് എന്ന ഹിന്ദി ചിത്രത്തിനുവേണ്ടി അർജിത് സിംഗ്, നീതി മോഹൻ, സുനീധി എന്നിവർ പാടിയ ഗാനം.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം.
1: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ സ്മിത എസ് വി, ഛാത്രായം ഹേ അർപ്പിത ഔർ ചാന്ദിനി മോഹൻ.

0: नमस्ते बच्चों।
1: नमस्ते दीपिका जी,
0: आप सब कैसे हो?
1: हम ठीक हूँ।
0: ठीक है बच्चे, हम पिछले कक्षा में सयानी बुआ नामक कहानी का दो अनुच्छेद पढ़ा, याद है ना आपको?
1: हाँ जी, याद है
0: जी। आप बताइए, पिछले कक्षा में हमने क्या क्या पढ़ा?
1: मन्यु भंडारी ने इस कहानी में एक व्यवस्था से सारे काम करने वाली एक औरत के बारे में कहा। वो अपनी सारी काम ठीक समय में व्यवस्था से कर पाती।
0: ठीक है, शाबाश। इसमें हम कुछ शब्दार्थ और प्रश्न और उत्तर और वाक्य बनाए भी हैं। शब्दार्थ बुवाजी अम्माई हावी आधिपत्यम स्थापिक, व्यवस्था क्रमीकरण टहलना नडकुग, अखबार वर्तमान पत्र संभालकर श्रद्धापूर्वम। ठीक है चांदनी, आप पढ़िए शब्दार्थ।
2: हाँ जी, बुआजी अम्माई हावी आधिपत्यम स्थापिक, व्यवस्था क्रमीकरण ढहलना नडकुग, अखबार वर्तमान पत्र संभालकर श्रद्धापूर्वक।
0: ठीक है बच्चों, वाक्य में प्रयोग कीजिए संभालकर। सड़क पार करते समय गाड़ियों को देखकर संभालकर चलना चाहिए। अभी देख लीजिए अगला, इनकार। उसने मेरी मदद करने से इनकार कर दिया। ठीक है, प्रश्न और उत्तर भी है। प्रश्न ये है, जो रबड़ उन्होंने 14वीं कक्षा में खरीदी थी उसे 9वीं कक्षा में आकर समाप्त किया, यहाँ बुआ जी की कौन सी विशेषता प्रकट होती है? उत्तर ये है, सयानी बुआ अपनी वस्तुओं का उपयोग करने में और उनको संभाल कर व्यवस्थित रूप से रखने में कुशल है। ठीक है,
1: हाँ जी।
0: अर्पिता, आप पहले प्रश्न का उत्तर बताइए।
1: सयानी बुआ अपनी वस्तुओं का उपयोग करने में और उनको संभाल कर व्यवस्थित रूप से रखने में कुशल है।
0: ठीक है, शाबाश अर्पिता। चांदनी ये बताइए, सयानी बुआ नामक कहानी किसने लिखी?
2: मन्यु भंडारी।
0: ठीक है शाबाश बच्चो, आगे देख लीजिए अगला अनुच्छेद। उनकी एक एक बात पिताजी हम लोगों के सामने उदाहरण के रूप में रहते थे, जिसे सुनकर हम सभी खैर मनाया करते थे कि वे ससुराल में ही रहा करे, वरना हम जैसे अस्त व्यस्त और अव्यवस्थित जनों का तो जीना ही हराम हो जाएगा। ऐसे ही सयानी बुआ के पास जाकर पटने का प्रस्ताव जब मेरे सामने रखा गया तो मैंने माफ इनकार कर दिया, पर पिताजी मेरी पढ़ाई के विषय में इतने सतर्क थे कि उन्होंने समझा कर डॉक्टर और प्यार दुलार से मुझे राशि कर दिया। ठीक है बच्चों, देखो उनकी एक एक बात पिताजी हम लोगों के सामने उदाहरण के रूप में रहते थे। अब बुआजी के बारे में पिताजी ने खोर खोर से बताया, उनने ये बताया कि जिसे सुनकर हम सभी खैर मनाया था, नमक कुशलतയാണ്, അതായത് അമ്മയെ കുറിച്ച് അച്ഛൻ എപ്പോഴും ആത്തൊരാതെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, കിവെ സസുരാൽ മേംഹി രഹാഹർ. അപ്പൊ ഇതെല്ലാം കാരണം അമ്മായി വളരെ കണിച്ചക്കാരിയാണ്, അമ്മായി എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് വളരെ കാര്യങ്ങൾ സമയാസമയം ചെയ്യുകയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാല് ബുവാജി എവിടെ നിൽക്കണം എന്നുള്ളതാണ്. സുനിക്കർ ഓ സസുരാൽ മേംഹി രഹാകരേ, സസുരാൽ എന്ന് വെച്ചാൽ ഭർത്തൃ വീട്ടിൽ തന്നെ നിന്നോട്ടെ, ഇങ്ങോട്ടേക്കൊന്നും വരണ്ടേ, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും അതുപോലെയൊക്കെ ജീവിക്കേണ്ടി വരില്ലേ എന്ന് കരുതിയിട്ടാണ് ആ കുട്ടികൾ അങ്ങനെ വിചാരിച്ചത്. വർണ ഹം ജൈസേ അസ്ത് വ്യസ്ത ഔർ അവ്യവസ്ഥിത ജനവും കാത്തോ ജീനാഹി ഹരാം ഹോ ജാത്താഹെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ശരിയായിട്ടുള്ളത്, അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇപ്പൊ നമ്മുടെ സമയനിഷ്ഠയും കാര്യക്രമവും എല്ലാം നമുക്ക് വേണം, പക്ഷെ ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ അതും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഐ സി ഹി സയാനി ബുവാക്കെ പാസ് ജാക്കർ പഠനേക്ക പ്രസ്താവ് ജബ് മേരെ സാമനെ രഖാ ഗയാത്തോ മേനെ മാഫ് ഇൻകാർ കർദിയ. എന്റെ പിതാജി അമ്മായിയുടെ അടുത്ത് പോയി നിന്ന് പഠിക്കാൻ വേണ്ടി ഉപദേശം അല്ലെങ്കിൽ ഒരു ആലോചന ഉണ്ടായപ്പോൾ തന്നെ ഞാൻ എന്താണ് പറഞ്ഞത്, മേനെ മാഫ് ഇൻകാർ കരുതുക, ഞാൻ സോറി അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനത് നിഷേധിച്ചു. കാരണം ഇത്രയും വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത്രയും സമയ നിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ബുവാക്കെ പാസ് ജാന മുജേ ബഹുത്ത് മുഷ്കിൽ ലഗയ. പർ പിതാജി മേരി പഠായിക്ക് വിഷയം ഇത്തനെ സതർക്കത്തേക്ക് ഉന്നോനെ സമച്ചാക്കർ ഡോക്ടർ ഔർ പ്യാർ ദുലാർസെ മുജേ രാജി കരുതി. അതായത് പിതാജി എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഒരു സാവധാനം സന്ദർഭം സാവധാനം ഒരു സമാധാനത്തോടെ ഉന്നോനെ സമച്ചാക്കർ, അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി അവർ പ്യാർ ദുലാർസെ മുജേ രാജി കരുതി. അച്ഛനൊട്ടും താല്പര്യം ഇല്ലായിരുന്നെങ്കിലും അച്ഛൻ അത് തന്നെ സമ്മതിക്കുകയാണ് ചെയ്തത്. സംശയം ആകെയാ ബച്ചോ? ടീക്കെ ബച്ചോ, അഗല അനുച്ഛേദ് ദേഖ് ലീജിയെ. ഇസ്മേ സന്ദേഹ നഹീങ്കി ബുവാജിനെ ബഡാ സ്വാഗത കിയാ, പർ ഉൻകാ ജോ രൗദ്ര രൂപ മാൻ പർച്ഛായ ഹുവാ ഥാ ഉസ്മേ ഉൻകാ വഹ് പ്യാർ കാ ഹാം തിരോഹിത ഹോ ഗയാ മേം ജാൻഹി നാ പായ് ഹാ ബുവാജി കെ പതി ജിൻഹേം ഹം ഭായി സാഹബ് കഹതേ ഥേ ബഹുത് ഹി അച്ഛേ സ്വഭാവ കെ വ്യക്തി ഥേ ഔർ സബ്സേ അച്ഛാ കോയി ഘർ മേ ലഗാ തോ ഉൻകി പാഞ്ച് വർഷ കി പുത്രി അന്നു മുചേ സബ്സെ അധിക തരസ് ആത്താ ഥാ അന്യോ പർ വഹ ഇസ് നൻഹി സേ ഉമ്ര മേം ഹി പ്രൗഡ് ഹോ ഗയി ഥി നാ ബച്ചും കാ സാ ഉല്ലാസ് നാ കോയി ചഹ ചഹാഹട്ട് ഏക അജ്ഞാത ഭയ സേ വഹ ഖിരി രഹതി ഥി ദേഖ് ലീജിയേ ബച്ചോ ഇസ്മേ സന്ദേഹ് നഹി കി ബോവാജി നെ ബഡാ സ്വാഗത് കിയ അച്ഛൻ അവിടെ പോവാൻ പറയുമ്പോഴത്തേനും എനിക്കറിയാം അത് ബോവാജി വളരെ നന്നായിട്ട് സ്വാഗതം ചെയ്യും. കാരണം ബോവാജിക്ക് അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഉൻകാ ജോ രൗദ്ര രൂപ, രൗദ്രമായിട്ടുള്ള, അതായത് ആ അമ്മയുടെ ഇത്രയും സ്ട്രിക്ട്നെസ് ആയിരിക്കും, മോഹം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കില്ല, അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാർക്ക് ഒരിക്കലും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അമ്മയുടെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ആ രൗദ്ര രൂപം ആണ് അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത്. ഉസ്മേ ഉൻകാ വഹ് പ്യാർ കഹാ തിരോഹിത ഹോഗയാ, അങ്ങനെ രൗദ്ര രൂപത്തിൽ നിൽക്കുന്ന അമ്മായിയുടെ സ്നേഹം എന്ന് പറഞ്ഞത് എവിടെ തിരോഹിതമായിപ്പെട്ടു. ഗായബ്, തിരോഹിതം മുതൽ ഗായബ്, അപ്രത്യക്ഷമായിരിക്കുന്നു. മെയും ജാൻഹീനാപ്പ, അത് എനിക്കറിയില്ല. കാരണം അമ്മായിക്ക് അമ്മായിയുടെ നാട്ടിലുള്ള സ്നേഹവാത്സല്യത്തോടു കൂടി പെരുമാറാനൊന്നും സാധിക്കില്ലെന്നറിയാം. എപ്പോഴും വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം സമയാസമയം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മുഖം, ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഭാവം കിട്ടുക എന്നുള്ളത് വളരെ മുഷ്കിൽ കി ബാത്ത് ഹെ. ഹാ ബുവാജി കെ പതി ജിൻഹേ ഹാ ഭായി സാഹബ് കഹത്തെ ഹെ, ബുവാജിയുടെ ഭർത്താവ്, അതായത് നമ്മൾ ഭായി സാഹബ് എന്ന് വിളിക്കുന്ന ആള്, ബഹുത്ത് ഹി അച്ഛീ സ്വഭാവ കെ വ്യക്തി തേ, വളരെ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അവർ സബ്സെ അച്ഛാ കോയി ഖർമി ലഗാത്ത് ഉൻകി പാഞ്ച് വർഷക്ക് പുത്രി അന്നു ഹോ, അതിനേക്കാളും നല്ലതെന്ന് നമുക്ക് പറയണമെങ്കിൽ അവരുടെ ബുവാജിയുടെ 5 വയസ്സുള്ള മകൾ അന്നു ആയിരിക്കണം. മുജെ സബ്സെ അധിക് തരസ് ആത്താത്ത അന്നു പറ, എനിക്ക് അന്നുവിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ചിന്ത. കാരണം വഹ ഇസ് നൻഹി ഉമ്രമേ കേവൽ 5 സാൽക്ക് ലഡ്കി ഹെ വോ, ഈ നൻഹി കി ഉമ്രമേയും ഖേൽകൂദ് കർണേ കി ജഗഹ് ഓ പ്രൗഡ് ഹോ ഗയി തി, ഓ കൈസേ പ്രൗഡ് ഹോ ഗയി, ബുവാജിക്ക് ഈ ആദത് സെ ഓ പ്രൗഡ് ഹോ ഗയി, പ്രൗഡ് കാ മത്ലബ് പൂരി തരഫ് സെ ബഡാ ഹോ ഗയി വോ ഉസ്ക കേവൽ 5 സാൽ ഹെ, നാ ബച്ചും കാ സാ ഉല്ലാസ് നാ കോയി ചഹ ചഹാ ഹട്ട് ഏക അജ്ഞാത് ഭയ സേ വഹ കിരീരവതി, അതായത് കേവലം 5 വയസ്സ് മാത്രം പ്രായമായുള്ള ഒരു കുട്ടിയെ പോലെ ഉല്ലാസവതികളായിട്ട് ഓടി നടന്ന് കളിച്ച് ചഹ ചഹ കടിച്ച് എപ്പോഴും ഇങ്ങനെ കലവല കലവല, നമ്മളെ കുഞ്ഞു കുട്ടികളെ വർത്താനം പറയില്ലേ, അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് കളിക്കേണ്ട ഒരു കുഞ്ഞ് വളരെ പക്വതയും പൂരി തരസ് ബഡാ ഹോ ഗൈ ഹേ ബുവാ ജിക്ക് ആദത് സേ ഓ തോ ക്യാ ഹുവാ ഏക അജ്ഞാത ഭയ, ഒരു അജ്ഞാതമായിട്ടുള്ള ഭയത്താൽ അവള് ബന്ധനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അന്നുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് എനിക്കത് പറയേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. ടീക്ക് ബച്ചു സംശയമേ ആഗ്യാ ഈ സഞ്ചി ജീ ചാന്ദിനി ആ പടിയെ
2: ഹാജി ഇസ്മേ സന്ദേഹ് നഹീം കി ബുവാജി നെ ബഡാ സ്വാഗത് കിയ പർ ഉൻകാ ജോ രൗദ്ര രൂപ മൻ പർ ചായാ ഹുവാ ദാ ഉസ്മേ ഉൻകാ വഹ പ്യാർ കഹാ തിരോഹിത് ഹോ ഗയാ മേം ജാൻഹി നാ പായി ഹാ ബുവാജി കെ പതി ജിനെ ഹം ബായി സാഹബ് കഹത്തെ ദേ ബഹുത് ഹി അച്ഛേ സ്വഭാവ കെ വ്യക്തി ദേ ഓർ സബ്സെ അച്ഛാ കോയി കർമ്മേം ലഗാ തോ ഉൻകി 5 വർഷ കി പുത്രി അന്നു മുചേ സബ്സെ അധിക് തരസ് ആത്താ ദാ അന്നു പർ വഹ ഇസ് നൻഹി സി ഉമ്ര മേം ഹി പ്രൗഡ് ഹോ ഗയി ദി നാ ബച്ചോ കാ സാ ഉല്ലാസ് നാ കോയി ചഹ ചഹാഹട്ട് ഏക അജ്ഞാത് ബൈ സേ വഹ കിരി രഹതി ദി
0: ठीक है बच्चों आगे देखिए. घर के उस वातावरण में मेरी भी सारी हंसी खुशी मारी गई. यूं बुआ जी की गृहस्थी जमे 15 वर्ष बीत चुके थे पर उनके घर का सारा सामान देखकर लगता था मानो सब कुछ अभी कल ही खरीदे थे. वे सारे बर्तन स्वयं खड़ी होकर साफ करवाती थी. एक बार एक नौकर ने सुराही तोड़ दी थी. उस छोटे से चोकर को उन्होंने इस कसूर पर बहुत पीटा था. തോട്ട് ഫോർഡ് സേ തോ ഉൻഹെ സഖ്യ നഫ്രത്തി ലീജിയെ ഇസ് അനുച്ഛേദമേയും ബുവാജിക്കെ ചരിത്രക്കെ ബാരേമേ ബത്തായാ ഹെ ഖർക്കെ ഉസ് വാതാവരണം ഓ വാതാവരണം ഇത്തനാ തോ അച്ഛി നെയ്യ കേവൽ 5 സാലുവായി അന്നുക്കോ ഭീ ക്യാ ഹോഗാ ഓ പ്രൗഡ് ഹോ ഗൈ ഹെ ഇസ്ലിയെ ഖർക്കെ ഉസ് വാതാവരണം മേ ഭീ മുജേ സാരി ഹസി ഖുഷി മാരി ഗൈ തി അവിടെ ഒരു ചിരിയോ കളിയോ സന്തോഷമോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എപ്പോഴും കാര്യങ്ങളെല്ലാം ചുറ്റിയോട് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു വീടാണത്. അപ്പൊ യോം ബുവാജിക്ക് ഗൃഹസ്ഥി ജമയും 15 വർഷം ബീച്ചൊക്കെ 15 വർഷം കഴിഞ്ഞിരിക്കുകയാണ് അമ്മയുടെ ആ ഒരു ഗൃഹഭരണം തുടങ്ങിയിട്ട്. പർ ഉൻകെ ഘർ കാ സാരാ സാമാൻ ദേഖകർ ലഗ്താ ഥാ മാനോ സബ് കുച്ച് അഭി കൽ ഹി ഖരീദേ ഹോ 15 വർഷമായി അവിടുത്തെ ഉപകരണങ്ങളും അവരുടെ സാധനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാല് 15 വർഷത്തെ പഴക്കം തോന്നുന്നില്ല. നമുക്ക് ഇന്നലെ വാങ്ങി വെച്ച്, കാരണം അത്രമാത്രം അവർ അതിനെ നീറ്റാക്കി വെക്കുന്നുണ്ട്. വേ സാരെ ബർത്തൻ സ്വയം ഘടി ഹോഗർ സാഫ് കർവാത്തി തി സ്വന്തമായിട്ട് നിന്ന് തന്നെ എല്ലാ പാത്രങ്ങളും അവർ വൃത്തിയാക്കുമായിരുന്നു. ഏക് ബാർ ഏക്ക നൌക്കറിനെ ഒരു ജോലിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ സുരാഹി തോടുത്തി. സുരാഹി അതായത് ആ കൂജ തള്ളിയിട്ട് ഉടച്ചു അവിടെ ഇരുന്ന മൺകൂജ. അപ്പൊ ഉസ് ചോട്ടേസ് ചോക്കർക്കോ എന്ത് ചെയ്തു എന്നറിയാമോ ഉൻഹോനി ഈസ് കസൂർ പർ ബഹുത് പീട്ട. ഈ ഒരു തെറ്റ്, അതായത് ബൈ ചാൻസ് അത് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് പറ്റിപ്പോകുന്നതാണ്, മനഃപൂർവ്വം അല്ലാതെ ചെയ്ത ഒരു കുറ്റമാണ്. അതിന് അദ്ദേഹത്തെ പിന്നെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥ വന്നു. തോട്ട് ഫീഡ്സെ തോ ഉൻഹോനെ സഖ്യത മാർദ്ദത് കടോരമായിട്ടുള്ള ഒരു വെറുപ്പ്, അതായത് വളരെ വലിയ രീതിയിൽ ശകാരിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ബുവാജി ചെയ്തത്. കാരണം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ബുവാജിയുടെ മനസ്സിൽ. എപ്പോഴും എപ്പോഴും വളരെ നീറ്റ് ആയിരിക്കണം, കാര്യങ്ങളെല്ലാം അതേസമയം നടക്കണം, സാധനങ്ങളെല്ലാം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കണം, എല്ലാം വൃത്തിയും മെനയോടെ തന്നെ ഇരിക്കണം, നമ്മുടെ കയ്യിൽ നിന്നൊന്നും തട്ടി വീഴാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് മൈൻഡ് ഫോളോ ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നവർക്കും ഇതെല്ലാം എഫക്റ്റ് ആവും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്നും ബുവാജിയുടെ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമസ്മി ആഗേ ബെച്ചു ടീക്കെ ബെച്ചു ആഗേ ദേഖ് ലീജിയേ. ബുവാജിക്ക് അത്യധിക സതർക്കത ഔർ ഖാനെ പീനെ കേ ഇതനേ കൺട്രോൾ കെ ബാവജൂദ് അന്യു കോ ഭൂഖാ ആനേ ലഗ സബ് പ്രകാർ കെ ഉപകാർ കർനെ കരാനെ മേ പൂരാ മഹീന ബീത്ത് ഗയ ഉസ്കാ ബുഖാർ നാ ഉതരാ ഉസെ ദേഖ കർ മുജെ ലഗ്താ കി ഉസ്കെ ശരീർ മേ ജ്വർ കെ കീടാണു നഹീ ബുവാജി കെ ഭായി കെ കീടാണു ദൗഡ് രഹേ ഹൈ ജോ ഉസെ ഗ്രഹസ്ഥേ ജാ രഹേ ഹൈ ആഖിർ ഡോക്ടറോ നേ റായ് ദീ കെ ബച്ചി കോ പഹാഡ് പർ ലേ ജായാ ജായേ ഔർ ജിതന അധിക പ്രസന്ന രേഖാ ജായേ ഭായി സാഹബ് കെ സാമനേ ഏക് വികട് സമാപ്ത ഥീ. ജി ബിച്ചു, ഈ സഞ്ചിത് മേ ഈ ബത്തായാ ഹെ കി ബുവാജിക്ക് അത്യധിക സതർക്കത. നമുക്കിപ്പോ എന്ത് കാര്യം നമ്മൾ ചെയ്താലും ഒരു ലിമിറ്റ് വിട്ട് നമ്മൾ അത് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം ബുവാജിയുടെ അത്യധികമായിട്ടുള്ള ഈ ഒരു കർത്തവ്യ നിഷ്ഠ, ഔർ ഖാനെ പീനേക്ക് ഇതിനെ കൺട്രോൾ, എന്ത് കഴിക്കണം എന്ത് സമയത്ത് കഴിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യവസ്ഥ അവിടെ വന്നപ്പോൾ അന്നൂന് അതൊരു അസ്വസ്ഥത അവിടെ ഫീൽ ചെയ്തു. അന്നൂക്കോ ബുഖാറാനേ ലഗ സപ്രകാർ കെ ഉപചാർ കർണേ കരാനേ മേ പൂരാ മഹീന ബീത്തുക എല്ലാ ഉപചാരങ്ങൾ, അതായത് അന്നൂന് അസുഖമായപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെതായ രീതിയിലെല്ലാം അന്നൂന് അവരെ ചെയ്തു കൊടുത്തു. സപ്രകാർക്ക് ഉപചാർ കർണേ കരാനേ മേ പൂരാ മഹീന ബീത്തുക ഒരു മാസം മുഴുവൻ കഴിഞ്ഞുപോയി. ഉസ്കാ ബുഖർ നാ ഉതര അസുഖം മാറിയില്ല. ഉസേ ദേഖകർ മുജെ ലഗ്താ കി ഉസ്കേ ശരീർ മേ ജ്വർ കെ കീടാണു നഹീം ഒരു പനിയുടെ ഒരു ഫീവറിന്റെ ഒരു പ്രശ്നമല്ല അവിടെ വന്നിരിക്കുന്നത്. ബുവാജിക്കെ ഭയക്കേ കീടാണു ദൗഡ് രഹേ ഹേ ബുവാജിയോടുള്ള ഭയത്തിന്റെ ഒരു കീടാണുവാണ്. മത്ലബ് ക്യാ ഹോത്താ ഹെ ഹമാര ശരീർ മേം ഭീ ബുഖാർ നെയ് ആ ജാത്താ ഹെ ആപ്കാ മൻ മേം ഭീ ബുഖാർ ആ ജാത്താ ഹെ ടീക്കെ നാ. അതായത് ബുവാജിയുടെ ഈ ഒരു സ്ട്രിക്ട്നെസ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന മുറിവാണ് ഇവിടെ കാണിക്കുന്നത്. ആ കുട്ടിയുടെ ഒരു ഏകാന്തത, അല്ലെങ്കിൽ ആ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു രീതിയിൽ ആ കുട്ടി ജീവിച്ചു വന്നതുകൊണ്ട് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മനസ്സിന്റെ ഒരു ദുഃഖമാണ് ഇവിടെ പറയുന്നത്. ആക്കിയ ഡോക്ടറോമിനെ രായി നീക്കി. അവസാനം ഡോക്ടർ ഒരു സജഷൻ വെച്ചത് എന്തെന്ന് വെച്ചാല് പഹാഡ് പർ ലേജാൻ, അതായത് ഇവിടെ നിന്ന് കുറച്ചൊന്നും മാറി ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ചേഞ്ച് വേണം. അതാണ് ഇവിടെ ഡോക്ടർ ഉപദേശിച്ചു കൊടുത്തത്. അധിക പ്രസന്ന രേഖാജായി, കുറച്ചും കൂടെ കുട്ടി ഇന്നസെന്റ് ആവും, കുറച്ചുകൂടെ പ്രസന്നമാവും, ഹാപ്പി ആവും. അപ്പൊ കുട്ടിയിൽ ഇവിടെ നിന്ന് മാറണം. ഭായ് സാഹബ്ക്ക് സാമനേക്ക് വികട് സംശയതി, മത്ലബ് ഭായ് സാബ്കോ പത്താ ഹേ ബുവാജി ബഹുത് സ്ട്രിക്ട് ഹെ ഇസ്ലീ ഉസ്കോ വികട് സമസ്യ മീൻസ് ഒരു ഗുരുതര പ്രശ്നമാണ്, പരിഹാരം കാണാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് എന്നുള്ള കാര്യം ഭായ് സാഹിബിന് നന്നായിട്ട് മനസ്സിലായി. ഇത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യമാണ് ഭായ് സാബ് ഇങ്ങനെ ആലോചിച്ചത്. സമസ്മി ആഗ്യാ ബച്ചു
1: ഹാജി
0: ജി ചാന്ദിനിയാ പടിയേ
2: ഹാജി. ബുവാജി കി അത്യധിക സത്കൃത ഓർ ജാനെ പീനെ കി ഇതിനെ കൺട്രോൾ കെ ബാജൂദ് അന്നു കോ ബുഖാർ ആനേ ലഗ സബ് പ്രകാർ കെ ഉപചാർ കർണേ കരാനേ മേം പൂരാ മഹീന ബിത് ഗയാ ഉസ്കാ ബുഖാർ നാ ഉത്തരാ ഉസേ ദേഖ കർ മുജെ ലഗാതാ കി ഉസ്കേ ശരീർ മേം ജ്വർ കെ കീടാണു നഹീ ബുവാജി കെ ബൈ കെ കീടാണു ദൗഡ് രഹേ ഹെ ജോ ഉസേ ഗ്രസത് ജാ രഹതേ ആഖിർ ഡോക്ടറോം നേ രായ് ദി കി ബച്ചി കോ പഹാഡ് പർ ലേ ജായേ ഓർ ജിത്തന അധിക പ്രസന്ന രേഖാ ജായേ ഭായി സാഹബ് കെ സാമനേ ഏക് വികട് സമസ്യ ദി.
0: ठीक है बच्चों, आज का कशदर समाप्त हो गया.
1: धन्यवाद अध्यापिका जी.
0: धन्यवाद.
3: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे स्मिता एसवी, छात्राएं थे अर्पिता और चांदनी मोहन. इसी के साथ आज का हिंदी पाठ यही समाप्त होता है. नमस्कार.

0: ആകാശവാണി
1: തുടിത്താളം. തുടിത്താളത്തിൽ മദ്ദളക്കേളി അവതരിപ്പിക്കുന്നത് കലാഭാരതി രാജീവ് കുടവട്ടൂറും സംഘവും.

0: തുടിത്താളത്തിൽ മദ്ദളക്കേളി അവതരിപ്പിച്ചത് കലാഭാരതി രാജീവ് കുടവട്ടൂറും സംഘവും. പങ്കെടുത്തവർ അഭിഷേക് കലാമന്ദിർ, അനന്തകൃഷ്ണൻ കലാമന്ദിർ, ദേവനന്ദു കലാമന്ദിർ.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കിസാൻ വാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: കിസാൻ വാണി.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ഇപ്പോൾ ഭക്തിഗാനങ്ങൾ.
1: സുധാ ഗണേഷ് പാടിയ ഭക്തിഗാനങ്ങൾ. ആദ്യഗാനം ഭജനം ചെയ്യുവിൻ കൃഷ്ണപാദം.

ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ജൻ ഔഷധി സ്കീം, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 കിസാൻ വാണി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 നേർമൊഴി, ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ബയോഫാർമ ശക്തി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ,

0: 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി ജി കുമാരപിള്ള എഴുതിയ ഹൃദയോത്സവം എന്ന കവിത ആലാപനം അജയൻ പി ജയരാജ്. 6:15 ഉദയഗീതം VM കുട്ടിയും സംഘവും പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. നോവൽ സഞ്ചാരം ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 165 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. പതിനൊന്ന് മണിക്ക് റേഡിയോ ഗ്രാമരംഗം ഗ്രാമപൂർണിമ. ആദിനാട് തുളസി, ദേശത്തനിമ, ദേശപ്പെരുമ. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, ഐഷ ബീഗം, കനകമണി എന്നിവർ പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, സംഗീത MT പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഗാനസലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം. 2:30 ഉമംഗ് CAT സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുറാൻ പാരായണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. കേരള കാർഷിക സർവകലാശാല വയലും വീടും. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. എട്ട് മണിക്ക് സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. 10:00 സംഗീത സാധകം, പഠിപ്പിക്കുന്നത് B രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 30.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 29 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. സമയം 6:00.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നി പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: നോ നോട്ടീസസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് മോണിറ്ററി ത്രെഷോൾഡ് ഓഫ് 10,000 റുപ്പീസ് ഇൻക്ലൂഡിംഗ് വിത്ഡ്രോവൽ ഓഫ് പെൻഡിംഗ് നോട്ടീസസ് ബിലോ ദ സെഡ് ത്രെഷോൾഡ് വിൽ നോട്ട് ബി ഇഷ്യൂയിങ് എനി നോട്ടീസസ് ഫോർ മോണിറ്ററി ത്രെഷോൾഡ് ഓഫ് 10,000 ഓർ ബിലോ.
1: Prime Minister Narendra Modi has said India's telecom sector is steadily moving towards greater self-reliance. He said the India Mobile Congress has played an important role in the country's progress in the telecom sector and digital connectivity. Mr. Modi stated this while inaugurating the 10th edition of the India Mobile Congress at Yashobhoomi in New Delhi today. Emphasizing the critical importance of telecom and digital technology, Mr. Modi said, stressed that phone and network security must remain a priority. He also highlighted the growing challenges of deep fakes and cyber fraud, called for the development of a global framework to tackle the threat.
2: Deep fakes kitni badi chunauti ban chuki hai ye bhi hum dekh rahe hain, isliye zaruri hai ki hum iske liye ek global framework par kaam kare. Sarkare, technology companies, telecom operators, sabhi ko इस फ्रेमवर्क से जुड़ना होगा. मैं जीएसएमए और दुनिया के टेलीकॉम ऑपरेटर से भी आग्रह करता हूं एक ऐसा ग्लोबल मैकेनिज्म बनाएं जो ऐसे फ्रॉड को लोगों तक पहुंचने से पहले ही रोक सके.
1: Electronics and IT Minister Ashwini Vaishnaw has said a consultation paper on the future regulation of artificial intelligence will be floated within the next month. Speaking to media after releasing the World Development Report 2026, the promise of an artificial intelligence today, Mr. Vaishnaw said that the proposed consultation paper will focus on AI safety, cybersecurity, benefits and potential harms. Commerce and Industry Minister Piyush Goyal has said India recorded exports worth $863 billion last year and aims to achieve $1 trillion in exports this year. The minister said this while addressing the curtain raiser of the 31st CII Partnership Summit in New Delhi today. The summit will be held in Vishakhapatnam on the 12th and 13th next month. Minister of State for Information and Broadcasting Dr. L. Murugan today called upon young Indians to harness their skills, creativity and innovative potential to contribute to the vision of Vikasit Bharat by 2047. Today, the nation is celebrating the 94th anniversary of Indian Air Force today. Addressing the gathering at Hindon Air Base in Ghaziabad on the occasion, Air Chief Marshal A.P. Singh recalled the IAF's combat operations during Operation Sindoor. He said that the country saw firsthand the destructive power as well as the effective air defense operations of the Air Force during the operation. On this occasion, the President, Vice President, Prime Minister Narendra Modi extended greetings to all air warriors, veterans and their families. The 2026 Nobel Prize in Literature has been awarded to Canadian poet and essayist Anne Carson. Marking the announcement, the Swedish Academy in Stockholm said the author has been honoured for her bold and inventive oeuvre that in playful dialogue with the classical tradition which created new norms for contemporary literature. Benchmark domestic equity indices extended losses today amid weak global cues. The Sensex tanked 1,045 points to close at 71,593. The Nifty dropped 371 points to settle at 22,232. And that is the end of this news bulletin.
3: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേമ്പനാട്ട് കായലിന് കുറുവെ മറ്റൊരു പാലം കൂടി നിർമ്മാണം പൂർത്തിയായി. ചേർത്തല താലൂക്കിലെ മാക്കേക്കടവ് എന്ന് ആരംഭിച്ച് വൈക്കത്ത് നേരേക്കടവിൽ അവസാനിക്കുന്ന പാലത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത്. 800 മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം. തുറവൂർ പമ്പ പാതയുടെ ഭാഗമായിട്ടാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 10 വർഷത്തോളം പാലം നിർമ്മാണത്തിനായി സമയമെടുത്തു. പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. ആലപ്പുഴക്കാർക്ക് പുറമെ എറണാകുളം ജില്ലക്കാർക്കും ഈ പാലം പ്രയോജനപ്പെടും. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. പ്രതിനിധി സമ്മേളനം പി. പ്രസാദ് എം. എൽ. എ.

0: ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജോഷി ഇമ്മട്ടി, സംസ്ഥാന ട്രഷറർ എം ജി സുഭാഷ്, ജില്ലാ സെക്രട്ടറി വി എസ് ജയപ്രസാദ്, ജില്ലാ പ്രസിഡന്റ് കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർത്തല പള്ളിപ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചതിൽ കേസ് ഫയൽ ചെയ്യുന്നതിനായി എത്തിയ അഭിഭാഷകരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ചേർത്തല ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തല ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമ്മേളനം ചേർത്തല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിൽ അഭിഭാഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ബഹിഷ്കരണ സമരവും നടത്തിയിരുന്നു. ഭാരതീയ മസ്തൂർ സംഘ് BMS ആലപ്പുഴ ജില്ലാ സമ്മേളനം 10-11 തീയതികളിൽ പുന്നപ്രയിൽ നടക്കും. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമ്മേളനം BMS ക്ഷത്രിയ സംഘടനാ സെക്രട്ടറി MB രാജീവൻ ഉദ്ഘാടനം ചെയ്യും. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം, തൊഴിൽ മേഖലകൾ നേരിടുന്ന പ്രതിസന്ധികൾ, സാമൂഹിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് N. ദേവദാസ്, സെക്രട്ടറി G. ഗോകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലേബർ കോഡുകൾ നടപ്പാക്കുന്നതിനെതിരെ AETUC നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് NM ഷിറാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ST കോളേജ് ഓഡിറ്റോറിയത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. 56 പ്രസാധകരുടെ 87 സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് അലിയാർ മാക്കിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം V. വിശ്വംബര പണിക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സ്ത്രീകൾക്ക് 50% സംവരണം ലഭിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വരുന്ന നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ നടപ്പാക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ ആവശ്യപ്പെട്ടു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് KP കൃഷ്ണകുമാരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സംഗീത വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. SNRS ഡയർബോർഡ് അംഗം പ്രീതി നടേശൻ സംസാരിച്ചു. ആലപ്പുഴയിൽ ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര ബോട്ട് സർവീസ് തുടങ്ങി. സൺസൈറ്റ് ക്രൂസ് ബോട്ട് എന്ന പേരിലാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ബോട്ട് സർവീസ് ആരംഭിച്ചത്. ദിവസവും വൈകിട്ട് 5 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെടുന്ന ബോട്ട് വൈകുന്നേരങ്ങളിലെ കുട്ടനാടൻ കാഴ്ചകളും വേമ്പനാട്ട് കായലിലെ അസ്തമയവും ആസ്വദിച്ച് വൈകിട്ട് 7 തിരിച്ചെത്തും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് ജലഗതാഗത വകുപ്പ് പുതിയ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. G. സുധാകരൻ MLA സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CETU ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു. പ്രതിനിധി സമ്മേളനം CETU ദേശീയ വൈസ് പ്രസിഡന്റ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തൊഴിലാളി റാലിയും നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ കൂടുതൽ വരുമാനത്തിന് ഒരു ജലാശയങ്ങളിലെ കൂട് മത്സ്യകൃഷി. ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. രാത്രി 8 നേർമൊഴിയിൽ ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു അവസാന ഭാഗം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മലയാളം, വ്യാകരണം, സമാസം, ദീപ്തി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു കഥ നളചരിതം 1.

നാളെ രാവിലെ 6 മണിക്ക് ഉഷമല്ലരിയിൽ ജി കുമാരപിള്ള എഴുതിയ ഹൃദയോത്സവം എന്ന കവിത ആലാപനം അജയൻ പി ജയരാജ്. നാളെ രാവിലെ 10:15 രാഗാമൃതത്തിൽ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഞാഞ്ചിലയാർ അരുൾ മൃദംഗം, തുടർന്ന് കദ്രി ഗോപാലനാഥ് സാക്സോഫോണിൽ വായിച്ച കൃതികൾ കേൾക്കാം. നാളെ 11 മണിക്ക് റേഡിയോ ഗ്രാമരംഗത്തിൽ ഗ്രാമപൂർണിമ, ആദിനാട് തുളസി, ദേശത്തനിമ, ദേശപ്പെരുമ. 12 മണിക്ക് മാപ്പിളപ്പാട്ടുകളിൽ ആയിഷ ബീഗം, കനകമണി എന്നിവർ പാടിയത്. 12:40 പ്രകാശധാരയിൽ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ എം നസിയ സംസാരിക്കുന്നു. നാളെ 2:15 തുടർനാടകത്തിൽ അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 15-ാം ഭാഗം, രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. നാളെ വൈകുന്നേരം 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ജൽ ജീവൻ മിഷൻ. നാളെ വൈകിട്ട് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാൻ കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കൊക്കോ ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ മിനിമോൾ ജയസ് സംസാരിക്കുന്നു. നാളെ 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്, അഞ്ജന ഹരീഷ് എഴുതി അവതരിപ്പിച്ച കഥ, ശ്രുതി നാഗേഷ് അവതരിപ്പിച്ച കവിത, ജ്യോതി എസ് അവതരിപ്പിച്ച കഥ. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ ആശാ കിഷോർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ യുദ്ധക്കൊതി, ദയാവധം. ഷുഹാന മെഹ്ഫിൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ അകലങ്ങളില്ലാത്ത ബന്ധം. പി സുദർശൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത പാടവരമ്പത്ത്. അഭിലാഷ് പി എഴുതി അവതരിപ്പിച്ച കഥ കൂട്ടക്ഷരങ്ങൾ.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഹരിത സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യം, മനോജ് കുമാർ നടത്തുന്ന പ്രഭാഷണം. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ മെന്റൽ വെൽബീയിംഗ്, ദ നീഡ് ഫോർ ദ ഹവർ, ടോക്ക് ബൈ സൈറ ജോർജ്. ഒൻപത് 9:45 മൊഴിയാം ഒരു കഥയിൽ പത്ത് മണിക്ക് സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: യാനി 6:20 പർ ആപ് സുൻ സകേംഗേ സംസ്കൃത് മേ സമാചാർ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ.

0: 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2-ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: കൌൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ ജി എസ് ടി. കൌൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദ പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore to 5 crore. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിത്തിങ് ബിലോ 1 crore. Till now, that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-ാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-ാം വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയ.

0: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴുത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴുത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
1: ദേശീയപാത 66 നാട്ടുകാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തിരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ജോസഫ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും കൂട്ടരും പാടിയ ഗാനം. ഹരിനാരായണന്റെ വരികൾ. രഞ്ജൻ രാജിന്റെ സംഗീതം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലതാഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിവരും. ഇതാണ് പ്രകൃതി നിയമം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്?

0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ജലാശയങ്ങളെ വെറുതെ നോക്കിക്കാണാതെ അവയെ വരുമാനത്തിന്റെ ഉറവിടങ്ങളാക്കി മാറ്റാം. കായലുകളും കുളങ്ങളും മറ്റനുയോജ്യമായ ജലാശയങ്ങളും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി നടത്തുന്നതിലൂടെ ചെറുകിട കർഷകർക്കും സംരംഭകർക്കും മികച്ച അധിക വരുമാനം നേടാനാകും. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കൃഷിരീതിയാണ് കൂടുമത്സ്യകൃഷി. ജലാശയത്തിന്റെ നടുവിൽ പ്രത്യേക വലക്കൂടുകൾ സ്ഥാപിച്ച് അതിനുള്ളിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് കൂടുമത്സ്യകൃഷി. പരമ്പരാഗത കുളമത്സ്യകൃഷിയേക്കാൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങളെ വളർത്താൻ കഴിയും എന്നതാണ് ഈ രീതിയുടെ പ്രധാന പ്രത്യേകത. കൂടുതൽ വരുമാനത്തിന് ഒരു ജലാശയത്തിലെ കൂടുമത്സ്യകൃഷി എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം, ഇതേക്കുറിച്ച് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ വികാസ് പി എ സംസാരിക്കുന്നു.
3: പൊതുജലാശയങ്ങളിൽ മത്സ്യകൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള രീതിയാണ് കൂടുമത്സ്യകൃഷി. ഓരോ ജലാശയങ്ങളിലാണ് കൂടുതലായും മത്സ്യകൃഷി ചെയ്തു വരുന്നത്. ശുദ്ധജലാശയങ്ങളിലും ചെയ്യുന്നുണ്ട്, എങ്കിലും കൂടുതൽ ലാഭകരമായി ചെയ്യുന്നത് ഓരോ ജലാശയങ്ങളിലാണ്. ഇതിനുള്ള പ്രധാന കാരണം ഓരോ ജലാശയങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് അധിക വില കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കരിമീൻ, കാളാഞ്ചി, ചെമ്പല്ലി, വറ്റ തുടങ്ങിയ മീനുകളെ നമുക്ക് ഈ ഓരോ ജലാശയങ്ങളിൽ വളർത്താം. സ്വാഭാവികമായിട്ടും അതിനൊരു വിപണിയിൽ മൂല്യമുള്ളതുകൊണ്ട് അതിന് കൂടുതൽ വില കിട്ടും, വിറ്റഴിക്കാൻ പ്രയാസമില്ല. ഉൽപ്പാദന ചെലവ് താരതമ്യേന ശുദ്ധജലാശയത്തിൽ വളർത്തുന്നതിനും ഒരു ജലാശയത്തിൽ വളർത്തുന്നതിനും ഏകദേശം ഒപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് കൂടുതൽ വില കിട്ടും എന്നുള്ളതിനാൽ ഒരു ജലാശയങ്ങളാണ് കൂടുമത്സ്യകൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡാമുകളിലും പാറമടകളിലെല്ലാം കൂടുമത്സ്യകൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വലിയ തോതിൽ ചെയ്യുന്നില്ല. വലിയ തോതിൽ ചെയ്യാനായിട്ട് എപ്പോഴും അനുയോജ്യം ഇത്തരത്തിലുള്ള വലിയ പൊതുജലാശയങ്ങളായിട്ടുള്ള കായലുകളാണ്. എന്താണ് കൂടുമത്സ്യകൃഷി എന്ന് നോക്കാം. അതേ പൊതുജലാശയങ്ങൾ, കടൽ, കായൽ, പുഴകൾ, ഡാമുകൾ, അങ്ങനെയുള്ള അതിവിസ്തൃതമായ ജലാശയങ്ങൾ സാധാരണ രീതിയിൽ മത്സ്യകൃഷി ഒരു തരത്തിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം കടലിൽ നമ്മൾ മീനിട്ട് വളർത്താൻ പ്രായോഗികമല്ല, പുഴയിൽ വളർത്താൻ പ്രായോഗികമല്ല, കായലുകളിലും പ്രായോഗികമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള ആ അത്തരം ജലസ്രോതസ്സുകളിൽ നമ്മളൊരു സുരക്ഷിതമായിട്ടുള്ള മത്സ്യം വളരുന്നതിന് അനുയോജ്യം ആയ രീതി നമ്മൾ നിർമ്മിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ കിളികളെല്ലാം കൂട്ടിലിട്ട് വളർത്തുന്നു, അല്ലെങ്കിൽ കോഴീനെ കോഴിക്കൂട്ടിലിട്ട് വളർത്തുന്നു, അതുപോലെ മീനെ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നു. അപ്പോൾ കൂട് വെള്ളത്തിലായിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് അതിന് വേണ്ട ചില സാങ്കേതിക കാര്യങ്ങൾ നോക്കണം. ഒരു വലകളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക. അതിനകത്ത് പല ആൾക്കാരും പല തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും ഇരുമ്പിൻ്റെ കണ്ണി കൊണ്ട്, സ്റ്റീലിൻ്റെ കണ്ണി കൊണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണി കൊണ്ട് അതൊന്നും, പക്ഷേ അത് ഒരു തരത്തിലും ഇതുവരെ ലാഭകരമായി ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്യാതിരിക്കണം നല്ലതെന്ന് ആദ്യമേ പറയട്ടെ. അതിന് ഏറ്റവും അനുയോജ്യം ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന്, അല്ലെങ്കിൽ നമ്മൾ കിണർ വല എന്നൊക്കെ പറഞ്ഞ നീല നിറത്തിലുള്ള വല തന്നെയാണ്. അത്തരത്തിലുള്ള വല കൊണ്ട് നമ്മളൊരു കൂടാണ് ഉണ്ടാക്കി ആ കൂട്ടിൽ മീനെ നിക്ഷേപിക്കുക, അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമ്മളൊരു വല ഒരു സമചരിതാകൃതി ഉണ്ടാക്കി നമ്മുടെ വീടുകളിലെല്ലാം കൊതുക് വല നമ്മൾ കട്ടിലിന് മുകളിൽ എടുക്കുന്ന പോലെ അതിന് തലതിരിച്ചിട്ടാൽ വെള്ളത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും, അതാണ് അതിൻ്റെ ഒരു വലയുടെ രൂപം എന്ന് പറയുന്നത്. വല ഇട്ടാൽ സ്വാഭാവികമായിട്ട് അതൊരു ഷേപ്പ് ഉണ്ടാവില്ല, വല പൊന്തി കിടക്കും, വല ഒഴുകിപ്പോവും. അപ്പോൾ അതിന് ഷേപ്പായി നിൽക്കുന്നതിനായിട്ട് അതിനൊരു ഫ്രെയിം കെട്ടി അതിനുള്ളിൽ ഇറക്കി അങ്ങനെ ഫ്രെയിമിൽ കെട്ടി നിൽക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വലിഞ്ഞ് നിൽക്കുകയും വലയുടെ രൂപം ഉണ്ടാവുകയും ചെയ്യാം. അടുത്തതായിട്ട് ഈ ഫ്രെയിം വെള്ളത്തിൽ പൊന്തി കിടക്കണേ അതിന് വേണ്ട പൊന്തുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പൊന്തുകളും അതിന് ഫ്രെയിമും അതിനുവേണ്ടിയുള്ള വലകളും കൂടി എല്ലാം കൂടിയ ഒരു സാധനത്തിനാണ് നമ്മൾ കൂട് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്, പ്രത്യേകിച്ച് വലിയ സാങ്കേതിക വിദ്യ ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ കൂടുകളിൽ വലയുടെ കണ്ണികൾ നമ്മൾ തീരുമാനിക്കും, ഏത് മീനെയാണ് ഇടാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള ചെറിയ കണ്ണികൾ ഉപയോഗിക്കും, അതിനകത്ത് മീനിടും, മീൻ വേണ്ട തീറ്റ കൊടുക്കും, വളർത്തും, വിളവെടുക്കും. ഇത്രയുള്ളതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് രീതി. എങ്കിലും ഇത് പൊതുജലാശയങ്ങളിലോ അല്ലെങ്കിൽ തുറന്ന ജലാശയങ്ങളോ ആയതിനാൽ ഈ വല എപ്പോഴും ഏതെങ്കിലും ഞണ്ട് കടിച്ചോ അല്ലെങ്കിൽ ആമ കടിച്ചോ വല പൊട്ടി മീനെല്ലാം പുറത്തു പോകും. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ അതിന് ചുറ്റും നമ്മളൊരു ഒരു സംരക്ഷിതമായിട്ട് വേറൊരു തരത്തിലുള്ള വലയും കൂടി ഇടും. അത് കുറച്ചും കൂടി കട്ടി കൂടി വലയായിരിക്കും. അങ്ങനെ കട്ടി കൂടി വലയിടുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു വല പൊട്ടിയാലും മറ്റേ വലയിൽ മീനുണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ നമ്മൾ പല സ്ഥലത്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഷേപ്പിലുള്ള കൂടുകൾ കാണാം. അപ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഷേപ്പുണ്ടോ? അങ്ങനെ ഷേപ്പില്ല. കാരണം നമുക്ക് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് ഏത് തരത്തിലുള്ള കൂടുമത്സ്യകൃഷി വേണമെങ്കിലും ചെയ്യാം. കേരളത്തിലെ കൂടുമത്സ്യകൃഷിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2005 കോട്ടപ്പുറം കായലിൽ കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കുഫോസ് ന്യൂസിലാൻഡ് എയ്ഡ് ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അവരെല്ലാം ഫണ്ട് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 5 മീറ്റർ നീളം, 2 മീറ്റർ വീതിയും, 2.5 മീറ്റർ ആഴമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ പല സ്ഥലത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർഷകർ തന്നെ അവർ കൂടിൻ്റെ വലിപ്പം മാറ്റി 4 മീറ്റർ നീളം, 4 മീറ്റർ വീതി, 3 മീറ്റർ ആഴം.

പല സ്ഥലത്തും പല തരത്തിലാണ്. ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന കൂടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 4 മീറ്റർ നീളം, 4 മീറ്റർ വീതിയും, 3 മീറ്റർ ആഴമാണ്. ആ ജി ഐയുടെ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കും, അതിനകത്താണ് വല കെട്ടിയിടുക. വല എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വല ഉണ്ടെന്ന് പറഞ്ഞു, ഉൾവലയും പുറംവലയും. ഉൾവല എന്ന് പറയുമ്പോൾ മീൻ കുഞ്ഞുങ്ങളുടെ വലിപ്പം കുറവായതിനാൽ നമ്മൾ മീൻ ഉൾവലകളുടെ കണ്ണി വലിപ്പവും കുറവായിരിക്കും. അതിന് വലയ്ക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ പറയും, അതിൻ്റെ കണ്ണികളുടെ കനവും അതിൻ്റെ അകലവും. കണ്ണി എന്ന് പറയുന്നത് തിക്നെസ്, ഇപ്പോൾ 1 mm തിക്നെസ് ഉള്ളത് അതാണെങ്കിൽ നമ്മൾ കുഞ്ഞു തീരെ ചെറിയ കുഞ്ഞുങ്ങളിടുമ്പോൾ കുഞ്ഞുങ്ങളുടെ വലിപ്പത്തിനനുസരിച്ചാണ് പലതരത്തിൽ വലകൾ മാർക്കറ്റിൽ കിട്ടും. 1 mm തിക്നെസ്സും 16 mm വലിപ്പം ഉള്ളതും, അല്ലെങ്കിൽ 1.5 mm, 20 mm, അങ്ങനെ മീനിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഇടുക. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് 1.5 mm തിക്നെസ്സും 20 mm കണ്ണി വലിപ്പമുള്ള വല ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 cm മുകളിലുള്ള കളാഞ്ചിനിയോ അല്ലെങ്കിൽ 10 cm മുകളിലുള്ള കരിമീനിയോ നമുക്ക് ഇടാവുന്നതാണ്. ആ മീൻ അതിനുള്ളിൽ പുറത്ത് പോവില്ല. അതിന് ചുറ്റും പുറകിലിടുന്ന വല കുറച്ച് കട്ടി കൂടുതലായിരിക്കും, 2 mm കനവും 40 mm മെഷും. അപ്പോൾ അത് ഒരു പ്രൊട്ടക്റ്റീവായിട്ട് കിടക്കും. ഇങ്ങനെ ഒരു കൂട്ടിൽ നമുക്ക് 500 കളാഞ്ചി, 200 കരിമീനെ ഇടാം. ആ നല്ല ഒഴുക്കുള്ള ജലാശയമാണ്, ഇനി ഒഴുക്ക് കുറവുള്ള കുമ്പളങ്ങി പോലെയുള്ള അല്ലെങ്കിൽ കായൽ ആഴക്കുറവുള്ള കായലൊക്കെ അല്ല അത്ര മീൻ ഇടാൻ പറ്റില്ല. അവിടെ നമുക്ക് വല്ലപ്പോൾ ഒരു 100 കരിമീനും ഒരു 200 കളാഞ്ചി അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനും ആശ്രയിച്ചിട്ട് വെള്ളത്തിൻ്റെ ഗുണനിലവാരം, ആ സ്ഥലത്തിൻ്റെ ആഴമൊക്കെയാണ്. അങ്ങനെയാണ് ഇതിന് മീൻ കൃഷിയുടെ സ്വാഭാവികമായിട്ടുള്ള ഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മീൻ കൃഷി ആർക്കൊക്കെ ചെയ്യാം, എവിടെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഏത് സ്ഥലത്തും പുതിയ ജലാശയങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷേ പെർമിഷൻ എടുക്കണം. നമുക്കൊരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് നമുക്ക് അതിന് എന്താ ഒരു അനുമതി തരേണ്ടത്. നമ്മൾ അവർക്കൊരു അപേക്ഷ കൊടുക്കണം, അപ്പോൾ അവർ വന്ന് വിശദമായി പരിശോധിച്ച് ഒരു കമ്മിറ്റിയൊക്കെ നോക്കി നമുക്കൊരു അനുമതി കിട്ടും. അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അത്തരത്തിൽ അനുമതി കൊടുക്കാൻ വലിയ തടസ്സമില്ല, ചെയ്യുന്നുണ്ട്. നാളെയുടെ ഫാമിംഗ് മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമ്മുടെ കേരളത്തിനെടുത്ത് നോക്കാനേ സ്ഥലമില്ല, എവിടെ കൃഷി ചെയ്യും? ഓരോ സെൻറ് സ്ഥലത്തിന് ലക്ഷങ്ങളാണ് വില, വീട് വയ്ക്കാൻ വരെ സ്ഥലമില്ല. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് കൊണ്ട് കുളം കുത്താൻ പറ്റില്ല, കുളം കുത്താൻ പറ്റില്ല. പാടങ്ങളാണെങ്കിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് മീൻ കൃഷി ചെയ്യുന്ന ആഗ്രഹമുണ്ട്, അങ്ങനെ പെർമിഷൻ കൊടുത്താൽ പിന്നെ പാടശേഖരങ്ങൾ ഇല്ലാതാവും. അപ്പോൾ അത് പ്രായോഗികമല്ല. നമുക്ക് ഏറ്റവും അനുയോജ്യം നമ്മുടെ പുഴകളും കായലുകളാണ്. അത്തരത്തിലുള്ള ജലാശയങ്ങളിൽ നമുക്ക് കർഷകന് അല്ലെങ്കിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കണ്ണായ പ്രദേശത്ത് 1 cent സ്ഥലം വാങ്ങലൊരു പ്രായോഗികമല്ല. ആ സമയത്ത് അയാൾക്ക് സുഖമായിട്ട് ഇത്തരത്തിലുള്ള കായലുകളിൽ 1 cent, 2 cent സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്യാം. അപ്പോൾ പുതിയലാശയങ്ങൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നാളെയുടെ ഒരു ആവശ്യം. അത് തന്നെയാണ് നാളെ വരാൻ പോകുന്ന ഒരു മുഖവും. കഴിഞ്ഞ 20 വർഷമായിട്ട് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാജയങ്ങളുണ്ട് പല പല സ്ഥലങ്ങളെങ്കിലും അതൊരു മുന്നോട്ട് പോകുന്ന കൃഷി രീതി തന്നെയാണ്. ഇതിന് കൃഷിക്ക് ഒരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ വേനൽ മഴ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ കാലവും 360 ദിവസം കൃഷി ചെയ്യാൻ പറ്റില്ല. കടലിനോട് അടുത്ത് ചേർന്ന ആഴിയും അവിടെ ഉപ്പുവെള്ളം എപ്പോഴും ഉണ്ടാവുകയും അധികം പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമാണ്. പക്ഷേ മറ്റേത് സ്ഥലം എടുത്ത് നോക്കിയാലും മഴ പെയ്യുമ്പോൾ മലിനജലം വരികയും മീൻ ചാവുകയും അതൊരു സ്വാഭാവികമായിട്ട് നിരന്തരം നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെയ്യാമെന്നുള്ളതിന് ഇത് പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം സെപ്റ്റംബർ മുതൽ നമുക്ക് ഏപ്രിൽ വരെ സുഖമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടോബർ വരെ ഏപ്രിൽ വരെ സുഖമായിട്ട് ചെയ്യാം. ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഒരു 10 cm വലിപ്പമുള്ള കാളാഞ്ചീനെ ഇടുകയാണെങ്കിൽ അത് നമ്മൾ ശരിയായ തീറ്റ കൊടുക്കുകയാണെങ്കിൽ, 2 തരം തീറ്റ കൊടുത്ത് 1 മാസം കൊണ്ട് വലിപ്പം തരം തിരിച്ചൊക്കെ മാറ്റിയിട്ട് കൃത്യമായി തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 800 g 1 kg വലിപ്പമാകും. ചില സ്ഥലങ്ങൾ 1.5 kg ആവുന്ന സ്ഥലങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്ക് 1 kg വലിപ്പം എത്തിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വലയിൽ ഇങ്ങനെ കല്ലുമുക്കായ പിടിക്കും, കറുത്ത കല്ലുമുക്കായ പിടിക്കും, വല അടയും, കണ്ണികളെല്ലാം ഇത് പോവും, മീന് പിന്നെ അവസാനം വെള്ളം കയറി ഇറങ്ങാം, മീൻ ചാവും, വലയുടെ വെയിറ്റ് കാരണം വല മുങ്ങിപ്പോവും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നിരന്തരം ഈ വല ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ അകംവലയും പുറംവലയുടെ ഉള്ളിൽ ഒരു 150 g വലിപ്പം വലിയ കരിമീൻ ഇടുക, അതിന് തീറ്റയും കൊടുക്കരുത്. അപ്പോൾ ആ കരിമീൻ ഈ കല്ലുമുക്കായനെ കുറച്ച് കഴിക്കും. അത് ചെയ്യാവുന്ന രീതിയാണ്, അത് നമ്മളെല്ലാവരും ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ അകത്ത വലയിൽ അപ്പോൾ വീണ്ടും വരും. അപ്പോൾ നമ്മൾ കരിമീനും കാളാഞ്ചിയും കൂടി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കാളാഞ്ചിയോടൊപ്പം തന്നെ ഒരു 100 കരിമീന് നമ്മൾ ഇടണം. അപ്പോൾ ഈ കരിമീന് വലകളെല്ലാം കൊത്തി തിന്നും. അതാണ് ഒരു കരിമീൻ്റെ കുഞ്ഞുങ്ങളെ ധാരാളം കിട്ടാനുണ്ട്, വർഷം മുഴുവൻ കിട്ടും. കാളാഞ്ചിനും ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടാനുണ്ട്, ആന്ധ്രയിൽ നിന്നൊക്കെ ധാരാളം വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്നൊരു പ്രശ്നമല്ല, ഒരു 10 cm വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ ഒരു 50 ഒരു 60 ഒരു തോതിൽ കിട്ടും. ചുരുങ്ങിയത് 10 cm മുകളിലുള്ള കുഞ്ഞുങ്ങളാണ് ഇടാനായിട്ട്, അതിൻ്റെ താഴെയുള്ള ഇടാൻ പാടില്ല. രണ്ട് ഏത് മീനായാലും കരിമീനാണെങ്കിലും ഒരു മാക്സിമം ഒരു 8-9 cm കുറയാൻ പാടില്ല. കളഞ്ചി 10 cm മുകളിൽ തന്നെ ആവണം. ഇതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ മീനിട്ട് 2 തരം തീറ്റ കൊടുത്താൽ സുഖമായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. ആ സമയം നമ്മൾ അത് കാര്യമായിട്ട് തീറ്റ കൊടുക്കാതെയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് വലയെന്ന് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഈ കാളാഞ്ചി ഒരെണ്ണത്തിന് ഒരെണ്ണം മറ്റേനെ പിടിച്ച് തിന്നും, അവസാനം ഇതിനകത്ത് എണ്ണ ഉണ്ടാവില്ല, വലയെല്ലാം കേടായിപ്പോവും, ലാഭകരമാവില്ല. അതിന് പലപ്പോഴും ആൾക്കാർ പരാജയപ്പെടുന്നത്. അപ്പോൾ സമയമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, 2 തരം പോയി നോക്കാനുള്ള സമയം വേണം, കൃത്യമായി പരിചരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു സംരംഭം തന്നെയാണ്. ഇനി ഇതിനൊപ്പം നമുക്ക് വേറെ എങ്ങനെയൊക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളത്, ഇതിൽ നിന്ന് പുതുമ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കർഷകന് വർഷം മുഴുവൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കർഷകനാണ്, അയാൾക്ക് അവിടെ മഴവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് വേണമെങ്കിൽ തുടരാം. ഞാൻ ഏപ്രിൽ വിളവെടുക്കണേ പറയുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ ഈ വിളവെടുക്കാൻ പാടില്ല, അവരതിനെ 2 വർഷം വളർത്തണം. അപ്പോൾ ഈ 1 kg മീൻ തന്നെ 2.5 kg 3 kg അത്രയും വലിപ്പവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകർ അങ്ങനെ എക്സ്റ്റെൻഡ് ഫാമിംഗ് എന്ന് പറയും നമ്മൾ, അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. എല്ലാ വർഷവും നമ്മൾ കുഞ്ഞു മീനിട്ട് അതിന് പരിചരിച്ച് ഏറ്റവും പ്രയാസപ്പെട്ട് അതിന് വലുതാക്കി 800 g ആയിട്ട് പിടിച്ചു കൊടുക്കുന്നതല്ല കൃഷി രീതി. ആ മീൻ എന്ന് പറയുന്നത് വലുത 10-20 kg മീനാവുന്നതാണ്. നമ്മൾ ഈ 800 g ആക്കുന്നത് അതിന് ശൈശവദേശിയായിട്ടുള്ളൂ. പരിപൂർണ്ണമായിട്ട് വളർന്ന് ഒരു മെച്ചുറാവണമെങ്കിൽ അതിന് 3 kg എങ്കിലും വലിപ്പമാവണം. അപ്പോൾ അങ്ങനെ 3 kg വളരാൻ അനുവദിച്ചാൽ തന്നെ അതൊരു വലിയ ഒരു നേട്ടമായിരിക്കും. പക്ഷേ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത്

വർഷം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൃഷി രീതിയിലേക്ക് മാറാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത് വറ്റയാണ് നമ്മുടെ നാട്ടിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ചീന വലകൾ കിട്ടും വളവൊടി വറ്റ എന്ന് പറഞ്ഞാൽ. സി എം എഫ് ആർ അതിൻ്റെ ബ്രീഡിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്, വിഴിഞ്ഞത്തുള്ള ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങളിട്ട് അതിനെയും 8 മാസം വളർത്താം. കുഞ്ഞുങ്ങളിടുമ്പോൾ തീരെ ചെറുതിടാൻ പാടില്ല, മിനിമം 7 സെൻറ്റിമീറ്ററുള്ള വലിപ്പമുള്ള കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാൽ അതും നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു ഈ പറഞ്ഞ 10 മാസം കൊണ്ട് വളർച്ച കുറവായിരിക്കും, പിന്നീടുള്ള മാസങ്ങളായിരിക്കും അതിന് വളർച്ച കൂടുതൽ കിട്ടുക. അപ്പോൾ ഒരു തുടർച്ചയായിട്ട് 10 15 മാസം വളർത്താൻ പറ്റുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ അനുയോജ്യമാവാം. കാരണം അത് രണ്ടാമത്തെ ഫേസിലാണ് അതിന് വളർച്ച കൂടുതലായിട്ട് കിട്ടുക. പിന്നെ ചെമ്പല്ലിയാണ്, ചെമ്പല്ലി കൂടുതലായിട്ട് കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനമില്ല, എല്ലാവരും കാലിൽ നിന്ന് ചൂണ്ടിയിട്ട് പിടിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അത് വാങ്ങുമ്പോൾ തന്നെ 10 50 ഗ്രാം വലിപ്പം ഉണ്ടാവും. അവർ 8 മാസം വളർത്തി കഴിഞ്ഞാൽ അതിനൊരു 700 ഗ്രാം 800 ഗ്രാം ഒക്കെ വലിപ്പം എത്തും. അതിനിപ്പോൾ നിലവിലുള്ള ചെറിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിന് മേത്തൊരു ചെറിയൊരു അസുഖം വരുന്നുണ്ട്, ചെറിയ ഇങ്ങനെ പൊട്ട് പോലെ. അതിനിങ്ങനെ മരുന്ന് നിലവിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് അത് ചെയ്യാതിരിക്കായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന പൊതുവായ കാരണങ്ങളാണ്. ഇനി ഇവർക്ക് ഈ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കൂടുതൽ കൃഷിക്കാർക്ക് എങ്ങനെ അവരെ ഒരു കൂടുതൽ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണത്തിൽ മീനെ പിടിച്ച് നമ്മൾ സാധാരണ കടയിൽ കൊണ്ടു കൊടുക്കുന്ന പകരം നീ ഇപ്പോൾ ഏറ്റവും അധികം ആളുകൾ ജീവനോടെ മത്സ്യങ്ങളെ ലഭിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ട്. അങ്ങനെ ജീവനോടെ കൂടി വിൽക്കുന്ന ഒരു സംരംഭം ആരെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്താൽ നമുക്കൊരു 10% കൂടുതലെങ്കിലും രൂപയ്ക്ക് നമുക്കിത് വിൽക്കാൻ പറ്റും. 500 രൂപയാണ് നല്ല വിലയെങ്കിൽ 550 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ജീവനുള്ള മീനെ കൊടുക്കാൻ പറ്റുന്ന ഈ ഹോട്ടലുകൾ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ സംസാരിച്ച് ഒരു പ്രീമിയം പ്രൈസിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു കൂടുതൽ നല്ലതായിരിക്കും. ഇനി വേറൊരു രീതി നമ്മൾ പലപ്പോഴും ചെയ്തു നോക്കിയതാണ്, പരിപൂർണ്ണമായിട്ട് വിജയം എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ കൂട്ടിൽ തന്നെ ഈ ചെറിയ ട്രേകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ട്രേകൾ വെച്ച് അതിനകത്ത് വാട്ടർ ക്രാബ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പഞ്ഞി ഞണ്ടുകളിലെ കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ഹാർഡൻ ആക്കാനുള്ള ശ്രമം നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം നമ്മൾ ഇടുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ലാഭകരമാണ്, പക്ഷെ അങ്ങനെ കിട്ടാറില്ല. പക്ഷെങ്കിലും ഇപ്പോൾ ഒരു 5 10 ഞണ്ടിട്ട് അതിനകത്ത് 2 3 ഞണ്ട് ശരിയായി വന്നാലും നമുക്കതൊരു ഒരു വരുമാനമാണ്, നഷ്ടപ്പെടാനൊന്നും ഇല്ല. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. അതായത് നമ്മൾ നിലവിലുള്ള കൂടുതൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ പുതിയ കൃഷി, പുതിയ ഒരു കൃഷി തന്നെ പല സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുക, അത് ചെയ്യാം. അതിനേക്കാളും ഉപരി നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ നമുക്ക് എങ്ങനെ അതിനൊരു മൂല്യവർദ്ധിതം നടത്താം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മീനെ നമുക്ക് എങ്ങനെ വില കൂടി വിൽക്കാം, ഏറ്റവും എളുപ്പം ജീവനുള്ള മീനെ വിൽക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ഉള്ള കൂട്ടിൽ നമുക്ക് വേറെ എന്താ ചെയ്യാം, കല്ലുമുക്കായ വളർത്താം. കല്ലുമുക്കായ വളർത്താൻ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ, ഒഴുക്ക് കൂടുതലുള്ള സ്ഥലത്ത് കല്ലുമുക്കായ ഇട്ട് കഴിഞ്ഞാൽ അതിനധികം വളർച്ച ഉണ്ടാവില്ല. കാരണം കല്ലുമുക്കായ ഇങ്ങനെ വായ തുറന്ന് അടച്ചാണ് ഇതിന് തീറ്റ കഴിക്കുന്നത്. അപ്പോൾ വെള്ളം ഇങ്ങനെ വളരെ പെട്ടെന്ന് പോകുന്ന സ്ഥലത്തിന് തീറ്റ കിട്ടില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത്, ഈ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഇതിന് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പോൾ കല്ലുമുക്കായനെ ഇടാം. പിന്നെ ഈ ഞണ്ടിന് നമുക്ക് ഇട്ട് നോക്കാം, അത് നിങ്ങൾ ഇട്ട് അതിന് വിജയിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം ഇപ്പോൾ പഞ്ഞി ഞണ്ടിന് വില കുറവായിരിക്കും, അത് ഒരു 15 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടും. പക്ഷേ അത് അതിനകത്ത് 1 2 പ്രശ്നങ്ങൾ വെച്ചാൽ ലാർജ് സ്കെയിലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇതിൻ്റെ മേത്ത് മുഴുവൻ വരകൾ വീഴുകയും ശരിയായ രീതിയിൽ അത് ഹാർഡാവാതിരിക്കുകയും അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് അതിനുള്ള താല്പര്യം കുറയുകയും, അങ്ങനെ ഒരു ഭയങ്കര പ്രതിസന്ധിയിൽ പോകുന്നുണ്ട്. പക്ഷേ നിലവിൽ കുടുംബ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവേ മീനെ കൈകാര്യം ചെയ്തും ഞണ്ടിനെ കൈകാര്യം ചെയ്തും ഒക്കെ പരിചയമുണ്ടാവും. അപ്പോൾ അവർക്കിത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കല്ലുമുക്കായനെ ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കല്ലുമുക്കായുടെ വിത്ത് കിട്ടുന്ന സമയത്ത് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. മിനിമം ഉപ്പിൻ്റെ അളവ് 15 മുകളിൽ, 20 മുകളിലാണ് നല്ലത്. ഏറ്റവും കുറഞ്ഞത് 15 മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ കുഞ്ഞു ഇതെല്ലാം ചത്തുപോകും. പിന്നെ ഏറ്റവും വലിയ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 20 ഗ്രാമായി 25 ഗ്രാമായി അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നാളെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാനും പാടില്ല. കാരണം അപ്പോൾ വേനൽ മഴ വരും, ചിലപ്പോൾ ഏപ്രിൽ ആകുമ്പോൾ തന്നെ മഴ വരും. അങ്ങനെ വേനൽ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സ്പോൺ ആവും, അതിൻ്റെ വെയിറ്റ് കുറയും, അതെല്ലാം ചത്തും പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കും. രണ്ടു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മഴ വരുന്നതിന് മുൻപ് തന്നെ കല്ലുമുക്കായനെ പിടിക്കും വേണം. ഇനി കല്ലുമുക്കായനെ പിടിച്ച് അങ്ങനെ തന്നെ കൊണ്ട് വിൽക്കാനും പാടില്ല. അതിനകത്ത് കഴിച്ച തീറ്റയും അതിൻ്റെ കാഷ്ടമൊക്കെ ഉണ്ടാവും. നമ്മളൊരു ചെറിയൊരു ചെറിയ ടാങ്ക് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ഒരു ദിവസം ഇട്ട് എയറൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പുറത്ത് പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിയ ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യം ഉണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒരു നമ്മളൊരു വേറെ ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് ആ വെള്ളം നല്ല പ്യൂരിഫൈഡ് വെള്ളമൊക്കെ വെച്ച് അതിനകത്ത് നമ്മൾ ഡീപ്യൂറേഷൻ എന്ന് പറയാം, അതൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി പാക്ക് ചെയ്ത് അതിൻ്റെ ഇറച്ചിയെടുത്ത് ഫ്രീസ് ചെയ്ത് അങ്ങനെ വിൽക്കാം. അതിനെ ഒരു വാല്യുഡേഷൻ ചെയ്യാം. പിന്നെ അതിൽ അച്ചാറുണ്ടാക്കാറുണ്ട്, അതും ചെയ്യാം. അപ്പോൾ നമ്മൾ നിലവിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ എങ്ങനെ മൂല്യവർദ്ധനം നടത്തി ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ് ഈ കൂടുമത്സ്യ കൃഷി, കല്ലുമുക്കായ കൃഷി, അതിൻ്റെ കൂടെ ഞണ്ടിൻ്റെ ഈ അതിനെ ഫാറ്റൻ ചെയ്യാനുള്ളത്, ഇതെല്ലാം കൂടി ചേർന്ന് ചെയ്യാവുന്നതാണ്. കുടുംബത്തിൽ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇതാണ്. നമ്മൾ ആ കൃത്യമായ സമയത്ത് മഴയ്ക്ക് മുൻപ് ഇതിന് വിളവെടുത്തില്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത്, ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളില്ല, അത് നമ്മൾ പത്രങ്ങളൊക്കെ നിരവധി വാർത്തകൾ കണ്ടിട്ടാണ്. കായലിലേക്ക് മാലിന്യം ഒഴുകിയത് മൂലം മീൻ ചത്തുവെന്നും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീടുകളിലെ ചുറ്റുപാടും കെട്ടി കിടക്കുന്ന അഴുക്ക് തന്നെ വന്നാലും മതി, അത് മാലിന്യം കമ്പനിക്കാർ ഒഴുകിപ്പോകണം നിർബന്ധമൊന്നുമില്ല. മാലിന്യം വന്നാൽ എന്ന് വെച്ചാൽ മീൻ ഓടാൻ പറ്റില്ല. സാധാരണത്തിൽ ഈ പുഴയിലുള്ള മീനെല്ലാം എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഓടി രക്ഷപ്പെടും, ഈ കൂടുതലുള്ള മീൻ എങ്ങോട്ടും ഓടാൻ പറ്റില്ല, സ്വാഭാവികമായിട്ട് അത് ചത്തുവും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ആണ് വേണ്ടത് നമുക്ക്, എപ്പോൾ തുടങ്ങാം, എപ്പോൾ വിളവെടുക്കണം. അത് നമ്മൾ ഇപ്പോൾ മീനെ കിട്ടിയില്ല അല്ലെങ്കിൽ സബ്സിഡിക്ക് വേണ്ടി അപേക്ഷിച്ചു അത് പിന്നെ കിട്ടും, അങ്ങനെ ആലോചിച്ചിരുന്ന് ചെയ്യേണ്ട പരിപാടിയല്ല അത്. ഇത് നമ്മളാ സമയത്തിന് കൃത്യമായിട്ട് രീതിയിൽ നമ്മളൊരു ഒരു ഒരു അഗ്രി ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കൃഷിയെക്കാൾ പുതിയ നമ്മൾ ബിസിനസ് പോലെ കണ്ട് ചെയ്യണം.
അതിനകത്ത് ആര് വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ കുഞ്ഞുങ്ങളിടേണ്ട സമയത്ത് തന്നെ കുഞ്ഞുങ്ങളിടണം.

0: തീറ്റ എത്ര പ്രതിസന്ധി ആയാലും തീറ്റ വില കൂടിയാലും നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പറ്റണമെങ്കിൽ വാങ്ങിക്കൊടുക്കണം. കൃത്യമായിട്ട് വല പരിചരിക്കണം, കൃത്യമായ സമയങ്ങളിൽ വിളവെടുക്കണം, കൃത്യമായ അളവ് കൊടുക്കും വേണം. നമ്മളെ മീനെല്ലാം ഉണ്ടാക്കി തോന്നിയ പോലെ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചു അതിന് അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ കടക്കാരൻ പറയും എനിക്കിപ്പോൾ ഇന്ന് ഇന്ന് മീൻ വേണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തതെല്ലാം പാഴായി. അപ്പോൾ വിൽപ്പന വരെ നമ്മളതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്താൽ മാത്രമാണ് ഈ സാധനം വിജയിക്കുള്ളൂ. ഏത് കൃഷിയും, പ്രത്യേകിച്ച് മത്സ്യകൃഷി, കേരളത്തിന് അതിഭീകരമായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, റിസോർട്ടുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ആളുകൾക്കെല്ലാവർക്കും ഈ അമോണിയ ഇട്ടതോ ഫോർമലിൻ ഇട്ടതോ മീനെ പേടിയുമുണ്ട്. അപ്പോൾ ജീവനുള്ള മീനെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ വെളിനാടുകളിലൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഹോട്ടലുകളിൽ മുന്നിൽ തന്നെ ജീവനുള്ള മീനുകളുടെ ഇറ കൊടുത്ത് വെച്ചേക്കാണ്. നമ്മൾ പറയുമ്പോഴാണ് അവരെടുത്ത് കട്ട് ചെയ്ത് തരുന്നത്. അത് വാങ്ങാൻ ശേഷിയുള്ള ആൾക്കാർ വാങ്ങട്ടെ, അപ്പോൾ ഈ കർഷകന് അതിനൊരു വിഹിതം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിതിനെ കൂടുതൽ കുറച്ചും കൂടി ഒരു ശാസ്ത്രീയമായും അതിനുപരി നമ്മളൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ബിസിനസ് കണ്ണിലൂടെയും കൂടി ഇതിനെ കാണണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.
1: ജലാശയങ്ങൾ വെറും ജലത്തിന്റെ സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല, ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അവ ഭക്ഷ്യസുരക്ഷയ്ക്കും തൊഴിൽ സാധ്യതയ്ക്കും അധിക വരുമാനത്തിനും വഴിയൊരുക്കുന്ന സമ്പത്താണ്. കൂടുമത്സ്യകൃഷിയിലൂടെ ആ സമ്പത്ത് പ്രയോജനപ്പെടുത്താം, ജലാശയത്തെ സംരക്ഷിക്കാം, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാം, വരുമാനം ഉയർത്താം. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയത്തിലെ കൂടുമത്സ്യകൃഷി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് CMFRIയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ വികാസ് പി എ.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,400 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,000 രൂപ വരെയും പൈനാപ്പിളിന് 4,900 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: വാഴയെ ആക്രമിക്കുന്ന പിണ്ടിപ്പുഴുവിന്റെ വംശവർദ്ധന തടയാനായി വാഴത്തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക. നട്ട് 5-5.5 മാസം പ്രായമാകുന്നതോടെ വാഴത്തടയിൽ വണ്ടുകൾ മുട്ടയിടാൻ തുടങ്ങും. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വാഴപ്പോളകളുടെ ഉള്ളിലേക്ക് കടന്ന് പിണ്ടി തിന്ന് വളരും. വാഴ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് മിക്കവാറും ഇതിന്റെ ആക്രമണം അറിയുക. ഈ വണ്ടിന്റെ ആക്രമണം തടയുന്നതിനായി വാഴയ്ക്ക് 5 മാസം പ്രായമാകുമ്പോൾ തന്നെ കളിമണ്ണ് കുഴച്ച് വാഴയുടെ പുറംപോളകളിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ വേപ്പധിഷ്ഠിത കീടനാശിനി 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഇങ്ങനെ ചെയ്താൽ വണ്ട് മുട്ടയിടുന്നത് തടയുവാൻ സഹായിക്കും. പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാണെങ്കിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലക്കവിളിൽ ഒഴിച്ചു കൊടുക്കുക. മഴക്കാലത്ത് വാഴയിൽ കാണുന്ന ഇലപ്പുളി രോഗത്തെ നിയന്ത്രിക്കാനായി 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 2 മില്ലിലിറ്റർ ഹെക്സാകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 മില്ലിലിറ്റർ പ്രോപ്പിക്കൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം കുളിർക്കി തളിക്കുക. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാൻ ഇടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതാണ്, ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഉത്തരം, ഇടവപ്പാതി, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.

ആകാശവാണി. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 13-14 ദിവസങ്ങളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9400483754 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 23-24 തീയതികളിലായി കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പരിശീലനത്തിന് താൽപര്യമുള്ളവർ ഒക്ടോബർ 14 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ 0495241479 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആധാർ കാർഡിന്റെ പകർപ്പ് പരിശീലനത്തിനെത്തുന്നവർ ഹാജരാക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെയും സാമൂഹിക സുരക്ഷാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്ന 6 മാസത്തെ സൌജന്യ ഹോർട്ടികൾച്ചറൽ

ആർപി പരിശീലന കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 29. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിദിന സ്റ്റൈഫൻഡ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7306-19-95-043, 7306-46-56-54 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. വെളയാണി കാർഷിക കോളേജ് നടപ്പാക്കുന്ന കസ്റ്റോഡിയൻ കർഷക ശാക്തീകരണ പദ്ധതിയിലേക്ക് ജില്ലയിലെ കർഷകർക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത വിളകളും വിത്തുകളും നാടൻ പശു, ആട്, പന്നി, കോഴി, താറാവ്, തനത് മത്സ്യയിനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ കാർഷിക കിറ്റ് നൽകും. കർഷക സംഗമം, ആദരിക്കൽ, വിത്ത് കൈമാറ്റം, പരമ്പരാഗത വിഭവങ്ങളുടെ പ്രദർശനം, വിപണന മേള എന്നിവയും സംഘടിപ്പിക്കും. റബ്ബറിലെ ഇല രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന ക്രൗൺ ബഡിംഗ് രീതിയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ എഡ്വിൻ പ്രേം മറുപടി നൽകും. നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ 04-81-25-76-622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,000 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ 15,800 രൂപ, എറണാകുളം 15,500 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് നെയ്യാറ്റിൻകര 25,000 രൂപ, അടൂർ 23,000 രൂപ, കായംകുളം 22,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,100 രൂപ. ചുക്ക് കിൻഡലിന് അടൂർ 35,000 രൂപ, കൊച്ചി 32,000 രൂപ. ഇതോടെ കാർഷിക മേഖലാ വാർത്തകൾ സമാപിക്കുന്നു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ജി എസ് ടി കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്ത് പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ

0: ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് 4 ദിവസത്തെ പരിപാടി. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2014 ഒരു ജിഗാബൈറ്റ് ഡാറ്റയ്ക്ക് 268 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന് 8 രൂപയോളം മാത്രമേ ചെലവാകുന്നുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57-ാമത് GST കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ല. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത്തരം ഇടപാടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: The approach that we took was an approach which was focused on making AI accessible to a very large section of startups, academia, researchers and students. And that approach has really paid us dividends. Today we are among the countries which have adopted and used AI for getting real benefits. And real benefits come from using that technology to generate productivity gains, cost gains, revenue gains, and making a difference in people's lives.
0: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നൂതന പരിഹാരങ്ങളും തുടർച്ചയായ പരിഷ്കരണങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. COP 31 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്ലീനറി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമായ ഈ സാഹചര്യത്തിൽ വാക്കുകൾക്കപ്പുറം കൃത്യമായ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വനിതാ ശിശു വികസന വകുപ്പ് തലത്തിലെ ഉച്ചകോടിയുടെ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ആരംഭിച്ച 2 ദിവസത്തെ ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുമുള്ള വനിതാ ശിശു വികസന രംഗത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗികാതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജനങ്ങൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്ന കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഈ വർഷം 2 ഒക്ടോബർ വരെ 77 ലക്ഷത്തിലധികം പേരാണ് ഉപയോഗിച്ചത്. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വാട്ടർ മെട്രോ വലിയ സഹായമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൊച്ചി നിവാസികൾക്കും വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ

0: ഏറെ സന്തോഷമാണ്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകുന്ന ആഡംബര യാത്രയാണ് വാട്ടർ മെട്രോ നൽകുന്നതെന്ന് കൊച്ചി സ്വദേശിയും എഴുത്തുകാരനുമായ ടി എൻ വേണുഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു.
1: കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തിൽ വാട്ടർ മെട്രോ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രധാനമായും ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളെ നഗരപ്രദേശവുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമെന്ന നിലയിൽ സാധാരണക്കാരന് ആസ്വദിക്കാവുന്ന ഒരു ആഡംബര യാത്രാനുഭവമായി വാട്ടർ മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്.
2: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3-ാം ടി ട്വന്റി മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ 94-ാം വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെക്കുറിച്ച് എടുത്തുപറഞ്ഞ എയർ ചീഫ് മാർഷൽ എ പി സിംഗ്, സേനയുടെ യഥാർത്ഥ കരുത്ത് അത്യാധുനിക ഉപകരണങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, മറിച്ച് വ്യോമസേന പോരാളികളിലാണെന്ന് ചൂണ്ടിക്കാട്ടി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യോമശക്തിക്കുള്ള പങ്ക് അദ്ദേഹം എടുത്തുപറഞ്ഞു. സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ഇന്ത്യയെ മുൻപന്തിയിലെത്തിക്കാൻ തദ്ദേശീയ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആര്യൻസ് വേൾഡ് ടെക് ആന്റ് ഇന്നൊവേഷൻ സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സമ്മേളനത്തിൽ സാങ്കേതിക വിദ്യ, ഗവേഷണം, ഊർജ്ജം, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യം, കൃഷി, ഔഷധ മേഖല, ഖനനം, പ്രതിരോധം, റെയിൽവേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇരുപക്ഷവും കൈമാറി. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകര സംഘടനകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണയെ മറച്ചുവെക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവേ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി രഘു പുരിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരായ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസാർഭാരതിയും ഇൻഡോട്ട് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കിസാൻ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളെയും ഗായകരെയും കണ്ടെത്തുന്നതിനായി രൂപപ്പെടുത്തിയ ദേശീയ കായിക പ്രതിഭാവേദിയാണ് കെസിഎൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ജി എസ് ടി കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടി ട്വന്റി പരമ്പരയിലെ 2-ാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: യുവവാണി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ യുവാക്കളും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നിധിൻ ജോർജ് കൊടിയനുമായി തേജസ്വിനി നായർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
4: നമസ്കാരം, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം യുവാക്കളും മാനസികാരോഗ്യവും. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ നിധിൻ ജോർജ് കൊടിയൻ. നമസ്കാരം.
5: നമസ്കാരം.
4: യുവാക്കളും മാനസികാരോഗ്യമാണ് നമ്മുടെ വിഷയം. ഈ കാലത്ത് അവരലട്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
5: യുവാക്കളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള മാനസിക ആരോഗ്യത്തിന് കോട്ടമുണ്ടാക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളും, അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടം കൊണ്ട് അവരുടെ ചുറ്റിനുമുള്ള അവരെ അഫക്റ്റ് ചെയ്യുന്ന മാനസിക പ്രശ്നങ്ങളാണുള്ളത്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു മാനസിക

0: രോഗത്തിന് അടിമയായിരിക്കുന്ന ഒരാൾക്ക് അതേസമയം തന്നെ മറ്റു ലഹരികളിലേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ നിന്ന് സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനും അങ്ങനെ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട രീതിയിൽ, അല്ലാതെ സൈബർ മാത്രമല്ല അവരുടെ അല്ലാത്ത രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലേക്കും മോശമായ പ്രവർത്തികളിലേക്കും പോകാനുള്ള രീതിയിൽ മാനസികാരോഗ്യം ഇന്നത്തെ ഈ ലഹരി ഉപയോഗമായിട്ടും അവരുടെ ചുറ്റുമുള്ള അതിൻ്റെ അവൈലബിലിറ്റി, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ എല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ കൂടുതലായും നമ്മളുടെ യുവാക്കളിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആൻസൈറ്റി, ഡിപ്രഷൻ, വിഷാദ രോഗം, പിന്നെ ലഹരി സംബന്ധമായ അസുഖങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്.
1: ആൾക്കാർ ഒരു ട്രീറ്റ്മെന്റിന് പോകണം, അവർ തീരുമാനിക്കുന്ന ഒരു പോയിന്റ്, ഒന്നുകിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇത് മനസ്സിലാക്കി അവരോട് പറയുന്ന ഒരു നിമിഷമോ, അല്ലെങ്കിൽ പലപ്പോഴും ഒന്നും പോകാറില്ല. പോകാത്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നം ഒരാളോട് സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉപദേശം, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, ലോകത്ത് എന്തെല്ലാം വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യമല്ലേ എന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യമായിരിക്കും കിട്ടുന്നത്. ആ ഒരു കടമ്പ എങ്ങനെ കടക്കും? കറക്റ്റായിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്ക് ഒരു ഹെൽപ്പ് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കി അവരെ വിടാൻ പറ്റിയ സമയം എപ്പോഴാണ്?
0: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സൈക്യാട്രി എന്ന് പറയുന്ന ഈ വിഭാഗത്തിനോട് തന്നെ എല്ലാവർക്കും പേടിയാണ്. അതായത് നമ്മളിപ്പോൾ യുവാക്കളുടെ കാര്യം ചർച്ച ചെയ്യാണല്ലോ. ഇപ്പോൾ ഒരു യുവതിയെ ശ്രദ്ധിക്കുക. ആ ഒരു യുവതി ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ നാട്ടിൽ എന്തായി, പെൺകുട്ടിയുടെ ഭാവി തകർന്നു. അതായത് വളരെ വലിയൊരു സ്റ്റിഗ്മയാണ്. പഴയ കാലഘട്ടവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കൂടുതൽ ആൾക്കാർക്ക് വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് സൈക്യാട്രിസ്റ്റിനെ കുറച്ചുകൂടി പെട്ടെന്ന്, കാര്യങ്ങൾ വളരെ വഷളാകുന്നതിന് മുന്നേ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ മാനസിക രോഗം ഒരാൾ നേരിടുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് ഒരു ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് എനിക്കൊരു അസുഖമാണ്, ഞാനൊരു സഹായം തേടിയേ പറ്റൂ എന്ന് തോന്നണമെന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വിഷാദ രോഗമൊക്കെ ആണെങ്കിൽ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതായത് എന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല, ഒരു ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതായത് എനിക്ക് ഇനി ജീവിതത്തിൽ മുമ്പോട്ടൊരു പ്രതീക്ഷയില്ല എന്നുള്ളത്. അപ്പം ഈ പ്രതീക്ഷയില്ലായ്മയും എന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്നുള്ള അതവരുടെ രോഗലക്ഷണമാണ് വിഷാദ രോഗത്തിൻ്റെ. ആരോഗ്യ വിദഗ്ധൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം തേടുന്നതിൽ നിന്ന് ഒരു ബാരിയറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ മാനസിക രോഗങ്ങളുടെ സ്റ്റിഗ്മ കുറയ്ക്കുന്ന രീതിയിൽ ഒരുപാട് അവയർനെസ് പ്രോഗ്രാമുകൾ വരുന്നു. നമ്മൾ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, വേൾഡ് സ്കിസോഫ്രീനിയ ഡേ, അങ്ങനെ ഒരുപാട് ദിനങ്ങളും വാരങ്ങളും ആചരിക്കുന്നു. പിന്നെ കുറച്ചുകൂടി ആൾക്കാർ ഈവൻ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ പോലും ഇത് എല്ലാവരിലും വളരെ കോമൺ ആയിട്ടുള്ളതാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നതല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരു മാനസിക രോഗമുള്ള ഒരാൾ മറ്റു രോഗികളുടെ പോലല്ല, ഒരു ഹൃദ്രോഗിയാണെങ്കിൽ വരുന്ന ഒരാളോട് പറയും എനിക്ക് ഹൃദ്രോഗമുണ്ടെന്ന്, മറ്റൊരാളോട് പറയുന്നില്ല, നാണക്കേട് വിചാരിക്കുന്നില്ല. പക്ഷേ ഇതാരും പുറത്തു പറയില്ല എനിക്ക് ഇങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് ഇത്രയും കോമൺ ആണ് എന്നുള്ളത് ആർക്കും അറിയില്ല. ആരും അങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നുള്ളതല്ല, പക്ഷേ ഇതൊരു നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. മറ്റ് വിഭാഗങ്ങളിലെ രോഗങ്ങൾ പോലെ തന്നെ ഇതും നമ്മളുടെ മസ്തിഷ്കത്തിനുണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ്. അതിന് വേണ്ട ചികിത്സ നേടണം. അതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സമൂഹം, മാധ്യമങ്ങളും മറ്റും വഴി സമൂഹം കൂടുതൽ മനസ്സിലാക്കേണ്ടത്.
1: ഡോക്ടർ നേരത്തെ വിഷാദ രോഗത്തെ പറ്റി പറഞ്ഞു. യൂഷ്വലി എല്ലാവരും കുറച്ച് വിഷമം വന്നാലും പറയും ഞാൻ വളരെ ഡിപ്രസ്ഡ് ആണ് എന്ന്. ആ വാക്കങ്ങ് വളരെ ഫ്രീ ആയിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പം ശരിക്കും ഡിപ്രഷൻ എന്താണ്, സിംപ്റ്റംസോ ട്രെയ്റ്റ്സോ എന്തൊക്കെയാണ്, സാധാരണ നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇതെങ്ങനെയാണ് ഡിഫറെന്റ് ആകുന്നതെന്ന് വിശദീകരിക്കാമോ?
0: വിഷാദ രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്ലിനിക്കലിയാണ് തിരിച്ചറിയുന്നത്. അതിന് നമ്മളൊരു 9 ക്രൈറ്റീരിയ പറഞ്ഞ് അതിൽ എത്രമാത്രം ക്രൈറ്റീരിയ പേഷ്യന്റ് മീറ്റ് ചെയ്യുന്നു, അത് വെച്ച് തന്നെ അത് മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, അതോ സിവിയർ ആണോ എന്നുള്ള രീതി, മേജർ ഡിപ്രഷൻ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ തരംതിരിക്കുന്നു. പൊതുസമൂഹത്തിന് മനസ്സിലാവേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ട്രെൻഡാണ് ഈ പറഞ്ഞതുപോലെ. നമ്മൾ ഈവൻ നമ്മുടെ ബോളിവുഡ് സ്റ്റാർസിന്റെ ഇടയ്ക്ക് പോലും പലർക്കും വിഷാദ രോഗമുണ്ട് എന്ന് പറഞ്ഞ് അതൊരു നോർമലൈസ് ചെയ്യപ്പെടുന്നത് നല്ലതാണ്. എങ്കിൽ പോലും സങ്കടത്തിന് വിഷാദ രോഗം എന്ന് പറയുന്നത് ശരിയല്ല. ഹ്യൂമൺ ഇമോഷൻസ്, മാനുഷിക വികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, വിഷമം വരുത്തുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടണം. നമുക്ക് സന്തോഷം ഉണ്ടാവുളവാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, ആർത്തുല്ലസിക്കണം. ദേഷ്യം വരുന്നതെല്ലാം മാനുഷിക വികാരങ്ങളാണ്. ഈ വികാരങ്ങൾ അനിയന്ത്രിതമായിട്ട് നമ്മളെയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയോ നമ്മുടെ ചുറ്റുമുള്ളവരെയോ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോകുമ്പോഴാണ് നമ്മൾ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യമുള്ളൂ. ഒരു വിഷാദ രോഗിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അയാളുടെ പ്രൊഡക്ടിവിറ്റി കുറയും എന്നുള്ളതാണ്. അയാളുടെ സോഷ്യലി ഉള്ള സാമൂഹ്യപരമായ റോള്, അല്ലെങ്കിൽ അയാളുടെ ജോലി സ്ഥലത്ത്, പഠന സ്ഥലത്ത്, വീട്ടിൽ ഒക്കെയുള്ള അയാളുടെ റോള് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു എന്നുള്ളതാണ് വിഷാദ രോഗത്തിലെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത്. നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ യുവജനങ്ങളുടെ കാര്യം പറയുമ്പോൾ ബ്രേക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ അതിനെ നമ്മൾ വിഷാദ രോഗം എന്ന് പറയില്ല, അത് സാഡ്നസ് ആണ്, സങ്കടമാണ്. വിഷാദ രോഗം എന്ന് പറയണമെങ്കിൽ മിനിമം തുടർച്ചയായ 2 ആഴ്ചയെങ്കിലും തുടർച്ചയായ ഒരു വിഷാദം, ഒരു ലോ മൂഡ് ഉണ്ടായിരിക്കണം. ഇതിന്

0: ഇടയിൽ ഒരുപാട് സന്തോഷിക്കുന്ന സമയങ്ങളോ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഒരു തുടർച്ചയായിരിക്കണം, മിനിമം രണ്ടാഴ്ചയെങ്കിലും വന്നിരിക്കണം. അതിൽ നിന്ന് തിരിച്ചൊരു നോർമൽ ബേസ് ലൈനിലേക്കുള്ളൊരു തിരിച്ചുവരവ് ആ സമയങ്ങളിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിശപ്പിനെ, ഉറക്കത്തെ ബാധിക്കുക, നമ്മളുടെ എനർജിയെ, നമ്മളുടെ ഇനീഷ്യേറ്റീവിനെ ബാധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്പ്ലെസ്നെസ്, അതുപോലെ തന്നെ വെർത്ത്ലെസ്നെസ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നല്. പിന്നെ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അപകടകരമായ ഒരു രോഗലക്ഷണമായിട്ട് ആത്മഹത്യാ പ്രേരണകൾ, ആത്മഹത്യാ ചിന്തകൾ, ജീവിതം മടുത്തെന്നുള്ള തോന്നലുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അത്രയും ലെവലിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് എന്തായാലും അതൊരു വിഷാദ രോഗമായിട്ട് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ തുടക്കത്തിലെ സ്റ്റേജിലെ ഒരു വിഷാദ രോഗവും ഒരു സാധാരണ സാഡ്നെസ്സും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇനി അഥവാ ഒരാൾക്ക് സ്വന്തമായി എനിക്കൊരു വിഷമോ ആണോ, ഒരു സങ്കടമാണോ, വിഷാദ രോഗമാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടി ആ പ്രശ്നം റിസോൾവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മൾ റിസ്ക് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ എന്നാണ് പറയാനുള്ളത്.
1: സഹായം എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും തെറപ്പി സെഷന് പോകുന്നവർക്കോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്നവർക്കോ ഇതിന്റെ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല. പലരും ഒരു മണിക്കൂറിനൊക്കെ വളരെ വലിയൊരു തുകയാണ് ചാർജ് ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് പലപ്പോഴും ഇതിന് പോകില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ എങ്ങനെ മാറ്റാൻ പറ്റും?
0: ഈ മാനസികമായ ഇങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ചികിത്സ പോകുന്നത്. വലത് കൈ എന്ന് പറയുന്നത് നമ്മൾ മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കുന്നതും ഇടത് കൈ എന്ന് പറയുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സൈക്കോ തെറാപ്പി, പൊതുജനങ്ങൾ പൊതുവെ കൗൺസിലിംഗ് എന്ന് പറയുന്നുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരം മാത്രമല്ല, അതൊരു തെറാപ്പിയാണ്. സൈക്കോ പല രീതിയിൽ, ഓരോ അസുഖങ്ങൾക്ക് ഓരോ രീതിയിലുള്ള സൈക്കോ തെറാപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലും സൈക്കോ തെറാപ്പി ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്, സൈക്കാട്രിസ്റ്റുകളെക്കാൾ കൂടുതലായിട്ട്. അഫോർഡബിൾ ആണോ എന്നുള്ളൊരു പ്രശ്നം വരുന്നത് ഇതിനുവേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം കൂടുതലായതുകൊണ്ടാണ്. അതായത് ഒരു പേഷ്യന്റിന്റെ അടുത്ത് സാധാരണ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു ആണെങ്കിലും 5-10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവർ 1 മണിക്കൂറോ അതിൽ കൂടുതലോ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സെഷനുകൾക്ക് ഫീസ് കൂടുതൽ വേണ്ടി വരുന്നത്. പലരുടെയും പല രോഗാവസ്ഥ അനുസരിച്ച് സെഷനുകൾ ചിലപ്പോൾ അടുത്തടുത്തുള്ള ഒരുപാട് സെഷനുകൾ വേണ്ടി വരും അങ്ങനെയുള്ളത്. ഗവൺമെന്റ് സെറ്റപ്പുകളിലേക്ക് കൂടുതൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വന്ന് സൈക്കോ തെറാപ്പിക്ക് വേണ്ട സൗകര്യങ്ങൾ വരികയാണെങ്കിൽ പാവപ്പെട്ടവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ എടുത്ത് നോക്കിയാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. അപ്പോഴെല്ലാം അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഇല്ല എന്നോ അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന ഒരാളോ അല്ല, ഒരാളെ വെച്ചിട്ട് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അത്രയും തിരക്കുകൾ വരുന്ന സ്ഥലത്ത് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കേസല്ല. അപ്പോൾ ഗവൺമെന്റ് സെറ്റപ്പുകളിൽ കൂടുതൽ സൈക്കോളജിസ്റ്റുകളും കൂടുതൽ പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈവൻ ഹെൽത്ത് സർവീസിൽ പോലും DMHP ഉണ്ട്, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമുകളോടുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ അനുയോജിച്ച് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നിരക്കിൽ സാധാരണക്കാർക്കും ഈ കൗൺസിലിംഗ് കിട്ടും എന്നുള്ളതാണ്.
1: നേരത്തെ ബ്രേക്കപ്പിന്റെ കാര്യം നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. പലപ്പോഴും റിജക്ഷൻ എന്നുള്ളത് താങ്ങാൻ പറ്റായിരിക്കും, അത് അംഗീകരിക്കാത്തൊരവസ്ഥയാണ്. യൂഷ്വലി ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്ത് മേബി ഒരു ട്രോമയിൽ കൂടെ ഒക്കെ കടന്നു പോകാം, മറ്റുവരും ചെയ്യുന്ന വയലന്റായ വഴികൾ സ്വീകരിക്കും, അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: റിജക്ഷൻ എന്ന് പറഞ്ഞാൽ തിരസ്കരണം. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രണയം കൊണ്ടാടുന്നുണ്ട്, പ്രണയത്തിന്റെ ആനിവേഴ്സറി, വാലന്റൈൻസ് ഡേ, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, നല്ല സന്തോഷം പങ്കുവെക്കുന്ന പോലെ തന്നെ കൊണ്ടാടുന്ന പല പ്രണയങ്ങളും പിന്നീട് അല്ലെങ്കിൽ ഒരു പ്രണയ അഭ്യർത്ഥന വന്നിട്ട് അത് തിരസ്കരിക്കപ്പെടുമ്പോൾ റിജക്ഷൻ ആർക്കും താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യുവതലമുറയിൽ കൂടുതലായി കാണുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പിന്നെ അതൊരു വയലൻസിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ 3 കേസുകൾ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന്, തിരസ്കരണം താങ്ങാൻ സാധിക്കില്ല എന്നുള്ളതും, പിന്നെ അതിൻ്റെ പുറകിലുള്ളൊരു സൈക്കോളജി എന്ന് പറയുന്നത് എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്നുള്ളത്. അതാണ് നമ്മളുടെ ഈ ആസിഡ് അറ്റാക്കിൻ്റെ ഒക്കെ പുറകിലുള്ള രീതിയിലുള്ളതും. അതായത് എനിക്കില്ലാത്തത് ഇനി വേറെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ മറ്റേയാൾക്കും ഇനിയൊരു നല്ല ജീവിതം വേണ്ട എന്നുള്ളൊരു സൈക്കോളജിയാണ് അതിൻ്റെ പുറകിലുള്ളത്. ആ ഒരു സമയത്ത് ചെന്ന് അവിടെ തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് വരാതെ നോക്കാം എന്നുള്ളതാണ്. പ്രിവെൻഷൻ മാത്രമേ നടക്കുള്ളൂ, ഒരു ക്യൂർ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വരാതെ നോക്കാനായിട്ട് നമ്മളുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെയാണ് കൂടുതലും മാറ്റേണ്ടത്. വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്നും മുതൽ തന്നെ ഒരു പെൺകുട്ടി നോ പറയുകയാണെങ്കിൽ ആ നോയുടെ അർത്ഥം എന്താണ്, എന്ത് കാര്യത്തിലാണെങ്കിലും. എല്ലാവരും നോ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ റിലേഷനുള്ള നോ എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല, ഈവൺ ഇഷ്ടത്തിലായിരുന്ന രണ്ടു പേരിൽ ഒരാൾക്ക് എനിക്ക് നിങ്ങളെ ഇപ്പോൾ പ്രണയിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് നല്ല രീതിയിൽ പിരിയാമെന്ന് പറയുമ്പോൾ ആരോഗ്യപരമായി പിരിയാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അത് എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് കിട്ടിയതാണ് എന്ന് വിചാരിച്ച് അതിലൊരുപാട് പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്.
1: സാധാരണ ഇത്തരം കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലോ, ഫേസ്ബുക്കിലും ഇത്ര ഇതിന് താഴെയുള്ള കമന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ബിഹേവിയറിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകളാണ്
0: വിചാരിച്ചാണ്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് കാര്യം ചർച്ച ചെയ്താലും

0: രണ്ട് വേവ് വരുന്നുണ്ട്. പറഞ്ഞ പോലെ തന്നെ അവന്റെ ഭയങ്കര പരിശുദ്ധ പ്രണയമായിരുന്നതുകൊണ്ടാണ് എന്നുള്ളത് തന്നെ മഹത്വീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അത് ഒരു സോഷ്യൽ മീഡിയ കൾച്ചറും അതനുസരിച്ച് തന്നെ മാറണം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വളർന്നു വന്നാലേ ഒരു തലമുറ മുഴുവൻ മാറിയാലേ അത് നടക്കുകയുള്ളൂ. ഇതിനെയൊക്കെ മഹത്വീകരിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ ലഹരിയുടെ ഉപയോഗത്തിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ രാസ ലഹരികളുണ്ട്, കെമിക്കൽ ഡ്രഗ്സ്, MDMA, LSD, മെത്താംഫിറ്റമിൻ, അങ്ങനെ ഒരുപാട് ലഹരികളുണ്ട്. അതിൻ്റെയൊക്കെ ഉപയോഗത്തെ വളരെ നോർമലൈസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയകൾ ഒരുപാടുണ്ട്. ഇത് ഉപയോഗിച്ചാലും യാതൊരു പ്രശ്നമില്ല, നമുക്കൊരു സന്തോഷം കിട്ടുന്നു എന്നുള്ള രീതിയിലുള്ളത്, അത് അതിൻ്റെ ആഴത്തിലുള്ള അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ചിലപ്പോൾ ഉപയോഗിച്ച ഒരാൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾ 5 പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, അതിന് അടിമത്തവും ബാക്കി ഒരുപാട് ഉള്ളിലുറങ്ങിക്കിടക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഉണർത്തിക്കൊണ്ടുവരാനുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട്. മീഡിയയിൽ, എക്സ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അയാൾ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു റിജക്ഷൻ സംഭവിച്ച ആൾ ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൂരത ശരിയോ തെറ്റോ എന്നൊരു ചർച്ച പോലും വരാൻ പാടില്ല. അത് തെറ്റാണ്, ആ തെറ്റിനെ പറ്റിയുള്ള ചർച്ചയാണ് വരേണ്ടത്. ശരിയോ എന്നൊരു ചോദ്യം വരുമ്പോ തന്നെ കുറെ പേരൊക്കെ അതിലേക്ക് പോകും.
1: സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം ഡ്രഗ് യൂസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പലതരം കൾച്ചേഴ്സിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, ഈ ടോക്സിക് പോസിറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. വലിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ ഹസൽ കൾച്ചർ, നിങ്ങൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കുക, നിങ്ങളിങ്ങനെ ലേസി ആയി മടി പിടിച്ചയക്കുക, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ട്. രാവിലെ ഞാൻ 7 മണിക്ക് ഇങ്ങനെ എണീക്കുന്നു, 7:10 ഞാനിത് ചെയ്യുന്നു തുടങ്ങിയ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത് ജോലിക്ക് പോവുകയോ പഠിക്കാൻ പോവുകയോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഞാനൊന്നും എന്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല, എന്റെ ലൈഫ് ഇത്രയും കളർഫുൾ അല്ല എന്ന് തോന്നിക്കുന്ന ഒരു ഇത് ഉണ്ടാക്കുന്നില്ലേ?
0: അതെ, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ. ജീവിതത്തിൽ താഴ്ചയുണ്ടാവും, ഉയർച്ചയുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ തന്നെയാണ്. നമ്മൾ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും ഭയങ്കര ഹാപ്പി കപ്പിൾസിന്റെ ഫോട്ടോസ് മാത്രം കാണുന്നു, അവരത് മാത്രമേ പുറത്ത് കാണിക്കുന്നുള്ളൂ. അത് ഫേസ്ബുക്കാണ് മുഖപുസ്തകം, നമ്മളുടെ നല്ല മുഖം മാത്രമേ നമ്മളെ പുറത്ത് കാണിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കൂടുതലും. എന്റെ ഫാമിലി മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ റിലേഷൻഷിപ്പ് മാത്രം ഇങ്ങനെ, മറ്റേ ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ അവര് ബീച്ചിൽ പോകുന്നു, തായ്ലൻഡിൽ പോകുന്നു, അത് കാണുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലാണെങ്കിലും വിഷാദ രോഗത്തിന് ചിലർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് അപ്പോൾ സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു, ഒരു ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിച്ചാൽ. അങ്ങനല്ല, അത് ഇപ്പോൾ സംസാരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സംസാരിക്കുന്ന ഒരു 10 മിനിറ്റ് ചിലപ്പോൾ ആത്മഹത്യ നീട്ടി വെക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. രോഗിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ രോഗിയുടെ ഉള്ളിലുള്ള മസ്തിഷ്കത്തിലുള്ള രോഗത്തെ നമ്മൾ ചികിത്സിക്കണം, അല്ലാതെ ഒരു 5 മിനിറ്റ് സംസാരിച്ചതുകൊണ്ടോ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ വേണം, ഞാൻ കുറേ ലേസി ആയിട്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യണം, എനിക്കൊരു എക്സാം വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ജോബ് വരുന്നു, ഇന്റർവ്യൂ വരുന്നുണ്ട്, അപ്പം ഞാൻ വർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ മോട്ടിവേഷനിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു വർക്കഹോളിക്കിന്റെ വീഡിയോ കാണേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആ സമയത്ത് എന്താണോ ആവശ്യം അത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള വേർതിരിവ് നമ്മൾ കാണിച്ചാലേ നടക്കുള്ളൂ. കാരണം അതിൽ ചവറ് മുതൽ ഡയമണ്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ചിലത് ചിലർക്ക് ആവശ്യമുണ്ട്, ചിലത് ചിലർക്ക് ആവശ്യമില്ല. ഈ സോഷ്യൽ മീഡിയ തന്നെ രണ്ടും പറയും, പ്രോക്രാസ്റ്റിനേഷൻ ആണ് ഭയങ്കര നല്ലത് എന്നും പറയും, അപ് ടു ഡേറ്റ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഓരോ മനുഷ്യനും അവനവന്റെ വ്യക്തിത്വത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു വേർതിരിവ് കാണിക്കുക എന്നുള്ളത്.
1: സോഷ്യൽ മീഡിയയുടെ കാര്യം സംസാരിക്കുമ്പോഴും അല്ലാതെയും പൊതുവിൽ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ടോക്സിസിറ്റി, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുള്ളത്. ഒരാളെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് തള്ളിയിടാനും പറ്റും, ഈ ഒരാൾ ഈ ഒരു ട്രീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. എന്താണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ട്ണറിന്റെയോ അല്ലെങ്കിൽ രണ്ട് പാർട്ട്ണർമാരുടെയോ ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള കോമ്പാക്റ്റബിലിറ്റി, ഒരാൾ മോശമായതുകൊണ്ട് എന്ന് മാത്രം പറയുന്നില്ല, അവർ തമ്മിലുള്ള കോമ്പാക്റ്റബിലിറ്റി കറക്റ്റായി വരാതാവുമ്പോൾ ഒരാളുടെയോ രണ്ടുപേരുടെയോ ജീവിതം നരകമാവുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചിലർ ഭയങ്കര കൺട്രോളിങ് ഫ്രീക്കാണെന്ന് പറയും, പുറത്തു നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭാര്യ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, ആരോട് മിണ്ടണം, ഏത് ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ നിൽക്കണം, ഈവൻ ജോലിക്ക് പോകണോ വേണ്ടയോ പഠിക്കണ്ടേ, ഇതെല്ലാം സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞ് ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് നമ്മൾ ടോക്സിക് എന്ന് അധികം പറയില്ല. കാരണം അത് പ്രത്യക്ഷത്തിൽ ഓൾറെഡി പ്രശ്നമാണ്. മദ്യപിച്ച് ലക്ക് കെട്ട് വരുന്നൊരു ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പ്രത്യക്ഷത്തിലെ പ്രശ്നമാണ്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ കൂടുതലും ടോക്സിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പുറത്ത് കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനത്തെ ഇമോഷണൽ ഡ്രാമകളിലൂടെയും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പറയാം, അത് തിരിച്ചുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിലും അതെ, ചിലപ്പോൾ ഭയങ്കര ഓവർ പൊസസീവ്നെസ്സിന്റെ ഭാഗമായിട്ടായിരിക്കും വേറൊരാളോട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ സംശയം, അങ്ങനെ പല രീതിയിൽ ടോക്സിക് ആവാം. ഒരാളുടെ മാനസികപരമായ ആരോഗ്യത്തെ ചൂഷണം ചെയ്ത് ആ റിലേഷൻഷിപ്പിനെ മോശമാക്കുന്ന രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പ് പോകുമ്പോൾ നമുക്ക് അതിനെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം.
1: ഇങ്ങനത്തെ ബന്ധങ്ങളിൽ

0: പൈ നിന്ന് അതാണ് നോർമൽ എന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു പാട്രിയാർക്കൽ സിസ്റ്റമാണ് നോർമൽ. അതിൽ തന്നെ ഇപ്പോൾ ഒരു അബ്യൂസീവ് ഹസ്ബൻഡ് ആണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഈ റിലേഷൻഷിപ്പിൽ, എനിക്ക് ഇനി ഇതിൽ നിന്നൊരു രക്ഷയില്ല. അവരുടെ ജീവിതത്തിൽ അതൊരു നോർമൽ ഭാഗം, അതിനെയാണ് നമ്മൾ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. നമ്മളുടെ യുവാക്കളുടെ ഇടയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയോടും ഈ വിരൽ തുമ്പിൽ ഇന്റർനെറ്റ് വഴി ലോകത്തോടുള്ള ആക്സസും മാനസികാരോഗ്യ വിദഗ്ധന്മാരുമായിട്ട് അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അവർ സ്ട്രെസ്ഡ് ആണ്, ആൻഷ്യസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രസ്ഡ് മൂഡിലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്കൊരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുകയോ അല്ലെങ്കിൽ നമ്മളുടെ പൊതുവെയുള്ള കണ്ണുകൾ തുറന്ന് എങ്ങനെയാണ് പൊതുവെയുള്ള റിലേഷൻഷിപ്സ് എന്ന് മനസ്സിലാക്കാൻ ഒരു സഹായം തേടുകയാണെങ്കിൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു പഴയതിനേക്കാളും ഒക്കെ ഫാർ ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കപ്പിൾസ് എല്ലാം ഒരു റിലേഷൻഷിപ്പ് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെ അങ്ങനെ അതിൽ തന്നെ പെട്ടു, ഇനി ഞാൻ പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയിൽ പോകുന്നില്ല.
1: ക്രൈം റേറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പം സബ്സ്റ്റൻസ് അബ്യൂസ്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഇതിന് എത്രത്തോളം പങ്കുണ്ട്?
0: ക്രൈം റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 3 കോടി ജനങ്ങളുള്ളത്. കഴിഞ്ഞ വർഷം സബ്സ്റ്റൻസ് അബ്യൂസ് അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് 100,000+ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 30 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിലൊക്കെ 12,000 കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ രാസവസ്തുക്കൾ അതായത് കെമിക്കൽ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസിന്റെ അബ്യൂസാണ് ഭയങ്കരമായിട്ട് കൂടുന്നത്. അത് നമുക്ക് കടത്താൻ എളുപ്പമാണ്. ഗഞ്ചാ പോലെയോ അല്ലെങ്കിൽ മദ്യം പോലെയോ വലിയ ഇതല്ല, ചെറിയ ചെറിയ സ്റ്റാമ്പായിട്ടോ 1 ഗ്രാം 2 ഗ്രാം കാര്യമായിട്ടൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കുറവാണ്. ഇതിൻ്റെ യൂസ് നോർമലൈസ് ചെയ്യുന്നു, പീർ പ്രഷറുണ്ട്. പിന്നെ പൊതുവെ ഇപ്പോഴത്തെ യുവാക്കൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, ഒരു ആൻസൈറ്റിയോ ഒരു വ്യാകുലതയോ ഉണ്ടാകുമ്പോൾ ഈ സബ്സ്റ്റൻസ് യൂസ് വഴി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അതിൻ്റെ യൂസ് കൂടിക്കൂടി വരുന്നു. കാരണം ഈ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിലേ എൻ്റെ ഈ ഒരു വ്യാകുലത വിഷമം മാറുന്നുള്ളൂ, അതിനോട് എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നൊരവസ്ഥ വരുന്നു. അങ്ങനെ അത് യൂസ് കൂടുതലായി വരുന്നു. നമ്മളെ ഞെട്ടിക്കുന്ന കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ ഇടയ്ക്ക് പുകവലിയിൽ 2020-21 കാലഘട്ടങ്ങളിൽ 1/5 പേര് വലിച്ചിരുന്നു, അതായത് 22%. ഇപ്പോൾ അത് ഏകദേശം 3/1, 29% സിഗരറ്റ് വലിയും കഞ്ചാവ് വലിയുമായിട്ട് കൂടിയിട്ടുണ്ട്. ഭയങ്കര ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഈ കണക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്യുന്നതോ ഇതിൽ അടിമപ്പെട്ടോ കഴിയുന്ന 4% പേരും പറ്റിയും നമുക്കറിയില്ല. ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് പോലെ പുറത്ത് കാണുന്ന ചെറിയൊരു ഭാഗമാണ് നമുക്ക് ഈ കണക്കായിട്ട് കിട്ടുന്നത്. ഈ സബ്സ്റ്റൻസ് യൂസ് കൂടുന്നതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഇടയിൽ ക്രൈം റേറ്റും കൂടുന്നുണ്ട്. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ അമിതമായ ദേഷ്യം, ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാത്ത അവസ്ഥ, വീട്ടിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അക്കാഡമിക് ആയിട്ടുള്ള സ്കോളാസ്റ്റിക് പെർഫോമൻസിന് അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. ഇത് നമ്മളുടെ യുവാക്കളെ മാത്രം വിളിച്ച് കുറച്ച് ക്ലാസ് എടുത്താൽ തീരുന്നൊരു പ്രശ്നമൊന്നുമല്ല, മൊത്തത്തിൽ സമൂഹത്തിന് തന്നെ മാറ്റം വരുത്തണം. സ്കൂളിൽ നിന്ന് തന്നെ നമ്മളുടെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ഒക്കെ നടത്തണം. ഇപ്പോൾ ഗവൺമെൻറ് 1 മാസത്തോളം ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ വേണ്ട ബ്രോ അല്ലെങ്കിൽ മറ്റേ ലഹരിക്കെതിരെയുള്ള ഓരോ ക്യാമ്പയിനുകൾ 1 മാസത്തേക്ക് നടത്തുന്നുണ്ട്. അങ്ങനത്തെ ക്യാമ്പയിനുകൾ നടത്തുക, ആരെങ്കിലും 1-2 പേരെ കിട്ടുമ്പോൾ അവരെ ഫുൾ മീഡിയയുടെ മുമ്പിൽ കാണിച്ച് അവരെ നാണം കെടുത്തുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ഉറവിടങ്ങൾ തടയുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന കെമിക്കൽ ഡ്രഗ്സ് ആണ്, അതിൻ്റെ സോഴ്സ് തടയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ പാരന്റിങ് ട്രെയിനിങ്ങുകൾ വേണം, എങ്ങനെ കുട്ടികളിൽ നിന്ന് മാറ്റുക എന്നുള്ളത്. കുട്ടിക്കാലം മുതലേ പാരൻസിനെയോ ടീച്ചേഴ്സിനെയൊക്കെ റോൾ മോഡലായിട്ടാണ് കുട്ടികൾ വളർത്തുന്നത്. ആ റോൾ മോഡലിംഗ് വേണം. സ്കൂളിൽ വേണ്ടത്ര കൗൺസിലേഴ്സ്, അങ്ങനത്തെ സംവിധാനങ്ങൾ കുറച്ചും കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, ചില സ്കൂളുകൾ, ചില ഏരിയകൾ കൂടുതൽ ലഹരി വ്യാപകമായിട്ടുള്ള, ആ ഏരിയയിൽ പ്രത്യേകമായ രീതിയിലുള്ള ക്യാമ്പയിനുകളും സ്കൂളുകളിൽ പോയുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: ഇപ്പൊ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ്, ആരോടെങ്കിലും സംസാരിക്കണം എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ മടിച്ചു നിൽക്കാതെ ഒരു ഡോക്ടറുടെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന ഹെൽപ്പ് ഏത് സോഴ്സ് ആണെന്നുള്ളതാണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളുടെ ഫാമിലിയോ ഫ്രണ്ടോ ആയതുകൊണ്ട് ചിലപ്പോൾ അതൊരു കറക്റ്റ് ഹെൽപ്പായിരിക്കണമെന്നില്ല, ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണ് വേണ്ടത്. കാര്യമായി നേരിടേണ്ട ഒരു മാനസിക രോഗമാണെങ്കിൽ ഒരു ഉപദേശം കൊണ്ടോ രണ്ട് നല്ല വാക്കുകൊണ്ടോ ഒരു ആശ്വസിപ്പിക്കൽ കൊണ്ടൊന്നും കാര്യമില്ല, കൃത്യമായ ചികിത്സ തന്നെ വേണം. ചികിത്സ എടുക്കാനായിട്ട് യാതൊരു മടിയും വിചാരിക്കരുതെന്നുള്ളതാണ് പറയാനുള്ള കാര്യം. പല രീതിയിലുള്ള മടി ഉണ്ടാവാം. ഏറ്റവും കൂടുതലുള്ളത് നാണക്കേട്. രണ്ടാമതുണ്ടാവുന്നത് എല്ലാവരുടെയും ഒരു മിഥ്യാധാരണയാണ് മാനസിക രോഗത്തിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ. നമ്മുടെ ഒരുപാട് സിനിമകളിൽ, ഇപ്പോഴും ഇറങ്ങുന്ന ഒരുപാട് മലയാള സിനിമകളിലും ആ മരുന്നുകളെ ഭയങ്കര മോശമായിട്ടാണ് കാണിക്കുന്നത്. അയാളെ വേറൊരവസ്ഥയാക്കി കളയുന്നു, അല്ലെങ്കിൽ ഒന്ന് കിറുങ്ങിക്കിടക്കുന്നു. ചില മരുന്നുകൾ ഉറക്കം ഉണ്ടാക്കുന്നതുണ്ട്. എല്ലാ മരുന്നുകൾക്കും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാഞ്ച് അല്ല മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. മെഡിസിൻ വിത്ത് ആൻ എഫക്റ്റ് ഹാസ് എ സൈഡ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത്

0: സൈഡ് ഇഫക്റ്റ് പല രീതിയിലുണ്ടാവും, പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വെച്ചിട്ടാണ്. ഈ മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ എടുക്കുന്ന റിസ്കും ഉണ്ട്, എനിക്ക് എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം ജീവിതം രക്ഷപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഒരു മരുന്നിന് ചെറിയൊരു കൈവിറയൽ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവും, അതിന് നമുക്ക് വേറെ മരുന്നുകളുണ്ട്, അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യാം, മറ്റു മരുന്നുകൾ കൊടുക്കുക എന്നതുപോലെ പല പരിഹാരങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ഈ മരുന്നിൻ്റെ ഡോസ് കൂടുതലായ പ്രശ്നമാണോ, മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിച്ച പ്രശ്നമാണോ, നാട്ടുകാരിത് അറിഞ്ഞ പ്രശ്നമാണോ, ഫ്രണ്ട്സ് ഇതറിഞ്ഞ പ്രശ്നമാണോ, എന്നെ ഒരു ഭ്രാന്തനായി മുദ്ര കുത്തു, അങ്ങനത്തെ ചിന്തകളെല്ലാം വിട്ടിട്ട് ഇത് എൻ്റെ ആവശ്യമാണ്, ഈ കാര്യത്തിൽ വേറെ ആർക്കും നമ്മളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ എല്ലൊടിഞ്ഞ് കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റർ ഉള്ളതും നമ്മുടെ എക്സ്റേയിൽ എല്ലൊടിഞ്ഞതും കണ്ട് വേറൊരാൾക്ക് മനസ്സിലാക്കാം, ഓ ഇത് എല്ലൊടിഞ്ഞ് കിടക്കുന്ന ആളാണ്, ഇന്ന വേദനയുണ്ടാവും, നീരുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് പക്ഷെ നമ്മുടെ മനസ്സിന് എഫക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് പുറത്തുനിന്നൊരാൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അപ്പം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോടെയോ വീട്ടുകാരുടെ സഹായത്തോടെയോ ആരുടെയോ സഹായത്തോടെ കൂടെ തന്നെയാണ് ഏറ്റവും ബെറ്റർ ഒരു പ്രൊഫഷണൽ സഹായം തേടുക എന്നുള്ളത്.
1: ഇന്ന് യുവാക്കളും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ നിധിൻ ജോർജ് കൊടിയൻ. ആകാശവാണി വന്നതിനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിനും നന്ദി.
0: താങ്ക് യു.
2: യുവാക്കളും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നിധിൻ ജോർജ് കൊടിയനുമായി തേജസ്വിനി നായർ നടത്തിയ അഭിമുഖമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: സമയം 8 മണി. ഇപ്പോൾ നേർമൊഴി. നേർമൊഴി
1: ശ്രോതാക്കളെ, അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥന്റെ സിനിമാ വിശേഷങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
2: നമ്മൾ കുറേ സിനിമകൾ ചർച്ച ചെയ്തു. എന്താണ് ജെ ജെ ഹേ പോലുള്ള, അല്ലെങ്കിൽ പൊന്മാൻ പോലുള്ള സിനിമയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു മാസ് എൻ്റർടൈനർ പോലുള്ളൊരു ഖലീഫ പോലുള്ള ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ചൊരു സംവിധായകൻ്റെ അത്രയും വലിയ ക്യാൻവാസിലേക്കൊക്കെ വരുമ്പോൾ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്?
3: വ്യത്യാസം ബേസിക്കലി ഇതെല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ സെയിം ആണ്. പിന്നെ ഇതിൻ്റെ സ്കെയിലാണ് ഈ പറയുന്ന പോലെ. ഇപ്പം വലിയ താരങ്ങൾ വലിയ സിനിമകൾ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തപ്പെടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് വലിയൊരു കാര്യമാണ്. എന്നെ ഖലീഫയിലോട്ട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ആനന്ദ് ഇത് ചെറിയ റോളാണ്, പക്ഷേ ഇതൊരു വലിയ സിനിമയാണ്. ഈ പറഞ്ഞ പോലെ സിനിമ വലുതാവുകൊണ്ട് തന്നെ ഇത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തപ്പെടും. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആക്ടർ ചെയ്യേണ്ടത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഞാൻ തിരഞ്ഞെടുത്തതും. പിന്നെ ആ സിനിമയിലോട്ട് പോയതുകൊണ്ട് എനിക്കുണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത്, ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റി, വൈശാഖേട്ടൻ എന്നുള്ളൊരു ആളുടെ പ്രോസസ്സ് കാണാൻ പറ്റി, പിന്നെ അതിനേക്കാളൊക്കെ വലുതായിട്ട് പൃഥ്വിരാജ് എന്നുള്ള നടനെ അറിയാൻ പറ്റി. കാരണം നമ്മൾ ദുബായിലായിരുന്നു നമ്മളെ കൂടുതൽ ഷൂട്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അറിയാലോ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളത്തെ സംസാരിക്കൂ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി നമ്മളെ കാര്യമായിട്ട് സംസാരിക്കുകയും നമ്മുടെ പ്രോസസ്സുകളെ പറ്റി സംസാരിക്കുകയും പുള്ളിയുടെ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കുകയും സിനിമകളെ പറ്റി, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ മനസ്സിൽ സിനിമ മാത്രമേ ഉള്ളൂ. പുള്ളി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയെ പറ്റിയാണ്. നമ്മളൊരു 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാനും സഞ്ജുവും പൃഥ്വിരാജും എല്ലാം കൂടെ ഒരിടത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ 2.5 മണിക്കൂർ സംസാരിച്ച സിനിമയെ പറ്റി മാത്രമാണ്, വേറെ ഒന്നിനെ പറ്റി സംസാരിച്ചില്ല. അപ്പം തന്നെ നമുക്കറിയാം പുള്ളി എത്രത്തോളം പാഷനേറ്റഡാണ് സിനിമ എന്നുള്ള കലാരൂപത്തോടെ എന്നുള്ളത് കൂടുതൽ അറിയാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളെയും പുള്ളി റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ.
2: തീർച്ചയായും സന്തോഷമാണ്. താങ്കൾ തമാശയായി ചില ഇന്റർവ്യൂവിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്,

0: അജു വർഗീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെബ് സീരീസ് ചെയ്തിരിക്കുന്ന ഒരാൾ.
1: ഇപ്പൊ അത് മാറി കേട്ടോ, ഇപ്പൊ അത് മാറി. അത് ആ സമയത്ത് അങ്ങനെയായിരുന്നു തോന്നുന്നു, കാരണം കുറെ ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്ത് നമുക്ക് ഒരു ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വെബ് സീരീസുകൾ കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇപ്പൊ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒ ടി ടിയിൽ ഈ വെബ് സീരീസുകൾ വരുന്നത് അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സന്തോഷമുള്ള കാര്യം, കാരണം എന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഒരു ക്യാരക്ടർ ഈ പറയുന്ന പോലെ ജിജി എന്നുള്ള ക്യാരക്ടറാണ്.
0: ഞാൻ അതിലേക്ക് വരികയായിരുന്നു, കോൺട്രാക്ടർ ജിജി. ഈ എസ് എച്ച് ഒ ദയാനന്ദനെ പോലെ കോൺട്രാക്ടർ ജിജിയും മറ്റേ ആളെ പറ്റിക്കുമോ
1: പറ്റിക്കുമോ
0: എന്ന് ഒരു പേടിയൊക്കെ ഉണ്ടാവുകയും പിന്നീട് അത് അതിനൊരു വേറൊരു റിവീലിംഗ് ആണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ് കാണാത്തവരെ പറയുന്നില്ല കോൺട്രാക്ടർ ജിജിയെ കുറിച്ച്.
1: കോൺട്രാക്ടർ ജിജിയും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഞാൻ ഈ ഈ ക്യാരക്ടറുകളെയൊക്കെ കണക്ട് ചെയ്യുന്നത് പഴയ 90s സിനിമകളിൽ നമ്മളെ ജഗതി ക്ഷേത്രൻ ചെയ്ത അല്ലെങ്കിൽ അവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ശ്രേണിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അത് മനസ്സിൽ ഞാൻ മനസ്സിലെടുത്തത്. അപ്പം ജിജി എന്നുള്ള ക്യാരക്ടർ നമുക്ക് ദൂരെ നോക്കുമ്പോൾ ആ ഇവൻ പറ്റിക്കും, ഇവൻ കള്ളനാണ് എന്ന് തോന്നും.
0: അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പൊലിപ്പിച്ച്
1: പറയുന്നത്. ഇല്ല ഞാൻ ഇത് ചേട്ടാ ഇവിടെ ഒരു ചെറിയൊരു പ്രതിമ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റാച്ചു വെച്ചുതരാന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ പറ്റിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ആ ഇത്രയും ഇറങ്ങി ഇത്രയും കാലമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രയും ഒരു കാലം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും അവൻ അങ്ങനെയല്ല. അവൻ ഈ പറയുന്നതെല്ലാം അവനെ വർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അവൻ അങ്ങനെ പറ്റിക്കുന്ന ഒരു തന്നെ അല്ല എന്ന് പറഞ്ഞാൽ അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചുള്ള ഒരു ഡയലോഗിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ക്യാരക്ടർ അങ്ങനെ ഷെയ്ഡുള്ളതും ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ ഒരു ഒറ്റ സീനിൽ മാത്രമാണ് അവൻ ഇമോഷണൽ ആവുന്നത്. അതിലൂടെ ആൾക്കാരിലേക്ക് അത് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പിന്നെ ആൾക്കാർ ജിജിയെ കാണുന്ന വേറെ രീതിയിലാണ്. അവൻ കൂടെ നിൽക്കുന്ന ഒരുത്തനാണ്, അവൻ എല്ലാത്തിനും നിൽക്കുന്ന ഒരാൾ. അപ്പൊ അത് സന്തോഷമുള്ള സംഭവമാണ്.
0: നിലിൻ സാന്ദ്ര ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫീച്ചർ ഫിലിമിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമിന് തിരക്കഥ എഴുതുന്ന സിനിമ മെഡിക്കൽ മിറാക്കിൾ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തും താങ്കളുടെ സാന്നിധ്യമാണ്. ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ കൂടെ താങ്കൾ ജോലി ചെയ്യാണ്, എനിക്ക് തോന്നുന്നു സിനിമയിൽ ആദ്യമായിട്ടാണ്. ജോഷേട്ടൻ ഡെബ്യൂ ഡയറക്ടർ ആണെന്നുണ്ടോ? അദ്ദേഹത്തിന് ഡെബ്യൂ ഡയറക്ടർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതൊരു എനിക്ക് തോന്നുന്നു കാലത്തിന് മുന്നേ ഉള്ള ഒരു സബ്ജക്റ്റാണ് അത് പറയുന്നത്, കാലം കടന്നുള്ള ഒരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത് തോന്നുന്നു.
1: അല്ല ഡെബ്യൂ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞ ജിതിൻ ഐസക് തോമസ് അവൻ ഡെബ്യൂ ചെയ്തതാണ്. പിന്നെ ഇപ്പം ചെയ്ത PC-35 സബാസി സബാഞ്ചേട്ടനും ഡെബ്യൂ സിനിമയാണ്. പിന്നെ ഇതും ഷ്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഷ്യാമിൻ ഭയങ്കര അവൻ എന്താ വേണ്ടത് അവൻ കൃത്യമായിട്ട് അറിയാം. അപ്പം അവൻ അത് തന്നെയാണ് എടുക്കുന്നത്, അവൻ കൺവീൻസ്ഡ് ആണ്. പിന്നെ അവർ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്, കാരണം രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ആ സമയത്തായിട്ടില്ല, എന്നാലും ഇപ്പം അതിൻ്റെതായിട്ടുള്ളൊരു അവർ തമ്മിലുള്ളൊരു ഒരു ബന്ധം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം അവരെന്താ ചിന്തിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. അവർ തമ്മിൽ തർക്കമൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പേരിൽ, ക്രിയേറ്റീവായിട്ടുള്ള. അതെ, പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്നെ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്, ഇതാണ് ഈ കഥയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്, അത് വെച്ചിട്ടാണ് ആ കഥ എങ്ങോട്ട് പോകാനുള്ള തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയും ഓക്കെ ചെയ്യാം. എനിക്ക് തോന്നി ഞാൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആക്ടർ എന്ന് പറയുന്നത് ഷറഫുദ്ദീനൊക്കെയാണ്. ഷറഫുദ്ദീനോട് ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, 70-44 വൈറ്റ് ഓൾട്ടോ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു പേഴ്സണൽ ഒരു സംഭവമാണ്. ഞാനും ഷറഫുദ്ദീനും കൂടെ ഉള്ളൊരു സീനുണ്ട് അതിൻ്റെ അകത്ത്, ഏറ്റവും അവസാനം വരുന്ന സീൻ. അപ്പം അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പുള്ളി തന്നെയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞെടാ ഇങ്ങനെയൊക്കെ ചെയ്യ് നോക്കെന്നൊക്കെ പറഞ്ഞതും. ഇതേപോലെ രണ്ട് വേരിയേഷൻ ഉള്ള ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്, ഇപ്പം കുറച്ച് തകർന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എനിക്ക് എന്തുകൊണ്ടോ എൻ്റെ അടുത്തേക്ക് വരുന്നതൊന്നും റിപ്പീറ്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല, ക്യാരക്ടേഴ്സ് ഒന്നും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് എന്ത് ഭാഗ്യം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പം പൊന്മാനിലെ ബ്രൂണോയും ഇത്തിരി നേരത്തിലെ ചഞ്ചലിനെ എടുത്തു നോക്കിയാൽ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറുകൾ എന്തുകൊണ്ടോ എന്നെ വരുന്നിട്ടുണ്ട് ഇതുവരെ. അല്ലെങ്കിൽ ഇപ്പം വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ സീരിയസ് ക്യാരക്ടറുകൾ മാത്രം ചെയ്യുന്ന ഒരു ആക്ടർ, അല്ലെങ്കിൽ കോമഡി മാത്രം ചെയ്യുന്ന, അങ്ങനെ എന്നെ ഇതുവരെ ആരും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്.
0: ഈ 70-44 വൈറ്റ് ഓൾട്ടോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞതുപോലെ പൊതുവേ എല്ലാ ആൾക്കാരും ഡയലോഗാണ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമെന്ന് വിചാരിക്കുന്നത്. താങ്കൾക്ക് അതിനകത്ത് ഡയലോഗുകൾ ഇല്ല, പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരാളായിട്ട് ചെയ്യും വേണം. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വർക്ക്, സ്വന്തമായിട്ട് വർക്ക് ചെയ്തത്?
1: എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ വിളിച്ചു പറയുമ്പോഴത്തേക്കും സന്ന സാർ ആദ്യം പറഞ്ഞത് ഇതിൽ ഡയലോഗ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ചെറിയ ക്യാരക്ടർ ആയിരിക്കും അല്ലേ പോകുന്ന. അപ്പൊ അങ്ങനെയല്ല, സിനിമ മൊത്തം ഉണ്ട് പക്ഷെ ഡയലോഗ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേ, അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത്, ഇത് ഇത് എന്ത് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്. പല സിനിമകളിലും ഇപ്പം പഴയ സിനിമ, ഇപ്പം വീണ്ടും പഴയ സിനിമകളിലോട്ട് തന്നെ പറയുകയാണ്, നമ്മൾ ഹരിശ്രീ അശോകൻ ചേട്ടനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം CAD മ്യൂസിയയിലെ ഇവരാദ്യമായിട്ട് നമ്മൾ ക്യാപ്റ്റൻ രാജുവിനെ കാണാൻ പോകുന്ന സീനിൽ, അതിൽ പുള്ളിക്ക് ഡയലോഗ് ഇല്ല. പക്ഷെ പുള്ളി, നമ്മളെ ഫോക്കസ് പുള്ളിയിലോട്ടും പോകും. ഈ ഡയലോഗുകൾ അവിടെ നടക്കുമ്പോഴും അവിടെ നിന്ന് മറ്റേ തോക്കിംഗ് കോഴിലൂടെ പുക വരുന്നുണ്ട്. അപ്പം പുള്ളി തോക്കിലെ അവസാനം ഇത് മെനക്കെട്ടിട്ട് അവസാനം ഒരു തുണി കെട്ടി കെട്ടി വയ്ക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഡയലോഗ് ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു ആക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. കാരണം രണ്ടുപേരും സംസാരിക്കുകയാണ്, നമ്മൾ ബാക്കിൽ നിൽക്കുകയാണ്, അപ്പൊ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റൂല. സ്ക്രീനിൽ വെറുതെ നിൽക്കാനും അറിയണം, അതാണ് വേറൊരു കാര്യം. അപ്പൊ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പണ്ടോട്ട് ഇങ്ങനെ നോക്കി വരായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ മനസ്സിലാവാച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു കോമഡി കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, കാരണം ഇവരെല്ലാം ഫോക്കസ് ചെയ്ത് ഡയലോഗ്സിലാണ്, ഞാൻ ബാക്കിൽ നിൽപ്പുണ്ടല്ലോ. എഡിറ്റിംഗ് സമയത്താണ് സെന്നസർ വിളിച്ചത്, എടാ നീ എന്തൊക്കെയാണ് എന്റെ അത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു സാർ മോശമാ, ഇല്ലടാ കൊള്ളാം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയോണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ നിന്നുപോയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അത് എന്തോ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ ചെയ്തു. പിന്നെ ആ ഒരു സിനിമ ഭയങ്കര രസമായിരുന്നു. അത് സെന്നസറിന്റെ മാത്രം തലയിൽ ഉണ്ടാവുന്ന കുറെ കൺസെപ്റ്റുകളാണ്, വല്ലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒടിടിയിലും ഇല്ല, ആർക്കും കാണാനും പറ്റുന്നില്ല. കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് അത് കാണണമെന്ന്, നിവൃത്തിയില്ല.
0: കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഷോർട്ട് ഫിലിമുകൾ, വെബ് സീരീസ്, നാടകം ഇപ്പോ സ്വപ്നം പോലെ വലിയ ക്യാൻവാസിന്റെ ഭാഗമായി വളരെ കാലമായി നിൽക്കുന്നു. ആ ഒരു ജേണിയെ റോഷൻ ആൻഡ്രൂസിന്റെ കയ്യിൽ നിന്ന്, യു ആർ എ ഗുഡ് ആക്ടർ, പക്ഷേ ഈ സിനിമയിൽ നിനക്ക് റോളില്ല, എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എന്ന് പറഞ്ഞ ആ കേട്ട ആനന്ദ് എങ്ങനെയാണ് കാണുന്നത്?
1: ഓഡിഷൻ വിളിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു മോണാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മോണാക്ട് ചെയ്ത് അതിന് സെക്കൻഡ് പ്രൈസ് വന്നിട്ട്. അപ്പൊ അതിന് വീഡിയോ തരുമായിരുന്നു അവര്. അപ്പൊ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് എന്നെ വിളിച്ച്, പുള്ളിക്ക് എന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീ വാ ഓഡിഷന് വാന്ന് പറഞ്ഞ് പുള്ളി, ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു വാ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടർ എന്തിന്, ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ എന്ന് എനിക്കറിയില്ല. അത് അവിടെ ചെന്ന് അപ്പൊ ഞാൻ എന്റെ ഊഴത്തിന് വേണ്ടി കാത്തിരുന്നു. ഞാൻ വൈറ്റ് ഫോർട്ടിലായിരുന്നു കൊച്ചിയിൽ. അപ്പൊ ഞാൻ മേളിൽ പോയി. അപ്പൊ അവിടെ ഓഡിഷന് വേണ്ടി ഞാൻ തയ്യാറായി ആ റൂമിലോട്ട് കയറി. അപ്പൊ അവിടെ റോഷൻ സാർ ഇരിപ്പുണ്ട്, വേറെ കുറച്ചുപേരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോൾ തന്നെ റോഷൻ സാർ പറഞ്ഞു, ആനന്ദ് ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല. അതിൽ ഈ മുംബൈ പോലീസിൽ അവസാനം പൃഥ്വിരാജിന്റെ ഗേ പാർട്ട്ണറായിട്ട് വരുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ആയിരുന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര എല്ലാം തോലായിട്ട് ഈ പല്ലിയെ പോലിരുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് പറ്റിയ റോളല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എന്നാലും ഞാൻ ഇത്ര ട്രിവാൻഡ്രത്തെന്ന് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ, എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും, ഇത്രയും ദൂരം വന്നില്ല, വെറുതെ പോകുന്നില്ല, എന്തെങ്കിലും ചെയ്തു നോക്കിയിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു സാധനം ചെയ്തു, ഞാൻ മോണാക്ടറായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം ചെയ്തു. പുള്ളി വേറൊരു വിഷയം തന്നു, അത് ചെയ്തു, പിന്നെ ഒരു വിഷയം തന്നു, അത് ചെയ്തു. എന്നിട്ടാണ് ഈ ഡയലോഗ് പറഞ്ഞത്, അതെ നിങ്ങൾ നല്ല നടനാണ്, പക്ഷേ നമുക്ക് ഇതിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. പക്ഷേ ആ ഡയലോഗ് പുള്ളി നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. ഒരു സിനിമാക്കാരൻ്റെ വായിൽ നിന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട്
0: അഭിനയിക്കും.
1: അതെ, ടെക്നീഷ്യന്മാരിൽ ഒരാളായ റോഷൻ ആൻഡ്രൂസ് സാറിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം. ഞാൻ കരഞ്ഞുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങിയത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ അടുത്തിരിപ്പുണ്ട്. അവൻ ചോദിച്ചു, എന്താ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എന്ന് ചോദിച്ചു, എന്തെങ്കിലും മഴ കുറഞ്ഞാന്ന് ചോദിച്ചു. പറഞ്ഞു അതൊന്നും അല്ല, ഇത് വേറെ കരച്ചിലാണ് എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് തന്നൊരു ഊർജ്ജം ഭയങ്കര ഊർജ്ജമാണ്. കുറച്ചു കാലം ഓടാനുള്ള ഒരു ഊർജ്ജം അത് തന്നായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എന്റെ ജീവിതത്തിന്റെ വലിയൊരു പാർട്ടായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്.
0: വൈക്ക് ശേഷം വീണ്ടും സുനിൽ ഇബ്രാഹിമായിട്ട് അടുത്ത ഒരു സിനിമ വരുന്നുണ്ട്, ആ സിനിമയെ കുറിച്ച്.
1: വൈക്ക് ശേഷം റോയ് എന്നുള്ള സിനിമയിലും ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പം തേർഡ് മർഡർ എന്നുള്ള സിനിമയിൽ അതിലും ഒരു ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ ഒരു നല്ല ക്യാരക്ടറാണ്, നല്ല രസമുള്ള ക്യാരക്ടറാണ്, നല്ല ഒരു മനുഷ്യപ്പെട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അത് ആ സീന് രണ്ട് മൂന്ന് സീനിലേ ഉള്ളൂവെങ്കിലും ആ സീനുകളിൽ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മള് സുനിൽ സാറിന്റെ, സുനിൽക്കയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സുനിൽക്ക എപ്പോഴും പുള്ളിക്ക് സേഫ് സോണിൽ പടം എടുത്ത് മര്യാദയ്ക്ക് പോകാൻ പറ്റും, പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യില്ല. പുള്ളി അത് പുള്ളിക്ക് പുള്ളിയുടെ രീതിയിലുള്ള സിനിമകൾ ചെയ്യണം. അതിന്റെ ഒരു കാര്യമാണ് വൈ എന്നുള്ള സിനിമ, റോയ്, അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും നോക്കിയാലും പുള്ളി ഒരിക്കലും മെയിൻ സ്ട്രീം വേണ്ടിയിട്ട് പടം ചെയ്തിട്ടില്ല. പുള്ളിക്ക് തോന്നുന്ന, ഞാനൊക്കെ ഈ പറയുന്ന പോലെ അരികിലൊരാളുടെ ഇന്റർവെല്ലിനൊക്കെ ഞാൻ ക്ലാപ്പ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്കും കിടിലം സിനിമയായിരുന്നു ആ സിനിമ. അപ്പൊ അങ്ങനെ ഒരു സിനിമ തന്നെയാണ് ഇതും. അങ്ങനെ ഒരു കുറച്ചും കൂടെ ഒരു എക്സ്പെരിമെന്റ് ആയാലും, എന്നാലും കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ലെവലിൽ പോകുന്ന ഒരു സിനിമയാണ് തേർഡ് മർഡർ എന്നുള്ള സിനിമ. നല്ല സിനിമയായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിലൂടെ കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് ചുള്ളിക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത്രത്തോളം ഡിസേർവ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ. നമ്മൾ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ലെവലല്ല, കുറച്ചും കൂടെ മേളിൽ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സുനിൽ ഇബ്രാഹിം എന്നുള്ള ഡയറക്ടർ എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു.
0: ഒരുപാട് വീഡിയോകൾ ചെയ്ത് ഇടുന്ന, പ്രത്യേകിച്ച് എന്താണ്, വില്ലന്മാരിലെ, തമിഴ് വില്ലന്മാരിലെ ഒരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് സ്വയമായിട്ട് റെക്കോർഡ് ചെയ്തിടുന്നതിനെ കുറിച്ച്, അപ്പൊ അത് വേറൊരു രീതിയിൽ ബാധിക്കുമോ എന്നുള്ള ചിന്തയുണ്ടാവാറുണ്ടോ? അതോ എനിക്ക് പെർഫോം ചെയ്യാം, ഞാൻ പെർഫോം ചെയ്യുന്നു?
1: അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാനത് ഈ വീഡിയോ ചെയ്യുന്ന 2014-15 സമയത്ത് എന്താണ്, ആ സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് ഓഡിഷനുകൾ കൊടുത്തോണ്ടിരുന്ന സമയമാണ്. അപ്പൊ ഈ ഓഡിഷൻ കൊടുക്കുന്നുണ്ട്, ഏറ്റവും അവസാന റൗണ്ട് വരെ എത്തുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആലോചിച്ച്, നമ്മുടെ ഈ ടാലന്റ് എങ്ങനെ നമ്മൾ ഷോക്കേസ് ചെയ്യും? ഈ ഓഡിഷൻ മാത്രമല്ല ഉള്ളൊരു വഴി. അപ്പൊ അതെങ്ങനെ ചെയ്യാം? എനിക്കൊന്ന് ആ സമയത്താണ് ഫേസ്ബുക്കൊക്കെ ഒന്ന് കത്തി വരുന്ന സമയം. ഇൻസ്റ്റാഗ്രാം ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല, ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഭയങ്കരമായിട്ട് ജനകീയമാവുന്ന സമയം ആ സമയമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ക്യാമറ ഉണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടാം. അങ്ങനെ ചെയ്തിട്ടതിൽ നിന്നാണ് ഈ ഈ പറയുന്ന ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ആ സമയത്ത് ഉണ്ടാവുന്നത്. എനിക്കൊന്ന് തമിഴ് വില്ലൻസ് കണ്ടിട്ടാണ് സുനിലിക്ക എന്നെ ആദ്യമായിട്ട് സിനിമയിൽ വിളിക്കുന്നത്, വൈയിലേക്ക് വിളിക്കുന്നത്. സുനിൽ ഇബ്രാഹിം എന്നുള്ള സംവിധാനമാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ സിനിമ കണ്ടിട്ടാണ് പുള്ളി എന്നെ വിളിച്ചത്, എന്നിട്ട് ഓഡിഷൻ ചെയ്യിപ്പിച്ചു, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആദ്യമായിട്ട് ഞാൻ എൻട്രി ആവുന്നത് ആ അങ്ങനെ ഒരു വീഡിയോ കൊണ്ടാണ്. അപ്പം ഞാൻ എന്തുദ്ദേശിച്ചു ആ വീഡിയോ കൊണ്ട് അത് ഞാൻ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പം സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണ്, കാരണം സോഷ്യൽ മീഡിയ എന്നുള്ളത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മളെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ ഇപ്പോൾ ഓഡിഷന് പോലും പോകണ്ട, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടാൽ മതി. നല്ല നല്ല വീഡിയോ ഇട്ട് അതിന്റെ ഉദാഹരണമാണല്ലോ വാഴ ടൂലായാലും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസർ കം ആക്ടേഴ്സ് ആയാലും. അപ്പൊ അത് ഭയങ്കര നല്ല കാര്യമാണ്.
0: പലപ്പോഴും കാസ്റ്റിംഗ് കോളിൽ തന്നെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു ലിങ്ക് അയച്ചു,
1: അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് നല്ല കാര്യമാണ്, നമ്മളെ ഉള്ളിലുള്ള ഒരു ടാലന്റ് പുറത്ത് കാണിക്കാൻ ഏറ്റവും നല്ല വഴി ഇതുവഴി തന്നെയാണ്. നമുക്ക് ആരെ മുമ്പിലും പോയി നിന്ന് സി ഡി കൊടുത്ത്, പണ്ടൊക്കെ നമ്മൾ സി ഡി, എനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ഐ എഫ് എഫ് കെ അടക്കുമ്പോൾ അവിടെ ഡയറക്ടേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളൊരു പെർഫോമൻസ് വീഡിയോ സി ഡിയിലാക്കിയിട്ട്, എന്റെ മറ്റേ ഈ പറയുന്ന മോണാക്റ്റും അല്ലാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ സി ഡിയിലാക്കിയിട്ട് ഞാൻ കുറെ സി ഡി ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് അതിന്റെ ആവശ്യമില്ല, ആൾക്കാരിലേക്ക് എത്താൻ കുറച്ചും കൂടെ നല്ല എളുപ്പമാണ്, മാർഗമാണ്. അതെ,
0: അത് ഒരു പക്ഷേ ആ ഡയറക്ടർ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ പിന്നെ നമ്മൾ ആർക്ക് ആരിൽ വേണമെങ്കിലും നമുക്ക് എത്താവുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്കുണ്ടാവുന്നുള്ള. നമ്മൾ ഈ സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയ ഒരു സിനിമയുടെ പേര് PC-35 എന്നുള്ളതാണ്. ആനന്ദ് ഒരു മുഴുനീള എന്താണ് നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ വളരെ ഗൗരവമായിട്ടൊരു സോഷ്യൽ കോസ് ചർച്ച ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് വളരെയധികം പോലീസുകാർ ആത്മഹത്യ ചെയ്യും, അപ്പൊ ആ സബ്ജക്റ്റാണ് അത് സംസാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ PC-35 കുറിച്ച്,
1: PC-35 ആദ്യമായിട്ട് എൻ്റെ അടുത്ത് സെപ്പാഞ്ചേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ നായകനായിട്ട് അല്ലെങ്കിൽ ലീഡ് റോള് ആണെന്ന് പറയുമ്പോൾ നമുക്ക് അത് വേണോ? അത് എനിക്ക് ഭയങ്കര എനിക്കെപ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ, അപ്പോൾ കംഫർട്ടബിൾ ആയി നിൽക്കാൻ പാടില്ലല്ലോ എപ്പോഴും. കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലാണ്. ഞാൻ എൻ്റെ ഒരു ഐഡലൊക്കെ ആയിട്ട് കാണുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും അങ്ങനത്തുള്ള ആക്ടേഴ്സിനെയും, മുരളിച്ചേട്ടനെയൊക്കെ പോലത്തുള്ള ആക്ടേഴ്സിനെയാണ്. അപ്പോൾ കാരണം ആ ഒരു സ്പേസിലാകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും, വില്ലനായാലും ചെയ്യാം, കോമഡി ആയാലും ചെയ്യാം, എന്തും ചെയ്യാം. നായകൻ എന്ന് പറയുമ്പം കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം നായകൻ എന്ന് പറയുന്നത്. നമുക്ക് പുറമെ നോക്കുമ്പോൾ നായകന്റെ ജീവിതം ഭയങ്കര രസമാണ്, പക്ഷെ നായകന്റെ ഒരു ടെൻഷൻ നമുക്കേ അറിയാം. കാരണം നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുമ്പോഴും ഇതിന്റെ പ്രൊമോഷനൊക്കെ പോകുമ്പോഴും ഒരു നായകൻ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അയാളുടെ ജീവിതം ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. അടുത്ത സിനിമ കിട്ടുമോ, അടുത്ത സിനിമയിലെ ഇതെങ്ങനെയാണ്, ഈ സിനിമയുടെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും. ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാദമില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു വലിയൊരു ഡിസിഷനാണ് വേണോ വേണ്ടോ. പിന്നെ ഇത് നോക്കിയപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് സിനിമയാണ്, അപ്പൊ അത് ഒരു വലിയൊരു സോഷ്യൽ കോസ് പറയുന്ന ഒരു സിനിമയാണ്, ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സിനിമകളിൽ സഹകരിക്കണമല്ലോ, കാരണം ഇത്രയും നല്ല സബ്ജക്ട് പറയുന്ന, ഇത്രയും നല്ല സോഷ്യൽ കോസ് ഉള്ള, എന്നാൽ ചെറിയ ബജറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയുള്ള നല്ല കലാരൂപം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുള്ള നമ്മളും കൂടെ ഭാഗമായാൽ അത്രയും സന്തോഷം. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പോഴും പൊതുസമൂഹം ഒരു കണ്ണിലൂടെ മാത്രമേ പോലീസുകാരെ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഒന്നെങ്കിൽ അട്രോസിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പോലീസിന്റെ നല്ല ചെയ്തികൾ, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ പോലീസ് എന്നുള്ളൊരു മനുഷ്യന്, ഒരു പോലീസുകാരനെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പം അത് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാ കോൺസെപ്റ്റായിട്ടുള്ള ഒരാളുടെ ജീവിതത്വവും പിന്നെ അവൻ്റെ പോലീസ് സ്റ്റേഷനും അവിടെ ഉള്ള ആൾക്കാരുടെ ജീവിതവും കൂടി ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഉടൻ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു.
0: OTT റിലീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു.
1: എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നറിയില്ല, എന്നാലും നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ഫെസ്റ്റിവൽസിനും അയച്ചിട്ടുണ്ട്, അപ്പോൾ ഫെസ്റ്റിവൽസിനൊക്കെ നോക്കിയിട്ട് അതെങ്ങനെയെന്നുള്ള തീരുമാനിക്കും. പക്ഷേ നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള സിനിമയായിരുന്നു. എനിക്കായാലും ഗാർഗിക്കായാലും, ഗാർഗി ഭയങ്കര കിടിലോ ആർട്ടിസ്റ്റാണ്, നമ്മൾ
0: രണ്ടുപേരും
1: വന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അവരോട് അഭിനയിക്കാൻ പറ്റിയില്ല, എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ബാക്കി ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ.
0: തിരുവനന്തപുരത്ത് തിരുമലയിൽ ഒരു ഒരു ടിപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനായിട്ട് ജനിച്ച് സിനിമ പാഷനായിട്ട് എടുക്കുന്ന ആനന്ദിന് എങ്ങനെയാണ് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ സിനിമയിൽ തന്നെ നിൽക്കണം? മറ്റൊരു ജോലി വേണമെങ്കിൽ IT മേഖലയിലോ മറ്റോ താങ്കൾക്ക് കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നമുക്ക് ടെക്നോ പാർക്കൊക്കെ തിരുവനന്തപുരത്തുള്ളത്. എന്നിട്ട് വേണ്ടത് താങ്കൾ പഠിച്ച മേഖലയിൽ താങ്കൾക്ക് ജോലി കിട്ടുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിട്ടും താങ്കൾ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട്, അത് ഏതെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും സിനിമയ്ക്ക് അവൈലബിൾ ആവാൻ പറ്റുന്ന രീതിയിൽ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്?
1: ധൈര്യം വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു MBA കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറി. ഇപ്പം സിനിമ മനസ്സിലുണ്ട്, ജോലിക്ക് കയറി ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അത് റിസൈൻ ചെയ്തു. കാരണം ജോലിക്ക് കയറിയുണ്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എനിക്ക് വേറെ ഈ പണി എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, സിനിമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് സിനിമ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളത്. അപ്പം കാരണം അതൊരു എന്താ പറയുക, അത് ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്ത് തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര രസമായിട്ട് പറയാൻ പറ്റും. ഇതല്ലാതെ സിനിമ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ജോലി വിട്ട് ഒന്നും ആവാൻ പറ്റാതെ നിൽക്കുന്ന ആളുടെ ഫ്രസ്ട്രേഷനും എനിക്കറിയാം. ഇത് രണ്ടും സംഭവിക്കാം. അപ്പം ആ തീരുമാനം നല്ലതാണോ ശരിയാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നി ആ ഒരു തീരുമാനമാണ് അവിടെ എടുക്കേണ്ടത്. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം, ജോലിയല്ല നോക്കേണ്ടത്. കാരണം ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഇതൊരു സൈഡ് ജോബായിട്ട് നോക്കാൻ പറ്റിയൊരു സംഭവം അല്ല സിനിമ എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ പറയാറുണ്ട് ഒരു രണ്ട് വർഷം നമുക്ക് ബ്രേക്ക് എടുത്ത് സിനിമയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും ആയില്ലെങ്കിൽ പിന്നെ തിരിച്ച് ജോലി കയറാമെന്നുള്ളത്. പക്ഷെ അങ്ങനെ പറ്റില്ല. ഇതെപ്പോഴാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ വർഷം തന്നെ നിങ്ങൾ രക്ഷപ്പെടാം, ചിലപ്പോൾ പത്താമത്തെ വർഷം രക്ഷപ്പെടുള്ളൂ, ചിലപ്പം കുറച്ച് കാലം കൂടെ കൂടുതലിരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു അൺസെർട്ടനിറ്റി ഉള്ളൊരു എന്താ ഒരു കരിയർ സംഭവമാണ് ഇത് ഈ സിനിമ എന്നുള്ളത്. അപ്പം അതിൽ പിടിച്ച് നിൽക്കണമെന്നുള്ളത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലിയില്ല, 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങും, എന്താണ് ഉദ്ദേശം? പെട്രോൾ അടിക്കാനാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടിൽ കൈനീട്ടുമ്പം അവർ ചോദിക്കുമല്ലോ എന്താണ് ഉദ്ദേശം എന്നൊക്കെയുള്ളത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ട് ഇന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവരുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞ കുറേയൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അതിലെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഞാൻ.
0: എപ്പോഴാണ് വീട്ടുകാർ ഒരു നടനായിട്ട് അംഗീകരിച്ചത്? അത് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല.
1: അതിപ്പം ഇടക്കിടക്കൊക്കെ പറയും, അല്ല PSC ജോലിക്കൊക്കെ. അതിപ്പോഴും ചിലപ്പോൾ അമ്മ പറയാറുണ്ട്. പക്ഷെ പണ്ടത് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നടനായിട്ടൊക്കെ അംഗീകരിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു JJ Hey കഴിഞ്ഞപ്പോഴാണ്. ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവരടുത്ത് ഒന്ന് ചോദിക്കുമല്ലോ, നിങ്ങളുടെ മോൻ JJ Hey ഉണ്ടായിരുന്നില്ലേ, പൊന്മലുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇവൻ സിനിമയിൽ എന്തൊക്കെ ആയല്ലേ എന്ന് തോന്നലേ അവർക്കുണ്ടാവുന്നത്. അല്ലാതെ അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവർ ഒന്നിനെ പറ്റി ഭയങ്കര എതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ജോലി വിട്ടപ്പോഴും സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ, എന്തിനു ജോലി വരും, എന്ത് ചെയ്യാൻ പോണു എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവരങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് എതിർത്തിട്ടോ ഭയങ്കരമായിട്ട് സീനുകൾ ഉണ്ടാക്കിയിട്ടോ ഒന്നും ഇല്ല, അവന് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യട്ടെ എന്നുള്ളത്. എങ്ങനെ ജീവിക്കുന്നൊന്നും അറിയില്ല, പക്ഷെ ചെയ്ത് നോക്കട്ടെ എന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു വീട്ടിൽ തന്നെ രണ്ടുപേരും സിനിമാക്കാരാണ്. എൻ്റെ അനിയനും ഈ പറഞ്ഞ പോലെ എഡിറ്ററാണ്, എഴുത്തുകാരനാണ്. രണ്ടുപേരും സിനിമ ഒരു റെഗുലർ ഇൻകം ഇല്ലാത്തൊരു വീട്ടിലാകുമ്പോഴത്തേക്കുള്ളൊരു വിഷമമുണ്ടല്ലോ. അത് ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മക്കളാകുമ്പോൾ അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം കുഴപ്പമില്ല,
0: വീട്ടുകാർ സിനിമയെ അംഗീകരിച്ചു
1: തുടങ്ങി,
0: സ്വന്തം വീട്ടിലേക്ക് ആകർഷിച്ചു തുടങ്ങി. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് PC 35 ആണ് വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. മെഡിക്കൽ മിറക്കിൾ ഇപ്പോൾ തിയേറ്ററിലുണ്ട്. മറ്റ് സിനിമകളെ കുറിച്ചുകൂടി,
1: ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നമ്മുടെ വിവേക് എന്ന് പറഞ്ഞ ഡയറക്ടർ, അതിരൻ്റെയൊക്കെ ഡയറക്ടറിൻ്റെ പുതിയ സിനിമയാണ്. സംഗീതമാണ് അതിൽ നായകൻ. അപ്പോൾ അന്നാബെന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൊറർ സബ്ജക്റ്റാണ്. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എൻ്റെ ക്യാരക്ടറും ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. പിന്നെ രണ്ടുമൂന്ന് സിനിമകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
0: വരാനിരിക്കുന്ന എല്ലാ സിനിമകളിലും തന്നെ എല്ലാവർക്കും തോന്നുന്ന പോലെ ഈ തൊട്ടയൽവക്കത്തുള്ള നമുക്ക് പരിചയമുള്ള ആരോ ഒരാൾ അവിടെ നിൽക്കുന്നു എന്നുള്ള തോന്നൽ ഇനി ഒരുപാട് ഉണ്ടാക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ആനന്ദിനെ തേടി വരട്ടെ. അപ്പോൾ പുതിയ സക്സസ് സ്റ്റോറീസുമായിട്ട് വീണ്ടും നമുക്ക് ഈ സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. ഇതുവരെ സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം.
2: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി മനീഷ് MP നടത്തിയ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു.
3: നേർമൊഴി സമാപിക്കുന്നു.

റഫീഖ് അഹമ്മദ് എഴുതി, രമേഷ് നാരായണൻ സംഗീതം നൽകി, ശങ്കർ മഹാദേവനോടൊപ്പം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആദാമിന്റെ മകൻ അബൂ.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ബയോഫാർമ ശക്തിയെക്കുറിച്ചുള്ള ഒരു ലഘു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
3: രാജ്യത്തെ ബയോ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 2026-27 കേന്ദ്ര ബജറ്റിൽ ഭാരത സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബയോഫാർമ ശക്തി. 5 വർഷത്തേക്ക് 10,000 കോടി രൂപയുടെ നിർദ്ദിഷ്ട വിഹിതമാണ് ഈ പദ്ധതിയിലുള്ളത്. കൂടാതെ സൂക്ഷ്മജീവികളിൽ നിന്ന് മരുന്നുൽപ്പാദിപ്പിക്കുന്ന ബയോളജിക്സിന്റെയും ബയോസിമിലറുകളുടെയും ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ബയോഫാർമ ശക്തിയുടെ പ്രധാന ലക്ഷ്യം. ഉയർന്ന മൂല്യമുള്ള ബയോളജിക്സുകളുടെയും ബയോസിമിലറുകളുടെയും ആഭ്യന്തര പുരോഗതിയും നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കുക, ഇറക്കുമതി ചെയ്യുന്ന ബയോ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളിലും അവശ്യ ഇൻപുട്ടുകളിലും ഇന്ത്യയുടെ ആശ്രിതത്വം കുറയ്ക്കുക, ആഗോള ബയോളജിക്സ് വിതരണ ശൃംഖലകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുക, രോഗികൾക്ക് നൂതന മരുന്നുകൾ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുക, ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗവേഷണം, നവീകരണം, ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ, വാണിജ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ജനറിക് മരുന്ന് നിർമ്മാണ മാതൃകയിൽ നിന്ന് നവീകരണം നയിക്കുന്ന ബയോ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പാദനത്തിലേക്ക് ഇന്ത്യയെ മാറ്റാൻ പ്രയത്നിക്കുക, കണ്ടെത്തലും ഉൽപ്പന്ന വികസനവും മുതൽ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ, വലിയ തോതിലുള്ള നിർമ്മാണം വരെയുള്ള മുഴുവൻ ബയോ ഫാർമ മൂല്യശൃംഖലയെയും പിന്തുണയ്ക്കുക എന്നിങ്ങനെ വിപുലമായ മേഖലയിൽ പ്രവർത്തിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. നവീകരണത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പിന്തുണ, NIPER സ്ഥാപനങ്ങളുടെ വിപുലീകരണം, ദേശീയ ബയോഫാർമ ഗവേഷണ ശൃംഖല, ക്ലിനിക്കൽ ട്രയൽ ഇൻഫ്രാസ്ട്രക്ചർ, നിർമ്മാണ പിന്തുണ, മരുന്ന് നിയന്ത്രണം ശക്തിപ്പെടുത്തൽ എന്നിങ്ങനെ 6 പ്രധാന മേഖലകളിലാണ് പദ്ധതി പ്രവർത്തനം. 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലെങ്കിൽ NIPERകൾ സ്ഥാപിക്കാനും നിലവിലുള്ള 7 NIPERകൾ നവീകരിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ബയോ ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണം, നിർമ്മാണം, ഗുണനിലവാര നിയന്ത്രണം, ക്ലിനിക്കൽ ഗവേഷണം, നിയന്ത്രണ കാര്യങ്ങൾ എന്നിവയിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ വിപുലീകരണത്തിന്റെ ലക്ഷ്യം. സിമിലറുകൾ, ജീൻ തെറാപ്പി, അഡ്വാൻസ്ഡ് ബയോളജിക്സ് തുടങ്ങിയ സങ്കീർണമായ മേഖലകളിൽ മത്സരിക്കുന്നതിന് ഇന്ത്യയ്ക്ക് വൈദഗ്ധ്യമുള്ള അടിത്തറ അത്യാവശ്യമാണ്. സർവകലാശാലകൾ, പൊതുഗവേഷണ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്നിവ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ബയോഫാർമ കേന്ദ്രീകൃത ഗവേഷണ ശൃംഖല പദ്ധതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ലബോറട്ടറികൾ, പരിശോധനാ സൌകര്യങ്ങൾ, സാങ്കേതിക പ്ലാറ്റ്ഫോമുകൾ, ശാസ്ത്രീയ വൈദഗ്ധ്യം എന്നിവ പങ്കിടുന്നതിൽ അത്തരമൊരു ശൃംഖലയ്ക്ക് സഹായിക്കാനാകും. അക്കാദമിക് ലബോറട്ടറികളിൽ നിന്നുള്ള ഗവേഷണ ഫലങ്ങൾ വിപണനം ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സമയം കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1,000 ക്ലിനിക്കൽ ട്രയൽ സൈറ്റുകളുടെ ദേശീയ അംഗീകൃത ശൃംഖല സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. ബയോളജിക്സ്, ബയോസിമിലറുകൾ, മറ്റ് നൂതന ചികിത്സകൾ എന്നിവയ്ക്കായി ഉയർന്ന നിലവാരമുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ ശേഷി ഈ ശൃംഖല ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബയോഫാർമ ശക്തി പദ്ധതിയിലൂടെ ഇനി പറയുന്നവയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സയന്റിഫിക് റിവ്യൂ കേഡറിലൂടെയും ജീൻ തെറാപ്പി പോലുള്ള വികസിത മേഖലകളിലെ സ്പെഷ്യലിസ്റ്റ് സംവിധാനങ്ങളിലൂടെയും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അഥവാ CDSCOയെ ശക്തിപ്പെടുത്താൻ പദ്ധതി നിർദ്ദേശിക്കുന്നു. രോഗികളുടെ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് റെഗുലേറ്ററി അവലോകനങ്ങളുടെ ഗുണനിലവാരവും വേഗതയും മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. വേഗതയേറിയതും ആഗോളതലത്തിൽ വിശ്വസനീയവുമായ അംഗീകാരങ്ങളിലൂടെ ഇന്ത്യയെ നിക്ഷേപകർക്കും അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും കൂടുതൽ ആകർഷകമാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറഞ്ഞ ചെലവിലുള്ള ജനറിക് മരുന്നുകളുടെ പരമ്പരാഗത രീതിക്കപ്പുറം ഉയർന്ന മൂല്യമുള്ളതും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ ബയോ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ പ്രധാന നിർമ്മാതാവായി മാറാൻ ഇന്ത്യയെ സഹായിക്കുന്നതിന് ബയോഫാർമ ശക്തി പദ്ധതിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്ത് പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണനിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57th GST കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗികാതിക്രമണങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ പരിണാമ കാലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മനുഷ്യരെ പോലെ AI ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ കരുതലിനും സുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണെന്നും അതാണ് കേരള പോലീസ് കിഡ് ഗ്ലൗ പോലെയുള്ള നൂതന സൈബർ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ സൈബർ സുരക്ഷാ കോൺഫറൻസായ കൊക്കൂൺ 2026 മുന്നോടിയായുള്ള കിഡ് ഗ്ലൗ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായി സന്തോഷത്തോടെ പഠിക്കാം എന്ന പേരിൽ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും

0: ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ഈ മാസം 12 മുതൽ 17 വരെയാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ സ്റ്റാഫ് ഘടനയിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പാലക്കാട് പറഞ്ഞു. ആരോഗ്യമേഖലയിലെ വിവിധ തസ്തികകൾ വർദ്ധിപ്പിക്കാനും ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾ അമിത ബിൽ ഈടാക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ഈ വർഷം സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സംഘടിപ്പിച്ച സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ വിജയകരമായി പൂർത്തിയാക്കി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സ്വച്ഛതയിൽ ഏവരുടെയും പങ്കാളിത്തം, സ്വച്ഛ് ഭാരതം വികസിത ഭാരതം എന്ന പ്രമേയത്തിലൂന്നിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വിവിധ മാധ്യമ വിഭാഗങ്ങളുമായും ഫീൽഡ് ഓഫീസുകളുമായും സഹകരിച്ച് രാജ്യത്തുടനീളം 4710 പരിപാടികൾ സംഘടിപ്പിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി കെ എം ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. ആവാസ വ്യവസ്ഥകളുടെ റെഡ് ലിസ്റ്റ് വിലയിരുത്തലും കേരളത്തിലെ സവിശേഷ ആവാസ വ്യവസ്ഥകളിലെ ആഗോള ആവാസ വ്യവസ്ഥ വർഗീകരണവും പദ്ധതിരേഖ സമാഹാരം പുറത്തിറക്കി. കേരളത്തിലെ വിവിധ ആവാസ വ്യവസ്ഥകളിലെ നിലവിലെ പരിസ്ഥിതിയും ശോഷണവും ശാസ്ത്രീയമായി വിലയിരുത്തുന്നതിനായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിരേഖ സമാഹാരം തയ്യാറാക്കിയത്. മന്ത്രി സണ്ണി ജോസഫ് സമാഹാരം പ്രകാശനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 16 ഇടുക്കി ജില്ലയിൽ ഹർത്താൽ നടത്തുമെന്ന് CPM. 15 ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. സാഹിത്യത്തിനുള്ള 2026 നോബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യരീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശദൂത് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ചിത്രം പാടിയത് ഒ എൻ വി കുറുപ്പിന്റെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

0: His notable Hindi movies include Parinda, Praha, The Final Act, Tiranga, Krantiveer, Khamoshi, The Musical, Ab Tak Chhappan, and Welcome. The President, Vice President, and Prime Minister have expressed grief at the demise of the veteran actor. Benchmark domestic equity indices extended losses today amid weak global cues. The Sensex tanked 1,045 points to close at 71,593. The Nifty dropped 371 points to settle at 22,232. In badminton, two-time Olympic medalist P.V. Sindhu advanced to the quarterfinals of the women's singles at the Arctic Open Super 500 tournament at Vantaa in Finland today. Sindhu defeated Japan's Riko Gunji 21-15 in the second round. The six-seeded Indian will now face top seed and former world champion Ratnachok Itanon from Thailand. However, the campaign came to an end for all Indian men's singles players. And now, before we end the bulletin, the headlines once again. GST Council scraps arrest power of tax officers, raises prosecution threshold to 5 crore from 1 crore rupees. No changes made to GST rates. Prime Minister Narendra Modi says growing use of digital technology makes stronger phone and network security essential, calls for global framework to tackle deepfakes and cyber frauds. Government to release consultation paper on artificial intelligence regulations within the next month to ensure AI safety and tackle deepfakes. 42 former judges write open letter expressing concern over attempts to undermine election commission, judiciary and other constitutional institutions. Canadian poet Anne Carson wins Nobel Prize in Literature for bold and innovative work blending classical tradition with contemporary forms. And in badminton, PV Sindhu sails into women's singles quarterfinal of Arctic Open at Vantaa in Finland. And that's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. സമാസം അവതരിപ്പിക്കുന്നത് കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ദീപ്തി പി.
2: എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്യാകരണ ക്ലാസ്സിൽ നമുക്ക് സമാസം എന്താണെന്ന് പഠിക്കാം. മലയാള വ്യാകരണ ഗ്രന്ഥമായ കേരള പാണിനീയത്തിൽ എ ആർ രാജരാജവർമ്മ സമാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം എന്നാണ് സമാസത്തിന് അദ്ദേഹം നൽകുന്ന നിർവചനം. അതായത്, വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ പദങ്ങളെ തമ്മിൽ ചേർത്തെഴുതുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. കുറി എന്നാൽ പ്രത്യയം എന്നാണ് അർത്ഥം. എന്താണ് വിഭക്തി? മറ്റു പദങ്ങളുമായുള്ള സംബന്ധത്തെ കുറിക്കുന്നതിനു വേണ്ടി നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയങ്ങൾക്കാണ് വിഭക്തി എന്ന് പറയുന്നത്. പ്രധാനമായും 7 വിഭക്തികളാണ് മലയാളത്തിലുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. അവ ഏതൊക്കെയാണ്? നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇവയ്ക്ക് പ്രത്യയങ്ങളുമുണ്ട്. ഇതിൽ നിർദ്ദേശിക വിഭക്തിക്ക് മാത്രം പ്രത്യയങ്ങളില്ല, മറ്റുള്ളവർക്ക് പ്രത്യയങ്ങളുണ്ടെന്നും നമുക്കറിയാം. തന്മ നിർദ്ദേശികാകർത്ത, പ്രതിഗ്രാഹികാ കർമ്മമേ, ഓട് സംയോജികാ സാക്ഷി, സ്വാമി ഉദ്ദേശികാക്ക് ന് ആൽ പ്രയോജികാം ഹേതു, ഉടേ സംബന്ധികാസ്വത, ആധാരികാധികരണം, ഇൽക്കൽ പ്രത്യയമായവ എന്ന ഒരു കാരിക കൊണ്ട് നിർദ്ദേശിക മുതലായ വിഭക്തികളെയും ഓരോന്നിൻ്റെയും അർത്ഥത്തെയും പ്രത്യയത്തെയും എആർ വിവരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വിഭക്തിക്ക് നിർദ്ദേശിക എന്ന പേര്. അതിന് പ്രത്യയമൊന്നുമില്ല. തന്മ തന്നെ, അതായത് ശബ്ദസ്വരൂപം തന്നെ വരും. ഏതെങ്കിലും ഒരു നാമത്തെ നിർദ്ദേശിക്കുക മാത്രം ചെയ്യുന്നു, അതായത് കർത്താവിനെ കുറിക്കുന്നു. ഉദാഹരണമായിട്ട്, രാമൻ കാട്ടിൽ താമസിച്ചു, ദശരഥൻ എന്ന രാജാവ്, ഇതൊക്കെ നിർദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. രണ്ട്, പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക എന്ന വിഭക്തി കർമ്മത്തെയാണ് കുറിക്കുന്നത്. അതിൻ്റെ പ്രത്യയം എ എന്നതാണ്. ഉദാഹരണമായിട്ട്, രാമൻ കൃഷ്ണനെ അടിച്ചു, കൃഷ്ണൻ രാമനെ പിടിച്ചു. ഇവിടെയൊക്കെ എ പ്രത്യയം വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. മൂന്ന്, സംയോജിക. സംയോജിക വിഭക്തിക്ക് സാക്ഷി എന്ന കാരകം അർത്ഥം. ഓട് എന്ന

എന്ന പ്രത്യയം. ഉദാഹരണം, ശിവൻ ശക്തിയോട് ചേരുന്നു, രാമൻ കൃഷ്ണനോട് ചേരുന്നു തുടങ്ങിയവ. 4. ഉദ്ദേശിക. ഉദ്ദേശികയ്ക്ക് സ്വാമി എന്ന കാരകം അർത്ഥം. ക് എന്നോ ന് എന്നോ പ്രത്യയം വരും. അവൾക്ക് പുത്രനുണ്ടായി, അവന് പുത്രനുണ്ടായി തുടങ്ങിയ ഉദാഹരണങ്ങൾ നമുക്ക് ഉദ്ദേശികയ്ക്ക് പറയാവുന്നതാണ്. 5. പ്രയോജിക. പ്രയോജികയ്ക്ക് ഹേതു എന്ന കാരകം അർത്ഥം. ആൽ എന്നതാണ് ഇതിൻ്റെ പ്രത്യയം. ഉദാഹരണം, ഭാഗ്യത്താൽ ആഗ്രഹം സാധിച്ചു, ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം ശരിയായി, ഇതൊക്കെയാണ്. 6. സംബന്ധിക. സംബന്ധികയ്ക്ക് സ്വത, അതായത് സ്വത്വം തന്നെ, ഉടമ എന്ന അർത്ഥം. ഉടേ, ഇൻ്റെ തുടങ്ങിയ പ്രത്യയങ്ങളാണ് സംബന്ധികയ്ക്ക് വരുന്നത്. ഉദാഹരണമായിട്ട്, ജാനകിയുടെ പുസ്തകം, നിശാന്തിൻ്റെ പേന. 7. ആധാരിക. ആധാരികയ്ക്ക് അധികരണം എന്ന കാരകം അർത്ഥം. ഇൽ കൽ എന്ന് രണ്ട് പ്രത്യയങ്ങൾ വരാം. മെത്തയിൽ കിടക്കുന്നു, പടിക്കൽ നിൽക്കുന്നു തുടങ്ങിയവ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഈ വക വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാതെ പദങ്ങളെ തമ്മിൽ ചേർത്തെഴുതുന്നതിനെയാണ് നമ്മൾ സമാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. കിളി, കൂട് എന്നീ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ കിളിക്കൂട് എന്നാകും. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. കിളിയുടെ കൂട് എന്നാണ് ഇതിൻ്റെ വിഗ്രഹാർത്ഥം ലഭിക്കുക. ഇവിടെ കിളി എന്നത് പൂർവപദവും കൂട് എന്നത് ഉത്തരപദവുമാണ്. ഉട എന്നത് എന്താണ്? അത് വിഭക്തി പ്രത്യയമാണ്. പ്രത്യയം ഉപേക്ഷിച്ചിട്ട് കിളിക്കൂട് എന്ന് ചേർത്തെഴുതുന്നു. ഈ പദത്തെ നമ്മൾ സമസ്ത പദം എന്നാണ് പറയുന്നത്. അതായത് സമാസിച്ചെഴുതുന്ന ഒറ്റ പദത്തെയാണ് സമസ്ത പദം എന്ന് പറയുന്നത്. ഇനി ഘടകപദങ്ങളുടെ പ്രാധാന്യം പ്രമാണിച്ച് സമാസങ്ങളെ 3 തിരിച്ചിരിക്കുന്നു എന്ന് AR രാജരാജവർമ്മ പറയുന്നു. 1. തൽപുരുഷൻ. 2. ബഹുവ്രീഹി. 3. ദ്വന്ദ്വൻ. അവ്യീഭാവൻ, ദിഗു എന്നീ സമാസങ്ങൾ മലയാളത്തിലില്ല എന്നാണ് കേരള പാണിനി പറയുന്നത്. കർമ്മധാരയൻ തൽപുരുഷ സമാസത്തിൻ്റെ വകഭേദമായി വേണം കരുതാൻ. പൊതുവെ 6 സമാസങ്ങളെക്കുറിച്ചാണ് സാധാരണയായി പറയാറുള്ളത്. എന്നാൽ അവ്യീഭാവനും ദിഗുവും മലയാളത്തിലില്ലാത്തതുകൊണ്ടും കർമ്മധാരയൻ തൽപുരുഷ സമാസത്തിൻ്റെ വകഭേദമായതുകൊണ്ടും AR പ്രധാനമായും 3 സമാസങ്ങളെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. 1. തൽപുരുഷ സമാസം. ഉത്തരപദാർത്ഥ പ്രധാനമായ സമാസമാണ് തൽപുരുഷ സമാസം. വിശേഷണമായ പൂർവപദം വിശേഷ്യമായ ഉത്തരപദത്തോട് ചേരുകയും ആ ഉത്തരപദത്തിന് പ്രാധാന്യമുണ്ടാവുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട്, തലവേദന, തലയിലെ വേദന. ഇവിടെ ഉത്തരപദമായ വേദനയ്ക്കാണ് പ്രാധാന്യം. പുഷ്പബാണം, ഇവിടെ പുഷ്പം കൊണ്ടുള്ള ബാണം എന്നതാണ് സമസ്തപദത്തിന് അർത്ഥം. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. പൂമണം, പൂവിൻ്റെ മണം. നദിക്കര, നദിയുടെ കര. ആനവാൽ, ആനയുടെ വാൽ. മീൻ പിടിച്ചു, മീനിനെ പിടിച്ചു. കഥാസന്ദർഭം, കഥയിലെ സന്ദർഭം. മുഖഭാവം, മുഖത്തിൻ്റെ ഭാവം. പൂർവപദത്തോട് ചേർന്നിരിക്കുന്ന വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തൽപുരുഷ സമാസത്തെ 7 തിരിക്കാം. നമ്മൾ നേരത്തെ വിഭക്തി പ്രത്യയങ്ങളെക്കുറിച്ച് പറഞ്ഞു. വിശേഷണ വിശേഷ്യങ്ങൾ പൂർവോത്തര പദങ്ങളായി സമാസിച്ചാൽ തൽപുരുഷനുളവാം പല ജാതിയിൽ എന്ന കാരികയിലൂടെ AR അത് വ്യക്തമാക്കുന്നുണ്ട്. 1. നിർദ്ദേശിക തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ നിർദ്ദേശികാ വിഭക്തിയിൽ വരുന്നവയാണിത്. ഇതിന് പ്രത്യയമില്ലാത്തതിനാൽ പൂർവപദത്തിനോട് എന്ന അവ്യയം ചേർന്നിരിക്കുന്നു. ഉദാഹരണം, കേരളദേശം, കേരളം എന്ന ദേശം. കാളിദാസ കവി, കാളിദാസൻ എന്ന കവി. 2. പ്രതിഗ്രാഹിക തൽപുരുഷൻ. പൂർവപദത്തോട് എന്ന പ്രത്യയം ചേർന്നു വരുന്നത് പ്രതിഗ്രാഹിക തൽപുരുഷൻ. ഉദാഹരണം, പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്. മൺകോരിക, മണ്ണിനെ കോരുന്നത്. 3. സംയോജിക തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ സംയോജിക വിഭക്തിയുടെ പ്രത്യയമായ ഓട് എന്നത് പൂർവപദത്തിൽ കാണുന്നതാണ് സംയോജിക തൽപുരുഷൻ. ഉദാഹരണം, മദ്യാസക്തി, മദ്യത്തോട് ആസക്തി. രാജ്യസ്നേഹം, രാജ്യത്തോടുള്ള സ്നേഹം. 4. ഉദ്ദേശിക തൽപുരുഷൻ. ക്, ന് എന്നീ ഉദ്ദേശിക വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് വിഗ്രഹിക്കുന്നു. ഉദാഹരണം, പിതൃതർപ്പണം, പിതൃക്കൾക്ക് തർപ്പണം. നയനാകർഷണം, നയനത്തിന് ആകർഷണം. 5. പ്രയോജിക തൽപുരുഷൻ. ആൽ എന്ന പ്രയോജിക വിഭക്തി പ്രത്യയം ചേർത്ത് വിഗ്രഹിക്കുന്നു.
ഉദാഹരണം പൂപ്പന്തൽ, പൂക്കളാൽ തീർത്ത

വെണ്ണക്കൽ കൊട്ടാരം, വെണ്ണക്കല്ലാൽ നിർമ്മിച്ച കൊട്ടാരം. 6. സംബന്ധിക തൽപുരുഷൻ. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയങ്ങളായ ഇൻ്റെ ഉടേ പ്രത്യയങ്ങൾ ചേർത്ത് വിഗ്രഹിക്കുന്നു. തടിക്കഷ്ണം, തടിയുടെ കഷ്ണം. രാമബാണം, രാമന്റെ ബാണം. 7. ആധാരിക തൽപുരുഷൻ. ആധാരിക വിഭക്തിയുടെ പ്രത്യയങ്ങളായ ഇൽക്കൽ എന്നിവ ചേർത്ത് വിഗ്രഹിക്കുന്നു. മലകയറ്റം, മലയിൽ കയറ്റം. ഇത്രയുമാണ് തൽപുരുഷനിൽ വരുന്നത്. രണ്ടാമത്തെ സമാസമാണ് ബഹുവ്രീഹി സമാസം. അന്യപദാർത്ഥ പ്രധാനമായ സമാസമാണ് ബഹുവ്രീഹി സമാസം. അതായത് പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അവ കൊണ്ട് സൂചിതമാകുന്ന മറ്റൊന്നിന് പ്രാധാന്യം വരുന്ന സമാസമാണിത്. ഉദാഹരണം, താമരക്കണ്ണൻ, താമരയുടെ ഇതൾ പോലെയുള്ള കണ്ണുകളോടു കൂടിയവനാരോ അവൻ. ആരാണത്? ശ്രീകൃഷ്ണൻ. നീലകണ്ഠൻ, നീലനിറമുള്ള കണ്ഠത്തോടു കൂടിയവനാരോ അവൻ. പരമശിവൻ. അടുത്തത് ചക്രപാണി, ചക്രം പാണിയിൽ ഉള്ളവനാരോ അവൻ. ആരാണത്? മഹാവിഷ്ണു. ചന്ദ്രമൗലി, ചന്ദ്രൻ മൗലിയിലുള്ളവനാരോ അവൻ. ശിവൻ. ഗജാനനൻ, ഗജത്തിൻ്റെ ആനനമുള്ളവനാരോ അവൻ. അവിടെ ഗണപതിയാണ് വരുന്നത്. 3. ദ്വന്ദ്വ സമാസം. സർവപദാർത്ഥ പ്രധാനമായ സമാസമാണ് ദ്വന്ദ്വ സമാസം. അതായത് ഉഭയപദങ്ങളുടെ അർത്ഥങ്ങൾക്ക് തുല്യ പ്രാധാന്യം. ഉദാഹരണം, കൈകാലുകൾ, കയ്യും കാലും. അച്ഛനമ്മമാർ, അച്ഛനും അമ്മയും. രാപ്പകൽ, രാവും പകലും. സുഖദുഃഖം, സുഖവും ദുഃഖവും. സൂര്യചന്ദ്രന്മാർ, സൂര്യനും ചന്ദ്രനും. ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠനും അനുജന്മാരും. അപ്പോൾ മലയാളത്തിൽ ഇല്ല എന്ന് കേരള പാണിനി പറയുന്ന രണ്ട് സമാസങ്ങളാണ് അവ്യീഭാവനും ദിഗുവും. അതിലാദ്യത്തേത് അവ്യീഭാവൻ. പൂർവപദത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്ന സമാസമാണ് അവ്യീഭാവൻ. ഉദാഹരണം, പ്രതിവർഷം, വർഷം തോറും. പ്രതി എന്നത് പൂർവപദവും വർഷം എന്നത് ഉത്തരപദവുമാണ്. ഇവിടെ പൂർവപദത്തിനാണ് പ്രാധാന്യം. പ്രതിദിനം, ദിനം തോറും. യഥാവിധി, വിധി പോലെ. യഥോചിതം, ഉചിതം പോലെ. അനുചിതം, ഉചിതമല്ലാത്തത്. സദയം, ദയയോടെ. സവിനയം, വിനയത്തോടെ. ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ദ്വിഗു സമാസം തൽപുരുഷ സമാസത്തിൻ്റെ തന്നെ വകഭേദമാണ്. വിഭക്തിക്കുറി ഇല്ലാത്ത തൽപുരുഷ സമാസത്തെ നമുക്ക് ആറായി തിരിക്കാവുന്നതാണ്. അതിലൊന്നാണ് കർമ്മധാരയൻ. ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള തൽപുരുഷനെ വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന ഇടനില വരുന്നത് കർമ്മധാരയൻ. ഉദാഹരണം, നീലാകാശം, നീലയായ ആകാശം. മഞ്ഞപ്പട്ട്, മഞ്ഞയായ പട്ട്. മഹർഷി, മഹാനായ ഋഷി. ദിവ്യശക്തി, ദിവ്യമായ ശക്തി. സൗമ്യശീലം, സൗമ്യമായ ശീലം. അതിൽ രണ്ടാമത്തേതാണ് ദിഗു സമാസം. സംഖ്യ ചേർത്ത് കാണപ്പെടുന്ന സമാസമാണിത്. അതായത് പൂർവപദം സംഖ്യാവാചിയായ സമാസത്തെയാണ് നമ്മൾ ദിഗു സമാസം എന്ന് പറയുന്നത്. ഇത് ഉത്തരപദാർത്ഥ പ്രധാനമാണെന്നും ഓർത്തിരിക്കേണ്ടതാണ്. മുപ്പാര്, മൂന്ന് പാര്. പഞ്ചലോഹം, അഞ്ച് ലോഹം. ഏകദിനം, ഒരു ദിനം. ദ്വിഭാഷ, രണ്ട് ഭാഷ. പഞ്ചശരം, അഞ്ച് ശരം. ത്രികാലം, മൂന്ന് കാലം. സപ്തവർണം, ഏഴ് വർണ്ണം. തുടങ്ങിയവ നമുക്ക് ദ്വിഗു സമാസത്തിന് ഉദാഹരണമായി പറയാവുന്നതാണ്. പൂർവപദം സംഖ്യാവാചിയായ സമാസത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ദ്വിഗു സമാസം എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേത് സമാഹാര ദ്വിഗു സമാസം. അതായത് പൂർവപദം സംഖ്യാവാചിയും ബഹുവചന രൂപത്തിലുള്ളതുമായ ഉത്തരപദാർത്ഥ പ്രധാനമായ സമാസത്തെയാണ് സമാഹാര ദ്വിഗു സമാസം എന്ന് പറയുന്നത്. ഉദാഹരണം, നാൻമറകൾ, നാല് മറകൾ. സപ്തർഷികൾ, ഏഴ് ഋഷികൾ. നവരത്നങ്ങൾ, ഒൻപത് രത്നങ്ങൾ. ഇവിടെ ഓർക്കേണ്ടത് പൂർവപദം സംഖ്യാവാചിയായിരിക്കും, അതുപോലെ ബഹുവചനമായിരിക്കും. ഇനി അതിൽ നാലാമത്തേതാണ് ഉപമിത തൽപുരുഷൻ. ഇത് ഉപമിത സമാസമായിട്ട് കരുതാറുണ്ട്. ഉപമാനവും ഉപമേയവും ചേർന്ന് വരുന്ന അല്ലെങ്കിൽ പൂർവോത്തര പദങ്ങൾ സാദൃശ്യം സൂചിപ്പിക്കുന്ന വിധം സമാസിക്കുന്നതാണ് ഉപമിത സമാസം. ഇതിൽ പോലെ എന്ന ഇടനില വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പൂമേനി, പൂ പോലെയുള്ള മേനി. കുടപ്പന, കുട പോലെയുള്ള പന. പൂവുടൽ, പൂ പോലെയുള്ള ഉടൽ. ശിലാഹൃദയം, ശില പോലെയുള്ള ഹൃദയം. ഇനി അഞ്ചാമത്തതാണ് രൂപക തൽപുരുഷൻ.
പൂർവോത്തര പദങ്ങൾ അഭേദാർത്ഥ

0: രൂപത്തിൽ സമാസിക്കുന്നതാണ് രൂപക തൽപുരുഷൻ. ഇതിൽ ആകുന്നു എന്ന ഇടനിലയാണ് വരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മിഴിപ്പൂക്കൾ, മിഴികളാകുന്ന പൂക്കൾ. കാലാഹി, കാലമാകുന്ന അഹി. മനോദർപ്പണം, മനസ്സാകുന്ന ദർപ്പണം. കൈത്തളിർ, കൈയാകുന്ന തളിര്. ഇനി അടുത്തത് ആറാമത്തേത് മധ്യമ പദലോപി. വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമപദം ലോപിക്കുന്ന സമാസത്തെയാണ് മധ്യമ പദലോപി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുണ്ടുപെട്ടി, മുണ്ടുവെക്കാനുള്ള പെട്ടി. തീവണ്ടി, തീ കൊണ്ട് ഓടുന്ന വണ്ടി. മണ്ണെണ്ണ, മണ്ണിൽ നിന്നും ലഭിക്കുന്ന എണ്ണ. തീപ്പെട്ടി, തീ കത്തിക്കാനുള്ള പെട്ടി. എലിവിഷം, എലിയെ കൊല്ലുന്നതിനുള്ള വിഷം. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട സമാസങ്ങൾ. ഇതിൽ തൽപുരുഷൻ, ബഹുവ്രീഹി, ദ്വന്ദ്വൻ എന്നിവയെക്കുറിച്ചാണ് AR കൂടുതലായും പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അവീഭാവൻ, ദിഗു, കർമ്മധാരയൻ എന്നീ സമാസങ്ങളും ചോദിച്ച് കാണുന്നുണ്ട്.
1: സമാസം മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ദീപ്തി പി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥ മൂന്നാം ദിവസത്തിലെ ചില ഭാഗങ്ങൾ. ബാഹുക വേഷധാരിയായ നളൻ ഋതുപർണ രാജധാനിയിൽ സേവകനായി വസിക്കുന്ന കാലം. ഒരു ദിവസം അർദ്ധരാത്രിയിൽ തന്റെ പത്നിയായ ദമയന്തിയെ ഓർത്ത് വിലപിക്കുന്നത് കേട്ട് ജീവലൻ വിലാപകാരണം ആരായുന്നു. തുടർന്ന് ഋതുപർണന്റെ രാജധാനിയിലെത്തുന്ന സുദേവൻ ബാഹുകന്റെ സാന്നിധ്യത്തിൽ ദമയന്തിയുടെ രണ്ടാം വിവാഹമെന്ന വ്യാജ വാർത്ത അറിയിക്കുന്നു. ഋതുപർണൻ ബാഹുകനോട് എത്രയും പെട്ടെന്ന് കുണ്ഠിനത്തിലേക്ക് യാത്രയാകാനായി തേര് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തേര് തയ്യാറാക്കിയ ബാഹുകൻ തേർത്തട്ടിലിരുന്ന് ദമയന്തിയുടെ വിവാഹ വാർത്ത ആലോചിച്ച് വിലപിക്കുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്നത്തെ സന്ദർഭം. തോടി, ആഭോഗി, ശ്യാമ, പന്തുവരാളി, ധന്യാസി, കല്യാണി, ദ്വിജാവന്തി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

ഋതുപർണന്റെ രാജധാനിയിലെത്തുന്ന സുദേവനിൽ നിന്ന് ദമയന്തിയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്ത ബാഹുകൻ അറിയുന്നു.

ബാഹുകവേഷധാരിയായ നളൻ ദമയന്തിയുടെ വിവാഹ വാർത്ത ആലോചിച്ച് തേർതട്ടിലിരുന്ന് വിലപിക്കുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയിലെ മൂന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.